0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. വെൽക്കം ടു ഹോം 92.2 FM സ്റ്റേഷൻ. ഹോം 92.2-ന്റെ ആദ്യത്തെ ഷോ, ഇത് ആദ്യത്തെ ശബ്ദം എത്തിക്കഴിഞ്ഞു. വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. ഓണക്കാലം അടുത്തെത്തി. ഇപ്രാവശ്യം ഓഗസ്റ്റ് മാസത്തിൽ പലവിധ ആഘോഷങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഓണാഘോഷം നേരത്തെയാണ്, 25th തന്നെ നമ്മുടെ ഒന്നാം ഓണമിങ്ങെത്തും. അതുപോലെ ബാക്ക് ടു സ്കൂൾ വരുന്നത് August 31st. അപ്പോൾ നാട്ടിലേക്ക് പോയവരെല്ലാം സ്കൂളിലേക്ക് ചേരാനായിട്ട് തിരിച്ചെത്തുന്ന ഒരു സമയം. ആ ഒരു ലാസ്റ്റ് വീക്ക് ഓഫ് ഓഗസ്റ്റ് വിൽ ബി വെരി ബിസി. ഇപ്പോഴേ പ്ലാനിങ്സ് എല്ലാം തുടങ്ങിക്കഴിഞ്ഞു, പല കാര്യങ്ങളും, ആഘോഷങ്ങളും. ഇവൻ ഹോം 92.2 FM-ന്റെ ഓണാഘോഷ പരിപാടികൾക്കെല്ലാം തിരി കൊളുത്തിയിട്ടുണ്ട്. നിങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജസിലൊക്കെ അതിന്റെ പോസ്റ്റേഴ്സും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഓണാഘോഷത്തോടൊപ്പം തന്നെ നമ്മൾ അതിന്റെ പ്രിപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ആദ്യം മനസ്സിലേക്ക് എത്തുന്നത് ഓണസദ്യയെ കുറിച്ചാണ് അല്ലേ. നമ്മുടെ വാഴയിലയിൽ വിളമ്പുന്ന, തൂശനിലയിൽ വിളമ്പുന്ന ചോറും കറികളും, ആ കറികൾ എത്ര കൂട്ടം എന്നുള്ളതിലാണ് ആ കോമ്പറ്റീഷൻ വരാൻ പോകുന്നത്. പല റെസ്റ്റോറൻസും നമ്പർ ഓഫ് ഐറ്റംസിലാണ് ആ ഒരു കോമ്പറ്റീഷൻ. ചിലർ പറയും 10 items, 15 items, 20 items, 25 items, 28 വരെ പോകുന്ന ചില ഓണസദ്യകളുണ്ട്. അപ്പോൾ ഒരു ഗംഭീര ഓണസദ്യയ്ക്കും ഞങ്ങൾ തയ്യാറെടുക്കുന്നുണ്ട്. എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും സെലക്ടഡ് ആയിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിനെ ഞങ്ങൾ അതിൽ ചേർക്കാൻ മാക്സിമം ശ്രദ്ധിക്കുന്നു. വെൻ വി ടോക്ക് അബൌട്ട് ഓണസദ്യ, ഡെഫിനറ്റ്ലി ആ ഒരു പിന്നെ വാഴയിലയിൽ ചൂട് ചോറ് വിളമ്പുമ്പോൾ ആദ്യം മനസ്സിലേക്ക് എത്തുന്നത് ഏത് അരിയാണ്. നമ്മൾ പലപ്പോഴും ബാരിക്ക് റൈസും മോട്ടാർ റൈസും പറയുമെങ്കിലും സദ്യയ്ക്ക് എപ്പോഴും ഡെഫിനറ്റ്ലി മട്ടരി തന്നെയാണ്. അപ്പോൾ മട്ടരിയിൽ ആദ്യം ഓർക്കുന്ന പേരും കൂടി ആകണം ഗ്രീൻ ഫാം. ഗ്രീൻ ഫാമിന്റെ ഓണ സദ്യ പ്രോഡക്ട്സ് എല്ലാം തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയി കഴിഞ്ഞു. എല്ലാ ലീഡിംഗ് സ്റ്റോഴ്സിലും, ലുലു ആയാലും, നെസ്റ്റോയിലായാലും, അൽമദീനയിലായാലും, തലാലിലായാലും, എല്ലാ ലീഡിംഗ് സ്റ്റോഴ്സിലും ഗ്രീൻ ഫാമിന്റെ പ്രോഡക്ട്സ് ഇസ് അവൈലബിൾ. അത് മാത്രമല്ല, അരി ഒഴിച്ചു കഴിഞ്ഞു, അരി തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. ഓണമാകുമ്പോൾ നമ്മൾ മട്ടരിയിലേക്ക് പോകുന്നു, പുഴുക്കലരിയിലേക്ക് പോകുന്നില്ല എന്നുള്ളൊരു രീതിയിലേക്ക് മാത്രമല്ല, കറിക്കൂട്ട ഉണ്ടാക്കാനുള്ള കംപ്ലീറ്റ് മസാല റേഞ്ച്, മസാലപ്പൊടികളെല്ലാം തന്നെ, മുളക് പൊടി, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. സ്റ്റാർട്ടിങ് ഫ്രം പിന്നെ നമ്മുടെ വറ്റൽ മുളക് ചിപ്സ്, അതുപോലെ പപ്പടം വരെ, നമുക്ക് പാൽ പായസക്കൂട്ട് വരെ ഗ്രീൻ ഫാമിൻ്റേതായിട്ടുണ്ട്. പായസക്കൂട്ടൊക്കെ എല്ലാവരും, നമ്പർ ഓഫ് പായസത്തിലൊരു കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, ക്വിക്കായിട്ട് ഈവൻ ബാച്ചിലേഴ്സിന് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പായസം മിക്സസ് റെഡിയാണ്. പിക്കിൾസ്, പപ്പഡ്സ്, ഇതെല്ലാം വാഴയിലെ അറ്റത്ത് നിരത്തുന്ന പല പല ഐറ്റംസ് ഉണ്ടല്ലോ, അതുമെല്ലാമേ റെഡിയാണ്. വാഴപ്പഴം മാത്രം വാങ്ങിച്ചു വെച്ചാൽ മതിയാകും. സോ ഷോപ്പിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ഓണാഘോഷങ്ങളുടെ 1 by 1, കാരണം ഒരു പെട്ടെന്നൊരു ദിവസം എടുത്ത് സദ്യ ഉണ്ടാക്കാൻ ചെയ്യുന്നതല്ല, നമ്മളത് പ്ലാൻ ചെയ്ത് 10 days മുമ്പേ തന്നെ ഷോപ്പ് ചെയ്ത് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത്, പരിപ്പ്, അതുപോലെ പൾസസിന്റെ കാര്യം പറയുമ്പോൾ പരിപ്പ് പപ്പടമാണല്ലോ ആദ്യത്തെ കോമ്പിനേഷൻ. പിന്നെ വരുന്നതാണ് സാമ്പാർ പൊടി, അതുപോലെ മറ്റ് റേഞ്ച് ഓഫ് പൊടി, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, പിന്നെ മല്ലിപ്പൊടി മാത്രമല്ല, സാമ്പാർ മിക്സസിൽ വരുന്ന റേഞ്ച്, രസം പൗഡറുണ്ട്, കായമുണ്ട്, അതും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും നല്ല പെർഫെക്റ്റ് സാമ്പാർ പെർഫെക്റ്റ് കായം ചേർക്കുമ്പോഴാണെന്ന് നമ്മൾ പറയാറുണ്ട്. ആ ഫുൾ സെറ്റ് ഓഫ് പ്രോഡക്ട്സ് വെൻ യു ആർ പ്ലാനിങ് ടു ബൈ, ആ ഷോപ്പിംഗ് ലിസ്റ്റിൽ ആദ്യം വരേണ്ട പേരാണ് ഗ്രീൻ ഫാം. കാരണം ഓണം അടുത്തെത്തുമ്പോൾ മനസ്സിൽ എപ്പോഴും തത്തിക്കളിക്കുന്ന ഒരു പേര് കൂടിയാണ്. രുചിയുടെ ഈ രഹസ്യം ഇനി നമുക്ക് എല്ലാവർക്കും സ്വന്തം.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
0: You are tuned into Home 92.2 FM. Home is a feeling.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സിനിമ പേര് മാത്രമല്ല, നമ്മുടെ ജീവിതം എത്ര മനോഹരമാക്കാം, എത്ര സുന്ദരമാക്കാം എന്ന് ഓരോ ദിവസവും പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. മേ ബി നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത ചില അഡ്വേഴ്സ് കണ്ടീഷൻസ് നമുക്ക് ഉണ്ടായേക്കാം, അതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്നുകൂടി ഈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ പ്രോസസ്സിലൂടെ നമ്മൾ പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളുണ്ട്. മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുന്നതിനേക്കാൾ പലപ്പോഴും എളുപ്പം എന്താണെന്നോ, സ്വന്തം ആറ്റിറ്റ്യൂഡ്, സ്വന്തം ചിന്താഗതി, നമ്മുടെ മനോഭാവം, അവരെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകളെ ഒന്നും വളച്ച് ഒന്ന് യു ടേൺ എടുത്ത് മാറ്റി ശ്രമിച്ചു നോക്കൂ. അപ്പോൾ കുറച്ചുകൂടെ മനസ്സ് വിൽ ഫീൽ ലൈറ്റ് ഹാർട്ടഡ്. അങ്ങനെ നമുക്ക് ഈ ഒരു ആങ്സൈറ്റിയോ പ്രഷറോ ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നത് നിസ്സംശയം പറയാവുന്ന കാര്യങ്ങളാണ്. കാരണം ജീവിത വിജയം ഒരു പദവിയിലെത്തി നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. നാം ഈ ശ്രമിക്കുന്നതെല്ലാം നമ്മൾ വൺ ഫൈൻ മോർണിംഗ് നാം വിചാരിച്ചെടുത്ത് നാം എത്തിച്ചേരും എന്ന് വിചാരിച്ച് അധ്വാനിക്കുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ അവിടെ എത്തിപ്പെടുമോ ഇല്ലയോ നമുക്ക് ഇന്ന് അറിഞ്ഞു. ടുഡേ വി ആർ നോട്ട് അവെയർ ഓഫ് ഓൾ ദീസ് തിങ്സ്. അങ്ങനെ ഒരു വിജയം ഒരു പദവിയിൽ എത്തുന്നതിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. ഒരു പദവി, ആ ഒരു പദവി എന്ന് പറയുന്നത് സമൂഹത്തിന്റെ നന്മയ്ക്കായി, ചുറ്റും നിൽക്കുന്നവരുടെ നന്മയ്ക്കായി, ദ കമ്മ്യൂണിറ്റി ലെവലിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു സേവനം എന്നുള്ള രീതിയിൽ അത് നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു, അങ്ങനെ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? മേ ബി നമ്മുടെ കുടുംബത്തിന്റെ സുഖ സൗകര്യങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലുള്ളത്. ജസ്റ്റ് വൺ സ്റ്റെപ്പ് അഹെഡ് ഓഫ് ദാറ്റ്. അതിന് പുറത്തും നാട്ടിലാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സർവീസസിനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇവിടെയും ഒരുപാടധികം അസോസിയേഷൻസും കാര്യങ്ങളുണ്ട്. ഇപ്പം ഓണമാവുമ്പോൾ യു വിൽ നോട്ട് ബിലീവ് ഇത്രയധികം യു എയിൽ ഇത്രയധികം അസോസിയേഷൻസ് ഉണ്ടല്ലോ എന്ന് നമുക്ക്

0: തോന്നിപ്പോവാണിപ്പം ഹോം 92.2 FM ഈ ഒരു ഓണം ഈണം എന്നൊരു പ്രോഗ്രാം വരുന്നത് അജ്മാനിലാണ്. അതിന്റെ ലോഞ്ചിന് ശേഷം നമുക്ക് വന്ന എൻക്വയറീസ് അത്രയധികമാണ്. കാരണം നമ്മുടെ ഓണം പ്രോഗ്രാം ഇന്നടുത്ത് വരുന്നുണ്ട്, ഇന്ന ദിവസത്തിലാണ്, നമുക്കത് എങ്ങനെ കൊളാബ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നമ്മുടെ സർവീസസ് മറ്റുള്ളവരുടെ നന്മയ്ക്കായി അല്ലെങ്കിൽ സമൂഹത്തിന്റെ നന്മയ്ക്കായി എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് തോന്നുന്ന ഒരു അസോസിയേഷൻ, എന്ന് ചിന്തിക്കുന്ന ഒരു അസോസിയേഷനാണ് നമുക്കെപ്പോഴും പ്രിയപ്പെട്ടത്. അതുകൊണ്ട് അപ്പോൾ സമൂഹത്തോടൊപ്പം നമ്മളും അങ്ങനെ വളരും എന്നുള്ളത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. അതിലൂടെ കിട്ടുന്ന നമുക്ക് സന്തോഷങ്ങൾ തീർച്ചയായിട്ടും അത് എഴുതി വയ്ക്കാൻ പറ്റുന്നതല്ല, അതിനപ്പുറമുള്ളതാണ്. മറ്റുള്ളവരുടെ വിജയത്തിൽ നമ്മൾ ആത്മാർത്ഥമായി സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. സ്വയമേ തന്നെ ഒരു കമ്പാരിസൺ, താരതമ്യം ചെയ്യുന്നത് കുറയ്ക്കുന്ന ഒരു വഴി ചിന്തിച്ചെടുക്കുക. സ്വന്തം മനസമാധാനത്തെ സംരക്ഷിക്കാൻ പഠിപ്പിച്ചെടുക്കുക. സമയം ഏറ്റവും വിലപ്പെട്ട സമ്പത്താണെന്ന് തിരിച്ചറിയുന്ന നിമിഷം ലൈഫ് വിൽ ബിക്കം ബ്യൂട്ടിഫുൾ ഡേ ആഫ്റ്റർ ഡേ.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
2: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
3: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
1: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
4: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
1: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
4: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
1: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

0: സ്വാമിക്ക്, തിരുവാഭരണം സ്വാമിക്ക്, തിരുവാമലേറ്റം സ്വാമിക്ക്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ വലിയ വലിയ വിജയങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാറുണ്ടല്ലേ. ഏറ്റവും വലിയ വിജയം എന്താണ് ലൈഫിൽ? ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാകും. ചിലർ പറയും എനിക്ക് സ്റ്റുഡൻസ് ആണെങ്കിൽ എല്ലാം എ പ്ലസ് കിട്ടിയാൽ എനിക്ക് ഏറ്റവും വലിയ വിജയമായി തോന്നും. ചിലർ പറയും ഞാൻ ഡിഗ്രി എടുത്തു, ഇത്രയുമാണ് ജോബ് മാർക്കറ്റിലുണ്ട്, നല്ലൊരു ജോലി, നല്ല ശമ്പളം കിട്ടുന്ന റിലാക്സ്ഡ് ആയിട്ടുള്ള ജോലി. അങ്ങനെ ഒരു ജോലി ഇല്ല എന്നുള്ളതാണ് വാസ്തവം. റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നവർക്ക് വലിയ ശമ്പളം കിട്ടാൻ പ്രയാസമാണ്. അങ്ങനെ ഒരു ജോലി കിട്ടിയാൽ വിജയമാകും, അല്ലെങ്കിൽ മേ ബി നല്ലൊരു വീട്, കാറ്, അങ്ങനെ ഉള്ള ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ സന്തോഷവാനോ സന്തോഷവതിയോ ആകും. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് നമ്മുടെ സന്തോഷം ഒളിഞ്ഞിരിക്കുന്നത്. സ്വന്തം തെറ്റുകളെല്ലാം തിരുത്തി മുന്നേറാൻ, ക്ലീൻ, പ്യുവർ, പെർഫെക്റ്റ് ആയിട്ട് മുന്നേറാൻ കഴിഞ്ഞാൽ അത് ഒരുപാടധികം സന്തോഷം നമുക്ക് ലഭിക്കും. ഒരുപക്ഷെ ഇതിനെല്ലാക്കാട്ടിലും അപ്പുറം സന്തോഷം നമുക്ക് തിരികെ കൊണ്ടുവരാൻ സാധിച്ചേക്കും. നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്താണെന്നറിയാമോ? ഹൂ ഈസ് അവർ ബിഗ്ഗസ്റ്റ് എനിമി? നമ്മുടെ പ്രൗഡ്നെസ് അല്ലെങ്കിൽ അഹങ്കാരം, ഈഗോ ആണ്. ആ ഒരു അറഗൻസ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. നാം പോലും അറിയില്ല, നമ്മൾ എപ്പോഴെങ്കിലും മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ വളരെ അറഗൻ്റായിട്ട്, ഈഗോയിസ്റ്റൊക്കെ ആയിട്ട് സംസാരിച്ചാൽ അവിടെയാണ് ദാറ്റ് വിൽ ബി അവർ ബിഗ്ഗസ്റ്റ് എനിമി എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിച്ചു വെക്കുക. അതുപോലെ ഏറ്റവും വലിയ ബ്ലണ്ടർ എന്താണെന്ന് അറിയുമോ? നമ്മൾ ചെയ്യാൻ പോകുന്നത് ജീവിതത്തിൽ ഒരു ബ്ലണ്ടർ ഞാൻ ചെയ്തു എന്തെന്ന് വെച്ചാൽ, ഒരു വലിയൊരു തെറ്റ് ചെയ്തു, അപാകത ചെയ്തു എന്നല്ല. ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ ആത്മനിയന്ത്രണം വിട്ട് സംസാരിക്കുന്നത്, നമ്മൾ ബോധവാനാണ് വിത്ത് ഓൾ സെൻസസ്, അതെല്ലാം കഴിഞ്ഞ് എനിക്ക് ക്രോധമാണ്, എൻ്റെ ദേഷ്യം ഞാൻ മറ്റുള്ളവരിലേക്ക് പകർത്തുന്നത്, അത് ഇസ് ഡെഫിനറ്റ്ലി ഒരു ശുദ്ധ ബ്ലണ്ടർ മാത്രമാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഒരു സമ്പത്ത്, നമ്മളുടെ വെൽത്ത് എന്ന് പറയുന്നത് പണം മാത്രമല്ല, അവർ ഹെൽത്ത്, നമ്മുടെ ഹെൽത്ത് ഇസ് വെൽത്ത്, അതെപ്പോഴും ഓർത്തു വെക്കുക. പണം സമ്പാദിച്ചാൽ ചിലപ്പോൾ അത് മേ ബി ബാങ്കിലുണ്ടാവും, പക്ഷേ ആരോഗ്യം എന്നത് അത് നാം കാത്തു സൂക്ഷിക്കുക തന്നെ വേണം. അത് പണത്തെക്കാളും വാല്യൂ ഉള്ള ഒരു കാര്യം കൂടിയാണ്. ഏറ്റവും വലിയ സമ്മാനം എന്താണെന്നറിയാമോ? നമുക്ക് ക്ഷമ കൊടുക്കാനുള്ളൊരു മനസ്സ്, മാപ്പ് കൊടുക്കാനുള്ള ഒരു കടമ, അങ്ങനെ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് ഏറ്റവും വലിയൊരു സമ്മാനമായി കണക്ക് കൂട്ടാവുന്നതാണ്. അതുപോലെ നമ്മുടെ വലിയൊരു ആശ്വാസം, ഒരു നല്ലൊരു യാ ഐ ഫീൽ സോ റിലാക്സ്ഡ് എന്ന് പറയുന്ന ഒരു മൊമെൻ്റ് എപ്പോഴാണെന്നോ, നമ്മുടെ ചില പ്രവൃത്തികൾ, കാരുണ്യ പ്രവൃത്തികൾ, ആർ സർവീസസ് മറ്റൊരാൾക്കത് ഗുണകരമായി എന്ന് തിരിച്ചറിയുന്ന ആ ഒരു വേളയിലാണ്. ജീവിതത്തിൽ അങ്ങനെ സന്തോഷമായി ഇരിക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. അതുകൂടെ ഒന്ന് പറയാം. ഒന്നാമത്, ഒരു മിസ്റ്റർ പെർഫെക്റ്റ് ആകാതെ നോക്കുക. ഞാനെല്ലാം പെർഫെക്റ്റാണ്, ഞാൻ ചെയ്യുന്നതെല്ലാം കൃത്യമാണ് എന്ന് വിചാരിച്ചാൽ പോയി. അപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റർ റൈറ്റ്, മിസ്റ്റർ പെർഫെക്റ്റ് ആകാതെ പൂർണ്ണനായി ഇരിക്കാൻ ശ്രമിക്കാതിരിക്കുക. കാരണം ഈ ലോകത്ത് ആരും പൂർണ്ണമായിട്ടുള്ള ഒരു, നോ വൺ ഇസ് പെർഫെക്റ്റ് ഹിയർ. നമ്മുടെ കുറവുകളും തെറ്റുകളും തന്നെയാണ് നമ്മളെ മനുഷ്യരാക്കി തീർക്കുന്നത്. രണ്ടാമത്, നമ്മുടെ വികാരങ്ങൾക്ക് വില കൊടുക്കാത്ത ആളുകളോട് തർക്കിച്ച് ജയിച്ച് വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മൾ സ്കൂൾ അസംബ്ലിയിലൊക്കെ നിൽക്കില്ല, വണ്ണാം ഡിസ്റ്റൻസ്, ആ ഒരു വണ്ണാം ഡിസ്റ്റൻസിൽ അവരെ നിർത്താൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ മനസ്സുമായി, യുവർ റെസ്പോൺസ്, യുവർ ഹാപ്പിനെസ് ഇസ് യുവർ റെസ്പോൺസിബിലിറ്റി, അത് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കോട്ടാണ്. പിന്നെ എന്തെങ്കിലും തുറന്നു പറയാൻ കഴിയുന്ന ഒരാളെങ്കിലും, തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കാൻ കഴിയുന്ന, നമുക്ക് വയറുവേദന എടുക്കുന്നത് വരെ തമാശ ആസ്വദിച്ച് ചിരിക്കാൻ പറ്റുന്ന, ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായി ചിരിപ്പിക്കാൻ കഴിയുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യവാൻ നിങ്ങളാണെന്ന് പറയാതെ വയ്യ. കാരണം അങ്ങനെയുള്ള റെയർ റെയർ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ വളരെ കുറവാണ്. അങ്ങനെ ഒരാളെ ചേർത്ത് പിടിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല, പിന്നെ എപ്പോഴാണ് വലിയവനാകുന്നത്? മനുഷ്യൻ എപ്പോഴാണ് വലിയവനാകുന്നത്? അവനിൽ മനുഷ്യത്വം ഉണ്ടാകുമ്പോഴാണ്. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: You're listening to Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: മഴ കനക്കുമെന്ന 12 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, പത്തനംതിട്ടയിൽ സ്ഥിതി ഗുരുതരം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ അതിശക്ത മഴയ്ക്കാണ് വരും ദിവസങ്ങളിൽ സാധ്യതയെന്ന് കാലാവസ്ഥാ പ്രവചനം. ഇതനുസരിച്ച് ഇന്ന് 12 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. മഴ മുന്നറിയിപ്പിൽ ഇന്നലെ രാത്രിയോടെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മാറ്റം വരുത്തിയത്. നേരത്തെ എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ പുതിയ അറിയിപ്പനുസരിച്ച് 12 ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ടാണ് നിലനിൽക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലേർട്ട് തുടരുകയാണ്. കേരളത്തിൽ അതിശക്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. 2 ജില്ലകളിൽ നിയന്ത്രിത അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിലെ പ്രളയ മേഖലകളായ റാന്നി, ആറന്മുള തുടങ്ങിയ സ്ഥലങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സന്ദർശിക്കും. ഉച്ചയ്ക്ക് ആറന്മുളയിലായിരിക്കും ആദ്യ സന്ദർശനം. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ക്യാമ്പുകളുടെ പ്രവർത്തനവും മുഖ്യമന്ത്രി വിലയിരുത്തും. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലെ ഏകോപനത്തിൽ സർക്കാരിന് വീഴ്ചയുണ്ടായെന്ന വിമർശനത്തിനിടെയാണ് പ്രദേശങ്ങൾ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി എത്തുന്നത്. റാന്നിയിൽ ഉൾപ്പെടെ വെള്ളമുയർന്നപ്പോൾ കടയുടെ ഉദ്ഘാടനത്തിനും പൊന്നാനിയിൽ സ്വകാര്യ വിരുന്നിൽ പങ്കെടുത്തതും മുഖ്യമന്ത്രിക്കെതിരെ എൽ ഡി എഫ് നേതാക്കൾ വിമർശനം ഉന്നയിച്ചിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് റാന്നി, ആറന്മുള മേഖലകളിൽ പ്രളയ സമാനമായ സാഹചര്യവും ജാഗ്രതയും തുടരുകയാണ്. വനമേഖലയിൽ കഴിഞ്ഞ രാത്രി ശക്തമായ മഴ ഉണ്ടായില്ല. ജില്ലയിലാകെ 74 ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട്. 3000-ത്തിലധികം പേരാണ് ക്യാമ്പിൽ. പമ്പ, അച്ചൻകോവിൽ, കക്കാട്ടാർ എന്നീ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മലപ്പുറം പാണക്കാട് വേങ്ങര റോഡിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. നിർമ്മാണ പ്രവൃത്തി നടത്തിയ സ്ഥലമുടമയ്ക്ക് നഗരസഭ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. മറുപടി ലഭിച്ച ശേഷം ബിൽഡിംഗ് പെർമിറ്റ് റദ്ദാക്കുന്നതിൽ തീരുമാനമെടുക്കും. കണ്ണൂർ ജില്ലയിൽ മഴയ്ക്ക് കുറവ്. ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ മടങ്ങിത്തുടങ്ങി. പേരാവൂരിലും ചെറുപുഴയിലും കാണാത്തായവർക്കായി തെരച്ചിൽ തുടരുകയാണ്. വടക്കൻ ജില്ലകളിൽ മഴയ്ക്ക് നേരിയ കുറവുണ്ടെന്ന വാർത്തകളാണ് ഈ മണിക്കൂറിൽ, ദിവസത്തിന്റെ ആദ്യ മണിക്കൂറിൽ ലഭിക്കുന്നത്. മൂഴിയാർ ഡാമിന്റെ ഷട്ടർ അടക്കുകയും ചെയ്തിട്ടുണ്ട്. കപ്പക്കേസിൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ ആർ സുഗതന്റെ അവധി അപേക്ഷ പരിഗണിക്കുന്നതിനായി കത്ത് നൽകിയ സംഭവത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. തദ്ദേശ അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്രയെ സസ്പെൻഡ് ചെയ്തു. സുഗതന് അവധിക്ക് വഴിയൊരുക്കിയതിൽ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്ര പി അരുണിമ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം നടന്നിരുന്നു. പിന്നാലെയാണ് നടപടി. ശബരിമലയിലെ മിൽമ നെയ് വിതരണത്തിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം വിജിലൻസിന് വിട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. നെയ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ട്യാ ഗൌരവതരമാണെന്ന് വിലയിരുത്തിയാണ് അന്വേഷണം വിജിലൻസിന് വിട്ടത്. പ്രത്യേക കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ നിർണായക ഇടപെടൽ. വിഷയം അന്വേഷിക്കാൻ വിജിലൻസ് ഡയറക്ടർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണം. കേസെടുത്ത് ഒരു മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമം, അയോധ്യ സംഭാവനക്കുള്ള പ്രതിപക്ഷം ഉയർത്തും. രാവിലെ പാർലമെന്റ് കവാടത്തിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ പ്രതിഷേധിക്കും. അതിനിടെ നിലവിൽ അവതരിപ്പിക്കുന്ന ബില്ലുകളുടെ പട്ടികയിൽ FCRA നിയമ ഭേദഗതി ബിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. നേരത്തെ ചർച്ച കൂടാതെ ലോക്സഭ ബിൽ പാസാക്കിയിരുന്നു. പ്രധാനമന്ത്രിയുടെ വീഡിയോ നീക്കം ചെയ്ത നടപടിയിൽ മെറ്റേക്ക് ഐടി പാർലമെന്ററി സമിതിയുടെ രൂക്ഷ വിമർശനം. വീഡിയോ നീക്കം ചെയ്തതിന് പിന്നാലെ ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടി വേണമെന്ന് സമിതി അംഗങ്ങൾ വ്യക്തമാക്കി. പ്ലാറ്റ്ഫോമുകളിലെ വിവാദ ഉള്ളടക്കങ്ങളിൽ കമ്പനി സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കാൻ മെറ്റേക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സമാധാന നീക്കങ്ങൾ തുടരുന്നു. ഹോർമൂസ് കടലെടുക്ക് തുറക്കുന്ന കാര്യത്തിലാണ് നിലവിൽ ഇറാനുമായി ചർച്ച നടക്കുന്നതെന്നും ആണവ പദ്ധതിയുടെ കാര്യത്തിലുള്ള ചർച്ച അടുത്ത ഘട്ടത്തിൽ നടക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിനായുള്ള അവസാന നീക്കമെന്ന നിലയിലാണ് ഇത്. എന്നാൽ ചർച്ചകൾ നടക്കുമ്പോഴും അതില്ലെന്നാണ് ഇറാൻ പറയുന്നതെന്നും ട്രംപ്. ദുബായിലെ ഇന്ത്യൻ കൌൺസിൽ ജനറലായ ഡോക്ടർ എം ആർ ഡി വിഷ്ണുവർദ്ധൻ റെഡ്ഡി നിയമിതനായി. 2008 ബാച്ച് IFS ഉദ്യോഗസ്ഥനാണ്. സതീഷ് കുമാർ ശിവന് പകരക്കാരനായാണ് റെഡ്ഡി എത്തിയിരിക്കുന്നത്. ഹൈദരാബാദിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസറായും തെലങ്കാന സർക്കാരിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷണൽ വിഭാഗം സ്പെഷ്യൽ സെക്രട്ടറിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: Good morning, studio clock. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 5 മിനിറ്റ്.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 50%.
1: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
5: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാ. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
5: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
8: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
5: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
8: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai, your shipping partner to GCC.
5: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

0: Sand Dunes with Akshay on Home 92.2 FM.
1: Good morning, welcome back. Home 92.2 FM ലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയാണ്. അങ്ങനെ വീണ്ടും ഒരു ചൊവ്വാഴ്ച, സമയം 7 മണി കഴിഞ്ഞ് 12 മിനിറ്റ്, ഓഗസ്റ്റ് 4 ആയിരിക്കുകയാണ്. അങ്ങനെ എന്താണ് മിനി പത്മ നാട്ടിലെ വിശേഷങ്ങൾ? ഗുഡ് മോർണിംഗ്, നമസ്കാരം.
2: വെരി ഗുഡ് മോർണിംഗ്. നാട്ടിലെ വിശേഷങ്ങൾ മഴ വാർത്തകൾ തന്നെയാണ് വളരെ ശക്തമായിട്ടുള്ള വാർത്തയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. മഴ കനത്ത് പെയ്യുന്ന പത്തനംതിട്ടയിൽ സ്ഥിതി ഗുരുതരമെന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആറന്മുളയിലും പത്തനംതിട്ടയുടെ വിവിധ ഭാഗങ്ങളിലും റാന്നിയിലൊക്കെ സന്ദർശിക്കുന്നു എന്ന വാർത്ത തന്നെയാണ്. ഇന്ന് 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഓറഞ്ച് അലർട്ട് എന്ന് പറഞ്ഞാൽ അതിശക്ത മഴയാണ്. അപ്പോൾ ഇന്നും ഇത്രയും ജില്ലകളിൽ മഴയുണ്ടെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്? 200-ൽ അധികം ആളുകളായ പിന്നെ വേണ്ട അവിടെ നിന്നുള്ള രീതിയിലേക്ക് മാറ്റണം എന്ന രീതിയിലേക്കൊക്കെ മന്ത്രി വിഷ്ണുനാഥ് സംസാരിക്കുന്ന കുറച്ച് മുമ്പ് കണ്ടു. ഒരു മന്ത്രി നമ്മളൊക്കെ, ഞാനൊക്കെ പഠിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്തും ഒക്കെ ഏതാണ്ട് ഒരേ ഒപ്പം കണ്ട് വളർന്ന ഒരു നേതാവാണ് വിഷ്ണുനാഥ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ആ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്ന് പിന്നെ യൂത്ത് കോൺഗ്രസ് നേതാവിലേക്കും പിന്നെ ഒരു മുതിർന്ന ഒരു നേതാവിലേക്കും ഇപ്പോൾ ഒരു നല്ല മന്ത്രിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വളരെ കൃത്യമായിട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതിനിടയിൽ നടക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവുകളെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ വിശദമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. വെള്ളമൊന്ന് ഇറങ്ങിക്കോട്ടെ, പ്രശ്നങ്ങളൊന്ന് തീർന്നോട്ടെ, എന്നിട്ട് നമുക്ക് രാഷ്ട്രീയം സംസാരിക്കാമെന്ന്. അപ്പോൾ എല്ലാവരും ഈ സമയത്ത് നമ്മുടെ ഒരു ചെറിയ സോഷ്യൽ മീഡിയ സ്പേസിലാണെങ്കിലും നമുക്ക് കിട്ടാവുന്ന എല്ലാ വേദികളിലാണെങ്കിലും സംസാരിക്കേണ്ടത് എങ്ങനെ നമുക്ക് രക്ഷാപ്രവർത്തനം നടത്താം, എങ്ങനെ നമുക്ക് ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ പങ്കാളിയാകാം, നഷ്ടപ്പെട്ടവർക്ക് സഹായം നൽകാൻ എന്തൊക്കെ മാർഗങ്ങളിൽ നമ്മളെ കൊണ്ടാവുന്നതുപോലെ സഹായിക്കാം, ഇത്തരം കാര്യങ്ങളല്ലാതെ ഇപ്പോൾ രാഷ്ട്രീയം പറയരുത്. രാഷ്ട്രീയം പറയേണ്ടി വരും, കാരണം ഇടതുപക്ഷം ഭരിച്ചിരുന്ന സമയത്ത് വലതുപക്ഷം രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്, തിരിച്ച് അവരിങ്ങോട്ടാക്കുമ്പോൾ രാഷ്ട്രീയം പറയും. പക്ഷെ എല്ലാത്തിനും ഓരോരോ ഔചിത്യ ബോധമുണ്ടെന്ന് നമ്മൾ പറയാറില്ലേ. രാഷ്ട്രീയമൊക്കെ പറയാൻ വേറൊരു സമയമുണ്ടെന്ന് മനസ്സിലാക്കുക.
1: എനിക്കൊന്ന് ഈ പി സി വിഷ്ണുനാഥ് വെൽ സ്റ്റഡീഡ് ആയിട്ട് പറയുന്നതാണ് ഓരോ കാര്യം. അദ്ദേഹത്തെ പണ്ട് എം എൽ എ ആയിരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന്റെ ഓരോ പ്രസ്താവനകളും നല്ല വ്യക്തമായിട്ട് പഠിച്ചിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നമുക്ക് നേരത്തെ പണ്ട് ശൈലജ ടീച്ചർ നല്ല വെൽ സ്റ്റഡി
2: പഠിച്ച് പറയുമ്പോൾ ഉണ്ടല്ലോ, തപ്പൽ ഉണ്ടാവില്ല, പറയുന്ന വാക്കുകളിൽ ആർജവ ഉണ്ടാവും, നമ്മളെ ഉറച്ചു നിൽക്കുകയും ചെയ്യും.
1: സിസ്റ്റമാണ് എല്ലാം, അല്ലാതെ വായി തോന്നുന്നു പറയുന്നില്ല.
2: കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ സാധാരണ ഇങ്ങനെ കാണാറില്ല, കാരണം അവർ എല്ലാവർക്കും ഓരോ അഭിപ്രായമാണ്. പക്ഷെ പി സി വിഷ്ണുനാഥ് സർക്കാരിന്റെ നാവായിക്കൊണ്ട് വളരെ കൃത്യമായിട്ട് ആ അഭിപ്രായങ്ങൾ പറയും, അത് ഏകോപിപ്പിക്കുന്നുണ്ട് അദ്ദേഹം ആ ഭാഗത്ത്. എന്തായാലും അതൊരു സന്തോഷ വാർത്ത. ഈ ഒരു ദുരിതപ്പെയ്ത്തിനിടയിലും നല്ല മനുഷ്യരെയും നല്ല നേതാക്കളെയും കാണാൻ പറ്റുന്ന എന്നത് നല്ല വാർത്ത. അപ്പം വീണ ജോർജിനെയും മുൻമന്ത്രി എടുത്തു പറയണം, കാരണം മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടിട്ടും എം എൽ എ സ്ഥാനം നഷ്ടപ്പെട്ടിട്ടും വീട്ടിലിരുന്നില്ല അവർ, ഓടി ആ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ പോയി കാര്യങ്ങൾ. അങ്ങനെയാണ് വേണ്ടത്, അധികാരമുണ്ടെങ്കിലേ ജനസേവനം പാടുള്ളൂ.
1: അതുപോലെ തന്നെ സഹിച്ചോരൻ മന്ത്രിയല്ല, അദ്ദേഹം ഇപ്പൊ എം എൽ എ ആണ്. എന്നിട്ട് പോലും നമ്മുടെ ചെങ്ങന്നൂർ പ്രദേശങ്ങളിൽ ഒരുപാട് അദ്ദേഹം പല ക്യാമ്പുകളിലും വിസിറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഒക്കെ തന്നെ അദ്ദേഹം വെളിയിൽ അറിയിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും എല്ലാ ഇപ്പൊ വിഷ്ണുനാഥ് പറയുന്നതാണ്, സി ആ പ്രദേശത്തുള്ളവർ എനിക്ക് തോന്നുന്നില്ല രാഷ്ട്രീയം കലർത്തുന്നുണ്ടത്, വേറെ ആൾക്കാരാണ് അവിടെ നിന്നിട്ട് എവിടെ നിന്നിട്ട് ഈ രാഷ്ട്രീയം കലർത്താനായിട്ട് നോക്കുന്നത്.
2: എന്നാൽ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് യു എസ് പ്രസിഡന്റുമാരെ നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. നമ്മുടെ കാലത്ത് ഉണ്ടായിരുന്ന കുറെ പ്രസിഡന്റുമാരുണ്ട് നമുക്ക് ഇഷ്ടം തോന്നുന്നത്. എക്കാലവും നമുക്ക് ഇഷ്ടം തോന്നുന്ന സമകാലീകരന്റെ ഒരാളാണ് ബരാക് ഒബാമ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ 44-ാമത് പ്രസിഡന്റായിരുന്ന ബരാക് ഒബാമയുടെ 65-ാം ജന്മദിനമാണ് ഇന്ന്. ചരിത്രത്തിലെ ആദ്യത്തെ ആഫ്രോ അമേരിക്കൻ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. തുടർച്ചയായിട്ടുള്ള 2 തവണ അദ്ദേഹം യു എസിന്റെ പ്രസിഡന്റായി. 2009 ജനുവരി 20-നാണ് പ്രസിഡന്റ് സ്ഥാനമേറ്റത്. 2012 നവംബർ 6 നടന്ന തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വിജയിക്കുന്നു. 2009 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം അദ്ദേഹം ലഭിച്ചു. ചില പ്രസിഡന്റുമാര് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം എനിക്ക് വേണമെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ അത് പറയാതെ ആ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം പ്രവൃത്തിയിലൂടെ നേടിയെടുത്ത യു എസ് കണ്ട ഏറ്റവും മികച്ച, നമ്മുടെ കാലത്തുള്ള, നമ്മൾ കണ്ട് പരിചയിച്ച ഏറ്റവും നല്ല ഒരു പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ, എനിക്ക് അദ്ദേഹത്തിന്റെ സ്പീച്ചൊക്കെ എന്തൊരു ഇഷ്ടമാണ്. ആ സൗണ്ടും ആ മോഡുലേഷനും ആ സംസാര രീതികളും ജനങ്ങളോടുള്ള ഇടപഴകലും എല്ലാവരോടുള്ള സമീപനം, ലോക വിഷയങ്ങൾ അദ്ദേഹം എടുക്കുന്ന ടേക്കുകളെല്ലാം നമുക്ക് കയ്യടി നേടിക്കൊടുക്കുന്ന ഒരു വലിയ പ്രസിഡന്റാണ്. 10 വയസ്സുവരെ അദ്ദേഹം ജക്കാർത്തയിലായിരുന്നു കേട്ടോ. കെനിയക്കാരനായിട്ടുള്ള ബരാക് ഹുസൈൻ ഒബാമയുടെയും കൻസാസ് സ്വദേശിനിയായിട്ടുള്ള ആൻ ഡെൻമെഹിയന്റെയും മകനായിട്ട് ഹവായിലെ ഹൊനോലുലുവിൽ 61 ഓഗസ്റ്റ് 4 ഒബാമ ജനിച്ചത്. ഹവായ് സർവകലാശാലയിലെ പഠനത്തിനിടെ ഒബാമയുടെ മാതാപിതാക്കൾ വിവാഹിതരാകുന്നു. ഒബാമയ്ക്ക് 2 വയസ്സ് പ്രായമുള്ളപ്പോൾ മാതാപിതാക്കൾ വേർപിരിഞ്ഞു. സർവകലാശാലയിൽ തുടർന്ന അമ്മ ഒരു ഇന്തോനേഷ്യൻ വിദ്യാർത്ഥി വിവാഹം ചെയ്തു. അതിൽ ഒബാമയ്ക്ക് ഒരു അർദ്ധ സഹോദരിയുണ്ട്. ശേഷം ജക്കാർത്തയിലേക്ക് പോയ ഒബാമ 10-ാം വയസ്സുവരെ അവിടെയാണ് പഠിച്ചത്. അപ്പോൾ ഒരു അരക്ഷിതമായിട്ടൊരു കുട്ടിക്കാലം കൂടി ഉണ്ടായിരുന്ന ഒരു നേതാവ് കൂടിയാണ് ബരാക് ഒബാമ. പക്ഷെ ചലനങ്ങളിലോ പ്രവൃത്തിയിലോ എവിടെയെങ്കിലും അദ്ദേഹത്തിന് ഒരു അരക്ഷിതാവസ്ഥയോ ഒരു സങ്കടമോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഏറ്റവും ഒരു ഒരേ ഒരു മുഖഭാവമാണ് എപ്പോഴും ബരാക് ഒബാമയ്ക്ക്. പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഇപ്പോഴൊക്കെ ഞാൻ ആലോചിക്കും ബരാക് ഒബാമ എന്ത് ചെയ്യായിരിക്കുന്നു. അദ്ദേഹം ഏറ്റവും കൂടുതൽ പാട്ടുകൾ കേൾക്കുന്നതാണ് പറഞ്ഞത്, പാട്ടുകൾ കേൾക്കുക, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുക, കുറെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ആ ഒരു ഇതിന്ന് വിട്ടുപോയെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ലോകത്തെ പ്രതികുഹതിന്റെ പാട്ടുകൾ അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം അദ്ദേഹത്തിന്റെ പ്ലേലിസ്റ്റുകൾ ഞാൻ വെറുതെ ഒന്ന് നോക്കി. അതിൽ പ്രതികുഹത് ഇന്ത്യൻ ആണ്, അദ്ദേഹത്തിന്റെ കോൾഡ് മെസ് എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് കേട്ടോ, നല്ല രസമുള്ള ഇങ്ങ ബരാക് ഒബാമയുടെ ഉള്ളിൽ ഇങ്ങനെ നിർണയം ഉണ്ടായിരുന്നത് ആ പാട്ട് കേൾക്കുമ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും കേൾക്കണം കേട്ടോ. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒക്കെ നമ്മളെ സൂത് ചെയ്യുന്ന ഒരു പാട്ടാണ് കോൾഡ് മെസ് എന്ന് പറഞ്ഞിട്ട് പ്രതീക് കുഹദിന്റെ, നമ്മുടെ ബരാക് ഒബാമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകൾ പ്ലേലിസ്റ്റുകളിൽ ആദ്യത്തെ ഇതിൽ ഇടം പിടിച്ചൊരു പാട്ട് കൂടിയാണത്.
1: ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇത്രയും വയസ്സുണ്ടോന്നുപോലും
2: അറിയത്തൊന്നും ഞാൻ അത്ഭുതപ്പെട്ടു, അത്രയൊക്കെ ഉണ്ടോന്ന്. ഞാൻ ആ 44 എന്നുള്ളതിലാണ് ഞാൻ ആദ്യം ഉറച്ചത്. പക്ഷെ 44-ാമത്തെ പ്രസിഡന്റാണ്, എന്റെ മനസ്സിൽ ഏതാണ്ട് ഒരു 50 റേഞ്ചിലൊക്കെ ഉണ്ടാവാനേ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ 65 ജന്മവാർഷികമാണ് അദ്ദേഹത്തിന്.
1: നല്ലൊരു കൂൾ പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ മിഷേൽ ഒബാമയാണെങ്കിലും അദ്ദേഹത്തിന്റെ ചേർന്ന് നിൽക്കുന്ന
2: ഫസ്റ്റ് ലേഡി എന്ന നിലയിൽ അവർ നല്ല
1: പേര് വിളിക്കാൻ നമുക്ക് യോഗ്യരാണെന്ന് പറയാം.
2: ശരിക്കും ശരിക്കും അതെ, അവർ ഒരു അനാവശ്യമായിട്ട് ഒരു കാര്യത്തിൽ ഇടപെടുന്ന കാണാറില്ല. അദ്ദേഹത്തിന്റെ ഒപ്പം എല്ലാറ്റിനും നല്ല രീതിയിൽ നിൽക്കുന്ന, എന്നാൽ അതേസമയം അവരുടേതായിട്ടുള്ള പ്രവർത്തന മേഖലയിൽ അവരെ എക്സൽ ചെയ്തിട്ട് പോകുന്ന ഒരു സ്ത്രീ, രണ്ട് കുട്ടികൾ, രണ്ട് പെൺകുട്ടികൾ അതേപോലെ തന്നെ അച്ഛന്റെ നിഴലിലോ അച്ഛന്റെ ഒരു പ്രശസ്തിയിലോ അറിയപ്പെടാനേ ആഗ്രഹിക്കാതെ വേറെ തന്നെ പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയ മക്കളാണ്.
1: മിഷൽ എഴുതിയേക്കുന്ന ഒരു ബുക്ക് ഉണ്ട് കേട്ടോ, അത് മിഷലാണോ ഒബാമയാണോ അറിയില്ല,
2: ഒബാമയുണ്ട് അച്ഛനെ കുറിച്ച് എഴുതിയ പുസ്തകം.
1: അതുകൊണ്ട് പിന്നെ ഇതുപോലെ തന്നെ മിഷലിന്റെ ഈ പോഡ്കാസ്റ്റുകൾ കാണണം, എന്തോ ബ്യൂട്ടിഫുള്ളാണെന്നറിയാം അവര് സംസാരിക്കുന്നത്, പല ഇന്റർവ്യൂസ് ആണെങ്കിലും നല്ലൊരു വ്യക്തിത്വം തന്നെയാണ്.
2: യെസ് അദ്ദേഹത്തിന്റെ ഒരു ബേർഡേ ആണ്. കുറച്ച് നേരം നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി നീക്കി വെച്ചത് ചില മനുഷ്യരൊക്കെ നമ്മുടെ മനസ്സിൽ വല്ലാതെ ഇടം പിടിക്കും, അതുകൊണ്ട് തന്നെയാണ്. ഇനി വാർത്തയിലേക്ക് പോവാണെങ്കിൽ, മുഖ്യമന്ത്രി ഇന്ന് ആറന്മുളയിലേക്ക് മഴ കനക്കുമെന്ന മുന്നറിയിപ്പ്, 12 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് എന്ന് തന്നെയാണ് വാർത്ത. കണ്ണൂരിലും തിരുവനന്തപുരത്തുമായിട്ട് കാണാതായിട്ടുള്ള 4 വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണെന്ന വാർത്തയുണ്ട്. ഇനി മഴ വാർത്തയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിൽ നിന്ന് രാജ്യസഭയിൽ നിന്ന് വന്നൊരു വാർത്ത, കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി വരില്ല, അണയുന്നത് പാലക്കാടിന്റെ പ്രതീക്ഷകൾ. നമ്മൾ ഒരുപാട് കാലമായിട്ട് കേന്ദ്ര ബജറ്റും റെയിൽ ബജറ്റൊക്കെ വരുന്ന സമയത്ത് കേൾക്കുന്നതാണ് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി, കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി. പക്ഷെ അതിന് ഇല്ല എന്നാണ് വാർത്ത. കഞ്ചിക്കോട്ട് കോച്ച് ഫാക്ടറി നിർമ്മിക്കാനുള്ള നീക്കം പൂർണ്ണമായി ഉപേക്ഷിച്ചുവെന്ന് കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് ആവർത്തിച്ച് വ്യക്തമാക്കിയതോടെ അണയുന്നത് പാലക്കാടിന്റെ പ്രതീക്ഷകളാണ്. ജോൺ ബ്രിട്ടാസ് എംപിയുടെ ചോദ്യത്തിന് രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് മന്ത്രി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പദ്ധതിക്കായിട്ട് കഞ്ചിക്കോട്ട് കേരള സർക്കാർ ഏറ്റെടുത്തത് 239 ഏക്കർ ഭൂമിയാട്ടോ. അത് ഇന്ത്യൻ റെയിൽവേയുടെ മറ്റാവശ്യങ്ങൾക്കും ഭാവി വികസനത്തിനുമായിട്ട് ഉപയോഗിക്കും. 2 മുൻപും കഞ്ചിക്കോട്ട് ഫാക്ടറി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് റെയിൽ മന്ത്രാലയം പറഞ്ഞിരുന്നു. അതുപോലെ നമ്മുടെ സിൽവർ ലൈനോ ഹൈസ്പീഡ് പദ്ധതിയോ ഒന്നും കേരളത്തിലേക്ക് വരാൻ പോകുന്നില്ല എന്ന് ഇന്നലെ രാജ്യസഭയിൽ വളരെ വ്യക്തമായിട്ട് റെയിൽ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുറേ സ്വപ്നങ്ങളും നമ്മുടെ കുറേ മോഹങ്ങളുമാണ് ഇല്ലാതാവുന്നത്. കേരളത്തിന് കേരയിൽ അല്ലെങ്കിൽ സിൽവർ ലൈൻ പദ്ധതി അതില്ല, ഹൈസ്പീഡ് ട്രെയിനും, അതായത് ഈ ശ്രീധരനാണ് അതിൻ്റെ ഒരു പ്രപ്പോസൽ കൊടുത്തിരുന്നത്, അതും വയബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ മടക്കിയിരിക്കുകയാണ്. നിലവിൽ കേരളത്തിനായിട്ട് പുതിയ റെയിൽ പദ്ധതികളൊന്നും കേന്ദ്രത്തിന്റെ കയ്യിലില്ല.
1: തീർച്ചയായിട്ടും ഇപ്പൊ നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ അലേർട്ടുകൾ പലതും രാത്രിയിലാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അമ്മ പറയായിരുന്നു 2 സമയത്താണ് ഈ അലേർട്ട് വരുന്നത്. ഒന്നെങ്കിൽ പ്രവാസികളുടെ പാരന്റ്സ് ആയിട്ടുള്ള ഒരു നാട്ടിലും അവർക്ക് അറിയാം ഇതെന്താണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ അവസ്ഥ സത്യം പറഞ്ഞ അത്രയും ശബ്ദത്തിലാണ് ഈ അലാറം ഇതായിരിക്കുന്നത്. അപ്പോ പലരും അത് ഞെട്ടിയാണ് അറ്റ്ലീസ്റ്റ് ഒരു എന്തെങ്കിലും അവർക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കണം ഇങ്ങനെയായിരിക്കും വരുന്നത് എന്ന്. അപ്പൊ ഇത് ഇന്ന് പത്രത്തിനും വന്നിട്ട് രാത്രി ഉറങ്ങുന്നവരെ ഉണർത്തും, സൈലന്റ് മോഡിലെങ്കിലും അലേർട്ട്, പലരെയും ഞെട്ടിച്ച് പെരുമഴ സന്ദേശത്തിന്റെ പിന്നിലുള്ള കഥ എന്ന് പറഞ്ഞിട്ടാണ് ഈ അലേർട്ടിന്റെ മെസ്സേജിന്റെ സംഭവം.
2: ഇവിടുന്ന് പോയവരുടെ കാര്യമാണ് കഷ്ടം. ഇവിടുന്ന് ഇപ്പൊ മിസൈലും ഡ്രോണിന്റെയും ശബ്ദം കേട്ടിട്ട് നമ്മൾ ഇതിങ്ങനെ കേട്ട് ശീലമായിട്ട് ഇത് കഴിഞ്ഞു പറഞ്ഞാൽ നാട്ടിൽ പോയപ്പോ അയ്യോ പെട്ടെന്ന് നമ്മൾ ഗൾഫിലേക്ക് എത്തിയെന്ന് പലർക്കും സംശയം. പക്ഷെ അത് മഴ അലേർട്ട് രണ്ടും കേട്ട് കഴിഞ്ഞാല്ല അക്ഷയ ഒരുപോലെ ഇരിക്കുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടെ ഒന്ന് രൂക്ഷതയൊക്കെ കുറച്ചിട്ട് കൊടുക്കാന്ന് പറയും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്താൻ ഏറ്റവും നല്ല ശബ്ദം വേണം, ഏറ്റവും പിന്നെ ഗംഭീരത്തിൽ ശബ്ദം ഉണ്ടെങ്കിൽ അവർ ഉണരും, അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്കിത് പരിചിതമില്ലാത്തതുകൊണ്ടാണ് വരും ദിവസങ്ങളിൽ മഴയൊക്കെ മാറി നിൽക്കട്ടെ, അതില്ലെങ്കിൽ ഇനിയും ആ ശബ്ദം കൂടിക്കൂടി വരും. ഇന്നിപ്പോൾ അതിതീവ്ര മഴയെന്നാണ് പറയുന്നത്. അതുപോലെ ഈ കോട്ടയം മണർഗാടില് വെള്ളക്കെട്ടിൽ വീണിട്ടൊരു യുവാവിനെ കാണാതായിട്ടുണ്ട്. മണർഗാട് പറമ്പുകര സ്വദേശി ശരൺ 32 വയസ്സേ ഉള്ളൂ. പക്ഷെ എനിക്ക് സങ്കടം വന്നത് എന്താണെന്നറിയോ, അദ്ദേഹത്തിന് എങ്ങനെ കാണാണ്ടായതെന്നറിയോ, വീടിന്റെ പിറകിലുണ്ടായിരുന്ന ബോട്ടർ ടാങ്ക് വെള്ളത്തിലൂടെ ഒഴുകിപ്പോയി. ഈ ടാങ്ക് പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിനിടെയാണ് അദ്ദേഹത്തിന് കാണാൻ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളതോ നമുക്ക് വിലപിടിപ്പുള്ളതോ പ്രിയപ്പെട്ടതോ എല്ലാം നഷ്ടപ്പെട്ടു പോയിക്കോട്ടെ, പക്ഷെ നമ്മുടെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് നമ്മൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോകരുത് എന്നാണ് പറയുന്നത്. നഷ്ടമായതിനെല്ലാം നമുക്ക് തിരികെ കിട്ടാനുള്ള എല്ലാ വകുപ്പും നമുക്ക് ജീവൻ ഉണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാം. പക്ഷെ ആ യുവാവ് ഒന്ന് ആലോചിക്കുക, ഇവർ 32 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു വാട്ടർ ടാങ്ക് നഷ്ടപ്പെട്ടപ്പോൾ ഒഴുകിപ്പോയപ്പോൾ അത് പിടിക്കാൻ പോയിട്ട് അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായി. അപ്പോൾ നാട്ടിലുള്ള മഴയിൽ പെട്ട് നിൽക്കുന്നവരോടുള്ള വലിയ അഭ്യർത്ഥന, സേഫായിട്ട് വീടുകളിലോ ഈ നേരത്തെ വിഷ്ണുനാഥ് മന്ത്രി പറഞ്ഞ പോലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ മാറുക. കാരണം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എപ്പോഴും സർക്കാരിൻ്റെ ഒരു അറ്റൻഷൻ ഉണ്ടാവും, അവിടേക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റി. ഇപ്പം തന്നെ ആറന്മുളയിലൊക്കെ അവിടെ നിന്ന് ഗ്രാമത്തിൽ നിന്ന് ടൗണിലേക്ക് കുറേ പേരെ മാറ്റിയിട്ടുണ്ട്. റാന്നിയിൽ ഇതേ സംഭവമാണ്, ഉൾപ്രദേശങ്ങളിൽ നിന്ന് അവിടെ വെള്ളം കയറി തുടങ്ങി, അപ്പൊ വീണ്ടും ആ ദുരിതാശ്വാസ ക്യാമ്പ് അതേപോലെ പറിച്ചെടുത്ത് വേറൊരു സ്ഥലത്തേക്ക്. വീടുകളിലാണെങ്കിൽ ഇതൊന്നും നടക്കില്ല, വെള്ളം കയറി തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കും അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, ഇഴജന്തുക്കൾ ഉണ്ടാകും, പിന്നെ മരങ്ങളുടെ ഈ കുറ്റികളൊക്കെ തടഞ്ഞു നിൽക്കുന്നുണ്ടാകും. അപ്പൊ വലിയ പ്രശ്നം. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഒരുപാട് പേര് തങ്കശ്ശേരി എന്നൊക്കെ കൊല്ലത്തുനിന്നൊക്കെ എത്തിയിട്ടുണ്ട്. അവർക്കും നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ബോട്ടുകളുമായിട്ടോ വന്ന് ഇത് ഈ മതിലിനോട് ചേർന്നിട്ടോ ഇല്ലെങ്കിൽ കുറ്റിയിലോ ഇടിച്ചിട്ട് കഴിഞ്ഞ പ്രളയത്തിന് തകർന്നിരുന്നു. അതുപോലെ സഹായിക്കാൻ വന്ന അവരുടെ പിന്നെ ബോട്ടൊക്കെ കേടായി കഴിഞ്ഞാൽ ആരും നന്നാക്കി കൊടുക്കുകയും ചെയ്യില്ല. അപ്പോൾ നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ പരമാവധി മാറുക, നമ്മുടെ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കൾക്കോ മറ്റുള്ളവർക്കോ ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക.
1: തീർച്ചയായിട്ടും. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇത് ഈ മഴവെള്ളത്തിന്റെ കെടുതി ഒരിടത്ത് നിൽക്കുമ്പോൾ ഈ പാണക്കാട്ട് കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിൽ
2: വന്നു, അവിടെ ബിൽഡിംഗ് ഒക്കെ പിന്നെ പണിയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തിയിട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവിടുത്തെ കൗൺസിലറോടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ ഈ ഒരു ഭാഗം അത് ഇടിഞ്ഞു വരുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു, അവള് പേടിച്ചു പോയി. ഇപ്പൊ ഇത് കണ്ടായി പത്രത്തിന്റെ ആദ്യ പേജിൽ, നമുക്ക് പരിചയമുള്ള ഒരു റിപ്പോർട്ടർ ക്യാമറമാനാണ്, ഈ ക്യാമറമാൻ ആ ചെളിയിൽ പൊതിഞ്ഞു പോയി അദ്ദേഹത്തിന്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയി. ജയേഷ് വെല്ലോടി എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് പരിചയമുള്ള ഒരു യുവാവാണ് അദ്ദേഹത്തിന്റെ. അദ്ദേഹം ഒക്കെ ഒരു ഒരു ഞൊടിയിടയിലാണ് ജീവൻ രക്ഷപ്പെട്ടത്. അപ്പോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ
1: ഉണ്ടാവും.
2: ഉണ്ടോന്നുള്ള സംശയമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്.
1: നഗരസഭയോട് എനിക്ക് തോന്നുന്നു
2: പാണക്കാടിയാണ് ഈ സംഭവം നടന്നത്. ഇനി വരുന്നത് എന്താണ് ഇത്ര തിടുക്കമെന്ന് എസ് ശ്രീജിത്തിന്റെ DGP നിയമനത്തിൽ സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതിയുടെ ഒരു ചോദ്യം. എസ് ശ്രീജിത്തിന് DGP ആയിട്ട് സ്ഥാനക്കയറ്റം നൽകിയ സർക്കാർ നടപടിയെ കടുത്ത ഭാഷയിലാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിമർശിച്ചത്. എന്തിനാണ് തിടുക്കപ്പെട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നത്? കേരള പോലീസിൽ ബോഡി ബിൽഡർമാർക്ക് പ്രത്യേക നിയമനം നൽകിയതിനെതിരെ KM ഷാജഹാൻ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ വിമർശനം. DGP ആയിട്ട് നിയമിക്കുന്നതിന് മുൻപ് എസ് ശ്രീജിത്തിന് വിജിലൻസ് ക്ലിയറൻസ് വാങ്ങേണ്ടിയിരുന്നുവെന്ന് കോടതി. ശ്രീജിത്തിനെതിരെ ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിജിലൻസിന്റെ ക്ലിയറൻസ് വേണ്ടേ? പിന്നെ എന്തിനാണ് ഇത്ര തിടുക്കത്തിൽ അദ്ദേഹത്തിന് DGP ആയിട്ട് സ്ഥാനക്കയറ്റം കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഷിനു ചൊവ്വയുടെ നിയമനത്തിനെതിരെ KM ഷാജഹാൻ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം തുടങ്ങണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ അനുമതി ആവശ്യമാണ്. അങ്ങനെ സർക്കാർ അനുമതിയോടുകൂടിയിട്ട് ഒരു വിജിലൻസ് അന്വേഷണം നടത്തി ക്ലിയറൻസ് കൊടുത്തിട്ടല്ലേ ADGP ആയിരുന്ന ശ്രീജിത്തിന് DGP ആയിട്ട് നിയമനം കൊടുക്കേണ്ടത്. തിടുക്കപ്പെട്ടൊന്നും ചെയ്യല്ലേ എന്നാണ് ഹൈക്കോടതി സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും. നമ്മുടെ നാട്ടിലെ സ്കൂളുകൾക്കൊക്കെ പലയിടങ്ങളിലും ഇന്ന് അവധിയുണ്ട്. അപ്പൊ ആ ഒരു വാർത്തയോടെ നമ്മുടെ
2: 10 ജില്ലകളിലും അവധി തന്നെയാണ്.
1: തീർച്ചയായിട്ടും. അതുപോലെ ഈ മണിയാർ ഡാമിന് ഷട്ടർ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആദ്യമായിട്ടാണ് ഞാൻ അത് അറിയുന്നത്. കാരണം ഈ അതിലൊന്ന് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തുളുമ്പും. അപ്പൊ അത് കാരണത്തോടും ഈ റാന്നി പ്രദേശങ്ങളിൽ വീണ്ടും വെള്ളം കയറാനും മിന്നൽ പ്രളയം ഉണ്ടാവാനും ഉള്ള ഒരു ചാൻസ് അവിടെയാണ്. എന്നിട്ട് അത് ഷട്ടർ ഇല്ലാന്ന് പറഞ്ഞ് ഷട്ടർ ഇല്ല, അങ്ങനത്തെ ഒരു ഡാമാണ്, രീതിയിലുള്ള ഒരു ഡാമാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു വാർത്തയും കൂടെ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ വന്നിട്ടുണ്ട്.
2: ഇടുക്കി ഡാമാണ് ആ രീതിയിൽ നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു ഡാമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുക. അതിന്റെ നിർമ്മിതി ഇത്ര വർഷം മുമ്പ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എന്തെങ്കിലും സംഭവിക്കാറ്, അത്രയും ഒരു നിർമ്മിതി അത്ര കാലത്ത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ഞാൻ പോയിട്ടുണ്ട്, ഞാൻ മിക്കവാറും ഞാനൊരു ഇടുക്കി പ്രേമിയാണ്. അപ്പൊ മിക്കവാറും പോയിട്ട് ആ മഹേഷിന്റെ പ്രതികാരത്തിന്റെ ആ മൈതാനത്തേക്ക് നിന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നോക്കി കുറെ സമയം നിൽക്കും. ഇപ്പൊ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട് അതിന്റെ മേലെ കൂടി പോകുന്നത്. പണ്ട് ആരും അവിടെ കയറിന്നിട്ട് വെള്ളത്തിലേക്ക് എന്തോ ഒന്നും ഒഴിച്ചു. അപ്പൊ അതീവ സുരക്ഷാ മേഖലയാണത്. അത് കാരണം പിന്നെ അദ്ദേഹത്തിനെ പിന്നെ പിടിച്ചുകൊണ്ടുപോവുക ചെയ്യുകയില്ല. പക്ഷെ അദ്ദേഹത്തിന് മാനസികമായിട്ട് എന്തോ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് കാരണം ഇപ്പോ അതിന്റെ മുകളിൽ ഇരുന്നിട്ട് കാണുന്ന ആ കാഴ്ചയില്ല, അത് പലർക്കും നഷ്ടം. ഇപ്പൊ റെസ്ട്രിക്റ്റഡ് ആണ്, ഇത്ര ടിക്കറ്റേ കൊടുക്കും, ഇത്ര പേരെ അവരുടെ ഒരു ഇതിലേക്ക് കൊണ്ടുപോകുള്ളൂ, ഫോട്ടോ എടുക്കുക, അതിനെല്ലാം ഭയങ്കര നിരോധനം ഏർപ്പെടുത്തി.
1: നല്ല രസമാണ്, ഏകദേശം 5 കിലോമീറ്റർ ആ ഡാമിന് മേലെ കൂടെ നടക്കാനുള്ളത്. അപ്പൊ നല്ല രസമാണ്, അതിന്റെ എൻഡ് വരെ പോയിട്ട് തിരിച്ച് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അത് കാണാത്തവരൊക്കെ ആണെങ്കിൽ ഇടുക്കി ഡാം പോയി കാണണം കേട്ടോ. നമ്മുടെ നമുക്കുള്ള വലിയൊരു നേട്ടമാണ്.
2: യെസ്. എന്തായാലും ഇനി മറ്റു വാർത്തകളിൽ കൂടി നമുക്ക് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ, ബീഹാറിൽ ബങ്കിപ്പൂരിൽ വൻ അട്ടിമറി ജയം. പാർട്ടിയായി പ്രശാന്ത്, ചങ്കിടിച്ച് BJP. ഇപ്പൊ ഈ ജൻസികളുടെ പ്രക്ഷോഭം നടന്നതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP വലിയ തിരിച്ചടി എന്നാണ് വാർത്ത വരുന്നത്. അത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കലാശിച്ച ജൻസി പ്രക്ഷോഭത്തിന് പിന്നാലെ ബി ജെ പി ഭരിക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടിടത്തും പാർട്ടിക്ക് കനത്ത തോൽവിയാണ് ഉണ്ടായിരിക്കുന്നത്.
1: ബി ജെ പിയുടെ കോട്ട തകർത്ത് ബംഗിപ്പൂര് 35 വർഷത്തെ ആധിപത്യമാണ് തകർന്ന് കോട്ടയടിഞ്ഞ് വീണത് എന്നുള്ളതാണ് തലക്കെട്ടായിട്ട് ഇവിടെ പല പത്രങ്ങളിലും കൊടുത്തിരിക്കുന്നത് കേട്ടോ.
2: എന്തായാലും ഈ ഒരു ജൻസി പ്രക്ഷോഭം ബി ജെ പിയുടെ അടിത്തറ പതുക്കെ ഇളക്കുന്നുണ്ടോ എന്നൊരു സംശയം പലർക്കും തോന്നുന്നു.
1: തീർച്ചയായിട്ടും വരും, കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ജനറേഷന്റെ മാറ്റമാണ്. അപ്പം അവിടെ ജൻസികളെ തുടർന്ന് നിൽക്കുന്ന അവരുടെ വീട്ടുകാരും എല്ലാം തന്നെ ഈ വാർത്തകൾ അറിയും. അപ്പൊ അത് വലിയൊരു മാറ്റം തന്നെയാണ് വരാൻ പോകുന്നത് 29 ഇലക്ഷന്. അത് നമ്മൾ എന്തായാലും കണ്ടറിയും.
2: അതെ, ഇന്നലെ ഇവിടെ വന്നൊരു മെസ്സേജ്, മുൻപ് പ്രധാനമന്ത്രിയെ പറയുമ്പോൾ പിന്നെ നിങ്ങൾ വളരെ പിന്നെ വാചാലരായിട്ട് പ്രധാനമന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ സംസാരിക്കുന്നു, അങ്ങനെയൊന്നും പറയരുതെന്ന്. ഇതേ പ്രധാനമന്ത്രി സഭയ്ക്കകത്ത് രാഹുലിനെയും സോണിയാഗാന്ധിയും വളരെ മോശം പരാമർശം നടത്തിയപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലല്ലോ, നിങ്ങളും അർണബ് ഗോസ്വാമിക്ക് പഠിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മെസ്സേജ് വന്നിരുന്നു. അങ്ങനെയൊന്നും ഇല്ല, കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്, ആ സ്ഥാനത്തെ നമ്മൾ ബഹുമാനിക്കണം. അദ്ദേഹത്തിനെതിരായിട്ട് എന്ത് ആക്ഷേപം നടക്കുന്നുണ്ടെങ്കിലും അതിനെതിരായിട്ട് സംസാരിക്കുക എന്ന് പറയുന്ന ഓരോ ഇന്ത്യന്റെയും ഓരോ ഭാരതീയന്റെയും കടമയാണെന്ന് വിശ്വസിക്കുന്നവരാണ്. പാർലമെന്റിനകത്ത് അദ്ദേഹം പറയുന്നതൊക്കെ അക്കൗണ്ടബിളാണ്. അതായത് ഒരു പ്രധാനമന്ത്രി ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവിനെയോ അദ്ദേഹത്തിന്റെ അമ്മയോ എം പിയൊക്കെ പറയുന്ന ചില പരാമർശങ്ങളും അത് അക്കൗണ്ടബിളാണ്. അത് പ്രതിപക്ഷം അവിടെ വലിയ രീതിയിൽ ഉന്നയിച്ച് അത് രാഷ്ട്രീയമായിട്ട് നേരിടുകയാണ് വേണ്ടത്. അതിന് പുറത്ത്, സഭയ്ക്ക് പുറത്ത് പ്രധാനമന്ത്രി എല്ലാവരുടെയാണ്, നമ്മുടെ എല്ലാവരുടെയാണ്. അപ്പൊ അദ്ദേഹത്തിനെതിരായിട്ട് നടക്കുന്ന ഒരു പരാമർശങ്ങളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ചെയ്യും, നമ്മൾ അതിനെ പ്രതിരോധിക്കും. അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. എന്തായാലും മോദിയുടെ വീഡിയോ നീക്കം ചെയ്ത സംഭവം മാർക്ക് സക്കർബർഗ് നേരിട്ട് മാപ്പ് പറയണമെന്ന് പാർലമെന്ററി സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്ത സംഭവത്തിലാണ് മെറ്റ മേധാവി തന്നെ പരസ്യമായിട്ട് മാപ്പ് പറയണമെന്ന് പറഞ്ഞ നിഷികാന്ത് ദുബെയുടെ നേതൃത്വത്തിലുള്ള ഐ ടി സമിതിയാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചത്. അങ്ങനെ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇന്ത്യയിലെ നിയമപ്രകാരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ലഭിക്കുന്ന സേഫ് ഹാർബർ നിയമപരിരക്ഷ പിൻവലിക്കുമെന്നാണ് സമിതിയുടെ മുന്നറിയിപ്പ്. മൂന്നാം കക്ഷി ഉള്ളടക്കങ്ങളുടെ ബാധ്യതയിൽ നിന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ സംരക്ഷിക്കുന്ന നിയമമാണ് അതിൽ നിന്ന് മെറ്റോ ഒഴിവാക്കുമെന്നാണ് പറയുന്നത്.
1: മറ്റൊരു വാർത്ത, നമ്മുടെ ഒരു കോൺസ്റ്റബിളിന്റെ മുഖത്തേക്ക് പുകയൂതി എസ്ഐയുടെ കൈ ബലമായി പിടിച്ചു തിരിച്ചു, ആ യുവാനെ അറസ്റ്റും ചെയ്തു എന്ന് പറയുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്. കോഴിക്കോട് നിന്നാണ് ഈ ഒരു വാർത്ത വരുന്നത്. 28 മാത്രമുള്ള ഒരു വ്യക്തിയാണ്, ആ ഒരു വ്യക്തിയാണ് ഇപ്പൊ പോലീസ്, എനിക്ക് തോന്നുന്നു ഒരു ലേഡി എസ്ഐ ആയിരുന്നു തോന്നുന്നു.
2: പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോം, വെൻ ഇൻ യൂണിഫോം റെസ്പെക്ട് എന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. കാരണം യൂണിഫോം ഇട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും അവർ പാലിക്കേണ്ട ചില ചിട്ടവട്ടങ്ങളുണ്ട്. പിന്നെ ഒരു പോലീസ് ഓഫീസർ വെൻ ഇൻ യൂണിഫോം നമ്മളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ നമ്മൾ ആ വ്യക്തിയെല്ലാം അനുസരിക്കുന്ന യൂണിഫോമിനെ ആ ഒരു സ്ഥാനത്തെയാണ്. പോലീസ് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് വെച്ചിട്ട് നിയമത്തിന്റെ ഇത് കയ്യിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ദുരുപയോഗം ചെയ്യുന്ന പോലീസുകാരും ഉണ്ട്. പക്ഷേ ഇവിടെ യഥാർത്ഥം എന്താ സംഭവിച്ചെന്ന് പുറത്തു വരട്ടെ അല്ലേ.
1: തീർച്ചയായിട്ടും. പിന്നെ ബാക്കി വാർത്തകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കലീസ് ടൈംസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എത്തിഹാദ് റെയിലിന്റെ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. പലരും ആ ലോങ് വീക്കെൻഡ് ഡ്രൈവ്സ് ഒക്കെ ആ ഒരു എത്തിഹാദ് റെയിലിലേക്ക് മാറ്റുന്നതിന്റെ കാഴ്ച എല്ലാ സ്റ്റേഷനിലും ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ദുബായിലെ സ്റ്റേഷൻ ഇപ്പൊ ഉടനെ തന്നെ ആരംഭിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പലർക്കും ഈസിയായിട്ട് ട്രാവൽ ചെയ്യാൻ പോയി വരാനും അതിനകത്ത് ഹോസ്പിറ്റാലിറ്റി സർവീസിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് പേര് വളരെ നല്ല രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ.
2: യെസ്, എന്തായാലും മഴ ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ടാവുന്നതാണ് പറയുന്നത്.
1: ഇന്നലെ പ്രതീക്ഷിച്ചു,
2: ഇന്നലെ ദേദിൽ പെയ്തു, ഷാർജ ദേദിൽ ആലിപ്പഴ വർഷം മഴ. ഞാനൊരു 4 ഇവിടെ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ മെസ്സേജുകൾ വരുന്നു, കോൾസ് വരുന്നു, ഇടി മിന്നല് മഴ കാറ്റ് എന്ന് പറഞ്ഞിട്ട് ദേദിന്റെ ഭാഗത്ത് ഭയങ്കര അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു. എന്തായാലും ഇന്നും മഴയുണ്ടാവും, നാളെയും മഴയുണ്ടാവും, 6 വരെ മഴയുണ്ടാവും എന്നാണ് പറയുന്നത്. ഇത് യു എയിൽ മാത്രമല്ല, യു എക്ക് പുറമെ സൗദി അറേബ്യ, ഒമാൻ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇടി മിന്നലോടുകൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു. കാറ്റും മഴയൊക്കെ ഉണ്ടാവും, പക്ഷെ ഇടിമിന്നൽ ഉണ്ടായിന്ന് പറഞ്ഞിട്ട് യാത്ര ചെയ്യുമ്പോൾ ആ ഇടിയുടെയും മിന്നലിന്റെ ഒക്കെ ആ ഒരു ഫീല് കണ്ട ചിലർ ഇവിടെ വിളിക്കുകയെന്നെ ചെയ്തായിരുന്നു. അപ്പൊ മഴ അത്യാവശ്യം നന്നായിട്ട് പെയ്തിട്ടുണ്ട്.
1: ഇന്നലെ ഏകദേശം ഒരു 5 വൈകുന്നേരം ആയപ്പോൾ ഞാൻ വിചാരിച്ചു മൊത്തം മൂടി കിട്ടിയിരുന്നു, ഒരു ഒരു കാർമേഘത്തിന്റെ അന്തരീക്ഷം ഒക്കെ വന്നു, പക്ഷെ പെയ്തില്ല. നമ്മളിങ്ങനെ ആറ്റ് നോട്ടിരിക്കുകയാണ് ഒരു നല്ലൊരു മഴയ്ക്ക് വേണ്ടിയിട്ട്.
2: യെസ്, എവിടെയാണെന്ന് ചിലർ ചോദിച്ചിട്ടുണ്ട്. ഷാർജയിലെ അൽ ദൈദ്, മലിഹ, കോർഫക്കാൻ റോഡുകളിലാണ് കനത്ത മഴയ്ക്കൊപ്പം ആലിപ്പഴം വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയിട്ട് ഒരു മഴ പെയ്യുമ്പോൾ നമ്മൾ ഓടി, നമ്മുടെ ഉള്ളിലെ ഒരു ഒരു കുട്ടിയുണ്ട് എപ്പോഴും മഴ പെയ്യുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി. ഇവിടെ പുറത്തിറങ്ങിക്കോ, നിങ്ങൾ റോഡിൽ നിന്ന് മഴയൊക്കെ കൊണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ദയവേദി ഈ സമയത്ത് നമ്മൾ പുറത്ത്.
1: കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ന്യൂസ് ചാനൽ കണ്ടുകൊണ്ടിരുന്നപ്പം ആരും ഒരു വ്യക്തി പറഞ്ഞു വയനാട്ടുകാരനാണ്. അപ്പൊ വയനാട്ടുകാരൻ ഞങ്ങൾക്ക് ഇപ്പോഴും ഫ്ലൈറ്റ് പോയാലും ട്രെയിൻ കണ്ടാലും ഞങ്ങൾ
2: ശരിക്കും ഞാനിവിടുന്ന് ഇപ്പോൾ ഹെലികോപ്റ്റർ നമ്മുടെ കണ്ണിങ്ങനെ ആ ഹെലികോപ്റ്റർ കണ്ണിന്ന് മാറി. അത് എനിക്കൊന്ന് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആ ഒരു കുട്ടിത്തരം അത് മരിക്കാതിരിക്കട്ടെ, അത് ഇല്ലാതിരിക്കട്ടെ. എപ്പോഴും ഒരു കടല് കാണുമ്പോൾ കാണുമ്പോൾ പിന്നെ അത്ഭുതം കൊള്ളുന്നത്, ആകാശത്ത് കൂടിയിട്ട് ഹെലികോപ്റ്റർ പോകുമ്പ് എന്തിനാ ഫ്ലൈറ്റ്, എമിറേറ്റ്സിന്റെയും എയർ ഇന്ത്യയുടെയും ഫ്ലൈറ്റ് എത്ര തവണ കണ്ടും എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ നോക്ക് എയർപോർട്ട് ആദ്യം കൂടി പോകുമ്പോൾ നോക്കും എത്ര ഫ്ലൈറ്റ് എണ്ണൊക്കെ ചെയ്യും, എമിറേറ്റ്സ് ഇത്ര എണ്ണ ഉണ്ട്, ഫ്ലൈ ദുബായ് ഇത്രയുണ്ട്, അതൊരു കൗതുകമാണ്.
1: എന്താണേലും ദുബായിലെ 103 സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ആണ് പോലീസ് പൂട്ടിയിരിക്കുന്നത് സ്കാമിന് ഇരയായിട്ടുള്ളത്. ഈ പല ഈ ഇവിടെ വന്നിട്ട് ഈ സൈറ്റ് ഈ സ്കാം ചെയ്യുന്നവരെ സത്യം പറഞ്ഞാൽ സംഭവിക്കണം, അത് സോഷ്യൽ മീഡിയ പിടി എപ്പോ വീടാന്ന് നമുക്ക് ചോദിച്ചാൽ മതി. അപ്പൊ ഈ സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്നവര് ഇത്തരത്തെ ചതിക്കുഴിയിൽ പോയി വീടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക.
2: വ്യാജരേഖ ചമയ്ക്കല് സൈബർ കുറ്റകൃത്യങ്ങളും കുറഞ്ഞു എന്ന് അതിനിടെ ദുബായ് പോലീസ് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും 103 വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പൂട്ടിയിരിക്കണം. അതുപോലെ ലൈവ് സ്ട്രീമിങ്ങിനിടെ മോശം ഉള്ളടക്കം പ്രചരിപ്പിച്ചു, 2 പേർക്കെതിരെ നമ്മുടെ അബുദാബിയിൽ നിയമ നടപടി വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെ ലൈവ് സ്ട്രീമിങ്ങിനിടെ യുഎയുടെ സംസ്കാരത്തെയും സാമൂഹിക മൂല്യങ്ങളെയും അവഹേളിക്കുന്ന രീതിയിൽ ഉള്ളടക്കം പ്രചരിപ്പിച്ച 2 പേർക്കെതിരെ യുഎ നാഷണൽ മീഡിയ അതോറിറ്റി നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വ്യൂസും ലൈക്കും നേടുന്നതിനായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ദുരുപയോഗം ചെയ്യുന്നത് ഒരു തരത്തിലും അനുവദിക്കില്ലെന്ന് നാഷണൽ മീഡിയ പറഞ്ഞിട്ടുണ്ട്. മുന്നറിയിപ്പുമായിട്ട് നിയമ വിദഗ്ധരും പറയുന്നുണ്ട്, സാധാരണയായിട്ട് നമ്മൾ ഇടുന്ന ഒരു പോസ്റ്റോ ഒരു കമന്റോ ഇവിടെ മാധ്യമ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ അത് വലിയ നിയമ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കുമെന്നാണ് നിയമ വിദഗ്ധർ പറയുന്നത്. അത് അവർ പറയുന്നത് 5 ലക്ഷം ദിർഹം വരെ പിഴ തടവ്, പ്രവാസികളാണെങ്കിൽ നാടുകടത്തിലും ഡിപ്പോർട്ടേഷൻ ഉണ്ടാവും. യുഎയിലെ മീഡിയ റെഗുലേഷൻസ് ലോ, കമ്പാറ്റിംഗ് റൂമേഴ്സ് ആൻഡ് സൈബർ ക്രൈംസ് ലോ എന്നീ പ്രധാന നിയമങ്ങളാണ് ഓൺലൈൻ ഉള്ളടക്കങ്ങളെയും മാധ്യമ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത്. അതുപോലെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ, യുഎയിൽ വിശ്വാസങ്ങളെയും അതുപോലെ മതങ്ങളെയും, അത് ഏത് മതമായിക്കോട്ടെ, എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുക, സാംസ്കാരികമായിട്ടുള്ള പാരമ്പര്യത്തെ സംരക്ഷിക്കാതെ ഏതെങ്കിലും ഒരു പരാമർശം നടത്തിയാൽ നമ്മളെ നാട് കടത്തും. ദേശീയ ഐക്യം നിലനിർത്താൻ നമ്മൾ പ്രവാസികളും ബാധ്യസ്ഥരാണ്. ഭരണ സംവിധാനത്തെ, നമ്മുടെ യുഎയിലെ നിയമങ്ങളെ ബഹുമാനിക്കുക. അതുപോലെ വിദേശ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങളെ ബാധിക്കുന്ന പോസ്റ്റുകൾ ഒഴിവാക്കുക. വ്യാജവാർത്ത അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക. വ്യക്തിഗത സ്വകാര്യത മാനിച്ച് നിയമപരമായ ചട്ടക്കൂടുകൾ പാലിക്കുക എന്നതടക്കം ആണ് ഈ ലൈവ് സ്ട്രീമിങ്ങിനിടെ മോശം ഉള്ളടക്കം പ്രചരിപ്പിച്ചു, 2 പേർക്കെതിരെ നിയമ നടപടി. പലപ്പോഴും നമ്മുടെ യുഎയിൽ പ്രത്യേകിച്ച് ദുബായിലും ഒരുപാട് വ്ളോഗേഴ്സും ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഇങ്ങനെ ചാകര പോലെ ഉണ്ടാവുന്ന ഒരു സമയത്ത് നല്ലതാണ്, എല്ലാവരും അങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ നിയമങ്ങൾ കൂടി പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്.
1: തീർച്ചയായും. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നമ്മൾ ഈ യുഎയിലേക്ക് വിസിറ്റേഴ്സായിട്ട് വരുന്നവർക്ക് ഈ വ്ളോഗിംഗ് ചെയ്യാനായിട്ടൊക്കെ പ്രത്യേക സിസ്റ്റമാണ് അവർ
2: കൊടുക്കണം.
1: നല്ല കാര്യം തന്നെയാണ് ഇത്, എല്ലാത്തിനും ഒരു
2: ഇങ്ങനെ ചാകര പോലെ ഉണ്ടാവുന്ന ഒരു സമയത്ത് നല്ലതാണ്, എല്ലാവരും അങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ നിയമങ്ങൾ കൂടി പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്.
1: തീർച്ചയായും. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നമ്മൾ ഈ യുഎയിലേക്ക് വിസിറ്റേഴ്സായിട്ട് വരുന്നവർക്ക് ഈ വ്ളോഗിംഗ് ചെയ്യാനായിട്ടൊക്കെ

0: ഓരോ കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസങ്ങൾ
1: തീർച്ചയായിട്ടും ഈ രാജ്യത്ത് നമ്മൾ
0: നേത്ര പരിശോധന കേന്ദ്രങ്ങളിൽ 30% വർധന, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നവരുടെ എണ്ണം കൂടുന്നു എന്ന് പറയുന്ന ഒരു വാർത്തയും കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ പറയട്ടെ, എല്ലാ റോഡുകളും വാഹനവുമായിട്ട് ഇറങ്ങി.
1: ഈ രാജ്യത്ത് തന്നെ അതിന് അർഹതയുണ്ട്, കാരണം ഓരോ ദിവസം ഓരോ റോഡാണ് വന്നോണ്ടിരിക്കുന്നത്. നമ്മൾ തന്നെ
0: കഴിഞ്ഞ ആഴ്ച ഞാൻ പുറത്തേക്ക് പോയപ്പോഴ് സഞ്ജുവിന്റെ പ്രോഗ്രാമിന് പോയപ്പോ നമ്മുടെ ബർഷ ആ റോഡിലേക്ക് ഇവിടെ തിരിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് പുതിയ പുതിയ കുറെ പാലങ്ങൾ, അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇത് കഴിഞ്ഞ ഒരു കുറച്ചാൾ മുമ്പ് ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷെ എന്തോരം വലിയ പിന്നെ മേൽപ്പാലങ്ങളൊക്കെ ആയിട്ട് നല്ല രസം, യാത്ര വളരെ ഈസി ആക്കുന്നുണ്ട്.
1: എമിറേറ്റ്സ് റോഡിലെ എത്രയോ പുതിയ പാലങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഏത് റോഡാണ് ഞാൻ വിട്ടുപോയി, ഞാൻ ആ പാലത്തിൽ കയറിയിട്ട് ഏത് റോഡ് ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് പോലെ ചെയ്ത് വളരെ ഈസി ആയിട്ട് എന്റെ ഒരു 10 മിനിറ്റ് കുറച്ച് എനിക്ക് ആ ഒരു പാലം ആ ഒരു ബ്രിഡ്ജ് കണക്ട് ചെയ്ത് ഏതാന്ന് ഓർമ്മയില്ല. അങ്ങനെ ഒരുപാട് പാലം നമ്മൾ അറിഞ്ഞു അറിയാതെയുള്ള ഒരുപാട് പാലങ്ങളാണ് ഇവിടെ ഓപ്പൺ ചെയ്തത്.
0: ദുബായ് കൂടി യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ഒരു 3 മാസമെങ്കിലും നിങ്ങൾ ദുബായിലൊക്കെ വന്നിട്ട് ഒന്ന് എല്ലാ സ്ഥലത്തും ചുറ്റി കറങ്ങണം. കാരണം എപ്പോഴാണ് ഏത് പാലാണ് വരുന്നത്, എങ്ങനെയാണ് ഇതിന്റെ മുഖം മാറുന്നത് നമുക്ക് പറയാൻ പറ്റില്ല.
1: പണ്ട് പറയുന്നത് നമ്മുടെ ബോംബെയിൽ അന്തേരി ധാരാവിയിലാണ് ഗൂഗിൾ മാപ്പ് തെറ്റുന്നത്.
0: ശരിക്കും ഓരോ 3 മാസം കഴിയുമ്പോഴാണ് നമുക്ക് പുതിയ പാലങ്ങളും റോഡുകളൊക്കെ വരുന്നത് സത്യം. അപ്പൊ ഗൂഗിൾ മാപ്പ് തെറ്റാതിരിക്കട്ടെ. നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ ജനറൽ ആയിട്ട് ഡോക്ടർ ഇ വിഷ്ണുവർദ്ധൻ റെഡ്ഡി ചുമതല ഏൽക്കുന്നു എന്ന് പറയുന്ന വാർത്തയാണ് വരുന്നത്. തെലങ്കാനയിൽ നിന്ന് ആദ്യമായിട്ട് അങ്ങനെ ഒരു കൗൺസിൽ ജനറൽ വരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം ഹൈദരാബാദിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസറൊക്കെ ആയിട്ട് സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ്. ഗൾഫ് മേഖലയിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കൗൺസിൽ ജനറൽ പദവിയിലേക്ക് വരുന്നത്. വിദേശ രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഒക്കെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ഗൾഫ് മേഖലയിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പിന്നെ കരിയറിൽ ഒരു പൊന്തൂവ് തന്നെ ആയിരിക്കും. ഗൾഫിൽ ഒരു പിന്നെ കൗൺസിൽ ജനറൽ ആയിട്ട് എത്തുക എന്ന് പറഞ്ഞ ഒരു IFS ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിട്ട് ഒരുപാട് അനുഭവ പരിചയം കിട്ടുന്ന ഒരു സംഭവമായി.
1: അത് മാത്രമല്ല, ഇവിടെ സമാധാനപരമായിട്ടുള്ള ഒരു സ്ഥലം കൂടെയാണ് അദ്ദേഹത്തിന്, പഠിക്കാനും വളരുവാനും എല്ലാം തന്നെ.
0: മാത്രമല്ല അത്യാവശ്യം ജോലിയും
1: ഉണ്ടാവും.
0: വെറുതെ ഒരു കൗൺസിൽ ജനറൽ എന്ന് പറഞ്ഞിട്ട് ആ പൊസിഷനിൽ ഇരിക്കാതെ എല്ലാവരും ജനങ്ങളുമായിട്ട് ഇടപഴകാൻ വേണ്ടിയിട്ട് ഓരോ പ്രശ്നങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത്രയും ഇന്ത്യക്കാരുടെ വിഷയങ്ങളിൽ ഇടപെടാൻ വേണ്ടിയിട്ട്, കാരണം ഇന്ത്യൻസ് ആണല്ലോ ഏറ്റവും കൂടുതൽ, പിന്നെ അതിൽ തന്നെ സൗത്ത് ഇന്ത്യൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് വരുന്നത് തെലങ്കാന.
1: അതെ,
0: ഡോക്ടർ MD വിഷ്ണുവർദ്ധൻ റെഡ്ഡി എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്ഥാനമൊഴിയുന്ന സതീഷ് കുമാർ ശിവനെ ദുബായിലെയും വടക്കൻ എമിറേറ്റുകളിലെയും വിവിധ പ്രവാസി കൂട്ടായ്മകൾ ഊഷ്മളമായിട്ടുള്ള യാത്രയപ്പ് നൽകി. ഓരോ ദിവസവും ഈ വ്യക്തിക്ക് യാത്രയപ്പ് നൽകുന്ന വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് ഉള്ളിലൊരു സങ്കടമാണ്. ഇങ്ങനെ പോകേണ്ട, ഇത്ര വേഗത്തിലൊന്നും പോകരുത്, കുറച്ചുകൂടി നീട്ടി കൊടുക്കാൻ പറ്റുമെന്ന്. ഇദ്ദേഹത്തിന്റെ ഈ വിദ്യാരംഭ ദിവസത്തിലുള്ള വിഷ്വൽസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മുന്നിന്ന് കാണുകയാണ് കേട്ടോ, കുട്ടികളെ എഴുത്തിനിരുത്തുന്ന ഒരു രീതിയുണ്ട് കേട്ടോ. കരയുന്ന കുട്ടികളെ, ചിരിക്കുന്ന കുട്ടികളെ, വാശി പിടിക്കുന്ന കുട്ടികളൊക്കെ ഇദ്ദേഹം എങ്ങനെയാണ് ആ ഒരു നാക്കിൽ കൊണ്ടുവന്ന്, മിഠായി കൊടുക്കേണ്ടവർക്ക് മിഠായി കൊടുത്തിട്ട്, കളിപ്പാട്ടം കൊടുക്കേണ്ടവർക്ക് കളിപ്പാട്ടം കൊടുത്തിട്ട് ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഏറ്റവും നമുക്കൊക്കെ ഒരു വലിയ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാലത്ത് ഇവിടെ ഉണ്ടാവാം.
1: തീർച്ചയായിട്ടും. എന്തായാലും നമ്മള് ഓഗസ്റ്റ് മാസം കയറുമ്പോഴത്തേക്ക് നമ്മള് ഈ
0: ഞങ്ങളുടെ
1: ആ പ്രദേശത്തുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ 2nd ശനി എന്ന് പറഞ്ഞ നെഹ്റു ട്രോഫിയാണ് ഈ വട്ടം എങ്ങനെയാണ് എന്നുള്ളതാണ് വലിയൊരു ഇത്. അത് മാത്രമല്ല, നമ്മുടെ പാർത്ഥസാരഥി ആറന്മുള
0: വള്ളസദ്യയുടെ ആ ഇത് മുഴുവൻ നശിച്ചു എന്നാണ് പറയുന്നത്. അതൊന്നും ഇപ്രാവശ്യം
1: തുടങ്ങിയതായിരുന്നു, എല്ലാ പള്ളിയോടങ്ങളും ഒക്കെ നീരണിഞ്ഞതായിരുന്നു. പക്ഷെ എങ്ങനെയാണ് ഇനി അങ്ങോട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ അവിടെ ഈ വള്ളം കയറ്റിയിടുന്ന ഷെഡുകൾ, വള്ളപ്പുരകളുണ്ട്, വള്ളപ്പുരകളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ നേരത്തെ നമ്മൾ വള്ളം മാറ്റി എവിടെയും മാറ്റിയിട്ടില്ലെങ്കിൽ ഇത് പുരയിൽ വന്ന് അഴുകിയും. അപ്പൊ അങ്ങനത്തെ കുറെ വിഷയങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടില്.
0: ശരിക്കും അത് സങ്കടമാണല്ലേ. നമുക്ക് ആറന്മുള വള്ളസദ്യ, ആറന്മുള ഈ പറഞ്ഞ പോലെ നെഹ്റു ട്രോഫി, വള്ളംകളി, നമ്മള് ഒരു ഓണക്കാലത്ത് നമ്മളെ സന്തോഷിപ്പിക്കുന്ന എല്ലാം ഒരു മഴ കൊണ്ടുവരുന്നതാണ്
1: അങ്ങനെ. അപ്പൊ ഇതെന്താണ് ഇനി വരാൻ പോകുന്നത്? നമ്മൾ എനിക്ക് 2018 ഇതുപോലെ വള്ളങ്ങളിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വട്ടം എന്താണെന്നുള്ള ഇതിന്റെ അപ്ഡേറ്റ്,
0: കോടികളുടെ നഷ്ടമായിരിക്കും ഈ വള്ളപ്പുരയും വള്ളങ്ങളും ഒക്കെ.
1: എത്ര നാൾക്ക് മുന്നേ ഉള്ള പ്രാക്ടീസ് ആണ്, എത്ര നാൾക്ക് മുന്നേ വള്ളത്തിന്റെ കൺസ്ട്രക്ഷനും മെയിന്റനൻസും ഒക്കെ ചെയ്തിട്ടാണ്. ഓരോ കരയുടെയും അഭിമാനമാണ്. സത്യം പറഞ്ഞത് നമ്മുടെ ഹെറിറ്റേജ് ആണ്, അത് മറ്റു ജില്ലക്കാർക്ക് എത്രത്തോളം.
0: ശരിക്കും നമുക്ക് മറ്റു ജില്ല, ഇപ്പൊ വടക്കൻ ജില്ലയിലെ എന്നെ സംബന്ധിച്ചിട്ട് പോലും അത് കാണുന്ന ആ ഒരു കാഴ്ച, ഓളപ്പരപ്പിൽ ഇങ്ങനെ ആ ഒരു ഇഞ്ചോടിഞ്ച് പോരാടുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. എങ്ങനെ ഇവർ, കാരണം ഒരു വല്ലാതെ സിൻക്രണൈസേഷനല്ല കാണുന്നത്, ആ പങ്കൊക്കെ ഒരു രീതിയിൽ പോകുന്നു, ഇതൊക്കെ എങ്ങനെ സാധ്യമാകുന്നു? പക്ഷെ ആഴ്ചകളും മാസങ്ങളും എടുത്തിട്ടുള്ള അവരുടെ കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങും പരിശീലനമൊക്കെ അവർ അത്ഭുതമായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, കാര്യംകോട് പുഴ എന്നുള്ളൊരു കുഞ്ഞു പുഴയില്, ഇതൊക്കെ കണ്ടു കണ്ട് ഞങ്ങൾക്ക് വള്ളംകളി ഇല്ലാത്തതുകൊണ്ട് ആ നാട്ടിലെ കുറെ പേര് ചേർന്നിട്ട് കുഞ്ഞു വള്ളംകളി കേൾക്കും. പക്ഷെ നമുക്ക് ഇത് കാണുമ്പോ അയ്യോ, ആനയും ആടും പോലെയുള്ള വ്യത്യാസം പോലെ.
1: നമ്മുടെ നാട്ടില് ആറന്മുളയിലുണ്ട്, പുന്നമടയിലുണ്ട്, അതുപോലെ തന്നെ പമ്പയിലുണ്ട്, അങ്ങനെ പിന്നെ വായ്പാടാറ്റിലുണ്ട്, അങ്ങനെ ഒരുപാട്
0: വായ്പാടാറ്റിലെ വള്ളംകളി പാട്ടുകൾ തന്നെ ഉണ്ടല്ലോ അല്ലേ.
1: അവിടെ കാരിച്ചാലും വായ്പാടും ചുണ്ടനും ഒക്കെ തന്നെ ഭയങ്കര,
0: കാരിച്ചാല് അര ഇഞ്ചിന്റെ വ്യത്യാസത്തിൽ കമന്റ് വള്ളപ്പാട് ഒരു വള്ളപ്പാട് അകലെ ഇതാ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കമന്ററി ഒക്കെ കേൾക്കാൻ.
1: നമ്മുടെ കൊച്ചിലേ മുതൽ കണ്ട് നമ്മുടെ തൃശ്ശൂരുള്ള ബന്ധുക്കൾ പോലും ഈ വള്ളംകളി കാണുന്നുണ്ട്. അത്ര വികാരമാണ് ആ ഒരു ഏരിയയിൽ വള്ളം. പാടങ്ങളിൽ
0: നിന്ന് പറഞ്ഞത്.

0: അത് ഈ വട്ടം എങ്ങനെയായിരിക്കും എന്ന്, എന്തായാലും മനുഷ്യരുടെ ജീവിതം തന്നെയാണ്,
1: ജീവനാണ് വലുത് ജീവിതമാണ്, അതിനുശേഷമേ ആഘോഷങ്ങളൊക്കെ വരുന്നുള്ളൂ. എന്തായാലും അത് ആഘോഷ കാലാവുമ്പോഴത്തേക്കും സർക്കാരുകൾ നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ പണവും സഹായവും ഒക്കെ നൽകിയിട്ട്
0: 8 ലക്ഷം രൂപയോ മറ്റോ
1: കൊടുത്തിട്ടുണ്ട്. അതെ, ഇന്ന് ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്ന അതിതീവ്ര മഴ എവിടെയാണെന്ന് അറിഞ്ഞാലേ ആളുകളെ മാറ്റാൻ പറ്റൂ. കൊടുക്കുന്ന പണത്തിന്റെ, അതായത് ദുരിതബാധിതർക്ക് ധനസഹായം 6 മുതൽ 12 ലക്ഷം രൂപ വരെ കൊടുക്കും. ധനസഹായം ഇങ്ങനെയാണ്: മഴക്കെടുതിയിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 8 ലക്ഷം, സംസ്കാര ചടങ്ങിന് 10,000, ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്നവരിൽ വീടുകളിൽ വെള്ളം കയറിയവർക്ക് പെട്ടെന്ന് തന്നെ 10,000, ജീവനോപാധികൾ നഷ്ടപ്പെട്ടവരിൽ ഒരു റേഷൻ കാർഡിൽ 2 പേർക്ക് 300 രൂപ വെച്ച് കൊടുക്കും. മഴക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ടവർക്കും മരിച്ചവരുടെ ആശ്രിതർക്കും അടക്കം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ. ഇപ്പോൾ കൊടുക്കുന്നത് ഈ 10-12 ലക്ഷം ആണെങ്കിലും നഷ്ടപ്പെട്ട വീടുകൾക്ക് പകരം സർക്കാർ വീടുകൾ വെച്ച് കൊടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആരും പേടിക്കേണ്ട, ഉള്ള ജീവൻ വെച്ചിട്ട് എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് കഴിയുക. ഒരു വാട്ടർ ടാങ്കോ എന്തെങ്കിലും പ്രിയപ്പെട്ട സാധനങ്ങളോ പോയിട്ടുണ്ടെങ്കിൽ അത് പോയി എടുക്കാതിരിക്കാനുള്ള ഒരു ഇത് കാണിക്കുക.
0: തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ 2018 കമ്പയർ ചെയ്യുമ്പോൾ എയർലിഫ്റ്റ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ട് ഇതുവരെ വന്നിട്ടില്ല. അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്.
1: എയർലിഫ്റ്റ് ചെയ്യുന്നൊക്കെ ഒരു കാഴ്ചകൾ ഉണ്ടായിരുന്നു, നമ്മുടെ എയർഫോഴ്സ് വന്നതും അവർ ലിഫ്റ്റ് ചെയ്യുന്നതും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. നമ്മുടെ നാവികസേന, എയർഫോഴ്സ്, നമ്മുടെ സൈനികർ, NDRF എല്ലാവരും കൈമേയും മറന്ന് നമ്മളൊക്കെ വിറങ്ങലിച്ചിവിടെ നിൽക്കായിരുന്നു. അക്ഷയൊക്കെ നാട്ടിലുണ്ടാകുമ്പോൾ നിങ്ങൾ ആ ദുരിത മുഖത്താണ്, ഞങ്ങളിങ്ങനെ ആകാശക്കാഴ്ചയിൽ കാണും, ഇത് നമ്മുടെ കേരളമാണോ, ഇങ്ങനെ നടക്കുമോ. പക്ഷേ രക്ഷാപ്രവർത്തനത്തിലൊക്കെ ലോകം കൈയടിച്ചിട്ടുണ്ട്. കേരളം നടത്തിയ രക്ഷാപ്രവർത്തനം, കേരളം ഒരു ഒറ്റക്കെട്ടായിട്ട് നന്മയുള്ള കേരളം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടുണ്ടായ സമയത്ത് നമ്മൾ ഒന്നാണ് എന്ന് പറഞ്ഞിട്ടുള്ള, അതൊക്കെ ഇപ്പോഴും കേൾക്കുമ്പോൾ നമുക്ക് കണ്ണ് നിറയെ മനസ്സ് ഇടറി പോകും.
0: വീടിന് മേലെ താങ്ക് യു എഴുതി ഒന്ന്. ഈ വെള്ളം കയറി കഴിഞ്ഞാൽ വഴി എങ്ങനെയാണെന്ന് നമുക്കേ അറിയത്തുള്ളൂ. ഞാൻ ഈ വെള്ളം പോക്കിയ സമയത്ത് വിചാരിച്ചു, ഇപ്പൊ നാട്ടിലുള്ള ആർക്കെങ്കിലും അറിയോ ഇന്ന സ്ഥലത്ത് ഏതാ വഴിന്ന്? കാരണം ഒരു ദിശയില്ലല്ലോ. അന്ന് ഈ ലൈറ്റിന്റെ പോസ്റ്റുകൾ നോക്കിയിട്ടാണ് നമ്മൾ ഇതാണ് റോഡെന്ന് തിരിച്ചിരിക്കുന്നത്. ഒരു കപ്പത്തണ്ടോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്, അത് കുത്തിയാണ് പൊക്കോണ്. അപ്പഴും പേടിയാണ്, താഴെ എന്തെങ്കിലും പാമ്പോ വല്ലതും വന്നു കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ അങ്ങ് ഇറങ്ങാണ്, എന്ത് നോക്കാനാണ്?
1: ചെറുപ്പക്കാർ യുവാക്കളെങ്കിലും ഇറങ്ങണ്ട,
0: പിന്നല്ല ആരിറങ്ങാൻ വേറെ അല്ലാതെ. അപ്പൊ അങ്ങനെ ആ ഒരു കാലഘട്ടം
1: എന്തായാലും അതൊക്കെ തീർത്തിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. പുതിയ വെള്ളപ്പൊക്കത്തെയും നമ്മൾ അതിജീവിക്കാൻ വേണ്ടി പോവുകയാണ്. 2030 അഹമ്മദാബാദ് കോമൺവെൽത്തിന് ഗെയിംസിന് സ്വാഗതം മോദി, ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കോമൺവെൽത്ത് ഗെയിംസ് അവസാനിച്ച വാർത്ത. ഇന്ത്യ ബ്രസീൽ മത്സരത്തിനെത്തിയ ബൂട്ടിയ, പട്ടിണി കിടക്കുന്നവൻ കല്യാണത്തിന് ഷാറൂഖിനെ ഡാൻസിന് വിളിക്കുന്നത് പോലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാമർശം വന്നിട്ടുണ്ട്. ആ വാർത്തയും കൂടി വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ടീം കൊൽക്കത്തയിൽ പന്തു തട്ടാൻ എത്തുന്നുവെന്ന പ്രഖ്യാപനത്തിനെതിരെ കടുത്ത വിമർശനവുമായിട്ട് മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ബൈചുങ് ഭൂട്ടിയ. രാജ്യത്തെ ഫുട്ബോളിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും ആഭ്യന്തര ഘടനയും തകർന്നു കിടക്കുമ്പോൾ ഇത്തരം കോടികൾ ചിലവഴിച്ചുള്ള പ്രദർശന മത്സരങ്ങൾ കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകാനുള്ളതെന്ന് അദ്ദേഹം ചോദിച്ചു. കുടുംബത്തിന് കഴിക്കാൻ ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ മകന്റെ വിവാഹത്തിന് ഷാരൂഖ് ഖാനെ നൃത്തം ചെയ്യിക്കാൻ കൊണ്ടുവരുന്നത് പോലെയുള്ള ആർഭാടമാണ് ഇതെന്നാണ് ബൈചുങ് ഭൂട്ടിയ സങ്കടം കൊണ്ടാട്ടോ പറയുന്നത്. കാരണം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഇന്ത്യൻ ഫുട്ബോളിന് ഒരു അടയാളം ഉണ്ടാക്കി കൊടുത്ത വ്യക്തികൾ ആരാന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പേരുകളാണ് കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ ആഘോഷിച്ച് ഇന്നലെയായിരുന്നു സുനിൽ ഛേത്രി, ബൈചുങ് ഭൂട്ടിയ, IM വിജയൻ. ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഇന്ത്യൻ ഫുട്ബോൾ. ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഫുട്ബോൾ ഉണ്ടായിരുന്നു ആരെങ്കിലും വിശ്വസിക്കുകയോ? ലോകത്തിൽ മെസ്സിക്കും റൊണാൾഡോയ്ക്കും ഒപ്പം ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ ഇടം പിടിച്ച വ്യക്തിയാണ് സുനിൽ ഛേത്രി. ഫീഫ പോലും അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്കറിയാമോ ഈ രണ്ടാമൻ ആരാണെന്ന്, അതൊരു ഇന്ത്യനാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിന് ഏറ്റവും കൊണ്ടുവന്നത്. പക്ഷേ ഇവരുടെ കാലത്തോടുകൂടി ഫുട്ബോൾ ഇല്ലാണ്ടാവുകയാണ്. കാരണം ജംഷഡ്പൂർ FC ആ ഇതിൽ നിന്ന് പിന്മാറുന്നു, അങ്ങനെ കുറെ വാർത്തകൾ വരുമ്പോൾ ഫുട്ബോളിനെ സ്നേഹിക്കണമെന്നും അടുത്ത ലോകകപ്പിൽ നമ്മൾ മത്സരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഫുട്ബോൾ വളരുന്നില്ല എന്നതാണ് സത്യം.
0: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ കായികത്തിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുള്ള ഈ PC വിശ്വനാഥിനെ പോലെയുള്ള നല്ല പുതിയ മന്ത്രിമാർ, അത് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള മന്ത്രിമാർ ഇതിനെ ഒന്ന് പഠിച്ചിട്ട് എന്താണ് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ, നല്ല ഗ്രൗണ്ടുകൾ ഓരോ ജില്ലകളിലല്ല ഓരോ മുനിസിപ്പാലിറ്റിയിലും അത്യാവശ്യത്തിന്
1: പഞ്ചായത്തിലും
0: സത്യം. അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള ഒരു കായിക വികസനം കൂടെ നമ്മുടെ നാട്ടിൽ വേണമെന്നുള്ള, ഈ പറയുമ്പോൾ ഈ പ്രളയത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ പല തമാശകൾ റിപ്പോർട്ടറിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പുള്ളി പറയാം, നേരത്തെ മണൽ വാരിയപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? റിപ്പോർട്ടർമാർക്ക് അറിയില്ലല്ലോ ആരോടാണ് ചോദിക്കുന്നത്, കാണുമ്പോ എല്ലാരോടും ചോദിക്കും. അപ്പൊ ഭയങ്കര രസമാണ് തിരിച്ചുള്ള മറുപടി. അപ്പൊ അതും കഴിഞ്ഞ ദിവസം വീഡിയോ സന്ദേശം പറഞ്ഞിട്ടുണ്ട്, ഈ മണല് അടിഞ്ഞു മൂടിയേക്കുന്നത് അത്
1: മനസ്സിലാവുന്നില്ല.
0: ഡാമിൽ കഴിഞ്ഞ
1: പ്രളയത്തിന് അടിഞ്ഞേക്കുന്ന സാധനം അതുകൊണ്ട് ഡാമിൽ ഡാമിന്റെ സംഭരണ ശേഷി കുറഞ്ഞു ഇത് മുഴുവനായിട്ട്. അപ്പൊ ഘടകങ്ങൾ പലതും ഉണ്ട്, പക്ഷെ ഇതൊക്കെ എങ്ങനെ ക്ലിയർ ചെയ്യുന്ന അറിയില്ല. എന്തായാലും ചില ദിവസത്തിന്റെ താരം ആരാണെന്ന് ഒരു ദിവസം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ ചോദിക്കുമ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് പി സി വിഷ്ണുനാഥൻ തന്നെയാണ് തോന്നുന്നത്. കാരണം പ്രളയം തുടങ്ങിയിട്ട് ഇന്നേ ദിവസം വരെ അദ്ദേഹം ആ ദുരന്ത മുഖത്ത് നിന്ന് അത് ഏകോപിപ്പിക്കുന്നതും എല്ലാവരോടും സംസാരിക്കുന്ന രീതികളും എവിടെയെങ്കിലും ഒരിക്കലും ഒരു സ്ഥലത്ത് പോലും അദ്ദേഹത്തിന് ഒരു ദേഷ്യം വരാതെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് ഇങ്ങനെയുള്ള 10 നേതാക്കൾ ഉണ്ടായാൽ
0: അല്ലെ. ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ നടക്കുന്ന പ്രളയത്തിൽ എനിക്ക് തോന്നുന്ന രണ്ട് പേര്, ഒന്ന് സജി ചെറിയാനും ഒന്ന് വി സി വിഷ്ണു, ഒന്ന് വീണയും കൂടെ പറയണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പേര് ഈ പ്രദേശത്തിൽ നിന്നുള്ളവരാണ്. കഴിഞ്ഞ 10 വർഷമായിട്ടെങ്കിലും
1: അവർക്കറിയാം.
0: അപ്പൊ ഈ വളരെ വ്യക്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന 3 വ്യക്തികളാണ്.
1: ആ 3 പേര് ഒരു ദുരന്ത മുഖത്ത് ഒരൊറ്റ ഫ്രെയിമിൽ കാര്യങ്ങൾ ഒരു പടവും കൂടി വന്നിരുന്നെങ്കിൽ ദിവസത്തിന്റെ പിക്ചറായിട്ട് അത് മാറും.
0: ചിലപ്പോ വന്നേക്കാം, പല കാര്യങ്ങൾ വരാറുണ്ട്. എന്തായാലും നോക്കാം, നമുക്ക് അങ്ങനെ ഒരു നല്ലൊരു ഫ്രെയിം കിട്ടണം നമുക്ക്. എന്തായാലും ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകൾ. ബാക്കി വാർത്തകളൊക്കെ തന്നെ ന്യൂസ് അവറിൽ മിനി പത്മ നിങ്ങളോട് പറയുന്നതാണ്. ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. ഹോം 92.2 FM-ൽ പ്രസ് ക്ലബ്ബാണ്. അക്ഷയ് മിനി പത്മയെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്.

0: brought to you by ABC Cargo and Courier, number one in GCC.
1: ഓൾ റൈറ്റ്, രാവിലെ ഞാൻ വരുന്ന സമയത്ത് നല്ല രീതിയിൽ ട്രാഫിക് കുറവായിരുന്നു. പല റോഡുകളിലും നല്ല ശാന്തമായിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ഈ സമയത്ത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ. കഴിഞ്ഞ ദിവസം സത്യത്തിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ നല്ല രീതിയിൽ ട്രാഫിക് ആയിരുന്നു കേട്ടോ. ഈവൻ 10 മണി സമയത്ത് പോലും നല്ല ട്രാഫിക് ആയിരുന്നു. നമ്മുടെ മൃദീഫിൻ്റെ അവിടെയൊക്കെ നല്ല സ്ലോ മൂവിങ് ട്രാഫിക്കും ഇച്ചിരി കഞ്ചഷനും കാണിക്കുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് ഷാർജയിൽ അങ്ങനെ തുടങ്ങുന്ന സാഹിയുടെ അവിടുന്ന് സിറ്റി സെൻറ്ററിൻ്റെ അവിടുന്ന് തുടങ്ങി വരുന്ന ആ ഒരു ട്രാഫിക് സിറ്റുവേഷനാണ്. നമ്മുടെ മലിഹ സ്ട്രീറ്റും അത്യാവശ്യം കുറച്ച് കഞ്ചസ്റ്റഡ് ആണ്. നമ്മുടെ ബെയ്റൂട്ട് സ്ട്രീറ്റും നമ്മുടെ മദീന മോള് ആ പോൺ പാർക്ക് അവിടെ ഒക്കെ തന്നെ ഒരു കഞ്ചഷൻ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഇത്ര രാവിലെ എന്ത് പറ്റി അവിടെ തുടങ്ങാൻ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ അൻസാർ മോളൊക്കെ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ അലിത്തിയ ടോൾ റോഡിൽ അവിടെ നല്ല കഞ്ചഷനാണ്. നല്ല അത് റൗണ്ട് എബൌട്ട് എടുക്കുന്നത് പോലും നല്ല സ്ലോ മൂവിങ്ങിലാണ് പോകുന്നത്. കമ്മിങ് ടു എമിറേറ്റ്സ് റോഡ്, അവിടെ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. സ്ഥിരം സ്ഥലങ്ങളിൽ തന്നെയാണ് ഈ എല്ലാവിധ കഞ്ചഷനും. പുതിയതായിട്ട് എനിക്ക് സ്ഥലങ്ങൾ അല്ല റൂട്ടുകൾ കാര്യങ്ങളൊന്നും പറയേണ്ടില്ല. ഡെയിലി പോകുന്ന ആൾക്കാർക്കൊക്കെ തന്നെ മനസ്സിലാവുന്നതാണ്. ജെ വി സിയുടെ ഔട്ടർ സർവ് ചെറിയൊരു സ്ലോ മൂവിങ് ട്രാഫിക് ഉണ്ട് കേട്ടോ. ഓൾറൈറ്റ്, ഇതൊക്കെ തന്നെയാണ്. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടോ? ദുബായ് റോഡ്സ് നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് സയ്യിദ് റോഡ്, അലൈൻ റോഡ്, അൽഖൈർ റോഡ്, ബാക്കി എല്ലാം ഫ്രീ ഫ്ലോയിങ് ആയിട്ട് ഈ സമയത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി വരുന്ന മണിക്കൂറിൽ പറയാം കേട്ടോ. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് ഒരു മെസ്സേജ് തന്നാൽ മതി.
0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply. Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
1: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
1: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: For details, call 050-426-0948.
3: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
4: ശ്രദ്ധിക്കണ്ട.
3: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
5: അണ്ണം പേടിക്കണ്ടടാ,
6: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
3: അമ്മാനെ, എന്നാ വേഗം പോ അഡ്രസ്സിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാനെ.
4: അണ്ണ ശ്രദ്ധിക്ക.
7: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾഡ്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾഡ്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് aldras.me.
8: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പതിനേഴ് സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. അസമിൽ പ്രളയക്കെടുതി. കേരളത്തിൽ മഴ കനക്കുമെന്ന്. 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ടയിൽ സ്ഥിതി ഗുരുതരം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇന്ത്യയിൽ 17 സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കും. കേരളത്തിന് പുറമെ തമിഴ്നാട്, ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, ജമ്മുകശ്മീർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. അതേസമയം പ്രളയം രൂക്ഷമായ അസമിൽ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി തുടരുന്നു. സംസ്ഥാനത്ത് പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 87 ഉയർന്നു. 7 ജില്ലകളിലായി 1.28 ലക്ഷം ജനങ്ങളെയാണ് ദുരന്തം ബാധിച്ചത്. നിരവധി ഗ്രാമങ്ങൾ ഇപ്പോഴും പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 12 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലനിൽക്കുന്നുണ്ട്. തമിഴ്നാടിന് മുകളിലുള്ള ചക്രവാത ചുഴിയുടെ സ്വാധീനമാണ് മഴയുടെ ശക്തി വർദ്ധിക്കാൻ കാരണം. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇതനുസരിച്ചാണ് 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. മഴ മുന്നറിയിപ്പിൽ ഇന്നലെ രാത്രിയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മാറ്റം വരുത്തിയത്. നേരത്തെ എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ പുതിയ അറിയിപ്പനുസരിച്ച് 12 ജില്ലകളിലും അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് തുടരുന്നത്. കേരളത്തിൽ അതിശക്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. 2 ജില്ലകളിൽ നിയന്ത്രിത അവധിയും. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ അവധി. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിലെ പ്രളയ മേഖലകളായ റാന്നി, ആറന്മുള തുടങ്ങിയ സ്ഥലങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സന്ദർശിക്കും. ഉച്ചയോടെ മുഖ്യമന്ത്രി എത്തും. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ക്യാമ്പുകളുടെ പ്രവർത്തനവും മുഖ്യമന്ത്രി വി ഡി സതീശൻ വിലയിരുത്തും. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലെ ഏകോപനത്തിൽ സർക്കാരിന് വീഴ്ചയുണ്ടായെന്ന വിമർശനത്തിനിടെയാണ് പ്രദേശങ്ങൾ സന്ദർശിക്കാൻ വി ഡി സതീശൻ എത്തുന്നത്. റാന്നിയിൽ ഉൾപ്പെടെ വെള്ളമുയർന്നപ്പോൾ കടയുടെ ഉദ്ഘാടനത്തിനും പൊന്നാനിയിൽ സ്വകാര്യ വിരുന്നിൽ പങ്കെടുത്തതും മുഖ്യമന്ത്രിക്കെതിരെ എൽ ഡി എഫ് നേതാക്കൾ വിമർശനം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയിൽ വിവാദം അവസാനിക്കുന്നില്ല. ഹെലികോപ്റ്ററിനെക്കുറിച്ച് മുൻകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ച വി ഡി സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ പറഞ്ഞതെല്ലാം വിഴുങ്ങിയെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുഖ്യമന്ത്രി പോയത് നിക്ഷേപകരെ കാണാനല്ലെന്നും ഭാര്യാപിതാവിനെ കാണാനെന്നും ബിനോയ് വിശ്വം ആരോപിച്ചു. പത്തനംതിട്ടയിൽ ഉണ്ടായത് സർക്കാർ സ്പോൺസേഡ് പ്രളയമെന്ന ആരോപണം ആവർത്തിച്ച സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറന്നുവിട്ടതാണ് പ്രളയത്തിന് കാരണം. ജനം ദുരിതമനുഭവിക്കുമ്പോൾ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ടൂറിലും വിരുന്നിലുമായിരുന്നുവെന്ന് രാജു എബ്രഹാം ആരോപിച്ചു. പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് റാന്നി, ആറന്മുള മേഖലകളിൽ പ്രളയ സമാനമായ സാഹചര്യവും ജാഗ്രതയും തുടരുകയാണ്. വനമേഖലയിൽ ഇന്നലെ രാത്രി ശക്തമായ മഴയുണ്ടായില്ല. ഇത് ആശ്വാസമാണ്. ജില്ലയിലാകെ 74 ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. 3000-ലധികം പേർ ക്യാമ്പിലുണ്ട്. പമ്പ, അച്ഛൻകോവിൽ, കക്കട്ടാർ എന്നീ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മലപ്പുറം പാണക്കാട് വേങ്ങര റോഡിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. നിർമ്മാണ പ്രവൃത്തി നടത്തിയ സ്ഥലം ഉടമയ്ക്ക് നഗരസഭ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. മറുപടി ലഭിച്ച ശേഷം ബിൽഡിംഗ് പെർമിറ്റ് റദ്ദാക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. കാപ്പാക്കേസിൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ ആർ സുഗതന്റെ അവധി അപേക്ഷ പരിഗണിക്കുന്നതിനായി കത്ത് നൽകിയ സംഭവത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു. തദ്ദേശ അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്രയെ സസ്പെൻഡ് ചെയ്തു. സുഗതന് അവധിക്ക് വഴിയൊരുക്കിയതിൽ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്ര പി അരുണിമ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം നടന്നിരുന്നു. പിന്നാലെയാണിപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നത്. മന്ത്രി കെ എം ഷാജിയുടെയും വകുപ്പ് സെക്രട്ടറിയുടെയും എതിർപ്പ് മറികടന്നാണ് അണ്ടർ സെക്രട്ടറി അവധിക്ക് വഴിയൊരുക്കുന്ന മറുപടി കത്ത് നൽകിയത്. ശബരിമലയിലെ മിൽമ നെയ് വിതരണത്തിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണം വിജിലൻസിന് വിട്ട് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച്. നെയ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ട്യാ ഗൌരവതരമെന്ന് വിലയിരുത്തിയാണ് അന്വേഷണം വിജിലൻസിന് വിട്ടത്. പ്രത്യേക കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. വിഷയം അന്വേഷിക്കാൻ വിജിലൻസ് ഡയറക്ടർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണം. കേസെടുത്ത് ഒരു മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നും കോടതി. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമവും അയോധ്യ സംഭാവന കൊള്ളയും പ്രതിപക്ഷം ഉയർത്തും. രാവിലെ പാർലമെന്റ് കവാടത്തിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ പ്രതിഷേധിക്കും. അതേസമയം നിലവിൽ അവതരിപ്പിക്കുന്ന ബില്ലുകളുടെ പട്ടികയിൽ എഫ് സി ആർ എ നിയമ ഭേദഗതി ബിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് അറിയുന്നത്. എന്നാൽ ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. നേരത്തെ ചർച്ച നടത്താതെ ലോക്സഭയിൽ ബിൽ പാസാക്കിയിരുന്നു. പ്രധാനമന്ത്രിയുടെ വീഡിയോ നീക്കം ചെയ്ത നടപടിയിൽ മെറ്റയ്ക്ക് ഐടി പാർലമെന്ററി സമിതിയുടെ രൂക്ഷ വിമർശനം. വീഡിയോ നീക്കം ചെയ്തതിന് പിന്നാലെ ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടി വേണമെന്ന് സമിതി അംഗങ്ങൾ. പ്ലാറ്റ്ഫോമുകളിലെ വിവാദ ഉള്ളടക്കങ്ങളിൽ കമ്പനി സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കാൻ മെറ്റയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഉത്തരവാദിത്തം, ഉള്ളടക്ക നിയന്ത്രണം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാർലമെന്ററി സമിതി പരിശോധിക്കുന്നതിനിടെയാണ് ഇത് സംബന്ധിച്ച ചർച്ച നടന്നത്. പശ്ചിമേഷ്യയിൽ സമാധാന നീക്കങ്ങൾ തുടരുന്നു. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്ന കാര്യത്തിൽ നിലവിൽ ഇറാനുമായി ചർച്ച നടക്കുന്നുണ്ടെന്നും ആണവ പദ്ധതിയുടെ കാര്യത്തിലുള്ള ചർച്ച അടുത്ത ഘട്ടത്തിലായിരിക്കുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിനായുള്ള അവസാന നീക്കമെന്ന നിലയിലാണ് ഇതെന്നും ചർച്ചകൾ നടക്കുമ്പോഴും ചർച്ച നടക്കുന്നില്ലെന്നാണ് ഇറാൻ പറയുന്നതെന്നും ട്രംപിന്റെ കുറ്റപ്പെടുത്തൽ. ദുബായിലെ ഇന്ത്യൻ കൌൺസിൽ ജനറലായി ഡോക്ടർ എം ആർ ഡി വിഷ്ണുവർദ്ധൻ റെഡ്ഡി നിയമിതനായി. 2008 ബാച്ച് ഐ എഫ് എസ് ഉദ്യോഗസ്ഥനാണ്. സതീഷ് കുമാർ ശിവന് പകരക്കാരനായാണ് റെഡ്ഡി എത്തിയിരിക്കുന്നത്. ഹൈദരാബാദിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസറായും തെലങ്കാന സർക്കാരിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ വിഭാഗം സ്പെഷ്യൽ സെക്രട്ടറിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. യുഎയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം മഴ പെയ്തു. ഇന്നും 6-ാം തീയതി വരേക്കും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം. അസ്ഥിര കാലാവസ്ഥയിൽ വാഹനമോടിക്കുന്നവരും കാൽനട യാത്രക്കാരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. അടുത്ത വാർത്ത 9 മണിക്ക്.

0: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 8 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 48%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: UAE-യുടെ ഇന്നു കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
4: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
5: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
3: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
6: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹ വിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
3: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
6: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ.
0: Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
3: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

0: Afternoons with Akshay on Home 92.2 FM.
1: Good morning, welcome back. Home 92.2 FM ലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയാണ്. സമയം 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിട്ടുണ്ട്. രാവിലെ എല്ലാവരും ഓഫീസിലേക്കുള്ള യാത്രയിലാണെന്നറിയാം. റോഡുകളിലൊക്കെ ഇച്ചിരി, നമ്മൾ സ്കൂൾ സമയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കാട്ടിലൊക്കെ ശാന്തമാണ്. എന്നാൽ ഇച്ചിരി സ്ലോ മൂവിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലെ, അല്ലേ? എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ട്രാഫിക്കിൻ്റെ സമയത്ത് പറയാം കേട്ടോ. നമ്മൾ കുറച്ച് മുന്നേ പത്രം വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നത് ദുബായ് പോലീസ് ഇത്ര വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് പൂട്ടിച്ചു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു കണക്ക് നോക്കിയായിരുന്നു. ലോകത്തിൽ എത്രമാത്രമാണ് ഈ ക്രൈംസ് അല്ലെങ്കിൽ ഈ ഓൺലൈൻ ക്രൈംസ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനൊക്കെ തന്നെ പറയാമല്ലോ. അപ്പോൾ ഈ ഓൺലൈനിൽ ഫ്രോഡ് ആക്ടിവിറ്റീസൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? US ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ആളുകൾ കുറച്ചുകൂടെ നമുക്ക് ഈ ഫോറിനേഴ്സ് ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ് നമുക്ക് തോന്നിപ്പോകും. കാരണം 30% ഓഫ് US സിറ്റിസൻസ് അവർ സ്കാമിൽ ഇരയായിട്ടുള്ളവരാണ്. ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ 2.1 ബില്യൺ ആണ് ഈ സോഷ്യൽ മീഡിയ സ്കാം. സോഷ്യൽ മീഡിയ സ്കാം, നോട്ട് ഓൺലൈൻ, സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന സ്കാമിന് മാത്രം ആയിട്ട് US നിന്ന് $2.1 ബില്യൺ ആണ് നഷ്ടമായിട്ടുള്ളത്. ഇത് 2025 ഒരു കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ മേഖലയിലാണ് ഈ സോഷ്യൽ മീഡിയ, നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാനുള്ള ഒരു കാര്യമാണ് കേട്ടോ, ഏതൊക്കെ മേഖലയിലാണ് ഈ സോഷ്യൽ മീഡിയയിൽ സ്കാംസ് വരുന്നത്? അവർ ഏറ്റവും കൂടുതൽ പറയുന്നത് ഫേക്ക് വിസ, നമുക്ക് വിസ വാഗ്ദാനം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്താ പറയുന്നത് ഫ്രീലാൻസ് വിസകൾ വാഗ്ദാനം ചെയ്തതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന്. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ ഇൻഷുറൻസ്. നമുക്ക് എല്ലാ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടൊരു സംഭവമാണ് ഈ ഇൻഷുറൻസും കാര്യങ്ങളും ഒക്കെ തന്നെ. അപ്പോൾ ഈ ഇൻഷുറൻസിൻ്റെ മേഖലയിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഒരുപാട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് സ്ട്രക്ചേഴ്സ് പറഞ്ഞ് പേയ്മെൻറ്റ് പ്ലാൻസ് പറഞ്ഞിട്ട് ഉള്ള ഇൻഷുറൻസിൻ്റെ തട്ടിപ്പ്. അത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആദ്യത്തേന് വേണ്ടി കൊടുക്കുമ്പം തന്നെ നമ്മുടെ ബാക്കി തീരുമാനം ആയിക്കോളും. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഹോളിഡേയ്സ്. നമുക്ക് പല വെക്കേഷൻ ട്രിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ പല സ്ഥലങ്ങളിലേക്ക് ഇവർ വിളിക്കാം. അവർ നമ്മൾ കൺവീൻസ് ആവും ഒരു പക്ഷേ അവിടെ നിന്ന് എന്നിട്ട് നമ്മുടെ പേയ്മെൻറ്റും കാർഡും ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അഡ്രസ്സ് പോലും കാണില്ല. അപ്പോൾ ഇത് പലപ്പോഴും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന പല കമ്പനികളുടെയും പേരിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബേബി കമ്പനി ഉണ്ടാവാം, അവർ ജസ്റ്റ് തുടങ്ങാൻ പോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഏതെങ്കിലും കമ്പനിയാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികളുടെ പേരിലായിരിക്കും ഈ ഫോമിൻ്റെ ഓരോ കാര്യങ്ങൾ വരുന്നത്. ഇതിൽ ഒന്നോ രണ്ടോ അക്ഷരം അങ്ങോട്ട് മാറ്റിയാൽ മതി, നമ്മൾ പെട്ടെന്ന് വിചാരിക്കില്ല. കളർ പാറ്റേണും ലോഗോയും എല്ലാം തന്നെ സെയിം തന്നെ ആയിരിക്കും ഓരോ കമ്പനികൾക്കുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ നോക്കിയിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ ഇതിനെ ഏതാണ് എന്നുള്ളത് നമ്മൾ നിർണ്ണയിക്കണം. 2026 സെക്കൻഡ് ക്വാർട്ടറിൽ മാത്രം 103 സോഷ്യൽ മീഡിയ അക്കൗണ്ടാണ് ദുബായ് പോലീസ് ഷട്ട് ഡൗൺ ചെയ്തത്. ദുബായിലെ മാത്രം കാര്യമാണ് പറയുന്നത്, 103 സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ്. ഒന്ന് ആലോചിച്ച് നോക്കണം, അത്രമാത്രം ഫ്രോഡ് ആക്ടിവിറ്റീസ് ആണ് ഇവിടെ നടക്കുന്നത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ വെരിഫിക്കേഷൻ ഉള്ള അക്കൗണ്ട് ആണോ എന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യുക. ഫ്രോഡ് ആണെങ്കിലും അവർക്ക് എന്തെങ്കിലും രീതിയിലൊക്കെ വെരിഫൈ ചെയ്യായിരിക്കും, എന്നാൽ പോലും നമുക്കൊരു പാതി നമുക്ക് ഒരു ട്രസ്റ്റ് കൊണ്ടുവരാനായിട്ട് അവിടെ സാധിക്കുന്നതാണ്. ആൻഡ് ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു സംശയങ്ങളുണ്ടെങ്കിൽ 901 നിങ്ങൾക്ക് വിളിച്ച് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് എന്നും ദുബായ് പോലീസ് പറഞ്ഞിട്ടുണ്ട്. ദുബായ് പോലീസിൻ്റെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇതാദ്യമേ തന്നെ നിങ്ങൾ കണ്ടുപിടിക്കുക, വേണ്ടാത്ത വെബ്സൈറ്റിൽ പോകാതിരിക്കുക. പണം ഇടപാടുകളൊക്കെ തന്നെ കറക്റ്റ്, അതായത് ആപ്ലിക്കേഷൻ വഴി. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ദേവയുടെ ബില്ല് വന്ന സമയത്ത് അത് ഒറിജിനൽ അക്കൗണ്ട് തന്നെയാണ്. ഞാൻ എന്തോ അവസാനം ഡ്യൂ ഡേറ്റിൻ്റെ ആയിരുന്നു, 5 ദിവസം മുന്നേ എനിക്ക് റിമൈൻഡർ കണ്ടു വന്നു. അപ്പോൾ എൻ്റെ റിമൈൻഡർ വന്ന സമയത്ത് ഞാൻ അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് നേരെ ദേവയുടെ വെബ്സൈറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. അത് കറക്റ്റ് വെബ്സൈറ്റാണ് കേട്ടോ, അത് വേറെ ഒന്നുമല്ല, ക്രമക്കേടുണ്ടോയെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നേരെ ഞാൻ വെബ്സൈറ്റിലേക്ക് പോയി. അപ്പോൾ വെബ്സൈറ്റിലേക്ക് ചെന്ന സമയത്ത് ഞാൻ പേയ്മെൻ്റ് എടുക്കാനായിട്ട് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചു എന്തിനാണ് വെബ്സൈറ്റ് വഴി പോകുന്നത്, ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ആപ്ലിക്കേഷൻ പോകും. ആ ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും വരണം. ഇത് ഞാൻ ഈ ഡെയിലി ഈ പല വാർത്തകൾ വായിച്ചിട്ട് എൻ്റെ മനസ്സിൽ ഇത് കിടക്കുന്നുണ്ട്. എന്നാലും ഏതൊരു പോലീസുകാരനും ഒരു അടി പറ്റുമെന്ന് പറയുന്ന പോലെ നമുക്കൊക്കെ സംഭവിച്ചേക്കാം, പക്ഷേ അങ്ങനെ വരാതിരിക്കട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞു തന്നത്, നമുക്ക് ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ആപ്ലിക്കേഷൻ വഴി മാത്രം പണമിടപാടുകൾ നടത്തുക. ഈവൻ ദോ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട് അവിടെ ഉണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ ഇത് ദേവയുടെ ആയിക്കോട്ടെ, സാലിക്കിൻ്റെ ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ഏതിൻ്റെ ആണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ആപ്ലിക്കേഷൻ വഴി മാത്രം പണമിടപാടുകൾ നടത്തുക എന്നുള്ളത് വീണ്ടും വീണ്ടും നമ്മൾ പലവട്ടം പറയുന്ന കാര്യമാണ്. പക്ഷെ എന്നാലും വീണ്ടും വീണ്ടും പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്താണേലും ഇതിൽ നിന്നൊക്കെ മാറിക്ക് എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ 901 വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്.
0: Trending song of the hour. Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling. Amma, what is this? This is the AC. This
5: is the AC.
4: Hey, Amma. പോയി വണ്ടിയുടെ ഏസി അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ട,
7: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
4: അമ്പാണ്, എന്നാ വേഗം പോ അഡ്രസ്സിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
5: അണ്ണ ശ്രദ്ധിക്ക.
8: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എസി പാർട്സിന് അൾഡ്രാസ് ഓട്ടോ എസി പാർട്സ്. അൾഡ്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾഡ്രാസ് ഡോട്ട് ഇൻ.
1: Sand Dunes with Akshay on Home 92.2 FM.
9: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. നമ്മൾ ഈ E20 പെട്രോളിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറേയധികം ആളുകൾക്ക് ഇപ്പോഴും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. രാജ്യത്ത് ഇത്തരം ഒരു അപ്ഗ്രേഡിന്റെ കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്ന അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. അതായത് എന്താ പറയണേ, ഏതൊക്കെയാണ് സത്യം, ഏതൊക്കെയാണ് നമുക്ക് വിശ്വസിക്കേണ്ടത്, ഇനി എന്തൊക്കെയാണ് നമ്മുടെ കാറുകൾക്ക് വരാൻ പോകുന്ന തകരാറുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ അറിയേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ആർട്ടിക്കിൾ വായിക്കായിരുന്നു കഴിഞ്ഞ ദിവസം. നിതിൻ ഗഡ്കരി, അദ്ദേഹം പാർലമെൻറ്റിൽ പറഞ്ഞേക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതായത് ഈ നമ്മുടെ എല്ലാ വാഹനങ്ങളും മാറ്റേണ്ടി വരുമോ, എല്ലാ വാഹനത്തിനും ഇനി E20 പെട്രോൾ അടിക്കാൻ പറ്റും, എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള, എന്താണ് സത്യം പറഞ്ഞാൽ E20 പെട്രോൾ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 20%, 80% അങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു റേഷ്യോ എഥനോളുമായിട്ടുള്ള ഒരു വരാൻ പോകുന്നത് എന്നുള്ളൊരു, അതായത് E20 എന്ന് പറഞ്ഞാൽ 20% എഥനോൾ കലർത്തിയേക്കുന്ന പെട്രോൾ എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം രാജ്യത്ത് ഉടനീളം ഇത് ലഭ്യതയിലേക്ക് വരാൻ പോകുന്ന സാഹചര്യത്തിലാണ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ വാഹനങ്ങൾ ഇനി മാറ്റേണ്ടി വരുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് വ്യക്തമായിട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, 2005 ഏപ്രിൽ 1 ശേഷം വിപണിയിലെത്തുന്ന 2016 മുൻപും നിർമ്മിച്ചേക്കുന്ന BS3 ഭാരത് സ്റ്റേജ് 3 എന്നുള്ള ആ വാഹനങ്ങളിലാണ് മാത്രമാണ് ചില റബ്ബർ ഭാഗങ്ങളും അതിൻ്റെ ഗ്യാസ്കറ്റുകളും മാറ്റി സ്ഥാപിക്കേണ്ടത്, ഇത്രയേ ഉള്ളൂ എന്നാണ് കേന്ദ്രത്തിൻ്റെ ഒരു അറിയിപ്പ് വരുന്നത്. അതായത് 2005 2016 ഇടയിലുള്ള വാഹനങ്ങളുടെ ഗ്യാസ്കറ്റുകളും റബ്ബറിനും, ചില റബ്ബർ എനിക്കൊന്നും മേ ബി ഏതെങ്കിലും പെട്രോൾ ഹെഡിൻ്റെ ആണോ ഏതിൻ്റെ ആണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇവർ പറഞ്ഞേക്കുന്നതനുസരിച്ച് അത് മാത്രമേ ഉള്ളൂ. അപ്പം ഇത് നമ്മുടെ നോർമൽ സർവീസിന് ചെല്ലുന്ന സമയത്ത് നമുക്ക് ഷോറൂമുകളിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇനി ഇത് മാറ്റിയില്ലെങ്കിൽ എന്താ പ്രശ്നം? ഈ എഥനോൾ കലർന്നത് കൊണ്ട് അല്ലെങ്കിൽ E20 പെട്രോൾ വരുന്നത് കൊണ്ട് ചില പാർട്ടുകളൊക്കെ സ്റ്റിഫാവും. അപ്പോൾ അതിനോട് തുടർന്ന് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിക്കും പല കാര്യത്തിനുമായിട്ടൊക്കെ ഒരു പക്ഷേ അത് കുറച്ച് കട്ടിയായി വാറണ്ടി ആറൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടാവും. അതാണ്, അല്ലാതെ വണ്ടി ഓടാതിരിക്കുമോ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ഇതിന് അനുയോജ്യമായിട്ട് തന്നെ പോകാൻ പറ്റുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും വേറെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. എന്താ പറയുന്നത്, ഈ പലരുടെയും പല രീതിയിലുള്ള കൺഫ്യൂഷൻസാണ് വണ്ടി ഓടത്തില്ല, വണ്ടിയുടെ എഞ്ചിൻ അടിച്ചു പോകുന്ന വരെ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മളിങ്ങനെ പല ഈ പോസ്റ്റേഴ്സ് വരുന്ന മാധ്യമങ്ങളുണ്ടല്ലോ ആദ്യം നിന്നൊക്കെ നമ്മൾ കേട്ടത്. പക്ഷേ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ അവർ സ്റ്റഡി ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു കേന്ദ്ര മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കംപ്ലീറ്റ്ലി സ്റ്റഡി ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു കാര്യം നമ്മുടെ കേന്ദ്രമന്ത്രി തന്നെ നമ്മളോട് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു ടെൻഷൻ എനിക്കൊന്ന് പലർക്കും ഒഴിഞ്ഞു കിട്ടിയിട്ടുണ്ട്. വലിയ ചാർജോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അത്രയ്ക്ക് വലിയ ഗ്യാസ്കറ്റ് മാറ്റുന്നതിനോ അല്ലെങ്കിൽ റബ്ബർ ഇതിന് മാറ്റുന്നതിനോ, അതും ആ 2005 2016 ഉള്ളിലുള്ള വാഹനങ്ങളെന്ന് പറയുമ്പോൾ അത്രയും വലിയ ഒരു ടെക്നോളജി പരമായിട്ടുള്ള വാഹനങ്ങൾ നമ്മുടെ ഇതിലേക്ക് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നോട്ട് ഷുവർ ഇനി വന്നവരുണ്ടാവാം കേട്ടോ, വലിയ ഹൈ എൻഡ് വാഹനങ്ങൾക്കൊക്കെ ആണെങ്കിലും. പക്ഷെ ഞാൻ ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഇപ്പോൾ മഹീന്ദ്രയുടെ ഒരു 15 ലക്ഷം രൂപയുടെ ഒരു ഥാറൊക്കെ മേടിച്ചവരുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനി അതല്ല, അല്ല അത് പെട്രോൾ അല്ലല്ലോ, അത് ഡീസൽ അല്ലേ ഥാറ് അന്നത്തെ കാലത്തെ. ഇനി പെട്രോളിൻ്റെ വണ്ടി ഏതാണേലും അത് ഞാനൊരു അപ്രോക്സിമേറ്റ്ലി നമ്മളൊക്കെ യൂഷ്വലി ഒരു ഫാമിലിക്ക് വേണ്ട, ഞാൻ അത് ഉദ്ദേശിക്കുന്നത് ഫാമിലിക്ക് വേണ്ട ഒരു കാറിൽ നമ്മളെടുക്കുന്ന ഒരു ആളുകൾക്ക് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രവാസികൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരട്ടെ. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ആ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് ഇതൊക്കെ അനലൈസ് ചെയ്യുന്നത്. എന്തായാലും പേടിക്കേണ്ട കാര്യമില്ല, നമ്മൾ കഴിഞ്ഞ ദിവസം വിചാരിച്ച പോലെ എഞ്ചിൻ അടിച്ചു പോകുന്നില്ല. അത് ചുമ്മാ അതെ കുറച്ച് തള്ളു കുറയ്ക്കുക എന്ന് പറയുന്നത് പോലെ, എടാ കുറച്ചൊന്നും മയത്തിലൊക്കെ തള്ളു ഈ ചില പോസ്റ്റേഴ്സ് വരുമ്പോഴേ എത്ര അങ്ങ് നമ്മൾ പറഞ്ഞു വിട്ടാൽ അതെ കേട്ടോ. ഇതൊക്കെയാണ് ഈ ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള E20 പെട്രോളിൻ്റെ വെച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രാഫിക് നോക്കി തോട്ടെ, നമ്മുടെ ദുബായിലെ റോഡിലെ ട്രാഫിക് എവിടെയൊക്കെയാണ്, എന്തെങ്കിലും കൂടിയിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞത് വെച്ച് നമുക്ക് പെട്ടെന്ന്

0: ഓടി നോക്കിട്ട് വരാം.
1: Brought to you by ABC Cargo and Courier, number 1 in GCC.
0: All right, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വലിയ കാര്യമായിട്ടുള്ള കഞ്ചഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല, പക്ഷെ ഒരു ആക്സിഡന്റ് ടുവേർഡ്സ് ദുബായ് ഡയറക്ഷനിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കി നമ്മുടെ ഊദ്മേത്തയിലേക്കുള്ള കണക്റ്റിംഗ് റോഡാണ് തോന്നുന്നു. യെസ് അലൈൻ ദുബായ് നമ്മൾ കണക്ട് ചെയ്ത് ഊദ്മേത്തയിലേക്ക് വരില്ലേ, റാസൽകോർ വൈൽഡ് ലൈഫ് സെഞ്ചുറിയുടെ തൊട്ട് മുന്നേ അവിടെ നല്ലൊരു കഞ്ചഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ ബുക്ക്ദ ഇന്റർചേഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് ടുവേർഡ്സ് ദുബായിലേക്ക് വരുന്ന ഡയറക്ഷനിലാണ് തോന്നുന്നത് കേട്ടോ. യെസ് ടുവേർഡ്സ് ദുബായ് ഡയറക്ഷൻ അവിടെയാണ് നല്ല രീതിയിലുള്ള സ്ലോ മൂവിങ്ങും കഞ്ചഷനുമാണ് അവിടെ കാണുന്നത്. ബാക്കി റോഡുകളൊക്കെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഈ മൃദിഫിന്റെ ഭാഗത്താണ് ഒരു ആക്സിഡന്റ് വന്നിരിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ. അതിനെ തുടർന്ന് അവിടെ ഒരു ചെറിയൊരു കഞ്ച അതിന് മുന്നേയും ഷാർജയിൽ നിന്ന് കയറുന്ന സമയത്തും ക്യുസൈസിലേക്ക് എത്തുന്നതിനൊക്കെ മുന്നേ തന്നെ ഒരു നമ്മുടെ വേസ്റ്റ് ഡംപിംഗ് അടക്കം കഴിഞ്ഞ് കുറച്ചുകൂടെ ദുബായിലേക്ക് ഫ്രണ്ടിലേക്ക് വരുന്നിടത്ത് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. എന്താണേലും മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാക്കി റോഡുകളൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നത്. എവിടെയും അന്വേഷണ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും കറിയാം എന്താ ചെയ്യേണ്ടത്. നമ്മുടെ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിലേ നമ്മുടെ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ എന്ത് കാര്യത്തിന് നമ്മുടെ മെസ്സേജിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാമെന്നാണ്, അപ്ഡേറ്റ് ചെയ്യാമെന്നാണ്. 0585829220 എന്ന നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു അപ്ഡേറ്റ് മാത്രം തന്നാൽ മതി. ട്രാഫിക് അപ്ഡേറ്റ്
1: brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC Cargo യുടെ back to home express services ലൂടെ. Call or WhatsApp 800-916 or visit abccargo.ae. TNC apply.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് with Akshay and Vidya.

0: listening to Home 92.2 FM. Home is a feeling. യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
1: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
2: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
3: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
3: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
0: Perfume Dubai, Moj Perfumes. A perfume supermarket for luxury inspired perfumes at affordable prices.
3: Sandunes with Akshay on Home 92.2 FM.
4: ഒരുപാട് എൻട്രീസ് നമുക്ക് ഇവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. സ്നേഹ സദ്യ, നിങ്ങൾ ഇത്രയും ദിവസമൊക്കെ ഇത്രയും ഒരുമിച്ച് അയക്കാനായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എനിവേസ്, സോ ഹാപ്പി കേട്ടോ, കാരണം നിങ്ങൾ ഡിസേർവിംഗ് ആയിട്ടുള്ള കുറേ പേരെയാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഒന്നുകൂടെ തന്നെ പറയാം, ഇനി നിങ്ങൾക്ക് സമയമുണ്ട്. സ്നേഹ സദ്യ ഇത്തവണത്തെ നമ്മുടെ ഹോം 92.2 FM ദുബായിലെ തന്നെ ലീഡിംഗ് ഫൈൻ ഡൈൻ റെസ്റ്റോറൻ്റായ കഥക് റെസ്റ്റോറൻറ്റ്, ജുമേറയിലുള്ള കഥക് റെസ്റ്റോറൻറ്റ് കൂടെ ചേർത്താണ് നമ്മുടെ സ്നേഹ സദ്യ നടത്താനായിട്ട് പോകുന്നത്. ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഇത്തവണത്തെ ഞങ്ങളുടെ ആദ്യത്തെ സദ്യ കൊടുക്കാനായിട്ട് പോകുന്നത്. അതായത് യു എക്ക് വേണ്ടിയിട്ട് ഒരുപാട് നാളായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു സംഭാവന ചെയ്തവരുണ്ടാവാം, അല്ലെങ്കിൽ ഇനിയും എന്താ പറയുന്നത്, പല മേഖലയിൽ നിങ്ങൾ സർവീസ് ചെയ്തവരുണ്ടാവാം, ഒരുപാട് കാലം നാട്ടിൽ നിങ്ങൾ പോകാത്തവരുണ്ടാവാം, ഇനി ഇവിടെ ഉണ്ടായിട്ടും ഒരു ഒരു ഓണസദ്യ ഉണ്ണാനായിട്ട് പലപ്പോഴും സാധിക്കാത്തവരുണ്ടാവാം. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ തന്നെ വേണ്ടിയിട്ടാണ് ഇത്തവണ നമ്മൾ ഈ സ്നേഹസദ്യ നമ്മൾ ഒരുക്കാൻ പോകുന്നത്. ഇത് നമ്മൾ നിങ്ങളോടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്കറിയാവുന്ന ഒരു വ്യക്തിനെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യേണ്ട വളരെ സിമ്പിളാണ്. നമ്മുടെ ഓണസദ്യ സ്പേസ്, അവരുടെ പേരും അവരുടെ ഫോൺ നമ്പറും കൂടെ ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് 0585829220 എന്ന നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. അപ്പം എന്താണ് ഇനി, അതല്ല, നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ പറയാമെന്നാണ്. ഞാൻ ഇത്ര നാളായിട്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഇതിൻ്റെ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നതാണ്, നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ്. എന്താണെങ്കിലും ദുബായിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സദ്യ എന്ന് പറയാം. ഫൈൻ ഡൈനിങ്ങിൽ നോക്കുകയാണെങ്കിൽ ടോപ്പ് 3 പൊസിഷനിൽ നിൽക്കുന്ന റെസ്റ്റോറൻറ്റിലാണ് ഒന്ന് നമ്മുടെ കഥക് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ജുമേറയിലെ. അവിടെയാണ് നമ്മൾ ഈ വരുന്ന 16th ദ ഗംഭീര ഓണസദ്യയിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്താണേലും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എൻട്രീസും കാര്യങ്ങളൊക്കെ അയക്കുക. നമ്മൾ ഉടനെ തന്നെ ക്ലോസ് ചെയ്ത് നിങ്ങളുടെ കംപ്ലീറ്റ് ഡേറ്റാസ് നമ്മൾ ഇതിൻ്റെ ഒഫീഷ്യൽസിന് വേണ്ടിയിട്ട് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ്. അവരാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണേലും ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകളെ തന്നെ നമുക്ക് ഒരുമിച്ച് ആ ഒരു ഗംഭീര സദ്യയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താണേലും വേഗം തന്നെ മെസ്സേജ് അയക്കുക. ഞാൻ പറഞ്ഞ ഫോർമാറ്റിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ നമ്പർ അറിയാമല്ലോ, 0585829220 എന്ന നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കുന്നത്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: മഴ ശക്തം, കേരളത്തിൽ ജാഗ്രതാ നിർദ്ദേശം. 17 സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിവാദ പരാമർശവുമായി ഗതാഗത മന്ത്രി സി പി ജോൺ. പൈസ ഇല്ലാത്തവർ ബസിൽ തള്ളിക്കയറുന്നു, പൈസ വേണ്ടാത്ത ബസിൽ കയറാൻ വൻ തിരക്ക് അനുഭവപ്പെടുന്നു എന്നാണ് ഗതാഗത മന്ത്രിയുടെ പ്രതികരണം. മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കും. സി പി ജോണിന്റെ പരാമർശം വിവാദത്തിലായിരിക്കുന്നു. ഫീസ് ഇല്ലാത്ത സ്കൂളിൽ പോലും മക്കളെ വിടില്ല, പക്ഷേ അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകില്ല. കാശ് വേണ്ടാത്ത ബസിൽ കയറാൻ വലിയ തിരക്കാണ്, പകരം സർക്കാർ ആശുപത്രി വരാന്തയിൽ കിടക്കും. അസുഖം വന്നാൽ സർക്കാർ കേരള ജനതയുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള പരാമർശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സി പി ജോണിന്റെ പരാമർശം വലിയ വിവാദത്തിലായിരിക്കുകയാണ്. വിവാദ പരാമർശമാണ് പ്രിയദർശിനി ബസ് സർവീസുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. പൈസ ഇല്ലാത്ത ബസിൽ ആളുകൾ തള്ളിക്കയറുന്നു, കാശ് വേണ്ടാത്ത ബസിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു, KSRTC ബസിൽ കയറാൻ വൻ തിരക്ക് എന്ന രീതിയിലുള്ള പ്രതികരണമാണിപ്പോൾ മന്ത്രി ഒരു പരിപാടിക്കിടെ നടത്തിയിരിക്കുന്നത്. കേരളത്തിൽ മഴ തുടരുന്നു. 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മഴ മുന്നറിയിപ്പിൽ രാത്രിയോടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മാറ്റം വരുത്തി. നേരത്തെ എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ പുതിയ അറിയിപ്പനുസരിച്ച് 12 ജില്ലകളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. പത്തനംതിട്ടയിലെ പ്രളയ മേഖലകളായ റാന്നി, ആറന്മുള തുടങ്ങിയ സ്ഥലങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സന്ദർശിക്കും. ആറന്മുളയിലായിരിക്കും ആദ്യ സന്ദർശനം. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ക്യാമ്പുകളുടെ പ്രവർത്തനവും മുഖ്യമന്ത്രി വി ഡി സതീശൻ വിലയിരുത്തും. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലെ ഏകോപനത്തിൽ സർക്കാരിന് വീഴ്ചയുണ്ടായെന്ന വിമർശനത്തിനിടെയാണ് പ്രദേശങ്ങൾ സന്ദർശിക്കാൻ വി ഡി സതീശൻ എത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയിൽ വിവാദം അവസാനിക്കുന്നില്ല. ഹെലികോപ്റ്ററിനെക്കുറിച്ച് മുൻകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ച വി ഡി സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ പറഞ്ഞതെല്ലാം വിഴുങ്ങിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുഖ്യമന്ത്രി പോയത് നിക്ഷേപകരെ കാണാനല്ലെന്നും ഭാര്യ പിതാവിനെ കാണാനാണെന്നും ബിനോയ് വിശ്വം ആരോപിച്ചു. പത്തനംതിട്ടയിലുണ്ടായത് സർക്കാർ സ്പോൺസേർഡ് പ്രളയമെന്ന ആരോപണം ആവർത്തിച്ച് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറന്നുവിട്ടതാണ് പ്രളയത്തിന് കാരണം. ജനം ദുരിതമനുഭവിക്കുമ്പോൾ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ടൂറിലും വിരുന്നിലുമായിരുന്നുവെന്ന് രാജു എബ്രഹാം ആരോപിച്ചു. പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് റാന്നി ആറന്മുള മേഖലയിൽ പ്രളയ സമാനമായ സാഹചര്യവും ജാഗ്രതയും നിലനിൽക്കുകയാണ്. വനമേഖലയിൽ ഇന്നലെ രാത്രി ശക്തമായ മഴ പെയ്യാത്തതൽപ്പം ആശ്വാസത്തിന് ഇട നൽകിയിട്ടുണ്ട്. ജില്ലയിൽ ആകെ 74 ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട്. 3000-ൽ അധികം പേർ ക്യാമ്പിലുണ്ട്. പമ്പ, അച്ചൻകോവിൽ, കക്കാട്ടാർ എന്നീ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മലപ്പുറം പാണക്കാട് വേങ്ങര റോഡിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശദാന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. നിർമ്മാണ പ്രവൃത്തി നടത്തിയ സ്ഥലം ഉടമയ്ക്ക് നഗരസഭ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. മറുപടി ലഭിച്ച ശേഷം ബിൽഡിംഗ് പെർമിറ്റ് റദ്ദാക്കുന്നതിൽ തീരുമാനമെടുക്കും. 17 സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കും. കേരളത്തിന് പുറമെ തമിഴ്നാട്, ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, ജമ്മുകശ്മീർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ ഉപസമിതിയുടെ അവസാന യോഗം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്താണ് യോഗം. മന്ത്രിമാർ ചുമതലയുള്ള ജില്ലകളിലായതിനാൽ തന്നെ ഓൺലൈനായാകും യോഗം. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള എല്ലാ പുരോഗതിയും ചർച്ച ചെയ്യും. ഉപസമിതി റിപ്പോർട്ടിന്റെ ഏകദേശ രൂപം യോഗത്തിലുണ്ടാകും. സിലബസ്, സ്കൂൾ തെരഞ്ഞെടുക്കൽ തുടങ്ങിയവ ചർച്ചയാകും. കേന്ദ്ര സർക്കാരിനോട് ആശയവിനിമയം നടത്തുന്നത് സംബന്ധിച്ചും യോഗത്തിൽ ധാരണയാകും എന്നാണ് വിവരം. നേരത്തെ 2 തവണയാണ് ഉപസമിതി യോഗം ചേർന്നത്. PM ശ്രീ കേരളത്തിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും. വിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീനാണ് ഉപസമിതിയുടെ അധ്യക്ഷൻ. PC വിഷ്ണുനാഥ്, M ലിജു, റോ ജി എം ജോൺ എന്നിവരാണ് ഉപസമിതി അംഗങ്ങൾ. കാപ്പാക്കേസിൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കൌൺസിലർ R സുഗതന്റെ അവധി അപേക്ഷ പരിഗണിക്കുന്നതിനായി കത്ത് നൽകിയ സംഭവത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടി. തദ്ദേശ അണ്ടർ സെക്രട്ടറി ഡോ ചിത്രയെ സസ്പെൻഡ് ചെയ്തു. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റിൽ നിന്നും പ്രക്ഷുബ്ധമാകും. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമം, അയോധ്യ സംഭാവന കൊള്ളയും പ്രതിപക്ഷം ഉയർത്തും. പശ്ചിമേഷ്യയിൽ സമാധാന നീക്കങ്ങൾ തുടരുന്നു. ഹോർമൂസ് കടലെടുക്ക് തുറക്കുന്ന കാര്യത്തിൽ നിലവിൽ ഇറാനുമായി ചർച്ച നടക്കുന്നുവെന്നും ആണവ പദ്ധതിയുടെ കാര്യത്തിലുള്ള ചർച്ച അടുത്ത ഘട്ടത്തിലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ദുബായിലെ ഇന്ത്യൻ കൌൺസിൽ ജനറലായി ഡോക്ടർ MR വിഷ്ണുവർദ്ധൻ റെഡ്ഡി നിയമിതനായി. 2008 ബാച്ച് IFS ഉദ്യോഗസ്ഥനാണ്. സതീഷ് കുമാർ ശിവന് പകരക്കാരനായാണ് റെഡ്ഡി എത്തിയിരിക്കുന്നത്. അടുത്ത വാർത്ത 10 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: Good morning, studio clock ഇപ്പോൾ സമയം 9:06.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 38°C, അന്തരീക്ഷ ഈർപ്പം 45%.
1: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: song of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 055-811-9125.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: വാട് എ ബ്യൂട്ടിഫുൾ സോങ് അല്ലേ. എത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അതിന്റെ ട്യൂണും ഞാൻ കാണുന്ന നേരം എന്ന് പറയുന്ന ഈ സോങ്ങിന്റെ അവസാനത്തെ ഭയങ്കര അത് ഈ ആ ട്യൂണ് പല സോങ്ങുകളിലും സിമിലാരിറ്റീസ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ ഏത് സോങ് ആണെന്ന് പറയുന്നില്ല, പക്ഷെ പല സോങ്ങുകൾക്കും മറ്റു സിനിമകളിലെ പല സോങ്ങുകൾക്കും അതിൻ്റെ ഒരു ആ ട്യൂണിന് സിമിലാരിറ്റി ഉണ്ട്. എന്നാലും കേൾക്കാൻ നല്ല രസമായിട്ടുള്ള ഒരു സോങ് ആണ്. എനിവേസ് വെൽക്കം ബാക്ക് വൺസ് അഗൈൻ, ഗുഡ് മോർണിംഗ്, ഹോം 92.2 FM-ലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയ്യാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അങ്ങനെ മറ്റൊരു ചൊവ്വാഴ്ച, നമ്മൾ ഓഗസ്റ്റ് 4 ജോർജ് കുട്ടി ധ്യാനത്തിന് പോയിട്ട് 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. ഓഗസ്റ്റ് 2 നമ്മളെ എല്ലാവരെയും അദ്ദേഹം പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം എന്താ പറയുന്നത് ഒരു ധ്യാനത്തിന് പോയ അതാണ് ഇന്ന് നമ്മൾ പാർട്ട് 3, ഇനിയും ഒരു പക്ഷേ പാർട്ട് 4 ആയിട്ടൊക്കെ നമ്മൾ കാണാൻ സാധ്യതയുണ്ട്. എനിവേസ് കഴിഞ്ഞ ദിവസം ഈ ലാലേട്ടൻ്റെ മകളുടെ ചിത്രത്തിൻ്റെ ലോഞ്ചിനെ സംബന്ധിച്ച് ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിൽ ലാലേട്ടൻ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നേ, ആ കാര്യം പറയാം. പക്ഷേ സി, നമ്മൾ പലപ്പോഴും ഞാൻ ആ കുട്ടിയുടെ കാര്യം ആലോചിക്കുമായിരുന്നു, വിസ്മയുടെ കാര്യം ആലോചിക്കുമായിരുന്നു. അതായത് ആ കുട്ടി ചെയ്തേക്കുന്ന ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം, എത്ര പ്രൗഡ് മൊമെൻ്റ് ആയിരിക്കും അല്ലേ. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രധാന ദിവസങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദിവസങ്ങളിൽ നമുക്കൊക്കെ അവർ പലപ്പോഴും ചിലർക്കൊക്കെ അത് ഒരു കോൺവക്കേഷൻ ആയിരിക്കും. എന്നെ സംബന്ധിച്ച് എൻ്റെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ സമയത്ത് കോൺവക്കേഷൻ എൻ്റെ അച്ഛനും അമ്മയൊക്കെ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് വലിയൊരു ഭാഗ്യമായിട്ടായിരുന്നു ഞാൻ കരുതിയത്. അങ്ങനത്തെ പ്രധാന മൊമെൻറ്റ്സിൽ നിങ്ങളുടെയൊക്കെ പാരൻസ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, നിങ്ങൾ അവർക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, ഒരു പക്ഷേ ഓൺലൈനിലായിരുന്നു അവൾ കണ്ടിട്ടുണ്ടായിരുന്നത്, ഭയങ്കര നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു മൊമെൻ്റ് ആയിരിക്കും. കാരണം പലരെയും ഒരുപാട് കഷ്ടപ്പെട്ട് ലോണൊക്കെ എടുത്ത് പഠിപ്പിക്കുന്ന കുട്ടികളുണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു ഗ്രാജുവേഷൻ്റെ സമയത്തോ കല്യാണത്തിൻ്റെ സമയത്തോ ഈ പ്രധാന മൊമെൻറ്റ്സിൽ നമുക്ക് ഇന്ന് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറച്ച് വിഷ്വൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്കറിയാം പല വീഡിയോസിനൊക്കെ കാണുന്നുണ്ട്, ഗ്രാജുവേഷനൊക്കെ ചെയ്തതിന് ശേഷം അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആ ഹാറ്റ് കൊണ്ട് വെച്ച് കൊടുക്കുന്നതും ഒക്കെ കാഴ്ച ഭയങ്കര ഒരു നമുക്ക് ഹാർട്ട് ടച്ചിങ് ആണ്. ഇതുപോലെയാണ് ലാലേട്ടൻ്റെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു പ്രസംഗത്തിൽ ഞാനും എനിക്കത് മനസ്സിലായ ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും ഈ ഒരു മൊമെൻറ്റിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ആദ്യത്തെ സിനിമ കാണാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പോലും ഞാൻ ആലോചിച്ച് പോയി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്തല്ല അച്ഛൻ, നമുക്കൊന്ന് കേട്ടിട്ട്
1: 48 വർഷമായി ഞാൻ സിനിമയിൽ അഭിനയിച്ചു. ആദ്യത്തെ സിനിമയിൽ നമുക്കൊന്നും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. ഞാൻ ആലോചിക്കാൻ എൻ്റെ അച്ഛനും അമ്മയും അത് വന്നിരുന്നെങ്കിൽ എന്ന് ആലോചിക്കാൻ. ഭയങ്കര ടെൻഷനാണ്, എനിക്കെന്താ പറയേണ്ടതാണ്. ഇവിടെ അതേ മാനസികാവസ്ഥയിലാണ് ഞാൻ, ഇവരെന്താണ് പറയാൻ പോണെന്ന് എനിക്ക്.
0: തീർച്ചയായിട്ടും അല്ലേ, ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് വരുന്നത്. ലാലേട്ടൻ ഭയങ്കര ഒരു ഭാഗ്യമുള്ള ഒരാളായിട്ടാണ് ഞാൻ ലാലേട്ടനും പിന്നെ അതുപോലെ തന്നെ വൈഫും മോളും പ്രണവ് മാത്രം കണ്ടിട്ടില്ല, അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു വ്യക്തിയുടെ ഭാഗ്യം അച്ഛൻ്റെ കൂട്ടിരുന്ന ഒരു ഇന്റർവ്യൂ കൊടുക്കുക, താൻ പറയാൻ എന്താ പറയുന്നത് അറിയില്ലാത്ത ചില സമയത്ത്, അല്ലെങ്കിൽ എന്താണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നറിയാത്ത സമയത്ത് ലാലേട്ടൻ അവിടെ ഒരു താങ്ങ് കൊടുക്കുന്നു. എനിക്ക് തോന്നുന്നു പെമ്മക്കളുള്ള അച്ഛന്മാർക്ക് അല്ലെങ്കിൽ സഹോദരന്മാർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ഒരു മൊമെൻ്റ് അത് ഭയങ്കര പ്രഷ്യസ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? ഏതൊരു ഘട്ടത്തിൽ, ഒരു പക്ഷേ നിങ്ങളുടെ ബ്രദറായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനായിരിക്കാം അമ്മയായിരിക്കാം, നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുള്ള അത് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ് അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനാണ് കേട്ടോ. 0585829200 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ആ മെസ്സേജ് തീർച്ചയായിട്ടും വായിക്കുന്നതാണ്. ഓൾറൈറ്റ്, ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. സിറ്റ് ബാക്ക് എനർജി, ഹോം 92.2 FM-ൽ അക്ഷയ്യാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്.
2: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
3: நீ இப்படி முகமெல்லாம் வேய்த்து கொட்டுறது
4: எனக்கு தெரியல.
3: அச்சச்சோ, நீ இப்படி கையெல்லாம் படபடன்னு நடுங்கிறது
4: எனக்கு தெரியல.
3: உட்காருமா?

0: Song of the Hour was brought to you by Aru Ayurveda RS, Agathir Building, Alwankul, Parthubai.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളും ആണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: Ammane, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
10: ശ്രദ്ധിക്കണ്ടാ
9: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
11: അണ്ണം പേടിക്കണ്ട,
12: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
9: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
13: അണ്ണ ശ്രദ്ധിക്ക,
14: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എൻ ഇ.
15: Sand Dunes with Akshay on Home 92.2 FM.
16: Traffic update.
15: Brought to you by ABC Cargo and Courier, number one in GCC.
17: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻസ റോഡ്, അലി തിയേറ്റർ റോഡ്, നമ്മുടെ യൂഷ്വൽ ട്രാഫിക് സ്പോട്ട് തന്നെയാണ്. ബാക്കി റോഡുകളൊക്കെ തന്നെ ദേദ് റോഡൊക്കെ നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് പോകുന്നത്. അജ്മാൻ ഉമൽഖ്വിൻ, റാസൽ ഖൈമ, ദുബായ് ടുവേർഡ്സ് അബുദാബി, എല്ലാ റോഡുകളും ഫ്രീ ഫ്ലോയിങ് ആണ്. ആ ഷാർജ ട്രാഫിക് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പക്ഷേ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ മണിക്കൂറിൽ വെച്ച് നോക്കി, മൃദുബിലൊക്കെ നല്ല ട്രാഫിക് ആയിരുന്നു. ഈ സമയത്ത് എല്ലാം നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് പോകുന്നത്. എവിടെയെല്ലാം അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു അപ്ഡേറ്റ് ാണ് വണ്ടി ഓടിക്കാൻ സമയത്ത്
15: മാത്രം. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
18: You are listening to Sand Dunes with Akshay and Vidya.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഈ ഫേവറേറ്റ് മൊമെന്റ്സിന്റെ കാര്യം ചോദിച്ച സമയത്ത് പലരും പറയുന്നത് അവരുടെ ഗ്രാജുവേഷന്റെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പലരും പറയുന്നത്. അത് ഈ ടെൻത്ത് തൊട്ടുള്ള കാര്യം ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ടെൻത്തിലും കഴിഞ്ഞിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഗ്രാജുവേഷന്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ കെ ജി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഗ്രാജുവേഷൻ ഉണ്ട്. ഒരു 10 വർഷം കഴിഞ്ഞിട്ടുള്ള കുട്ടികളോട് ചോദിക്കുകയാണെങ്കിൽ അന്ന് എൻ്റെ അച്ഛനും അമ്മയും കെ ജിയിൽ ഞാൻ ഒന്നാം ക്ലാസ്സിലേക്ക് പോയ സമയത്ത് പലരും പറയുന്നത് അത് ഈ ടെൻത്ത് തൊട്ടുള്ള കാര്യം ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ടെൻത്തിലും കഴിഞ്ഞിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഗ്രാജുവേഷന്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ കെ ജി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഗ്രാജുവേഷൻ ഉണ്ട്. ഒരു 10 വർഷം കഴിഞ്ഞിട്ടുള്ള കുട്ടികളോട് ചോദിക്കുക

0: എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിട്ട്. അങ്ങനെ എന്താണെങ്കിലും അങ്ങനെ ഒരുപാട് പേരുടെ ആ ഒരു എന്താ മനസ്സിലെ ആ ഒരു ഹാപ്പി മൊമെന്റ് അത് ഒരിക്കലും മറക്കില്ല. ഇപ്പൊ നമ്മൾ ചോദിച്ചപ്പോൾ പെട്ടെന്ന് പറഞ്ഞെങ്കിലും ഒരിക്കലും അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഇൻസ്റ്റൻസ് ആയതുകൊണ്ടല്ലേ. എനിവേസ്, കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ എൻ്റെ ഫോണോടെ നോക്കാനാണ് ടെലിഗ്രാം ആപ്ലിക്കേഷൻ നമ്മുടെ ആപ്പിളുമായിട്ട് ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ടെലിഗ്രാമിൻ്റെ ഭാഗത്ത് തന്നെയാണ്. ഒരു കോണ്ടന്റ് അത് നമുക്ക് ഇടാൻ പാടില്ലാത്ത ഒരു ചൈൽഡ് അബ്യൂസ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ടെലിഗ്രാമിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആപ്പിൾ പറഞ്ഞു ബ്രീഫ്ലി വിൽ റിമൂവ് ദ ടെലിഗ്രാം ആപ്ലിക്കേഷൻ ഫ്രം അവർ ആപ്പിൾ സ്റ്റോർ എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അങ്ങനെ ആ വാർത്ത തന്നെ എന്താ പറയുന്നത് ഭയങ്കരമായിട്ട് സ്പ്രെഡായിരുന്നു. ആക്ച്വലി ടെലിഗ്രാം പറയുന്ന വേൾഡ് ഫാസ്റ്റസ്റ്റ് മെസ്സേജിംഗ് ആപ്പ് എന്നാണ്. ഇറ്റ്സ് ഫ്രീ ആൻഡ് സെക്യൂർ. ഇറ്റ്സ് ഫ്രീയും സെക്യൂറും ആണ്, പക്ഷേ ആർക്കാണ് സെക്യൂർ? വെൽ, മറ്റുള്ളവരുടെയും സ്വകാര്യതയെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം എങ്കിൽ അത് സെക്യൂർ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ യൂട്യൂബ് നോക്കി, എന്തെങ്കിലും രീതിയിലുള്ള അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ആണ് വരുന്നതെങ്കിൽ അപ്പം തന്നെ യൂട്യൂബ് അത് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ഒരു സംവിധാനം ടെലിഗ്രാമിൽ ആക്ച്വലി വരണം. പല കാര്യങ്ങളും അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നടന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ പിന്നീട് പറയുന്നത് എന്താ വെച്ചാൽ ഇത് റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ എല്ലാവർക്കും ഇനി അതുപോലെ അല്ലായിരിക്കാം, എല്ലാവരുടെയും ഫോണിൽ ആപ്പിൾ സ്റ്റോറിൽ ഈ ടെലിഗ്രാം കിട്ടുന്നില്ലായിരിക്കാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ ഞാനിപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ ആപ്പിൾ സ്റ്റോറിൽ ടെലിഗ്രാം കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മേ ബി ഏതെങ്കിലും റീജിയനിലായിരിക്കാം ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന മേഖലയിലായിരിക്കും ആപ്പിൾ ഇപ്പം താൽക്കാലികമായിട്ട് അങ്ങനെ ഒരു ബാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെ ഒരു സംഭവമാണ് ടെലിഗ്രാം ആപ്പിൾ. ഇപ്പോൾ ടെലിഗ്രാം ഈ വർഷം ഉണ്ടാക്കിയിരിക്കുന്ന പുകയിലുണ്ടല്ലോ, അതിൻ്റെ പാതി മതി വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ്റെ ജീവിതകാലം മുഴുവൻ പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണേലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ടെലിഗ്രാമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ആപ്പിൾ സ്റ്റോർ അതിന് വേണ്ട നടപടിയും എടുത്തിട്ടുണ്ട്.
1: എന്തമ്മേ, ഞാനീ തൃശ്ശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും,
3: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: For details, call 050-426-0948.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: For details, call 050-426-0948.
4: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ JM-ന്റെ എസിയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
1: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 82. Sand Dunes with Akshay on Home 92.2 FM.

Evergreen Partigal was brought to you by Bashabai Biryani, Vassal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: കഴിഞ്ഞ ദിവസം നെറ്റ്ഫ്ലിക്സിൽ ഞാനൊരു സിനിമ കണ്ടിരുന്നു. ഞാൻ വീക്കെൻഡിൽ തുടങ്ങിയതാണ് ആക്ച്വലി. ഞാൻ ഈ എന്താ പറയുന്നത്, ട്രെഡ്മില്ലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ സിനിമകൾ കാണുന്നത്. കാരണം എനിക്ക് അത്രയും സമയം നമുക്ക് അടിപൊളിയായിട്ട് കളയാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് ഒക്കെ കാണുന്ന സമയം. ഇനി ഓട്ട് അതല്ലേ പറയാൻ വന്നത്. ഞാൻ പറയാൻ വന്നിരുന്ന സമയം ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സിനിമ, അർജുൻ്റെ സിനിമയാണ്. എനിക്കൊന്നൊരു അതിൻ്റെ മലയാളം കിടപ്പുണ്ട് നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ. ഞാൻ മലയാളമാണ് കണ്ടത്. ഈ സിനിമ ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമ, ഭയങ്കര അണ്ടർ റേറ്റഡ് ആക്കി പോയേക്കുന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് കുറേ വാല്യൂസ്, പെമ്മക്കളെ എങ്ങനെ വേണം വളർത്താൻ എന്നുള്ളൊരു കാര്യം, ഒരു അച്ഛൻ ഒരു അമ്മ എങ്ങനെയാണ് ഒരു പെൺകുട്ടീനെ എത്ര ബോൾഡായിട്ട് വേണം നമ്മുടെ സമൂഹത്തിൽ വളർത്താൻ എന്നുള്ള കാണിച്ചു തരുന്ന ഒരു സിനിമയാണ്. പിന്നീട് അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന കുറേയധികം ട്രാജഡികളും, ആ ട്രാജഡി എങ്ങനെയാണ് ഈ അച്ഛനും മോളും, അതായത് പണ്ട് ഈ അച്ഛൻ മോളെ പഠിപ്പിച്ച കുറേ കാര്യങ്ങൾ അത് വെച്ച് ഈ കുട്ടി പോരാടുന്ന പല കാഴ്ചകളും ഒക്കെ. സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു നമുക്ക് ഒരു അനിയത്തിയോ അല്ലെ പെമ്മക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വേണം വളർത്താൻ എന്നുള്ളത്. നമ്മുടെ അർജുനുണ്ട്, അതുപോലെ തന്നെ പ്രീതി മുകുന്ദനുണ്ട്, അഭിരാമിയുണ്ട്, അങ്ങനെ കുറേയധികം ആളുകൾ, ജോൺ കോക്കനുണ്ട്, മറ്റേ വില്ലനായിട്ട് വരുന്ന ഗംഭീര വില്ലനായിട്ട് എനിക്ക് തോന്നി കേട്ടോ അദ്ദേഹത്തെ, നല്ല അടിപൊളിയായിട്ട്. പക്ഷേ ഈ എന്താ പറയണ്ടേ, നമ്മുടെ ഈ കുറേയധികം ഇതുണ്ടല്ലോ, ഒരു ബുള്ളറ്റ് വരുന്ന കത്തി വെച്ച് രണ്ടാക്കുന്നു, ആ പരിപാടിയൊന്നുമില്ല. നല്ല അടിപൊളി ആക്ഷൻ പടമാണ് ഇതിനകത്ത്. അർജുൻ ഒരു കരാട്ടെ മാസ്റ്ററായിട്ടാണ് വരുന്നത്. അങ്ങനെ നല്ല രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമ. ഒരു രണ്ടേകാൽ മണിക്കൂർ നമ്മളെ ഫുള്ളി എൻ്റർടൈൻ ചെയ്യുന്ന, ഒരു നിമിഷം പോലും നമുക്ക് ലാഗ് തോന്നിക്കത്തില്ല. നല്ല ബാക്ക്ഗ്രൗണ്ട് BGM-ഉം കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഗംഭീര സിനിമ. ഇതൊരു എന്തുകൊണ്ട് ഇത് അത്ര വലിയൊരു ഹൈപ്പ് സൃഷ്ടിച്ചില്ല തിയേറ്ററിൽ എന്നുള്ള എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എൻ്റെ അറിവിൽ അത്ര വലിയ ഹൈപ്പ് ഈ ഒരു ചിത്രത്തിന് വന്നില്ല. അവസാനം നെറ്റ്ഫ്ലിക്സിൽ വരുന്ന സമയത്താണ് ഒരു പക്ഷേ എല്ലാവരും ഇത് കണ്ടു തുടങ്ങുന്നത് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നെറ്റ്ഫ്ലിക്സിലുണ്ട് ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സിനിമ. ഈ വർഷം 2026 തന്നെ പുറത്തിറങ്ങിയതാണ്. കാണാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ കാണാൻ, നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: അശ്ലീല പരാമർശം, ഉദയനിധി കസ്റ്റഡിയിൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര, ഗതാഗത മന്ത്രി CP ജോണിന്റെ പ്രസ്താവന വിവാദത്തിൽ. സൗജന്യമെന്ന് കേട്ടാൽ ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറും. മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളിൽ വിടും. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകാതെ സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുമെന്നും മന്ത്രി. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നതാണെന്നും മന്ത്രി. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലാണ് മന്ത്രിയുടെ വിവാദ പ്രസ്താവന വന്നത്. തമിഴ്നാട് നിയമസഭാ പ്രതിപക്ഷ നേതാവും DMK നേതാവുമായ ഉദയനിധി സ്റ്റാലിൻ പോലീസിന്റെ കസ്റ്റഡിയിൽ. കാവേരി വിഷയത്തിൽ DMK നടത്തിയ പ്രതിഷേധത്തിനിടെ നടി തൃഷയെക്കുറിച്ച് നടത്തിയ ദ്വയാർത്ഥ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ തഞ്ചാവൂർ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെതിരെ 6 വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഉച്ചവരെ ഉദയനിധിയുടെ അറസ്റ്റ് വിലക്കിയിട്ടുണ്ട് കോടതി. തമിഴ്നാട്ടിൽ നാടകീയ രംഗങ്ങൾ നടക്കുകയാണ്. ഉദയനിധിയെ കസ്റ്റഡിയിലെടുത്തുകൊണ്ടുപോയ വാഹനം തടഞ്ഞ് DMK പ്രവർത്തകർ. കേരളത്തിൽ കനത്ത മഴ തുടരുന്നു. 12 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. മഴ മുന്നറിയിപ്പിൽ രാത്രിയോടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മാറ്റം വരുത്തി. നേരത്തെ എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ടായിരുന്നു പ്രഖ്യാപിച്ചത്. എന്നാൽ പുതിയ അറിയിപ്പനുസരിച്ച് 12 ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുകയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലേർട്ട് തുടരുകയാണ്. പത്തനംതിട്ടയിലെ പ്രളയ മേഖലകൾ, റാന്നി, ആറന്മുള സ്ഥലങ്ങൾ മുഖ്യമന്ത്രി VD സതീശൻ സന്ദർശിക്കും. ആറന്മുളയിൽ അദ്ദേഹം ആദ്യമെത്തും. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ക്യാമ്പുകളുടെ പ്രവർത്തനവും മുഖ്യമന്ത്രി വിലയിരുത്തും. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയിൽ വിവാദം അവസാനിക്കുന്നില്ല. ഹെലികോപ്റ്ററിനെക്കുറിച്ച് മുൻകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ച VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ പറഞ്ഞതെല്ലാം വിഴുങ്ങിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുഖ്യമന്ത്രി പോയത് നിക്ഷേപകരെ കാണാനല്ലെന്നും ഭാര്യ പിതാവിനെ കാണാനാണെന്നും ബിനോയ് വിശ്വം ആരോപിച്ചു. പത്തനംതിട്ടയിലുണ്ടായത് സർക്കാർ സ്പോൺസേഡ് പ്രളയമെന്ന ആരോപണം ആവർത്തിക്കുകയാണ് CPM. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറന്നുവിട്ടതാണ് പ്രളയത്തിന് കാരണം. ജനം ദുരിതമനുഭവിക്കുമ്പോൾ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ടൂറിലും വിരുന്നിലുമായിരുന്നുവെന്നും രാജു എബ്രഹാം ആരോപിച്ചു. പതിനേഴ് സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കും. കേരളത്തിന് പുറമെ തമിഴ്നാട്, ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, ജമ്മുകശ്മീർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആസൂത്രണ ബോർഡ് നിയമന തട്ടിപ്പ്. PSCക്കെതിരെ വിവരാവകാശ കമ്മീഷൻ. ഉത്തരവ് നടപ്പാക്കാത്തതിൽ കടുത്ത വിമർശനം. പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ജന്തർമന്ദറിലെ പോലീസ് നടപടി അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഇന്ത്യ സഖ്യ നേതാക്കൾ പ്രതിഷേധിച്ചത്. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമവും അയോധ്യ സംഭാവനക്കൊള്ളയും പ്രതിപക്ഷം ഉയർത്തി. ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷത്തിന്റെ ബഹളം. രാജ്യസഭ ഉച്ചവരെ നിർത്തിവച്ചു. പശ്ചിമേഷ്യയിൽ സമാധാന നീക്കങ്ങൾ തുടരുന്നു. ഹോർമുസ് കടലെടുക്ക് തുറക്കുന്ന കാര്യത്തിൽ നിലവിൽ ഇറാനുമായി ചർച്ച നടക്കുന്നു. ആണവ പദ്ധതിയുടെ കാര്യത്തിലുള്ള ചർച്ച അന്തിമഘട്ടത്തിലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിനായുള്ള അവസാനത്തെ നീക്കമാണിത്. ചർച്ചകൾ നടക്കുമ്പോഴും ചർച്ചയില്ലെന്നാണ് ഇറാൻ പറയുന്നതെന്നും ട്രംപിന്റെ കുറ്റപ്പെടുത്തൽ. ദുബായിലെ ഇന്ത്യൻ കൌൺസിൽ ജനറലായി ഡോക്ടർ MR വിഷ്ണുവർദ്ധൻ റെഡ്ഡി നിയമിതനായി. 2008 ബാച്ച് IFS ഉദ്യോഗസ്ഥനാണ്. സതീഷ് കുമാർ ശിവന് പകരക്കാരനായാണ് റെഡ്ഡി എത്തിയിരിക്കുന്നത്. ഹൈദരാബാദിലെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസറായും തെലങ്കാന സർക്കാരിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ വിഭാഗം സ്പെഷ്യൽ സെക്രട്ടറിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
2: Brought to you by Ozone Cargo.
3: Good morning, Studio Clock. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
1: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ 39 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 43%.
1: Weather update.
2: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit Aldras

ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ് എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. നമ്മുടെ നാട്ടിൽ ഡൽഹിയിൽ ഒരു ഇലക്ഷന്റെ സമയത്ത് നൽകുന്ന സമ്മത പത്രികയ്ക്കകത്ത് അല്ലെ, നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കുന്ന സമ്മത പത്രികയ്ക്കകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത്, അതെന്തൊക്കെയാണ് നടപ്പിലാകുന്നത്. ഇപ്പൊ ഡൽഹിയിലെ ലക്ഷ്മി യോജന പദ്ധതിയിൽ ചേരാനായിട്ട് വൻ തിരക്കെന്നുള്ളൊരു കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ആർട്ടിക്കിൾ വായിക്കുകയായിരുന്നു. 2500 രൂപ വീതം ലഭിക്കാനായിട്ട്, മാസം സ്ത്രീകൾക്ക് ലഭിക്കാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ലക്ഷ്മി യോജന പദ്ധതി എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണി വരെ പോർട്ടലിൽ ചേരാനായിട്ട് 1.5 ലക്ഷം സ്ത്രീകളാണ് ഇതിനു വേണ്ടി രജിസ്ട്രേഷൻ വന്നിരിക്കുന്നത്. അതിൽ ഏകദേശം 10,000-ത്തിലധികം പേര് അപേക്ഷ ഫുള്ളായിട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് അർഹരായിട്ടുള്ള സ്ത്രീകൾക്ക് 2500 രൂപയാണ് മാസം ഈ പദ്ധതിയിൽ ലഭിക്കാനായിട്ട് പോകുന്നത്. ഇതിന് ഓഗസ്റ്റ് 1 ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. ഏകദേശം 5,100 കോടി രൂപയാണ് സത്യം പറഞ്ഞാൽ ഡൽഹി ഭരിക്കുന്ന BJP സർക്കാർ ഇതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെന്നാണ് കണക്ക് പറയുന്നത് കേട്ടോ. അപ്പം ഇത് സത്യം പറഞ്ഞാൽ രാഷ്ട്രീയമൊക്കെ മാറ്റുക, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ജോലിയില്ലാത്ത അല്ലെങ്കിൽ വരുമാനം കുറവായിട്ടുള്ള സ്ത്രീകൾക്ക് അവർക്കൊരു സപ്പോർട്ടിനായിട്ട് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ 2500 രൂപയ്ക്ക് നമുക്ക് എന്തൊക്കെ നേടാൻ പറ്റും, ഒരു മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ അത് ആ ഒരു എമൗണ്ട് വളരെ കുറവാണ്. നമ്മളിപ്പോഴും ഇപ്പം നമ്മുടെ ഇലക്ഷന് സമയത്ത് പലരും പറഞ്ഞതുപോലെ നമുക്ക് 15,000-15,000 രൂപയ്ക്കും ജീവിക്കണ്ടേ, പോരാ സഹോദരി അല്ലെങ്കിൽ സഹോദര, ഈ 15,000 രൂപയ്ക്ക് ജീവിച്ചാൽ നമുക്ക് പോരാ, നമുക്ക് അതിലും മേലെ നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അതിന് മേലെ ജീവിക്കാനായിട്ടുള്ള, എത്രയോ വിദേശ രാജ്യങ്ങളിൽ അവരുടെ സിറ്റിസണിന് എത്രയോ നല്ല എമൗണ്ടാണ് ഓരോ ഗവൺമെന്റിനും കൊടുക്കുന്നത്. പക്ഷേ വോട്ടവർ, ഞാൻ അതിനൊന്നുമല്ല പറയുന്നത്, ഇവർ ചെയ്ത ഒരു കാര്യം 2500 തുക എനിക്ക് ഇച്ചിരി കുറവായിട്ടാണ് തോന്നുന്നത്, പക്ഷേ അത് ചെയ്തല്ലോ. ആ ഒരു കാര്യം അവർ കൊണ്ടുവന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനകത്ത് ഒരു വലിയ സല്യൂട്ട് ആ ഗവൺമെൻറ്റിനാണ് ഞാൻ കൊടുക്കണം കേട്ടോ. അല്ല, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒന്നും അല്ല ഞാൻ പറയുന്നത്, ആ ഒരു പദ്ധതി കൊണ്ടുവന്നതിനകത്താണ് ഞാൻ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നത്. ഇതിനകത്ത് ആർക്കൊക്കെ ഇതിനകത്ത് ചേരാമെന്നുള്ളൊരു കാര്യം, അതായത് 21 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം. ഏറ്റവും ഒരു തരത്തിലുള്ള സഹായങ്ങൾ പദ്ധതികൾ വരാൻ പാടില്ല, പെൻഷൻ വരാൻ പാടില്ല. പ്രതിവർഷം 2,400 യൂണിറ്റിലധികം വൈദ്യുതി ഉപയോഗിക്കുന്ന കുടുംബങ്ങൾക്ക്, അതുപോലെ തന്നെ 4 ചക്രവാഹനങ്ങൾ സ്വന്തമായിട്ടുള്ളവർക്കൊന്നും തന്നെ ഇതിനകത്ത് വരാൻ പാടില്ല, അർഹരല്ല എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അങ്ങനെ കുറേയധികം ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം, വീണ്ടും ഞാൻ ഈ 2,500 രൂപയുടെ പറഞ്ഞതുപോലെ തന്നെ 1,000 രൂപ മാത്രമേ ഈ സ്ത്രീക്ക് ഒരു മാസം കൈ കിട്ടുള്ളൂ. ബാക്കി 1,500 രൂപ അവരുടെ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന പോലെ 3 വർഷത്തേക്കാണ് ഒരു സ്ഥിര ഡിപ്പോസിറ്റ് എന്ന പോലെയാണ് അവരുടെ അക്കൗണ്ടിലേക്ക് പോകുന്നത്. വാട്ടെവർ, എന്താണേലും ചെറുതാണേലും വലുതാണേലും അർഹതരായിട്ടുള്ളവരുടെ കൈകളിലേക്ക് കിട്ടുമ്പോൾ അത് അവർക്ക് വലിയൊരു തുക തന്നെയായിട്ടാണ് പോകുന്നത്. എന്നാൽ ആ ഒരു പദ്ധതിക്ക്, പറഞ്ഞ ഒരു കാര്യം നടപ്പാക്കിയതിൽ വളരെ വളരെ ഒരു അപ്രിസിയേഷൻ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ എല്ലാ സ്റ്റേറ്റിലും, നമ്മുടെ രാജ്യം ഒട്ടാകെ ഒരു സംസ്ഥാനത്തിന് മാത്രമെന്നുള്ളതല്ല, ഒരു കംപ്ലീറ്റ് ഒരു രാജ്യത്തിന്, ഇപ്പം അമേരിക്ക അല്ലെങ്കിൽ കാനഡ എന്ന് പറയുന്ന ഒരു ഒരു രാജ്യത്തെ എടുക്കുമ്പോൾ അവിടുത്തെ സിറ്റിസൺസിന് എന്തൊക്കെയാണ് കിട്ടുന്നത് എല്ലാവർക്കും കിട്ടണം. അങ്ങനെ പെയ്യെ പെയ്യെ, ഇപ്പോൾ 2,500 തുടങ്ങിയെങ്കിൽ അത് പെയ്യെ പെയ്യെ അടുത്തൊരു വർഷം 1,000 കൂട്ടി അല്ലെങ്കിൽ 1,500 കൂടി അങ്ങനെ പെയ്യെ പെയ്യെ ആയിട്ട് സ്ലോ ആയിട്ട് കൂട്ടിക്കൊണ്ടുവരാനും പറ്റണം. ഇതിന് നമ്മളൊക്കെ എല്ലാവരും ടാക്സും ഫൈനും കാര്യങ്ങളും ഒക്കെ നമുക്ക് മേടിക്കാം, ഒക്കെ നല്ല കാര്യത്തിന് വേണ്ടി ഒരു സൈഡിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് എല്ലാം മറന്ന് ഗവൺമെൻറ്റിന് ആ ഒരു കൈകൾ തട്ടി തന്നെ നമ്മൾ തന്നെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ എന്താണേലും ഈ ഒരു പദ്ധതി കഴിഞ്ഞ ദിവസം ഞാൻ ഇന്ന് അറിഞ്ഞത്, ലക്ഷ്മി യോജന പദ്ധതിയിൽ ഇത്തരത്തിലൊരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1st ഉദ്ഘാടനം ഏകദേശം 1,000,000 പേര് ഇതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ടുള്ള തിക്കും തിരക്ക് വരുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയാണ് റിപ്പോർട്ടുകൾ പ്രകാരം നമ്മൾ അറിയുന്നത്.

0: morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടപ്പാണ്.
2: ശ്രദ്ധിക്കണ്ട,
1: എടാ മോനെ പോടാ, പോയി വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ടാ,
4: വണ്ടി നേരെ അഡ്രാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രാസിലേ ഉള്ളൂ.
1: അമ്പാണ്, എന്നാ വേഗം പോ അഡ്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടപ്പാണ്.
2: അണ്ണ ശ്രദ്ധിക്ക,
5: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കൽസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா அரஸ் அகத்திர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾറൈറ്റ്, ദുബായിലെ ട്രാഫിക് സിറ്റുവേഷൻ രാവിലത്തെ അപേക്ഷിച്ച് വൻ രീതിയിൽ ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട്. അതാണ് ഒരു ഏറ്റവും വലിയ ഹാപ്പി ന്യൂസ്. വേറെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതൊന്നുമല്ല. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലും അല്ലിത്തിയാറ്റ് ഓൾഡ് റോഡിലും അല്ലിത്തിയാറ്റ് ഓൾഡ് റോഡിലൊക്കെ നല്ല രീതിയിൽ ഫ്രീ ഫ്ലോയിങ്ങും ആയിട്ടുണ്ട് കേട്ടോ. ചില ഏരിയയിൽ മാത്രമേ ഉള്ളൂ കൺജഷൻ. പിന്നെ മംസാർ ബീച്ചിൻ്റെ ആ ഒരു ഭാഗങ്ങളിൽ കുറച്ച് റോഡ് ക്ലോഷേഴ്സും ഉണ്ട്. ജസ്റ്റ് ഒന്ന് മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ റീറൂട്ട് ചെയ്യും. ആ റൂട്ട് തന്നെ എടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു വിഷയമില്ല, നിങ്ങൾക്ക് പോകാൻ പറ്റും കേട്ടോ. വേറെ എവിടെയെങ്കിലും അന്വേഷണൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറയാനാണ്. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് തരാനാണ്.
1: Traffic update.
0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് 2018 എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം തുടക്കം. അപ്രതീക്ഷിതമായി മുന്നിലേക്ക് എത്തുന്ന അപകടങ്ങളെ അതിജീവിക്കാനുള്ള നായികയുടെ പോരാട്ടത്തിന്റെ കഥ പറയുന്ന ഇമോഷണൽ ത്രില്ലർ ചിത്രം. വിസ്മയ മോഹൻലാലിനൊപ്പം ഒരു സർപ്രൈസ് കഥാപാത്രവുമായി മോഹൻലാലും ഒപ്പം ആശിഷ് ജോൺ ആന്റണി, സായ്കുമാർ, മനോജ് കെ ജയൻ, മിയ ജോർജ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 7 തിയേറ്ററുകളിലേക്ക് എത്തുന്നു തുടക്കം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Home 92.2 FM. Home is a feeling. യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
1: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാണ്. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
2: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
3: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹ വിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
3: Onam with Home FM, hosted by Kadak Restaurant, Alwasil Road, Jumeirah. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
0: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

0: You're listening to Home 92.2 FM. Home is a feeling. Sand Dunes!
1: Sand Dunes! Sand Dunes with Akshay on Home 92.2 FM.
2: സ്വാഗതം. നിത്യ എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്ന് നമ്മളൊരു വെറൈറ്റി കാര്യങ്ങളായിട്ടാണ് നമ്മൾ പറയാനായിട്ട് വന്നിരിക്കുന്നത്. ആക്ച്വലി 9 crore rupees ചായ, ഞാൻ വിചാരിച്ചത് ബുർജ് ഖലീഫയിൽ കിട്ടുന്നതായിരിക്കും ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചായ. പക്ഷെ അതിനെ റെക്കോർഡൊക്കെ തിരുത്തി

0: കൃത്യ കണ്ടുപിടിച്ചേക്കാണ് ആ ഒരു പ്രത്യേക സാധനം അല്ലേ.
1: യെസ്, അതെ. ലോകത്തിലെ ഏറ്റവും വില കൂടിയ, അതായത് 1 കിലോ പൗഡർ, ചായ പൗഡറിന് 9 കോടി രൂപ. അപ്പൊ ലോകത്തിലെ ഏറ്റവും വില കൂടിയ ചായ, ഇതിന്റെ പേര് ഡാ ഹോങ് പാവോ.
0: ഡാ ഹോങ് പാവോ, ഇതെവിടെയാണ്?
1: ശരിക്കും പറഞ്ഞാൽ ചൈനയിൽ. ഓഫ്കോഴ്സ് ഈ പറഞ്ഞ പോലെ ചൈനയിലാണല്ലോ ചായ ഉത്ഭവിച്ചത്, അങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത്.
0: കാരണം ഈ ലീവ് ഇപ്പൊ ഈ ചൈന, ജപ്പാൻ, കൊറിയ തുടങ്ങിയ ആളുകൾക്ക്, എന്തായാലും പ്രത്യേകിച്ച് ജപ്പാനിലൊക്കെ ചൈനയിലുമൊക്കെ, അവര് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിന് പകരം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടീ ആണ്. ഞാൻ വളരെ അടുത്തൊരു സർവേയിൽ കണ്ട, ജപ്പാനിൽ പോലും ഏറ്റവും കൂടുതൽ അവർ യൂസ് ചെയ്യുന്ന ടീ, അത് ഗ്രീൻ ടീ ആയിക്കോട്ടെ, അല്ല പലതരത്തിലുള്ള ഫോംസ് ഓഫ് ടീ അതാണ്. അപ്പം ഇത് ചൈനയിലാണ്.
1: ചൈനയിൽ ഫുജിയാൻ എന്ന് പറയുന്ന ഒരു പ്രൊവിൻസില് വുയി മൗണ്ടൻസിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡാഹോങ് പാവോ എന്ന് പറയുന്ന തേയില ചെടികൾ കാണപ്പെടുന്നത്.
0: ശരി, അപ്പൊ അതിനെന്താണ് പ്രത്യേകത?
1: അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്തുകൊണ്ടാണ് ഡാ ഹോങ് പാവോ എന്നുള്ള പേര് വന്നതെന്ന് വെച്ചാൽ, ഇതിനൊരു അർത്ഥം എന്ന് വെച്ചാല് ചുവന്ന മേൽവസ്ത്രം, അല്ലെങ്കിൽ എന്താണ് അതിനൊരു പ്രത്യേക, അതിനൊരു കഥയുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. ശരിക്കും പറഞ്ഞാല് ചൈനീസ് ലാംഗ്വേജിലാണ് ഡാ ഹോങ് പാവോയ്ക്ക് ഈ ചുവന്ന മേലങ്കി അല്ലെങ്കിൽ ചുവന്ന മേൽവസ്ത്രം എന്ന് പറയുന്നത്. ഇതിന്റെ സ്മെല്ല് ശരിക്കും പറഞ്ഞാൽ ഓർക്കിഡ് ഫ്ലവേഴ്സ്, എനിക്ക് ഓർക്കിഡ് ഫ്ലവേഴ്സിന് അത്ര മണമൊന്നും തോന്നിയിട്ടില്ല, പക്ഷെ അതിനൊരു സ്മെല്ല് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അതിന്റെ മണം അതാണ്, എന്താ പറയുക, സ്മോക്കി ഫ്ലേവർ ആണ്. ചിലരൊക്കെ ചില റൈറ്റപ്സിൽ ഞാൻ വായിച്ചനുസരിച്ച് ണെങ്കിൽ ഇത് കൂടാതെ ചില പഴങ്ങളുടെ ഒരു ചെറിയ സ്വീറ്റ്നെസ് കൂടി ഇതിനുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ചൈനയിലെ ഒരു സ്പെഷ്യൽ ടീ ആണ് ഊലോങ് ടീ എന്ന് പറയുന്നത്. ഊലോങ് ടീ, അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ടീയും ഗ്രീൻ ടീയും തമ്മിലുള്ള ഒരു മിക്സഡ് ഐറ്റം ആണ് ഈ ഊലോങ് ടീ. ആ തരത്തിൽ പെടുന്ന ഒരു ടീ ആണ് ഈ ഡാ ഹോങ് പാവോ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പറഞ്ഞ പോലെ ഇത്രയും വില വരാനുള്ള ഒരു റീസൺ ഉണ്ട്. അതായത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ വുയി മൗണ്ടൻസ് ഇല്ലേ, അവിടെ ഇതിന്റെ മദർ ട്രീസ് എന്ന് പറഞ്ഞാൽ മദർ തേയില ചെടികൾ വെറും 6 എണ്ണമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് ലേലത്തിൽ പോയത്, അത് 20 grams ഇതിന് ലേലത്തിൽ പോയത് 1.43 crore ഇത്. 20 grams ഇത് ലേലത്തിൽ
0: പോയി. തീർച്ചയായിട്ടും ഈ ചൈനയിലെ, എന്റെ ഒരു സുഹൃത്ത് ചൈനയിൽ പോയിട്ട് വന്ന, എനിക്ക് ഗ്രീൻ ടീ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു പാക്കറ്റിലാക്കിയിട്ട് പൗഡർ ആക്കി ഇട്ടിട്ട്. ആ ഗ്രീൻ ടീം, നമ്മൾ കുടിക്കുന്ന ഗ്രീൻ ടീം എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഒരു ടേസ്റ്റും ഇല്ല. ഒരു നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു കരിങ്കലി വെള്ളമൊക്കെ കുടിക്കുന്ന പോലെ ആ ഒരു കളറിലാണ് നമുക്ക് ആ ഒരു ഗ്രീൻ ടീ കിട്ടുന്നത്. ചൈന എന്ന് പറയുമ്പോൾ അത്രമാത്രം ടീ സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ്.
1: ഇനി ഇതിന് ചുവന്ന മേലങ്കി എന്ന് പേര് വരാനൊരു റീസൺ ഉണ്ട് കേട്ടോ.
0: എന്താണ്?
1: ആക്ച്വലി വേറൊരു കാര്യം എടുത്തു പറയാനുള്ള വെച്ചാൽ, ഈ 2006 ചൈനീസ് ഗവൺമെന്റ് ഇതിന്റെ ഹാർവെസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തു. ഈ ഒള്ളി 6 ചെടികളല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇന്ന് മാർക്കറ്റിൽ സുലഭമായി കിട്ടുന്നത് ഒന്നും ഇതല്ല. എന്തായാലും ഞാൻ പറഞ്ഞു വന്നു വെച്ചുകഴിഞ്ഞാൽ, ഇങ്ങനെ ഹാർവെസ്റ്റ് സ്റ്റോപ്പ് ചെയ്തതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ലാസ്റ്റ് ഹാർവെസ്റ്റ് ചെയ്തത് അവിടുത്തെ ഒരു പാലസ് മ്യൂസിയത്തിൽ, ബീജിംഗിലുള്ള ഒരു പാലസ് മ്യൂസിയത്തിൽ അവർ കീപ്പ് ചെയ്തേക്കാണ്. ബാക്കി ഇന്ന് സുലഭമായി കിട്ടുന്നതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ്.
0: ഗംഭീര. അപ്പൊ എന്താണെങ്കിലും ഈ 9 കോടി അല്ലേ, 9 കോടി രൂപ വരുന്ന ആ ഒരു ചൈനയിൽ കിട്ടുന്ന ടീ ആണ് ലോകത്തിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ടീ എന്ന് പറയുന്നത്.
2: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്ബ്.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100 യു ആർ ലിസണിംഗ് ടു സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: കേരളത്തിൽ അതിശക്ത മഴ മുന്നറിയിപ്പ്. സ്ത്രീകളുടെ സൗജന്യ യാത്രയെ പരിഹസിച്ച് ഗതാഗത മന്ത്രി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ഗതാഗത മന്ത്രി CP ജോണിന്റെ പ്രസ്താവന വിവാദത്തിൽ. സൌജന്യമെന്ന് കേട്ടാൽ ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറും, മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളിൽ വിടും, അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകാതെ സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുമെന്നും മന്ത്രി. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലാണ് മന്ത്രിയുടെ വിവാദ പ്രസ്താവന. പ്രിയദർശിനി ബസ്സിലെ സൌജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മന്ത്രി CP ജോൺ. സ്ത്രീകളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് താൻ സംസാരിച്ചതെന്നും തന്റെ വാക്കുകൾ വിവാദമുണ്ടാക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലെന്നും CP ജോൺ. താൻ എന്താണ് പറഞ്ഞതെന്ന് ഒരു വിശദീകരണം തന്നോട് ചോദിക്കാമായിരുന്നു. പരാമർശങ്ങൾ വിവാദമായതോടെയാണ് പ്രതികരണവുമായി മന്ത്രി രംഗത്തെത്തിയത്. തമിഴ്നാട് നിയമസഭാ പ്രതിപക്ഷ നേതാവും DMK നേതാവുമായ ഉദയനിധി സ്റ്റാലിൻ പോലീസിന്റെ കസ്റ്റഡിയിൽ. കാവേരി നദീജല വിഷയത്തിൽ DMK നടത്തിയ പ്രതിഷേധത്തിനിടെ നടി തൃഷയെക്കുറിച്ച് നടത്തിയ ദ്വയാർത്ഥ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെതിരെ 6 വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഉദയനിധി. തമിഴ്നാട്ടിൽ നാടകീയ രംഗങ്ങൾ നടക്കുകയാണ്. ഉദയനിധിയെ കസ്റ്റഡിയിലെടുത്തുകൊണ്ടുപോയ വാഹനം തടഞ്ഞ DMK പ്രവർത്തകർ. സംഘർഷ സാഹചര്യമാണ് ഉണ്ടായത്. ഉച്ചവരെ ഉദയനിധിയുടെ അറസ്റ്റ് കോടതി വിലക്കിയിരുന്നു. താൻ തെറ്റായൊന്നും പറഞ്ഞിട്ടില്ലെന്ന് ഉദയനിധിയുടെ പ്രതികരണം. വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടു, നിയമപരമായി നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ്. കേരളത്തിൽ കനത്ത മഴ തുടരുന്നു. 12 ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട്. മഴ മുന്നറിയിപ്പിൽ രാത്രിയോടെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മാറ്റം വരുത്തിയത്. നേരത്തെ എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടായിരുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും. പത്തനംതിട്ടയിലെ പ്രളയ മേഖലകളായ റാന്നി, ആറന്മുള സ്ഥലങ്ങൾ മുഖ്യമന്ത്രി സന്ദർശിക്കുന്നു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ക്യാമ്പുകളുടെ പ്രവർത്തനവും മുഖ്യമന്ത്രി വിലയിരുത്തി. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലെ ഏകോപനത്തിൽ സർക്കാരിന് വീഴ്ചയുണ്ടായെന്ന വിമർശനത്തിനിടെയാണ് പ്രദേശങ്ങൾ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി എത്തിയത്. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയിൽ വിവാദം അവസാനിക്കുന്നില്ല. ഹെലികോപ്റ്ററിനെക്കുറിച്ച് മുൻകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ച VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ പറഞ്ഞതെല്ലാം വിഴുങ്ങിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുഖ്യമന്ത്രിക്ക് പോയത് നിക്ഷേപകരെ കാണാനല്ലെന്നും ഭാര്യാപിതാവിനെ കാണാനാണെന്നും ബിനോയ് വിശ്വം ആരോപിച്ചു. പത്തനംതിട്ടയിൽ ഉണ്ടായത് സർക്കാർ സ്പോൺസർഡ് പ്രളയമെന്ന ആരോപണം ആവർത്തിച്ച് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറന്നുവിട്ടതാണ് പ്രളയത്തിനിടയാക്കിയത്. ജനം ദുരിതമനുഭവിക്കുമ്പോൾ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ടൂറിലും വിരുന്നിലുമായിരുന്നുവെന്നും രാജു എബ്രഹാം കുറ്റപ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് റാന്നി, ആറന്മുള മേഖലകളിൽ പ്രളയ സമാനമായ സാഹചര്യവും ജാഗ്രതയും തുടരുകയാണ്. വനമേഖലയിൽ രാത്രി ശക്തമായ മഴ ഉണ്ടാകാത്തത് ആശ്വാസമായിട്ടുണ്ട്. മലപ്പുറം പാണക്കാട് വേങ്ങന റോഡിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. നിർമ്മാണ പ്രവൃത്തി നടത്തിയ സ്ഥലം ഉടമയ്ക്ക് നഗരസഭ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. മറുപടി ലഭിച്ച ശേഷം ബിൽഡിംഗ് പെർമിറ്റ് റദ്ദാക്കുന്നതിൽ തീരുമാനമെടുക്കും. 17 സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കും. കേരളത്തിന് പുറമെ തമിഴ്നാട്, ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, ജമ്മുകശ്മീർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. PM-ശ്രീ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ ഉപസമിതിയുടെ അവസാന യോഗം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്താണ് യോഗം. മന്ത്രിമാർ ചുമതലയുള്ള ജില്ലകളിലായതിനാൽ തന്നെ ഓൺലൈനായാകും യോഗം. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള എല്ലാ പുരോഗതിയും ചർച്ച ചെയ്യും. ഉപസമിതി റിപ്പോർട്ടിന്റെ ഏകദേശ രൂപവും യോഗത്തിലുണ്ടാകും. ആസൂത്രണ ബോർഡ് നിയമന തട്ടിപ്പ്, PSEക്കെതിരെ വിവരാവകാശ കമ്മീഷൻ. ഉത്തരവ് നടപ്പാക്കാത്തതിലാണ് വിമർശനം. കാപ്പാക്കേസിൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ R. സുഗതന്റെ അവധി അപേക്ഷ പരിഗണിക്കുന്നതിനായി കത്ത് നൽകിയ സംഭവത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടി. തദ്ദേശ അണ്ടർ സെക്രട്ടറി ഡോ ചിത്രയെ സസ്പെൻഡ് ചെയ്തു. സുഗതന് അവധിക്ക് വഴിയൊരുക്കിയതിൽ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോ ചിത്ര P. അരുണിമ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം നടന്നിരുന്നു. പിന്നാലെയാണ് നടപടി. മന്ത്രി കെ എം ഷാജിയുടെയും വകുപ്പ് സെക്രട്ടറിയുടെയും എതിർപ്പ് മറികടന്നാണ് അണ്ടർ സെക്രട്ടറി അവധിക്ക് വഴിയൊരുക്കുന്ന മറുപടി കത്ത് നൽകിയത്. പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ജന്തർമന്ദറിലെ പോലീസ് നടപടിയടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യ നേതാക്കൾ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമവും അയോധ്യ സംഭാവന കൊള്ളയുമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ നീക്കം ചെയ്ത നടപടിയിൽ മെറ്റയ്ക്ക് ഐടി പാർലമെന്ററി സമിതിയുടെ രൂക്ഷ വിമർശനം. വീഡിയോ നീക്കം ചെയ്തതിനു പിന്നാലെ ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടി വേണമെന്ന് സമിതി അംഗങ്ങൾ വ്യക്തമാക്കി. പ്ലാറ്റ്ഫോമുകളിലെ വിവാദ ഉള്ളടക്കങ്ങളിൽ കമ്പനി സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കാനും മെറ്റയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സമാധാന നീക്കങ്ങൾ തുടരുകയാണ്. ഹോർമുസ് കടലെടുക്ക് തുറക്കുന്ന കാര്യത്തിൽ നിലവിൽ ഇറാനുമായി ചർച്ച നടക്കുന്നുവെന്നും ആണവ പദ്ധതിയുടെ കാര്യത്തിലുള്ള ചർച്ച അടുത്ത ഘട്ടത്തിലാണെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിനായുള്ള അവസാന നീക്കമാണിത്. ചർച്ചകൾ നടക്കുമ്പോഴും ചർച്ചയില്ലെന്ന ഇറാന്റെ നിലപാടിനെ കുറ്റപ്പെടുത്തി ട്രംപ്. ദുബായിലെ ഇന്ത്യൻ കൌൺസിൽ ജനറലായ ഡോക്ടർ എം ആർ ഡി വിഷ്ണുവർദ്ധൻ റെഡ്ഡി നിയമിതനായി. 2008 ബാച്ച് IFS ഉദ്യോഗസ്ഥനാണ്. സതീഷ് കുമാർ ശിവന് പകരക്കാരനായാണ് റെഡ്ഡി എത്തിയിരിക്കുന്നത്. ഹൈദരാബാദിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസറായും തെലങ്കാന സർക്കാരിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ വിഭാഗം സ്പെഷ്യൽ സെക്രട്ടറിയായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. യുഎയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കഴിഞ്ഞ ദിവസം ദൈദ് മലിഹ റോഡിൽ കനത്ത മഴയും ആലിപ്പഴ വർഷവും ഉണ്ടായിരുന്നു. അസ്ഥിര കാലാവസ്ഥയിൽ വാഹനം ഓടിക്കുന്നവരും കാൽനട യാത്രക്കാരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. തട്ടിപ്പുകൾക്കും സൈബർ കുറ്റകൃത്യങ്ങൾക്കും തടയിട്ട് ദുബായ് പോലീസ്. ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിലെ കണക്കനുസരിച്ച് വൻ കുറ്റകൃത്യങ്ങളിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായ മുന്നൊരുക്കങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള പ്രവർത്തനവുമാണ് ദുബായിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായകമായത്. വ്യാജ വിവരങ്ങളും തട്ടിപ്പുകളും പ്രചരിപ്പിച്ച 103 സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ ദുബായ് പോലീസ് അടച്ചുപൂട്ടി. പൊതുജനങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഓൺലൈൻ ചതിക്കുഴികൾ ഇല്ലാതാക്കാൻ ഇത് സഹായിച്ചുവെന്ന് ദുബായ് പോലീസ്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good morning, ഇപ്പോൾ സമയം 11:07.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 46 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 25%.
5: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: ഹലോ, നമസ്കാരം. ഗുഡ് മോർണിംഗ്. മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആ മിഡ് മോർണിംഗ് സമയത്തിലേക്ക് കടക്കുമ്പോൾ, ഒരു ചൂടേറിയ ദിവസമാണെങ്കിലും കുറച്ച് തണുപ്പുള്ള വിശേഷം പറഞ്ഞാലോ. ഇന്നലെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു, ഞങ്ങൾ വീക്കെൻഡ് ടൈമിലൊക്കെ പല സ്ഥലങ്ങളിലും മഴയുടെ കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടു എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ആരും എനിക്ക് എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. എനിവേ, നിങ്ങളോട് എനിക്ക് പറയാൻ അത്തരത്തിലൊരു തണുത്ത വിശേഷമുണ്ട്. തണുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു കുളിർമ കിട്ടുന്ന തരത്തിലുള്ള വിശേഷം പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യ. അപ്പോൾ അടുത്ത ഈ വേനൽച്ചൂടിൽ ഇവയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയും ശക്തമായിട്ടുള്ള ഹെയിലും. ഞാൻ എപ്പോഴും പറയില്ല, ഹെയിലിൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ എന്തം വിട്ട് നിൽക്കുന്നതല്ലാണ്ട് അല്ലെങ്കിൽ വീഡിയോസിലും മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടും അല്ലാതെ ഹെയിൽ ഇതുവരെ നേരിട്ട് കാണാൻ കഴിയാത്തൊരു ഹതഭാഗ്യമാണ് ഗൈസ് ഞാൻ. കാരണം ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിൻ്റെ ബാൽക്കണിയിൽ ഹെയിൽസ് വീണ സമയത്തും ഞാൻ അവിടെ ഇല്ല. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അതൊക്കെ അലിഞ്ഞുപോയി. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടേ ഇല്ല, എന്തെങ്കിലും അത് കാണുമായിരിക്കും അല്ലേ. എനിവേ, എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഈ ഹെയിൽസിനൊക്കെ ഉള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഷാർജ ഉൾപ്പെടെയുള്ള വടക്കൻ കിഴക്കൻ മേഖലകളിലും റോഡുകളിലും ഒക്കെ കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ തന്നെ മഴയും കാറ്റും അനുഭവപ്പെട്ടു എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. അതുപോലെ ഓഗസ്റ്റ് 6 വരെ നമ്മുടെ യു എയിൽ ഈ ഒരു അൺസ്റ്റേബിൾ വെതർ കണ്ടീഷൻ തുടരാൻ ചാൻസ് ഉണ്ടെന്നും പറയുന്നുണ്ട്. പിന്നെ അത് ഞാൻ പറഞ്ഞല്ല, അത് NCM വ്യക്തമാക്കുന്ന കേട്ടോ. പിന്നെ അന്തരീക്ഷത്തിൽ ഉണ്ടായിട്ടുള്ള പ്രഷർ വേരിയേഷൻസ് കൊണ്ട് അടുത്ത ദിവസങ്ങളിൽ, ഇപ്പോൾ ഇന്നായിക്കോട്ടെ അല്ലെങ്കിൽ നാളെ മറ്റുള്ള അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ആഫ്റ്റർനൂൺ കൺവെക്റ്റീവ് ക്ലൗഡ്സ് രൂപപ്പെടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണെന്നാണ് NCM റിപ്പോർട്ട് ചെയ്യുന്നത്. അതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വെതർ അപ്ഡേറ്റ് നോക്കുവാണെങ്കിൽ പോലും ഹ്യൂമിഡിറ്റി ഒരു 25% ഒരു 25-30% വരെ ആയിട്ടുണ്ട്. എനിവേ, മഴ വരട്ടെ. മഴ വന്നാലും കുറച്ചൊരു ആശ്വാസം കിട്ടിയാലും പിന്നെ അടുത്ത ദിവസം തന്നെ കൂടാനുള്ള ശക്തമായ ചൂട് കൂടാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി എന്തായാലും റഡാർ ഡാറ്റയും അതുപോലെ ഉപഗ്രഹ ചിത്രങ്ങളും ഒക്കെ ടെസ്റ്റ് ചെയ്ത് അനുയോജ്യമായിട്ടുള്ള മേഘ രൂപീകരണങ്ങളുള്ള സ്ഥലങ്ങൾ കൃത്യമായി ക്ലൗഡ് സീഡിംഗ് മിഷൻസ് നടത്തുന്നത് നമ്മുടെ ഈ മഴ ലഭ്യത കൂട്ടാനൊരു പ്രധാന കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും അങ്ങനെ ഒരു വാർത്ത വന്നിരുന്നല്ലോ, ക്ലൗഡ് സീഡിംഗ് നടത്തുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ UAE മാത്രമല്ല കേട്ടോ, സമീപ ഗൾഫ് രാജ്യങ്ങളായിട്ട് നമ്മുടെ ഒമാൻ, സൗദി അറേബ്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഈ തണ്ടർസ്റ്റോം അലേർട്ട് പോലും നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒമാനിലെ ഹജർ മൗണ്ടൻസിന്റെ ആ സ്ഥലങ്ങളിലൊക്കെ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പൊ ഈ മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിലും സമ്മർ പീക്കിലായതുകൊണ്ട് തന്നെ ഈ ടെമ്പറേച്ചറിൽ വലിയ കുറവൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്താ പറയുക, ഇൻലാൻഡ് ഏരിയാസിലൊക്കെ ടെമ്പറേച്ചർ 45-50 degrees Celsius വരെയും അതുപോലെ നമ്മുടെ ദുബായ്, അബുദാബി ഈ സ്ഥലങ്ങളിലൊക്കെ 45-46 degrees Celsius വരെയൊക്കെ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. നമുക്കിത് എനിക്ക് തോന്നുന്നു ഈ സമയം വരെ ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയത് ഒരു 42-43 വരെയൊക്കെ ആയിരിക്കും അല്ലേ. 45 വരെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല അല്ലേ. ഇല്ല, അപ്പൊ ഇനി അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് മഴ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലെ ഡ്രൈവേഴ്സൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോ. ഇപ്പോൾ ഈ നമ്മുടെ റോഡ് വിസിബിലിറ്റി ഒക്കെ കുറയാനുള്ള സാധ്യത ഉള്ളത് സ്ലോ ആയിട്ട് ഡ്രൈവ് ചെയ്യുക. പിന്നെ ഫ്ലാഷ് ഫ്ലഡ് പ്രോൺ ഏരിയാസിൽ നിന്നൊക്കെ നകന്നു നിൽക്കുക. ഒഫീഷ്യൽ വെതർ അപ്ഡേറ്റ്സ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക. അക്കാര്യമൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മഴയും എൻജോയ് ചെയ്യാൻ പറ്റും. മഴ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ജാഗ്രതയാണ്, ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നാട്ടിലത്തെ അവസ്ഥ വെച്ച് നമ്മൾ അതിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നാട്ടിലും എത്രയും വേഗം ഇതൊക്കെ കുറയട്ടെ. കാരണം ഈ വർഷം തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ച കാലാവസ്ഥ റിപ്പോർട്ടുകൾ നാട്ടിലെ കേരളത്തിന്റെ കാര്യത്തിൽ സൂചിപ്പിച്ചിരുന്നത് ഇത്രയധികം മഴ ഉണ്ടാവില്ല, ഇപ്രാവശ്യം വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. കാരണം ഹീറ്റ് വേവ് ഒരു രക്ഷയില്ലാതെ ലോകം മുഴുവനും ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ നാട്ടിലും കുറച്ച് മഴയൊക്കെ, ഞാൻ നാട്ടിൽ പോയ സമയത്ത് കുറച്ച് മഴ ഉണ്ടായിരുന്നുള്ളൂ, ദിവസം വല്ലപ്പോഴും അങ്ങനെ ഇങ്ങനെ മഴ ഇത് പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു രക്ഷയില്ല, എത്രയും വേഗം നമ്മുടെ നാടും ഈ ദുരിതക്കയത്തിൽ നിന്നൊക്കെ മാറട്ടെ. അപ്പോൾ തുടക്കത്തിൽ ആ ഒരു മഴ എന്ന ആ ഒരു തണുത്ത നമ്മുടെ മനസ്സിന് കുളിര് പകരുന്നൊരു വിശേഷം പറഞ്ഞുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ് ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യ. ആദ്യത്തെ പാട്ടിലേക്ക് പോകണം. എൻജോയ് ദി സോങ് ഓൺ ഹോം 92.2 FM.
0: Trending song of the hour.
2: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Home 92.2 FM. Home is a feeling. Mid Morning with Nitya.
1: Welcome back. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM ൽ മിഡ് മോർണിംഗ് ആണ്. മിഡ് മോർണിംഗ് വിത്ത് നിത്യ. അപ്പോൾ ഈ ആഴ്ചയിൽ സിനിമയൊന്നും ഇല്ലേ എന്ന് ഇന്നലെ ചോദിച്ചവർക്ക് വേണ്ടി ദാ സിനിമ എത്തിപ്പോയി. ഓഗസ്റ്റ് 7 റിലീസ് ചെയ്യുന്ന തുടക്കം എന്ന സിനിമയുടെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓഗസ്റ്റ് 7 റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ അന്ന് തന്നെയാണോ കാണുന്നത്, പിറ്റേ ദിവസമാണോ കാണുന്നത് എന്നുള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. യെസ്, നമ്മുടെ വിസ്മയ മോഹൻലാൽ, മോഹൻലാലിന്റെ മകൾ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഈ സിനിമ കാണാൻ നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എന്തായാലും എല്ലൊരു ലാൽമയമാണ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ജൂഡ് ആന്റണി 2018 എന്ന മെഗാ ഹിറ്റിന് ശേഷം ചെയ്യുന്ന സിനിമ എന്നൊരു സ്പെഷ്യാലിറ്റി കൂടി ഈ സിനിമയ്ക്കുണ്ട്. അപ്പോൾ വിസ്മയുടെ ഫസ്റ്റ് മൂവി എങ്ങനെയുണ്ടാകുമെന്ന് അറിയാൻ നമ്മളും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഹോം സ്ക്രീനിംഗിന് ഭാഗമാകാനായിട്ട് നിങ്ങളും റെഡിയാണെങ്കിൽ വേഗം മെസ്സേജ് അയച്ചു തുടങ്ങിക്കോളൂ. കപ്ലൻട്രി പാസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഹോം തിയേറ്റർ എന്നതിൻ്റെ HT Space തുടക്കം എന്ന സിനിമയുടെ പേര് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് ഇപ്പോൾ മുതൽ വാശിക്കയച്ചോ. 0585829220 എന്ന നമ്പറിലേക്ക്. കഴിഞ്ഞ ആഴ്ചയിലെ മൂവി നമ്മൾ കണ്ടത് ഉന്മാദമായിരുന്നു, നല്ല മൂവിയായിരുന്നു. ഒരുപാട് നമ്മുടെ ലിസണേഴ്സ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. അപ്പോൾ പുതിയ പുതിയ ആൾക്കാരൊക്കെ ജോയിൻ ചെയ്യട്ടെ, പുതിയ പുതിയ ലിസണേഴ്സൊക്കെ നമ്മുടെ കൂടെ ഹോം സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് എത്തട്ടെ. അപ്പോൾ തുടക്കം സിനിമയ്ക്കാണ് കപ്പൽ എൻട്രി പാസ് ഉള്ളത്. വേഗം മെസ്സേജ് അയക്കാം. HT തുടക്കം നിങ്ങളുടെ പേര് സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്ക്. അടുത്തായിട്ട് നമ്മുടെ ദുബായ് എന്നുള്ള ഒരു സൂപ്പർ വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. ദുബായ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? ഒരുപാട് കാര്യങ്ങളാണ്. കൂറ്റൻ, ആകാശമുട്ടുന്ന എന്താണ് സ്കൈസ്ക്രാപ്പേഴ്സ്, അതുപോലെ ആഡംബര മോളുകൾ, ഡെസേർട്ട് സഫാരി, അങ്ങനെ തുടങ്ങി. ഇതൊക്കെ വളരെ ചെറുത്, എന്തെല്ലാം വലിയ വലിയ കാര്യങ്ങളാണ് ദുബായ് എന്ന പേരിന്റെ കൂടെ നമുക്ക് ചേർത്ത് വെക്കാനാകുന്നത് അല്ലേ. എന്നാൽ ഇതൊന്നും അല്ലാതെ കണ്ണിന് നല്ല കുളിർമയേകുന്ന വലിയൊരു അത്ഭുത ലോകവും നമ്മുടെ ദുബായിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? ഈ ലോകം മുഴുവനും അങ്ങനെ പ്രകൃതി ഒളിപ്പിച്ചു വെച്ച എത്ര കാര്യങ്ങളുണ്ടല്ലേ. അതേക്കുറിച്ചൊക്കെ നമ്മൾ ഡെയിലി പറയാറുമുണ്ട്. എങ്കിലും നമ്മുടെ ദുബായിലേക്ക് എത്തുമ്പോൾ എന്താണ് അങ്ങനെ ഒരു സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേച്ചറിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ലേ നമ്മളെല്ലാവരും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഇവിടെ യഥാർത്ഥ ഒരു ട്രഷർ അല്ലെങ്കിൽ നിധി എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന നമ്മുടെ ഹത്ത മൗണ്ടൻ കൺസർവേഷൻ റിസർവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. ദുബായ് എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് അതോറിറ്റിയുടെ കീഴിലാണ് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വനമേഖലകളുടെ സംരക്ഷണം നടക്കുന്നത് കേട്ടോ. പിന്നെ ഹത്തയിൽ നമ്മൾ പലപ്പോഴും പോകാറുണ്ട്. എനിക്ക് ഹത്തയിൽ ഒരു ഓർമ്മ എന്ന് വെച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ ഒരിക്കലിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആൾ ജോലി അന്വേഷിച്ച് വന്നായിരുന്നു ഒരു പെൺകുട്ടി. ആള് അപ്പോൾ ആളുടെ വേറൊരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, സി നമുക്ക് ഒരു സ്ഥലം വരെ പോവാം, ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ ഒരു ചേച്ചി എന്ന സ്ഥാനത്തല്ലേ, ഒരു കസിൻ എന്ന സ്ഥാനത്ത് ഞാനും പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ യാത്ര തിരിച്ചു. എത്തിയിട്ട് എത്തുന്നില്ല. ഇപ്പോൾ ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ദുബായിൽ എവിടെയെങ്കിലും പോട്ടെ, ദുബായ് വിട്ട് കഴിഞ്ഞാൽ ഇനി അബുദാബി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ 7 എമിറേറ്റുകളിൽ എവിടെയെങ്കിലും ആകുന്നല്ലേ നമ്മൾ, അല്ലെങ്കിൽ ഓഫീസ് ബിൽഡിങ്ങിലേക്കായിരിക്കും നമ്മൾ പോകുന്നല്ലേ പ്രതീക്ഷിക്കുന്നത്. ഇത് യാത്ര തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ല. അവസാനം എത്തിയത് ഹത്തയിലാണ്. അപ്പോൾ ആൾക്കൊരു സർപ്രൈസ് കൊടുത്തതാണ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിന് കൂട്ടുപോയി ഞാനും പോയി ഹത്തയിലേക്ക്. അങ്ങനെയാണ് എൻ്റെ ഹത്ത ഓർമ്മകളുള്ളത് കേട്ടോ. എനിവേ, എന്തായാലും അവിടുത്തെ വനമേഖലകളുടെ സംരക്ഷണത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഈ പറഞ്ഞത് മൗണ്ടൻസും ഈ പ്യുവർ വാട്ടർ സ്രോതസ്സുകളും ഒക്കെ ഒരുപോലെ ഒത്തുചേരുന്ന വളരെ അപൂർവമായിട്ടുള്ള ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു പ്രകൃതി ഘടനയാണ് നമ്മുടെ ഹത്ത റിസർവിനുള്ളത്. അതുപോലെ തന്നെ ആളുകൾക്ക് നേച്ചറുമായിട്ട് ഒന്ന് ഡയറക്റ്റായിട്ട് സംവദിക്കാനും നമ്മുടെ ഇക്കോസിസ്റ്റത്തെ കുറിച്ച് കൂടുതൽ ബോധവൽക്കരണം നേടാനും ഒക്കെ ഒരു കീഡിലൻ സ്പോട്ടാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ദുബായുടെ എന്താ പറയുക, ഒരു തെക്ക് കിഴക്കൻ അതിർത്തിയിലായിട്ട് ഏകദേശം 21.56 square kilometers വിസ്തൃതിയിലാണ് ഈ പ്രദേശം ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നത്. ഒട്ടേറെ അപൂർവമായിട്ടുള്ള ഫ്ലോറ ആൻഡ് ഫ്യൂണ, അതായത് നമ്മുടെ ഒരുപാട് സസ്യജാലങ്ങൾ, സസ്യജന്തുജാലങ്ങളുടെയൊക്കെ അത്യപൂർവമായിട്ടുള്ളൊരു ഒരു ഒരു എന്താ പറയുക വാസസ്ഥലം കൂടിയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. പ്രകൃതി ഭംഗിയും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും മുൻനിർത്തി 2019 റംസാർ പട്ടികയിലും ഈ ഹത്ത റിസർവ് ഇടം നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജബൽ അലി, റാസൽ ഖോർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇതിനൊക്കെ ശേഷം വലിയൊരു അംഗീകാരം കിട്ടുന്ന ദുബായിലെ 3rd ഒരു ഏരിയ കൂടിയാണ് നമ്മുടെ ഹത്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ജൈവ വൈവിധ്യത്തിൻ്റെ കണക്കുകൾ കേട്ടാൽ തന്നെ നമ്മൾ ഞെട്ടി അമ്പരന്ന് പോവും. എനിവേ, ഹത്തയിൽ ആരൊക്കെ പോയിട്ടുണ്ട് മെസ്സേജ് അയക്കുമല്ലോ അല്ലേ. വിശേഷങ്ങളൊക്കെ പറയൂ. ഞാൻ ഈ വലിയ വലിയ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ, വേൾഡിൽ ഉള്ള സ്ഥലങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ ശരിയായിരിക്കും, നമ്മുടെ പ്ലാനിൽ യാത്രയിലെ ലിസ്റ്റിൽ ഉണ്ടാകും, പക്ഷേ പലപ്പോഴും നമുക്കത് പോകാനോ അല്ലെങ്കിൽ അത് ആ പ്ലാനുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നതാണ്. ഹത്ത എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെയുള്ള ഒട്ടുമുക്കാൽ ആൾക്കാരും ഫാമിലിയായിട്ടും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ മെസ്സേജ് അയക്കാം ഹത്തയിലെ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, എന്തൊക്കെയായിരുന്നു, എന്നാ പോയതോ, ഇനി എപ്പോഴാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെസ്സേജ് അയക്കുക. അതിനോടൊപ്പം തന്നെ തുടക്ക മൂവി നമുക്ക് ഒരുമിച്ച് കാണാനുള്ള ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. ഹോം സ്ക്രീനിങ്ങിന്റെ ഭാഗമാകാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, ഹോം തിയേറ്റർ എന്നതിന്റെ എച്ച് ടി സ്പേസ് തുടക്കം നിങ്ങളുടെ പേര് സെൻഡ് ടു 0585829220.
2: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC.
3: യെസ്, പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മുടെ ദുബായ് ഇന്റർനാഷണൽ ഫിനാൻസ് സെന്റർ, നമ്മുടെ ഡി എഫ് സി മേഖലകളിലും ഡൗൺ ടൗൺ ദുബായ് ഭാഗങ്ങളിലും നിലവിൽ ഹെവി ട്രാഫിക് കൺജഷൻ അനുഭവപ്പെടുന്നുണ്ട്. അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രധാന സർവീസ് റോഡുകളിലും വെഹിക്കിൾസിന്റെ നീണ്ട നിര കാണാം. അതുപോലെ തന്നെ ഷെയ്ഖ് സായിദ് റോഡിൽ നിന്നും ഡി എഫ് സി ഡൗൺ ടൗൺ ഭാഗങ്ങളിലേക്ക് എൻട്രി ചെയ്യുന്ന എക്സിറ്റ്സിലും നിലവിൽ സ്ലോ മൂവിംഗ് ട്രാഫിക് ആണ് രേഖപ്പെടുത്തുന്നത്. പ്രധാന റോഡായിട്ടുള്ള നമ്മുടെ ഷെയ്ഖ് സായിദ് റോഡ് വഴി യാത്ര ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള ലൈൻ പാലിച്ച് കുറഞ്ഞ വേഗതയിൽ മാത്രം വാഹനം ഓടിച്ചോളൂ. അതുപോലെ ഇനി അൽഖെയിൽ റോഡ് വഴി യാത്ര തിരിക്കുന്നവർക്കും ചെറിയ രീതിയിലുള്ള ഡിലേസ് ഒക്കെ പ്രതീക്ഷിക്കാം കേട്ടോ. പ്രത്യേകിച്ച് ബിസിനസ് ബേ എൻട്രി ചെയ്യുന്ന ഭാഗങ്ങളിലും വാഹനങ്ങളുടെ കനത്ത തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ വഴി യാത്ര പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, മീൻസ് അതുവഴി പോകുന്നവർ ഉണ്ടെങ്കിൽ ബദൽ മാർഗങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കുറച്ച് സമയം മുൻകൂട്ടി കണ്ട് യാത്ര ചെയ്യുകയോ ചെയ്യുക. ഇപ്പോഴും സേഫ് ഡിസ്റ്റൻസ് പാലിച്ച് സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യുക. എന്തായാലും ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യമായി.
1: ട്രാഫിക് അപ്ഡേറ്റ്
2: brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
4: എന്തമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
5: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
6: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
5: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും,
6: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
5: For details, call 050-426-0948.

0: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-ലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-ലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
1: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: Mid Morning with Nitya.
1: യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ അടുത്ത വിശേഷത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വീണ്ടും തുടക്കം സിനിമയുടെ കാര്യം ഓർപ്പിക്കുകയാണ്. ഈ നല്ല ചൂടൊക്കെ അടിക്കുന്ന തുടക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ പറഞ്ഞോടെ, നല്ല ചൂടൊക്കെ ഉള്ളത് കൊണ്ടാണ് തോന്നുട്ടെ എനിക്ക് ജലദോഷമായി ഇന്നലെ മുതലേ. വയ്യ ഗായ്സ്, ഇപ്പം അതൊക്കെ മാറുമായിരിക്കും അല്ലേ. അല്ലേ, ശരി, തുടക്കത്തിലേക്ക് പോവാം. ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം വിസ്മയ മോഹൻലാൽ നായികയാകുന്നു ആദ്യ സിനിമ. ഈ സിനിമ കാണാൻ നമുക്ക് ഒരുമിച്ച് പോവാം. ഹോം സ്ക്രീനിങ്ങിന്റെ ഭാഗമാകാൻ ഇത്ര മാത്രം ചെയ്താൽ മതി. എന്താ എച്ച് ടി സ്പേസ് തുടക്കം, നിങ്ങളുടെ പേര്, സെൻഡ് ഇറ്റ് 0585829220 എന്ന നമ്പറിലേക്ക്. യെസ്, നമ്മുടെ ഒരു സ്കൂൾ വിശേഷത്തിലേക്ക് പോവാം അല്ലേ. നമ്മുടെ നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ നമ്മുടെ പ്രവാസി കുടുംബങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വളരെ നിർണായകമായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട വാർത്തയായിരിക്കും ഇത്. ഷാർജയിലെ പ്രൈവറ്റ് സ്കൂളുകളിലെ അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള, അത് 2026-2027 അക്കാഡമിക് കലണ്ടർ നമ്മുടെ ഷാർജ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റി SPA ഔദ്യോഗികമായിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേനലവധിയൊക്കെ കഴിഞ്ഞ് ഇനി എപ്പോഴാണ് സ്കൂളുകൾ തുറക്കുന്നത്, പരീക്ഷകളും മറ്റും അവധികളും എപ്പോഴൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം ഈ ഒരു പുതിയ കലണ്ടർ കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് വരാനിരിക്കുന്ന പുതിയ അക്കാഡമിക് ഇയറിലെ ആദ്യ ടേം അല്ലെങ്കിൽ ക്ലാസ്സുകൾ ഓഗസ്റ്റ് 31st തിങ്കളാഴ്ച മുതലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ടീച്ചേഴ്സിനും മറ്റ് സ്കൂൾ സ്റ്റാഫ്സിനും ഓഗസ്റ്റ് 24th കൂടി തന്നെ സ്കൂളിലേക്ക് തിരിച്ചെത്തേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഓണത്തിന് മുമ്പ് തന്നെ സ്കൂളിൽ പോകണം അല്ലേ. അയ്യോ, അപ്പോൾ വേനലവധിക്ക് ശേഷം കുട്ടികൾ തിരികെ സ്കൂളിലേക്ക് എത്താൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുപോലെ തന്നെ പാരൻസിനെ സംബന്ധിച്ച് അവരെ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് അവധി ദിനങ്ങളുടെ വിവരങ്ങളും ഈ ഒരു കലണ്ടറിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ വിന്റർ ബ്രേക്ക് അല്ലെങ്കിൽ ശീതകാല അവധി December 21 മുതൽ ആരംഭിക്കും. അതിനുശേഷം January 10 വീണ്ടും സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുക. അപ്പോൾ കുട്ടികൾക്ക് നല്ലൊരു ഒരു ബ്രേക്ക് എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ ഈ ഒരു സമയം എന്തായാലും കിട്ടും. അപ്പൊ ഇനി അടുത്ത അധ്യയന വർഷത്തിലെ വേനലവധി അല്ലെങ്കിൽ സമ്മർ ബ്രേക്ക് എപ്പോഴാണ് നോക്കിയ വരുന്ന July 8 ക്ലാസുകൾ അവസാനിക്കുകയും വേനലവധി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പരീക്ഷാ തീയതികളും സ്കൂളുകൾ കൃത്യമായിട്ട് പാലിക്കേണ്ട മറ്റ് പ്രധാന മാർഗനിർദ്ദേശങ്ങളൊക്കെ SPA വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഷാർജയിലെ പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ പാരന്റ്സ് പുതിയ അക്കാഡമിക് കലണ്ടർ അനുസരിച്ച് കുട്ടികളുടെ പഠന സൗകര്യങ്ങളും അല്ലെങ്കിൽ പഠന കാര്യങ്ങളും നിങ്ങളുടെ യാത്രകളും അല്ലെങ്കിൽ ഫാമിലി ഒത്തുള്ള പദ്ധതികളും ഒക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കുട്ടികളുടെ കാര്യങ്ങൾ കൂടി നോക്കിയാണല്ലോ, കുട്ടികളുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ നോക്കിയാണല്ലോ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ അടുത്ത വർഷത്തേക്ക് ഈ വർഷം പകുതി മുതൽ അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാനുള്ള ടൈമായി എന്ന് സാരം. ഓക്കെ, നമ്മൾ അടുത്ത എവർഗ്രീൻ ഹിറ്റിലേക്ക് പോവാണ്. പാട്ടൊക്കെ കേൾക്കുക. അതോടൊപ്പം തന്നെ തുടക്കം എന്ന സിനിമയ്ക്ക് കാണാൻ ഹോം സ്ക്രീനിങ്ങിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും മെസ്സേജ് അയയ്ക്കുക. August 7 മൂവി റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് തന്നെയാണോ പിറ്റേ ദിവസമാണോ മൂവി എന്നുള്ളത് ഞാൻ ഏറ്റവും വേഗം തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ HT Space തുടക്കം, നിങ്ങളുടെ പേര് അയച്ചോളൂ 0585829220 എന്ന നമ്പറിലേക്ക്.
2: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Mid-morning with Nitya.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: 17 സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവാദ പരാമർശം, ഉദയനിധി കസ്റ്റഡിയിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ കനത്ത മഴ തുടരുന്നു. 12 ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട്. മഴ മുന്നറിയിപ്പിൽ രാത്രിയോടെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മാറ്റം വരുത്തിയത്. നേരത്തെ എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടായിരുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും. പത്തനംതിട്ടയിലെ പ്രളയ മേഖലകളായ റാന്നി, ആറന്മുള സ്ഥലങ്ങൾ മുഖ്യമന്ത്രി സന്ദർശിക്കുന്നു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ക്യാമ്പുകളുടെ പ്രവർത്തനവും മുഖ്യമന്ത്രി വിലയിരുത്തി. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലെ ഏകോപനത്തിൽ സർക്കാരിന് വീഴ്ചയുണ്ടായെന്ന വിമർശനത്തിനിടെയാണ് പ്രദേശങ്ങൾ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി എത്തിയത്. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയിൽ വിവാദം അവസാനിക്കുന്നില്ല. ഹെലികോപ്റ്ററിനെക്കുറിച്ച് മുൻകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ച വി ഡി സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ പറഞ്ഞതെല്ലാം വിഴുങ്ങിയെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ. മുഖ്യമന്ത്രിക്ക് പോയത് നിക്ഷേപകരെ കാണാനല്ലെന്നും ഭാര്യാപിതാവിനെ കാണാനാണെന്നും ബിനോയ് വിശ്വ ആരോപിച്ചു. പത്തനംതിട്ടയിൽ ഉണ്ടായത് സർക്കാർ സ്പോൺസർഡ് പ്രളയമെന്ന ആരോപണം ആവർത്തിച്ച് സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറന്നുവിട്ടതാണ് പ്രളയത്തിനിടയാക്കിയത്. ജനം ദുരിതമനുഭവിക്കുമ്പോൾ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ടൂറിലും വിരുന്നിലും ആയിരുന്നുവെന്നും രാജു എബ്രഹാം കുറ്റപ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് റാന്നി, ആറന്മുള മേഖലകളിൽ പ്രളയ സമാനമായ സാഹചര്യവും ജാഗ്രതയും തുടരുകയാണ്. വനമേഖലയിൽ രാത്രി ശക്തമായ മഴ ഉണ്ടാകാത്തത് ആശ്വാസമായിട്ടുണ്ട്. മലപ്പുറം പാണക്കാട് വേങ്ങര റോഡിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. നിർമ്മാണ പ്രവൃത്തി നടത്തിയ സ്ഥലം ഉടമയ്ക്ക് നഗരസഭ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. മറുപടി ലഭിച്ച ശേഷം ബിൽഡിംഗ് പെർമിറ്റ് റദ്ദാക്കുന്നതിൽ തീരുമാനമെടുക്കും. 17 സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കും. കേരളത്തിന് പുറമെ തമിഴ്നാട്, ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, ജമ്മുകശ്മീർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. കെഎസ്ആർടിസി ബസ്സിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര, ഗതാഗതമന്ത്രി സി പി ജോണിന്റെ പ്രസ്താവന വിവാദത്തിൽ. സൌജന്യമെന്ന് കേട്ടാൽ ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറും. മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളിൽ വിടും. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകാതെ സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുമെന്നും മന്ത്രി. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലാണ് മന്ത്രിയുടെ വിവാദ പ്രസ്താവന. പ്രിയദർശിനി ബസ്സിലെ സൌജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മന്ത്രി സി പി ജോൺ. സ്ത്രീകളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് താൻ സംസാരിച്ചതെന്നും തന്റെ വാക്കുകൾ വിവാദമുണ്ടാക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലെന്നും സി പി ജോൺ. താൻ എന്താണ് പറഞ്ഞതെന്ന് ഒരു വിശദീകരണം തന്നോട് ചോദിക്കാമായിരുന്നു. പരാമർശങ്ങൾ വിവാദമായതോടെയാണ് പ്രതികരണവുമായി മന്ത്രി രംഗത്തെത്തിയത്. തമിഴ്നാട് നിയമസഭാ പ്രതിപക്ഷ നേതാവും ഡി എം കെ നേതാവുമായ ഉദയനിധി സ്റ്റാലിൻ പോലീസിന്റെ കസ്റ്റഡിയിൽ. കാവേരി നദീജല വിഷയത്തിൽ ഡി എം കെ നടത്തിയ പ്രതിഷേധത്തിനിടെ നടി തൃഷയെക്കുറിച്ച് നടത്തിയ ദ്വയാർത്ഥ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെതിരെ 6 വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഉദയനിധി. തമിഴ്നാട്ടിൽ നാടകീയ രംഗങ്ങൾ നടക്കുകയാണ്. ഉദയനിധിയെ കസ്റ്റഡിയിലെടുത്തു കൊണ്ടുപോയ വാഹനം തടഞ്ഞ ഡി എം കെ പ്രവർത്തകർ. സംഘർഷ സാഹചര്യമാണ് ഉണ്ടായത്. ഉച്ചവരെ ഉദയനിധിയുടെ അറസ്റ്റ് കോടതി വിലക്കിയിരുന്നു. താൻ തെറ്റായൊന്നും പറഞ്ഞിട്ടില്ലെന്ന് ഉദയനിധിയുടെ പ്രതികരണം. വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടു, നിയമപരമായി നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ്. പി എം ശ്രീ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ ഉപസമിതിയുടെ അവസാന യോഗം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്താണ് യോഗം. മന്ത്രിമാർ ചുമതലയുള്ള ജില്ലകളിലായതിനാൽ തന്നെ ഓൺലൈനായാകും യോഗം. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള എല്ലാ പുരോഗതിയും ചർച്ച ചെയ്യും. ഉപസമിതി റിപ്പോർട്ടിന്റെ ഏകദേശ രൂപവും യോഗത്തിലുണ്ടാകും. ആസൂത്രണ ബോർഡ് നിയമന തട്ടിപ്പ്, പി എസ് സിക്കെതിരെ വിവരാവകാശ കമ്മീഷൻ. ഉത്തരവ് നടപ്പാക്കാത്തതിലാണ് വിമർശനം. കാപ്പാക്കേസിൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ ആർ സുഗതന്റെ അവധി അപേക്ഷ പരിഗണിക്കുന്നതിനായി കത്ത് നൽകിയ സംഭവത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടി. തദ്ദേശ അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്രയെ സസ്പെൻഡ് ചെയ്തു. സുഗതന് അവധിക്ക് വഴിയൊരുക്കിയതിൽ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്ര പി അരുണിമ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം നടന്നിരുന്നു. പിന്നാലെയാണ് നടപടി. മന്ത്രി കെ എം ഷാജിയുടെയും വകുപ്പ് സെക്രട്ടറിയുടെയും എതിർപ്പ് മറികടന്നാണ് അണ്ടർ സെക്രട്ടറി അവധിക്ക് വഴിയൊരുക്കുന്ന മറുപടി കത്ത് നൽകിയത്. പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ജന്തർ മന്ദറിലെ പോലീസ് നടപടി അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യ നേതാക്കൾ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമവും അയോധ്യ സംഭാവന കൊള്ളയുമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ നീക്കം ചെയ്ത നടപടിയിൽ മെറ്റയ്ക്ക് ഐടി പാർലമെന്ററി സമിതിയുടെ രൂക്ഷ വിമർശനം. വീഡിയോ നീക്കം ചെയ്തതിന് പിന്നാലെ ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടി വേണമെന്ന് സമിതി അംഗങ്ങൾ വ്യക്തമാക്കി. പ്ലാറ്റ്ഫോമുകളിലെ വിവാദ ഉള്ളടക്കങ്ങളിൽ കമ്പനി സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കാനും മെറ്റയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സമാധാന നീക്കങ്ങൾ തുടരുകയാണ്. ഹോർമുസ് കടലെടുക്ക് തുറക്കുന്ന കാര്യത്തിൽ നിലവിൽ ഇറാനുമായി ചർച്ച നടക്കുന്നുവെന്നും ആണവ പദ്ധതിയുടെ കാര്യത്തിലുള്ള ചർച്ച അടുത്ത ഘട്ടത്തിലാണെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിനായുള്ള അവസാന നീക്കമാണിത്. ചർച്ചകൾ നടക്കുമ്പോഴും ചർച്ചയില്ലെന്ന ഇറാന്റെ നിലപാടിനെ കുറ്റപ്പെടുത്തി ട്രംപ്. ദുബായിലെ ഇന്ത്യൻ കൌൺസിൽ ജനറലായി ഡോക്ടർ എം ആർ ഡി വിഷ്ണുവർദ്ധൻ റെഡ്ഡി നിയമിതനായി. 2008 ബാച്ച് IFS ഉദ്യോഗസ്ഥനാണ്. സതീഷ് കുമാർ ശിവന് പകരക്കാരനായാണ് റെഡ്ഡി എത്തിയിരിക്കുന്നത്. ഹൈദരാബാദിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസറായും തെലങ്കാന സർക്കാരിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ വിഭാഗം സ്പെഷ്യൽ സെക്രട്ടറിയായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. യുഎയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കഴിഞ്ഞ ദിവസം ദൈദ് മലിഹ റോഡിൽ കനത്ത മഴയും ആലിപ്പഴ വർഷവും ഉണ്ടായിരുന്നു. അസ്ഥിര കാലാവസ്ഥയിൽ വാഹനം ഓടിക്കുന്നവരും കാൽനട യാത്രക്കാരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. വിശദവാർത്ത ഒരു മണിക്ക്.
4: Was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: Current temperature in Dubai, 41 degrees Celsius, humidity 27%.
5: Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ. അപ്പം നമ്മൾ രണ്ടാമത്തെ മണിക്കൂറിലേക്ക് രണ്ട് പാട്ടുകൾ കേട്ടുകൊണ്ട് തിരികെ എത്തുമ്പോൾ, ഈ ജീവിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാനും എന്തിനേറെ നമ്മുടെ സ്വന്തം ശരീരം വരെ ചെറുതാക്കാനും തയ്യാറുള്ളൊരു ജീവിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അത് പറയുമ്പോൾ നമ്മൾ മനുഷ്യർ ഈ തത്വം ജീവിതത്തിൽ പ്രാവർത്തികമൊക്കെ ആക്കുന്നതിന് എത്രയോ മുമ്പേ പ്രകൃതി സ്വന്തം ശരീരത്തിൽ തന്നെ ഇത് പഠിപ്പിച്ചു കൊടുത്തൊരു ഒരു അസാധ്യ ജീവിയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഗാലപ്പോസ് ഐലൻഡ്സിൽ കാണപ്പെടുന്ന മറൈൻ ഇഗ്വാന, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് സിമ്പിളായിട്ട് കടൽപ്പല്ലി എന്ന് പറയാം കേട്ടോ, ആ ജീവിയാണ്. ഈ വന്യജീവി ലോകത്തെയൊക്കെ ഒരുപാട് ശരിക്കും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അതിജീവന തന്ത്രം പുറത്തെടുത്തിരിക്കുന്നത്. അതായത് ഈ സമുദ്രത്തിൽ മുങ്ങിത്തപ്പിയാണ് ഇത് പ്രധാനമായിട്ടും ആൽഗേ, അല്ലെങ്കിൽ അത് ഭക്ഷണത്തിനുള്ള പായലുകളെയൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് ഭക്ഷണത്തോടൊപ്പം വയറ്റിലെത്തുന്ന അമിതമായ ലവണാംശം അല്ലെങ്കിൽ ഉപ്പ് രസം ഒഴിവാക്കാൻ ഇതിൻ്റെ മൂക്കിന് മുകളിൽ വളരെ സ്പെഷ്യലായിട്ട് പ്രത്യേകമായിട്ടൊരു ഗ്ലാൻഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഗ്ലാൻഡ് വഴി ഉപ്പ് രസം ഫിൽട്ടർ ചെയ്ത് കളയാൻ ഇവ വെറുതെ ഒന്ന് സ്നീസ് ചെയ്താൽ, അല്ലെങ്കിൽ ഒന്ന് തുമ്മിയാൽ മാത്രം മതി, കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയ കൗതുകം തോന്നുന്നല്ലേ. അതായത് അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ശരീരത്തിൽ തന്നെ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ ഇതിൽ ഞെട്ടിക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കടലിൽ പട്ടിണിയോ അല്ലെങ്കിൽ രൂക്ഷമായ ഭക്ഷണക്ഷാമവും ഉണ്ടാവുമ്പോൾ ഇത് സ്വന്തം ശരീരത്തിൻ്റെ നീളവും വലിപ്പവും ഒരു 20% വരെ കുറയ്ക്കും എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഷ്രിങ്ക് ചെയ്യാൻ ഇതിന് കഴിയും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ സ്വന്തം അസ്ഥികളും കോശങ്ങളും പുനരാഗ്രഹണം അല്ലെങ്കിൽ റിസോർവ് ചെയ്താണ് ഈ ഒരു വിദ്യ ഇത് കാണിക്കുന്നത്. പിന്നെ ഇത് വീണ്ടും ഇഷ്ടംപോലെ ഭക്ഷണം കിട്ടി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ കഴിച്ചു തുടങ്ങുമ്പോൾ ഇത് പഴയ വലിപ്പത്തിലേക്ക് തിരികെ എത്തുകയും ചെയ്യും. അപ്പോൾ പ്രകൃതിയിൽ ഇത്ര അത്ഭുതകരമായിട്ടുള്ള അതിജീവന തന്ത്രങ്ങളെക്കുറിച്ച് നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ജീവികളെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അത് കൃത്യമായിട്ട് അതൊക്കെ പഠിച്ചെടുത്ത് മുന്നോട്ട് ജീവിക്കുകയാണ്. എനിവേ, എനിക്കിത് കേട്ടപ്പോൾ ഒരു വലിയ അത്ഭുതം തോന്നി, അതുകൊണ്ടാണ് നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. എനിവേ, നമ്മുടെ ട്രെൻഡിങ് സോങ് ഒന്ന് കേട്ടതിന് ശേഷം വേഗം തിരികെ എത്താം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്. തുടക്കം എന്ന സിനിമ റിലീസ് ആവുന്നത് ഓഗസ്റ്റ് 7 ആണ്. സോ ഈ മൂവി കാണാനായിട്ട് നിങ്ങൾ ഇത്ര മാത്രം ചെയ്യുക, HT ഹോം തിയേറ്റർ എന്നതിന്റെ HT തുടക്കം നിങ്ങളുടെ പേര് സെൻഡ് ടു 0585829220.
0: Trending song of the hour
2: brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: நா சண்முகம்.
1: மிட் மார்னிங் வித் நித்யா.
2: മേഘത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഇപ്പം കേട്ടത്. ഈ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഓഫെയറിൽ കേട്ടോ, ഈ പാട്ടൊന്ന് കേൾക്കണം, ഈ ഒരു ടൈമിൽ കേട്ടപ്പോൾ മൂടൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. എനിവേ, എന്തായാലും മഴക്കോളുകളും മഴക്കാഴ്ചകളും എല്ലാം ഉണ്ടെങ്കിൽ ആരും ഫോട്ടോ എടുക്കാനും നിൽക്കരുത്. ഇവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് മാത്രം പോവുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേറ്റ്സ് ഒന്നും നമ്മളെ അറിയിക്കാതിരിക്കാൻ മറക്കരുത്. കാരണം ഞാൻ സ്റ്റുഡിയോയ്ക്കകത്ത് നിൽക്കുകയാണ്. എനിക്ക് നിങ്ങളൊക്കെ പറയുന്നത്, നിങ്ങൾ പല സ്ഥലങ്ങളിലൂടെയും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരായതുകൊണ്ട് എന്തെങ്കിലും ആക്സിഡൻറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ റോഡിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ മീൻസ് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ട് മറ്റുള്ളവരെ അറിയിക്കാനുള്ളതാണെങ്കിൽ അറിയിക്കാൻ മറക്കരുത്. മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുക 0585829220 എന്ന നമ്പറിലേക്ക്. അതുപോലെ നമ്മുടെ ലാലേട്ടന്റെ മകൾ വിസ്മയുടെ ഫസ്റ്റ് മൂവിയാണ് തുടക്കം. അപ്പൊ ആ മൂവി എന്താ പറയാ, ഡയറക്ട് ചെയ്യുന്നത് ജൂഡ് ആന്റണി ജോസഫാണ്. പുള്ളിയുടെ 2018 എന്ന് പറഞ്ഞൊരു ഒരു കിടിലൻ സിനിമയ്ക്ക് ശേഷമുള്ളൊരു സിനിമ എന്നുള്ള സ്പെഷ്യാലിറ്റി കൂടി ഇതിനുണ്ട്. ആശീർവാദ് മൂവീസിന്റെ ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ മൂവി കാണാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം. അത് ഹോം സ്ക്രീനിങ്ങിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് അയക്കുക. HT ഹോം തിയേറ്റർ എന്ന HT സ്പേസ് തുടക്കം നിങ്ങളുടെ പേര്. അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ നമ്മൾ അടുത്ത വിശേഷത്തിലേക്ക് പോകുമ്പോൾ, വെറും 4 മണിക്കൂറിനുള്ളിൽ 15 മില്യൺ കാഴ്ചക്കാരെത്തിയ ഒരു സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒന്നടങ്കം കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയെ കുറിച്ച്, ഒരു വമ്പൻ പാട്ടിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ആ പാട്ട് നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം മമ്മൂക്കയും തമിഴകത്തിന്റെ നായകൻ ധനുഷും ഒന്നിക്കുന്ന പുതിയ ബിഗ് ബജറ്റ് മൂവിയാണ് ഓം. അപ്പൊ ഈ സിനിമ പ്രഖ്യാപിച്ച സമയം മുതൽ തന്നെ വലിയൊരു പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും. എന്നാൽ ഇപ്പോൾ ഈ സിനിമയിലെ ആദ്യ പാട്ട് പുറത്തിറങ്ങിയതോടെ ആ പ്രതീക്ഷകളൊക്കെ ഇരട്ടിയായിരിക്കുകയാണെന്ന് വേണം പറയാൻ. അതായത് റിലീസ് ചെയ്ത മിനിറ്റുകൾക്കുള്ളിൽ തന്നെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാം റീൽസിലും ഒക്കെ ഈ പാട്ട് വമ്പൻ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്. മഹാരാജാസിലെ ഒരു പാട്ടുണ്ടല്ലോ, ആശ കൂടാന്ന് പറയുന്നൊരു ആശ കൂടെ, ഈ ഒരു ഒറ്റ വൈറൽ ഗാനം കൊണ്ട് സൗത്ത് ഇന്ത്യയിൽ ആകെ തരംഗം സൃഷ്ടിച്ച യുവ സംഗീത സംവിധായകൻ സായ് അഭ്യങ്കർ ഈ പാട്ടിന് മനോഹരമായി ഈണം പകർന്നിട്ടുണ്ട്. സായ് അഭ്യങ്കറിന്റെ മാജിക്കൽ ടച്ച് തന്നെയാണ് ഈ പാട്ടിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത്. അടിമുടി എനർജി നിറച്ചുകൊണ്ടുള്ള ഫ്രീക്കി ബീറ്റുകളും കേട്ടാൽ ഉടനെ ചുണ്ടിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന വരികളും കൊണ്ട് സത്യത്തിൽ ഈ പാട്ട് ഇവിടുത്തെ മ്യൂസിക് ചാർട്ടിലൊക്കെ ചാർട്ട്സിനെയൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വേണം പറയാൻ. നമ്മുടെ മമ്മൂക്കയുടെ റോയൽ ലുക്കും ധനുഷിന്റെ ആ ഒരു സ്വാഗ് മൂഡും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ് ഇല്ലേ, അത് വാക്കുകൾക്ക് അപ്പുറമാണ് കേട്ടോ. അപ്പൊ പാട്ടിന്റെ ലിറിക്കൽ വീഡിയോ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോ എന്താ പറയാ, ഫാൻസ് ഒക്കെ ഇപ്പൊ ആഘോഷം തുടങ്ങി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. തമിഴിലും മലയാളത്തിലും ഒരുപോലെ തരംഗമാകുന്ന ഈ പാട്ട് വരും ദിവസങ്ങളിലെ മ്യൂസിക് പ്ലാറ്റ്ഫോമുകളിലെ എല്ലാ റെക്കോർഡുകളും തകർക്കുമെന്ന് തന്നെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ റേഡിയോ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും വലിയൊരു എനർജി ബൂസ്റ്റ് നൽകാൻ പോകുന്ന ഈ ഒരു അടിപൊളി ട്രാക്കായിരിക്കും ഇത്. മമ്മൂക്കയുടെയും ധനുഷിന്റെയും ഈ വമ്പൻ കോംബോയിൽ വന്ന മാസ് പാട്ട് കേൾക്കാതിരിക്കാൻ നമുക്ക് എങ്ങനെയാ കഴിയുക അല്ലേ. അപ്പോൾ ഒട്ടും വൈകിപ്പിക്കേണ്ട, നമുക്ക് നേരെ ആ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ പാട്ടിലേക്ക് കടക്കുകയാണ് നമ്മൾ. യേസ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: Yes, നമുക്കൊരു ക്യൂക്ക് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ, നിലവിലിപ്പോൾ അൽവാസലിലെ ഹാപ്പിനെസ് സ്ട്രീറ്റിൽ വലിയ രീതിയിലുള്ള ഹെവി ട്രാഫിക് കൺജഷൻ അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അൽ കരാമ ഏരിയയിലുള്ള പ്രധാന റോഡുകളിലും വാഹനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാം. പിന്നെ കനത്ത് തിരക്കുള്ളതുകൊണ്ട് ഈ വഴി പോകുന്നവർ പരമാവധി സമയമെടുത്ത് മാത്രം യാത്ര പ്ലാൻ ചെയ്താൽ മതി കേട്ടോ. ഇനി അൽ സത്വ ഭാഗത്തേക്ക് വരുന്നവരുടെ ശ്രദ്ധയ്ക്കെന്ന് പറയുമ്പോൾ, അൽ സത്വയിലെ D90 അൽ സത്വ സ്ട്രീറ്റിലും 18B സ്ട്രീറ്റിലും വാഹനങ്ങളുടെ തിരക്ക് ഏറി വരുന്നുണ്ട്. ഇതിനോട് ചേർന്ന് കിടക്കുന്ന DIFC മേഖലയിൽ നിലവിൽ മോഡറേറ്റ് ട്രാഫിക്കാണ് രേഖപ്പെടുത്തുന്നത്. എങ്കിലും പ്രധാന സർവീസ് റോഡുകളിൽ നിന്നും DIFC ഭാഗത്തേക്ക് എൻ്റർ ചെയ്യുന്ന എക്സിറ്റ്സിൽ ചെറിയ രീതിയിലുള്ള ഡിലേസ് കാണാം. അതുകൊണ്ട് ഈ പറയുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റ് വഴികൾ നോക്കുന്ന നന്നായിരിക്കും. എപ്പോഴും ഒരു സേഫ് ഡിസ്റ്റൻസ് പാലിച്ച് സുരക്ഷിതമായിട്ട് ഡ്രൈവ് ചെയ്യുക. ആൻഡ് കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM.
1: ട്രാഫിക് അപ്ഡേറ്റ്
0: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ വൺ ഇൻ GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC സപ്ലൈ.
3: മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് 2018 എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം തുടക്കം. അപ്രതീക്ഷിതമായി മുന്നിലേക്ക് എത്തുന്ന അപകടങ്ങളെ അതിജീവിക്കാനുള്ള നായികയുടെ പോരാട്ടത്തിന്റെ കഥ പറയുന്ന ഇമോഷണൽ ത്രില്ലർ ചിത്രം. വിസ്മയ മോഹൻലാലിനൊപ്പം ഒരു സർപ്രൈസ് കഥാപാത്രവുമായി മോഹൻലാലും, ഒപ്പം ആശിഷ് ജോൺ ആന്റണി, സായ് കുമാർ, മനോജ് കെ ജയൻ, മിയ ജോർജ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. August 7 തിയേറ്ററുകളിലേക്ക് എത്തുന്നു തുടക്കം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്

0: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
1: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാ. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
2: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
3: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
3: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
0: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

Home 92.2 FM. Home is a feeling. Mid morning with Nitya. Evergreen പാട്ടുകൾ brought to you by ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Mid Mornings with Nitya.

0: होम 92.2 एफएम, होम इज अ फीलिंग।
1: होम एफएम न्यूज इन डिटेल, वार्ताकൾ വിശദമായി।
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: കേരളത്തിൽ കനത്ത മഴ, 6 ജില്ലകളിൽ റെഡ് അലർട്ട്, 4 ഓറഞ്ച്. തൃശിക്കെതിരായ അധിക്ഷേപ പരാമർശം, ഉദയനിധി സ്റ്റാലിൻ അറസ്റ്റിൽ. KSRTCയിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയെ പരിഹസിച്ച് ഗതാഗതമന്ത്രി. മന്ത്രിയുടെ മാടമ്പി സ്വഭാവമാണ് പുറത്തുവരുന്നതെന്ന് ഇടതുപക്ഷം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടുണ്ട്. ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. മഴക്കെടുതി രൂക്ഷമായ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പത്തനംതിട്ടയിലെ ദുരന്ത മേഖലകൾ സന്ദർശിച്ചു. ആറന്മുളയിലെത്തിയ മുഖ്യമന്ത്രി റാന്നി ഉൾപ്പെടെയുള്ള മേഖലകളിലെത്തി ദുരിതബാധിതരുമായി നേരിൽ സംസാരിച്ചു. മഴക്കെടുതി അനുഭവിക്കുന്നവർക്കുള്ള അടിയന്തര ആശ്വാസ സഹായങ്ങൾ സംബന്ധിച്ച തീരുമാനങ്ങൾ നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊള്ളുന്നതിന് മുന്നോടിയായാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം. കനത്ത മഴയിൽ കേരളത്തിൽ 20 പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടമായത്. വെള്ളപ്പാച്ചിലിൽ കാണാതായ 7 പേർക്കായി തെരച്ചിൽ തുടരുന്നു. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് രൂക്ഷമായ മഴക്കെടുതികൾ ഉണ്ടായത്. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തിയതോടെ പടിഞ്ഞാറൻ മേഖല വെള്ളക്കെട്ടിലായി. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയിൽ വിവാദം അവസാനിക്കുന്നില്ല. ഹെലികോപ്റ്ററിനെക്കുറിച്ച് മുൻകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ച വി ഡി സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ പറഞ്ഞതെല്ലാം വിഴുങ്ങിയെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ. മുഖ്യമന്ത്രിക്ക് പോയത് നിക്ഷേപകരെ കാണാനല്ലെന്നും ഭാര്യാപിതാവിനെ കാണാനാണെന്നും ബിനോയ് വിശ്വ ആരോപിച്ചു. പത്തനംതിട്ടയിൽ ഉണ്ടായത് സർക്കാർ സ്പോൺസർഡ് പ്രളയമെന്ന ആരോപണം ആവർത്തിച്ച് സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറന്നുവിട്ടതാണ് പ്രളയത്തിനിടയാക്കിയത്. ജനം ദുരിതമനുഭവിക്കുമ്പോൾ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ടൂറിലും വിരുന്നിലും ആയിരുന്നുവെന്നും രാജു എബ്രഹാം കുറ്റപ്പെടുത്തി. മലപ്പുറം പാണക്കാട് വേങ്ങര റോഡിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. നിർമ്മാണ പ്രവൃത്തി നടത്തിയ സ്ഥലം ഉടമയ്ക്ക് നഗരസഭ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. മറുപടി ലഭിച്ച ശേഷം ബിൽഡിംഗ് പെർമിറ്റ് റദ്ദാക്കുന്നതിൽ തീരുമാനമെടുക്കും. 17 സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കും. കേരളത്തിന് പുറമെ തമിഴ്നാട്, ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, ജമ്മുകശ്മീർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര, ഗതാഗതമന്ത്രി CP ജോണിന്റെ പ്രസ്താവന വിവാദത്തിൽ. സൌജന്യമെന്ന് കേട്ടാൽ ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറും. മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളിൽ വിടും. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകാതെ സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുമെന്നും മന്ത്രി. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലാണ് മന്ത്രിയുടെ വിവാദ പ്രസ്താവന. പ്രിയദർശിനി ബസ്സിലെ സൌജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മന്ത്രി CP ജോൺ. സ്ത്രീകളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് താൻ സംസാരിച്ചതെന്നും തന്റെ വാക്കുകൾ വിവാദമുണ്ടാക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലെന്നും CP ജോൺ. താൻ എന്താണ് പറഞ്ഞതെന്ന് ഒരു വിശദീകരണം തന്നോട് ചോദിക്കാമായിരുന്നു. പരാമർശങ്ങൾ വിവാദമായതോടെയാണ് പ്രതികരണവുമായി മന്ത്രി രംഗത്തെത്തിയത്. പ്രിയദർശിനി സൌജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് മന്ത്രി CP ജോൺ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ വിമർശനവുമായി മുൻമന്ത്രി KN ബാലഗോപാൽ. ഇത് ജനത്തെ അപമാനിക്കുന്നതിന് തുല്യമെന്നും മാടമ്പി സ്വഭാവമാണ് പുറത്തുവരുന്നതെന്നും മുൻമന്ത്രി. സർക്കാരിനെ നയിക്കുന്നത് ധിക്കാരം, മന്ത്രിമാർ അനുകരിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും KN ബാലഗോപാൽ കുറ്റപ്പെടുത്തി. PM ശ്രീ പദ്ധതിയുടെ പേരിൽ UDF സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും ജനങ്ങളെയും സ്വന്തം അണികളെയും ഒരുപോലെ വഞ്ചിക്കുന്നുവെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. നടക്കുന്നത് രാഷ്ട്രീയ ഇരട്ടത്താപ്പ്. മുസ്ലിം ലീഗിന്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ അറിയണം. അധികാരത്തിൽ എത്തിയപ്പോൾ കേന്ദ്രത്തിന് മുന്നിൽ മുട്ടുമടക്കി. PM ശ്രീ വിഷയത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ടെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ധാരണാപത്രം മരവിപ്പിക്കാൻ ആർജവം കാണിച്ചത് ഇടതു സർക്കാർ. സംസ്ഥാനത്തിനുള്ള ഫണ്ടുകൾ തടയില്ലെന്ന് പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ കേന്ദ്രത്തെ പ്രീതിപ്പെടുത്താനുള്ള നടപടിയാണ് സർക്കാർ നടത്തുന്നത്. UDF കാണിക്കുന്ന തിടുക്കം ഭയാനകം. മുസ്ലിം ലീഗിന് ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. നടി തൃശയ്ക്കെതിരായ മോശം പരാമർശത്തിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ അറസ്റ്റിൽ. മുൻകൂർ ജാമ്യഹർജി നിലനിൽക്കില്ലെന്ന് AG ഹൈക്കോടതി അറിയിച്ചു. നാളെ ബജറ്റ് സമ്മേളനം ചേരാനിരിക്കെ ഉദയനിധിയെ നിയമസഭയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നതെന്ന് DMK ആരോപിച്ചു. ഉദയനിധിക്കെതിരെ TVK വനിതാ വിങ്ങും വിജയ് സർക്കാരിനെതിരെ DMK പ്രവർത്തകരും സംസ്ഥാന വ്യാപകമായി തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ അറസ്റ്റിനെ അപലപിച്ച് DMK. വിജയ് സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കലെന്നാണ് അറസ്റ്റിനെ DMK വിശേഷിപ്പിച്ചത്. കാവേരി വിഷയത്തിൽ DMK തഞ്ചാവൂരിൽ നടത്തിയ പ്രതിഷേധത്തിനിടെ നടി തൃഷയെ മുഖ്യമന്ത്രി വിജയുമായി ചേർത്തുള്ള അശ്ലീല പരാമർശത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തി തഞ്ചാവൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെ അറസ്റ്റ് ചെയ്യാനായി നീലാങ്കരയിലെ ഉദയനിധിയുടെ വീട്ടിൽ രാവിലെയാണ് പോലീസ് എത്തിയത്. അറസ്റ്റ് തടയാൻ മദ്രാസ് ഹൈക്കോടതിയിൽ DMK അടിയന്തര ഹർജി ഫയൽ ചെയ്തിരുന്നു. ആസൂത്രണ ബോർഡ് നിയമന തട്ടിപ്പ്, PSEക്കെതിരെ വിവരാവകാശ കമ്മീഷൻ, ഉത്തരവ് നടപ്പാക്കാത്തതിലാണ് വിമർശനം. കാപ്പാക്കേസിൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ R സുഗതന്റെ അവധി അപേക്ഷ പരിഗണിക്കുന്നതിനായി കത്ത് നൽകിയ സംഭവത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടി. തദ്ദേശ അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്രയെ സസ്പെൻഡ് ചെയ്തു. സുഗതന് അവധിക്ക് വഴിയൊരുക്കിയതിൽ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്ര പി അരുണിമ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം നടന്നിരുന്നു. പിന്നാലെയാണ് നടപടി. മന്ത്രി KM ഷാജിയുടെയും വകുപ്പ് സെക്രട്ടറിയുടെയും എതിർപ്പ് മറികടന്നാണ് അണ്ടർ സെക്രട്ടറി അവധിക്ക് വഴിയൊരുക്കുന്ന മറുപടി കത്ത് നൽകിയത്. പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ജന്തർമന്ദറിലെ പോലീസ് നടപടി അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യ നേതാക്കൾ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമവും അയോധ്യ സംഭാവന കൊള്ളയുമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ നീക്കം ചെയ്ത നടപടിയിൽ മെറ്റയ്ക്ക് IT പാർലമെന്ററി സമിതിയുടെ രൂക്ഷ വിമർശനം. വീഡിയോ നീക്കം ചെയ്തതിന് പിന്നാലെ ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടി വേണമെന്ന് സമിതി അംഗങ്ങൾ വ്യക്തമാക്കി. പ്ലാറ്റ്ഫോമുകളിലെ വിവാദ ഉള്ളടക്കങ്ങളിൽ കമ്പനി സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കാനും മെറ്റയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സമാധാന നീക്കങ്ങൾ തുടരുകയാണ്. ഹോർമുസ് കടലെടുക്ക് തുറക്കുന്ന കാര്യത്തിൽ നിലവിൽ ഇറാനുമായി ചർച്ച നടക്കുന്നുവെന്നും ആണവ പദ്ധതിയുടെ കാര്യത്തിലുള്ള ചർച്ച അടുത്ത ഘട്ടത്തിലാണെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിനായുള്ള അവസാന നീക്കമാണിത്. ചർച്ചകൾ നടക്കുമ്പോഴും ചർച്ചയില്ലെന്ന ഇറാന്റെ നിലപാടിനെ കുറ്റപ്പെടുത്തി ട്രംപ്. ദുബായിലെ ഇന്ത്യൻ കൌൺസിൽ ജനറലായ ഡോക്ടർ MRD വിഷ്ണുവർദ്ധൻ റെഡ്ഡി നിയമിതനായി. 2008 ബാച്ച് IFS ഉദ്യോഗസ്ഥനാണ്. സതീഷ് കുമാർ ശിവന് പകരക്കാരനായാണ് റെഡ്ഡി എത്തിയിരിക്കുന്നത്. ഹൈദരാബാദിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസറായും തെലങ്കാന സർക്കാരിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രമോഷൻ വിഭാഗം സ്പെഷ്യൽ സെക്രട്ടറിയായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. UAE വിവിധ ഭാഗങ്ങളിൽ ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കഴിഞ്ഞ ദിവസം ദൈദ് മലിഹ റോഡിൽ കനത്ത മഴയും ആലിപ്പഴ വർഷവും ഉണ്ടായിരുന്നു. അസ്ഥിര കാലാവസ്ഥയിൽ വാഹനം ഓടിക്കുന്നവരും കാൽനട യാത്രക്കാരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. തട്ടിപ്പുകൾക്കും സൈബർ കുറ്റകൃത്യങ്ങൾക്കും തടയിട്ട് ദുബായ് പോലീസ്. ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിലെ കണക്കനുസരിച്ച് വൻ കുറ്റകൃത്യങ്ങളിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായ മുന്നൊരുക്കങ്ങളും അത്യാധുനിക സാങ്കേതികവിദ്യയുടെ ഉപയോഗവും ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള പ്രവർത്തനവുമാണ് ദുബായിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായകമായത്. വ്യാജ വിവരങ്ങളും തട്ടിപ്പുകളും പ്രചരിപ്പിച്ച 103 സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ ദുബായ് പോലീസ് അടച്ചുപൂട്ടി. പൊതുജനങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഓൺലൈൻ ചതിക്കുഴികൾ ഇല്ലാതാക്കാൻ ഇത് സഹായിച്ചുവെന്ന് ദുബായ് പോലീസ്. അടുത്ത വാർത്ത 2 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
5: ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 45 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 28%.
1: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 055-811-9125. நீங்கள் கேட்டுக்கொண்டிருக்கிறது Mid Mornings with Nitya.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
0: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling. What?

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: എന്റമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
4: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
5: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
4: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
5: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
4: For details, call 050-426-0948.

0: Home 92.2 FM. Home is a feeling.
1: എന്നമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: For details, call 050-426-0948.
0: Mid Morning with Nithya. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: Evergreen Partigal was brought to you by Bashabhai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കേരളത്തിൽ കനത്ത മഴ, 6 ജില്ലകളിൽ റെഡ് അലർട്ട്, 4 ഓറഞ്ച്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടുണ്ട്. ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. മഴക്കെടുതി രൂക്ഷമായ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പത്തനംതിട്ടയിലെ ദുരന്ത മേഖലകൾ സന്ദർശിച്ചു. ആറന്മുളയിലെത്തിയ മുഖ്യമന്ത്രി റാന്നി ഉൾപ്പെടെയുള്ള മേഖലകളിലെത്തി ദുരിതബാധിതരുമായി നേരിൽ സംസാരിച്ചു. മഴക്കെടുതി അനുഭവിക്കുന്നവർക്കുള്ള അടിയന്തര ആശ്വാസ സഹായങ്ങൾ സംബന്ധിച്ച തീരുമാനങ്ങൾ നാളെ ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ കൈക്കൊള്ളുന്നതിന് മുന്നോടിയായാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം. കനത്ത മഴയിൽ കേരളത്തിൽ 20 പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടമായത്. വെള്ളപ്പാച്ചിലിൽ കാണാതായ 7 പേർക്കായി തെരച്ചിൽ തുടരുന്നു. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് രൂക്ഷമായ മഴക്കെടുതികൾ ഉണ്ടായത്. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തിയതോടെ പടിഞ്ഞാറൻ മേഖല വെള്ളക്കെട്ടിലായി. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയിൽ വിവാദം അവസാനിക്കുന്നില്ല. ഹെലികോപ്റ്ററിനെക്കുറിച്ച് മുൻകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ച വി ഡി സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ പറഞ്ഞതെല്ലാം വിഴുങ്ങിയെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ. മുഖ്യമന്ത്രി പോയത് നിക്ഷേപകരെ കാണാനല്ലെന്നും ഭാര്യാപിതാവിനെ കാണാനാണെന്നും ബിനോയ് വിശ്വം ആരോപിച്ചു. പത്തനംതിട്ടയിൽ ഉണ്ടായത് സർക്കാർ സ്പോൺസർഡ് പ്രളയമെന്ന ആരോപണം ആവർത്തിച്ച് സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറന്നുവിട്ടതാണ് പ്രളയത്തിനിടയാക്കിയത്. ജനം ദുരിതമനുഭവിക്കുമ്പോൾ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ടൂറിലും വിരുന്നിലുമായിരുന്നുവെന്നും രാജു എബ്രഹാം കുറ്റപ്പെടുത്തി. മലപ്പുറം പാണക്കാട് വേങ്ങര റോഡിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. നിർമ്മാണ പ്രവൃത്തി നടത്തിയ സ്ഥലം ഉടമയ്ക്ക് നഗരസഭ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. മറുപടി ലഭിച്ച ശേഷം ബിൽഡിംഗ് പെർമിറ്റ് റദ്ദാക്കുന്നതിൽ തീരുമാനമെടുക്കും. 17 സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കും. കേരളത്തിന് പുറമെ തമിഴ്നാട്, ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, ജമ്മുകശ്മീർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. കെഎസ്ആർടിസി ബസ്സിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര, ഗതാഗത മന്ത്രി സി പി ജോണിന്റെ പ്രസ്താവന വിവാദത്തിൽ. സൌജന്യമെന്ന് കേട്ടാൽ ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറും. മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളിൽ വിടും. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകാതെ സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുമെന്നും മന്ത്രി. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലാണ് മന്ത്രിയുടെ വിവാദ പ്രസ്താവന. പ്രിയദർശിനി ബസ്സിലെ സൌജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മന്ത്രി സി പി ജോൺ. സ്ത്രീകളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് താൻ സംസാരിച്ചതെന്നും തന്റെ വാക്കുകൾ വിവാദമുണ്ടാക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലെന്നും സി പി ജോൺ. താൻ എന്താണ് പറഞ്ഞതെന്ന് ഒരു വിശദീകരണം തന്നോട് ചോദിക്കാമായിരുന്നു. പരാമർശങ്ങൾ വിവാദമായതോടെയാണ് പ്രതികരണവുമായി മന്ത്രി രംഗത്തെത്തിയത്. പ്രിയദർശിനി സൌജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് മന്ത്രി സി പി ജോൺ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ വിമർശനവുമായി മുൻമന്ത്രി കെ എൻ ബാലഗോപാൽ. ഇത് ജനത്തെ അപമാനിക്കുന്നതിന് തുല്യമെന്നും മാടമ്പി സ്വഭാവമാണ് പുറത്തുവരുന്നതെന്നും മുൻമന്ത്രി. സർക്കാരിനെ നയിക്കുന്നത് ധിക്കാരം, മന്ത്രിമാർ അനുകരിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും കെ എൻ ബാലഗോപാൽ കുറ്റപ്പെടുത്തി. പി എം ശ്രീ പദ്ധതിയുടെ പേരിൽ യു ഡി എഫ് സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും ജനങ്ങളെയും സ്വന്തം അണികളെയും ഒരുപോലെ വഞ്ചിക്കുന്നുവെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. നടക്കുന്നത് രാഷ്ട്രീയ ഇരട്ടത്താപ്പ്. മുസ്ലിം ലീഗിന്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ അറിയണം. അധികാരത്തിൽ എത്തിയപ്പോൾ കേന്ദ്രത്തിന് മുന്നിൽ മുട്ടുമടക്കി. പി എം ശ്രീ വിഷയത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ടെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ധാരണാപത്രം മരവിപ്പിക്കാൻ ആർജവം കാണിച്ചത് ഇടത് സർക്കാർ. സംസ്ഥാനത്തിനുള്ള ഫണ്ടുകൾ തടയില്ലെന്ന് പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ കേന്ദ്രത്തെ പ്രീതിപ്പെടുത്താനുള്ള നടപടിയാണ് സർക്കാർ നടത്തുന്നത്. യു ഡി എഫ് കാണിക്കുന്ന തിടുക്കം ഭയാനകം. മുസ്ലിം ലീഗിന് ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. നടി തൃഷയ്ക്കെതിരായ മോശം പരാമർശത്തിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ അറസ്റ്റിൽ. മുൻകൂർ ജാമ്യഹർജി നിലനിൽക്കില്ലെന്ന് എ ജി ഹൈക്കോടതി അറിയിച്ചു. നാളെ ബജറ്റ് സമ്മേളനം ചേരാനിരിക്കെ ഉദയനിധിയെ നിയമസഭയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നതെന്ന് ഡി എം കെ ആരോപിച്ചു. ഉദയനിധിക്കെതിരെ ടി വി കെ വനിതാ വിങ്ങും വിജയ് സർക്കാരിനെതിരെ ഡി എം കെ പ്രവർത്തകരും സംസ്ഥാന വ്യാപകമായി തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ അറസ്റ്റിനെ അപലപിച്ച് ഡിഎംകെ. വിജയ് സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കലെന്നാണ് അറസ്റ്റിനെ ഡിഎംകെ വിശേഷിപ്പിച്ചത്. കാവേരി വിഷയത്തിൽ ഡിഎംകെ തഞ്ചാവൂരിൽ നടത്തിയ പ്രതിഷേധത്തിനിടെ നടി തൃഷെ മുഖ്യമന്ത്രി വിജയുമായി ചേർത്തുള്ള അശ്ലീല പരാമർശത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തി തഞ്ചാവൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെ അറസ്റ്റ് ചെയ്യാനായി നീലാങ്കരയിലെ ഉദയനിധിയുടെ വീട്ടിൽ രാവിലെയാണ് പോലീസ് എത്തിയത്. അറസ്റ്റ് തടയാൻ മദ്രാസ് ഹൈക്കോടതിയിൽ ഡിഎംകെ അടിയന്തര ഹർജി ഫയൽ ചെയ്തിരുന്നു. പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ജന്തർമന്ദറിലെ പോലീസ് നടപടി അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യ നേതാക്കൾ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമവും അയോധ്യ സംഭാവന കൊള്ളയുമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. പശ്ചിമേഷ്യയിൽ സമാധാന നീക്കങ്ങൾ തുടരുകയാണ്. ഹോർമുസ് കടലെടുക്ക് തുറക്കുന്ന കാര്യത്തിൽ നിലവിൽ ഇറാനുമായി ചർച്ച നടക്കുന്നുവെന്നും ആണവ പദ്ധതിയുടെ കാര്യത്തിലുള്ള ചർച്ച അടുത്ത ഘട്ടത്തിലാണെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിനായുള്ള അവസാന നീക്കമാണിത്. ചർച്ചകൾ നടക്കുമ്പോഴും ചർച്ചയില്ലെന്ന ഇറാന്റെ നിലപാടിനെ കുറ്റപ്പെടുത്തി ട്രംപ്. യുഎയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കഴിഞ്ഞ ദിവസം ദൈദ് മലിഹ റോഡിൽ കനത്ത മഴയും ആലിപ്പഴ വർഷവും ഉണ്ടായിരുന്നു. അസ്ഥിര കാലാവസ്ഥയിൽ വാഹനം ഓടിക്കുന്നവരും കാൽനട യാത്രക്കാരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. തട്ടിപ്പുകൾക്കും സൈബർ കുറ്റകൃത്യങ്ങൾക്കും തടയിട്ട് ദുബായ് പോലീസ്. ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിലെ കണക്കനുസരിച്ച് വൻ കുറ്റകൃത്യങ്ങളിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായ മുന്നൊരുക്കങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള പ്രവർത്തനവുമാണ് ദുബായിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായകമായത്. വ്യാജ വിവരങ്ങളും തട്ടിപ്പുകളും പ്രചരിപ്പിച്ച 103 സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ ദുബായ് പോലീസ് അടച്ചുപൂട്ടി. പൊതുജനങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഓൺലൈൻ ചതിക്കുഴികൾ ഇല്ലാതാക്കാൻ ഇത് സഹായിച്ചുവെന്ന് ദുബായ് പോലീസ്. അടുത്ത വാർത്ത 3 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: UAE-യുടെ ഇന്നു കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
5: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
8: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
5: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
8: ഓണം വിത്ത് ഹോം എഫ് എം ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
5: Perfume Dubai, Moj Perfumes. A perfume supermarket for luxury inspired perfumes at affordable prices. Time check.
8: Brought to you by Ozone Cargo.
9: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
8: ദുബായിലിപ്പോൾ
9: രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 45 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 28%.
8: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: கல்யாணி பாட்டு எல்லாருக்கும் கூட வேண்டியதா பிளே செய்திருக்கியான ஹலோ கேரி வாடா மக்களே, கேரி வா, இது ஹோமேடா, நம்முடைய வீடுடா, ஹோம் 92.2 FM மலையாளிடா. நீங்கட கூட வர்த்தானம் பறையான் ஷீபா ஷீபா ஷீபா. ഞാൻ തന്നെ ഒരു അല്ല, ചുമ്മാ ശിവ ശിവ ശിവ എന്നൊക്കെ രണ്ടുമൂന്ന് പ്രാവശ്യം പറയുമ്പോൾ ഞാൻ തന്നെ എന്നെ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ അല്ലേ. ഞാൻ മാത്രമല്ല, നിങ്ങളും എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ഹലോ, ഇവിടെ ശ്രദ്ധിക്കൂ കുട്ടികളെ, ഇവിടെ ശ്രദ്ധിക്കൂ. നമ്മുടെ സമയമായിരിക്കുകയാണ്. നമ്മുടെ മലയാളിയുടെ സമയം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടെ ചേർന്നിരുന്ന് വർത്തമാനം പറഞ്ഞ് നമ്മുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേട്ടു പോകാനുള്ള ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് ഒന്ന് വന്നേക്കണം. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസം ഞാൻ ഉണ്ടായിരുന്നില്ല, ഇന്നലെ ഞാൻ തിരിച്ചു വന്നു. തിരിച്ചു വന്ന് നോക്കിയപ്പോൾ അറ്റൻഡൻസ് ആകെ കുറവായിരിക്കുന്നു, കുട്ടികളിൽ പലരും ക്ലാസ്സിൽ കയറിയിട്ടേ ഇല്ല. ടീച്ചർ ഒരു ലീവ് എടുത്തു എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുക, പാടില്ല പാടില്ല, വേഗം വരിക ക്ലാസ്സിലേക്ക് കേട്ടോ. ഞാൻ നല്ല പുളിങ്കമ്പ് വെട്ടി വെച്ചിട്ടുണ്ട്. പണ്ടത്തെ ടീച്ചേഴ്സൊക്കെയാണ് നല്ല അടിയൊക്കെ തരിക. ഇപ്പം നമുക്കറിയാം സ്കൂളിൽ കുട്ടികളൊന്നും തൊട്ട് നോക്കാൻ പോലും പാടില്ല, ഒന്ന് വഴക്ക് പറയാൻ പോലും പാടില്ല. അപ്പോൾ പണ്ടൊക്കെ നല്ല അടി കിട്ടിയിട്ടുണ്ട് ഇല്ലേ, നമുക്ക് പലർക്കും കിട്ടിയിട്ടുണ്ട് ഇല്ലേ. പണ്ട് ഒരു 90s ഉള്ള കുട്ടികൾ എവിടെ അടി കിട്ടാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ആ ഉണ്ട്. കുറേ കുട്ടികളുണ്ട്, വളരെ നന്നായിട്ട് പഠിക്കും, നല്ല അച്ചടക്കമൊക്കെ ഉള്ള ഒത്തിരി നല്ല കുട്ടികളും ഉണ്ട്. അപ്പോൾ എന്തായാലും അടി കിട്ടിയിട്ടുള്ള കുട്ടികളും അടി കിട്ടാത്ത കുട്ടികളും ഒക്കെ, നല്ല കുട്ടികളൊക്കെ ഇങ്ങനെ നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പഴയ കാര്യങ്ങളൊക്കെ പാട്ടിലൂടെ ഓർക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പറയണമെന്ന് തോന്നുകയാണെങ്കിൽ അതെല്ലാം ഇവിടെ പറയാം. ഇപ്പോൾ മെസ്സേജിലൂടെ ഇങ്ങോട്ടേക്ക് പറയാനേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കണം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളെ പറ്റിയിട്ടൊക്കെ പറയാവുന്നതാണ്, ചോദിക്കാം, പാട്ട് ചോദിക്കാം. എല്ലാം ഞാൻ ഓരോന്നോരോന്നായിട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഞാനാണ് ഷീബയാണ് നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാനായിട്ട് ഇവിടെ ഉള്ളത്. ഭക്ഷണം കഴിക്കാത്ത ഒരുപാട് പേര് ആരോ ഒന്ന് രണ്ട് കുട്ടികൾ അങ്ങ് വിശന്നിരിക്കുന്നുണ്ടല്ലോ. ആ പോയി ഭക്ഷണം കഴിച്ചിട്ട് വാ, വിശന്ന് ഇരിക്കണ്ട. ഞാനിങ്ങനെ മെസ്സേജ് നോക്കുമായിരുന്നു, കുറച്ച് പേരുടെ മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് പേര് മടിച്ച് ഇങ്ങനെ ഇരിക്കണം, ഭയങ്കര ചൂട് ഷീബ, മെസ്സേജൊന്നും അയക്കാൻ തോന്നുന്നില്ല, എന്തോ ഒരു മന്ദതാന്ന്. അങ്ങനെ കുറച്ച് നമുക്കൊരു ഒന്ന് കുറച്ച് എനർജിയൊക്കെ കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ അങ്ങ് കുടിച്ചേക്കണം കേട്ടോ. ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് കഴിക്കണം. ഞാനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത്, പക്ഷേ എനിക്കറിയാം നിങ്ങളും എന്നെ ഓർമ്മിപ്പിക്കും. ഉടനെ ഇപ്പോൾ ചോദ്യം വരും, ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ നമുക്ക് ചോദിച്ച് ഉത്തരമൊക്കെ പറഞ്ഞു പറഞ്ഞു പോകാം, വേഗം മെസ്സേജൊക്കെ അയക്കുക. ഇനിയിപ്പോൾ ട്രെൻഡിങ് സോങ് ഓഫ് ദ അവർ ആണ്. ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള ഒരു പാട്ട് നമ്മുടെ ഡിക്യുവിൻ്റെ ദുൽക്കുവിൻ്റെ ഒരു പാട്ട്. ഇന്നലെയും ഞാൻ ഡിക്യുവിൻ്റെ ഒരു പാട്ടായിരുന്നു പ്ലേ ചെയ്തിരുന്നത് രണ്ടാമത്. അപ്പോൾ ഇന്നും ഞാൻ ഡിക്യുവിൻ്റെ ഒരു പാട്ട്, അതായത് ആകാശം ഒക്കെത്തറ എന്ന സിനിമയിലെ പാട്ടാണ്. മൂവി റിലീസിൻ്റെ കൃത്യമായിട്ടുള്ള ഡേറ്റ് വരുന്നതേ ഉള്ളൂ കേട്ടോ. ആകാശം ഒക്കെത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെലുങ്കാണ്, തെലുങ്ക് അറിയാമെന്നുള്ളവർക്ക് അറിയാം. എ സ്റ്റാർ ഇൻ ദ സ്കൈ എന്നാണ് എൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആകാശം ഒക്കെത്തറ എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അവർ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് AOT എന്നും കൂടെ ആ ഒരു പേരിന് ചുരുക്കപ്പേരിട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ അജയൻ്റെ രണ്ടാം മോഷണം AR പോലെയൊക്കെ AOT ആകാശം ഒക്കെ തറ എന്ന ചിത്രത്തിലെ പാട്ടാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ജി വി പ്രകാശ് കുമാർ അദ്ദേഹമാണ് ഈ സിനിമയുടെ പാട്ടുകൾക്കൊക്കെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. നിത്യ മാമൻ പാടിയിട്ടുള്ള ഒരു കുട്ടി കുട്ടി പോവേ എന്നുള്ള പാട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ട്രെൻഡിങ് സോങ് ഒക്കെ കേട്ട് വരുമ്പോൾ ഞാൻ എല്ലാവരുടെ മെസ്സേജൊക്കെ ഇങ്ങനെ നോക്കുന്നതായിരിക്കും. കുട്ടികളെല്ലാവരും തന്നെ ക്ലാസ്സിൽ ഹാജരാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് മലയാളി ഡായിലേക്ക്. അപ്പൊ ഇനി മടിച്ച് നിൽക്കേണ്ട, കേറി വാട മക്കളെ, കേറി വാദാ വരുന്നു ട്രെൻഡിങ് സോങ് ഓഫ് ദ അവർ ആകാശം ഒക്കെ തറ.
1: Trending song of the hour brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 055-811-9125.
1: Ningal kettondirikkunnathu Malayalida with Shiva.
2: സ്ത്രീകളുടെ സൗജന്യ യാത്രയെ പരിഹസിച്ച് ഗതാഗത മന്ത്രി. ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകളുടെ തള്ളിക്കയറ്റം പരാമർശം വിവാദമായി. പരാമർശം തെറ്റല്ല, പാഠം പഠിച്ചുവെന്ന് മന്ത്രി. പൊതുവിടങ്ങളിലെ വാവിട്ട വാക്ക്.
3: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
4: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്ക് ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
5: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7-11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
6: മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് 2018 എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം തുടക്കം. അപ്രതീക്ഷിതമായി മുന്നിലേക്കെത്തുന്ന അപകടങ്ങളെ അതിജീവിക്കാനുള്ള നായികയുടെ പോരാട്ടത്തിന്റെ കഥ പറയുന്ന ഇമോഷണൽ ത്രില്ലർ ചിത്രം. വിസ്മയ മോഹൻലാലിനൊപ്പം ഒരു സർപ്രൈസ് കഥാപാത്രവുമായി മോഹൻലാലും, ഒപ്പം ആശിഷ് ജോൺ ആന്റണി, സായ് കുമാർ, മനോജ് കെ ജയൻ, മിയ ജോർജ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 7 തിയേറ്ററുകളിലേക്ക് എത്തുന്നു തുടക്കം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
7: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു ഹോം 92.2 FM.
9: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
10: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
11: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
12: Affordable and immediate. That's the power of radio advertising.
13: For our special packages, call now or WhatsApp to 055-666-5859.
14: That's 055-666-5859.
15: Home 92.2 FM. Home is a feeling.
16: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
17: മലയാളിട ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

വിലായത് ബുദ്ധാ എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ആരും മെസ്സേജ് അയച്ചില്ല. എനിക്ക് തോന്നി എനിക്കിന്ന് ഈ പാട്ട് പ്ലേ ചെയ്യണമെന്ന്. അതെന്താണെന്നറിയാമോ, ഇന്ന് നമ്മുടെ ട്രെൻഡിങ് സോങ് ഓഫ് ദ അവറിൽ ഞാൻ നമ്മുടെ ഡി ക്യുവിൻ്റെ പുതിയ സിനിമ വരാൻ പോകുന്ന സിനിമ ആകാശവിലോ ഒക്കെ തറ ആ സിനിമയിലെ പാട്ടാണ് പ്ലേ ചെയ്തത്. അപ്പം എനിക്ക് ആ പാട്ടിങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഹായ് ഇതുപോലെ ഉണ്ടല്ലോ നമ്മുടെ വിലായത് ബുദ്ധയിലെ പാട്ട്, ഏകദേശം ചുമ്മാ ഇത്തിരി ചെറിയൊരു ചായ എവിടെയൊക്കെയോ. അപ്പം എനിക്ക് പെട്ടെന്ന് ഈ പാട്ടുകൂടെ കേൾക്കണം തോന്നി. പിന്നെ ഞാൻ എല്ലാവരുടെയും മെസ്സേജ് ഇങ്ങനെ നോക്കുമായിരുന്നു. തുടക്കത്തിൽ ഞാനിങ്ങനെ പറഞ്ഞു നമ്മുടെ സ്കൂളിൽ പ്രത്യേകിച്ചും 80s 90s കാലഘട്ടത്തിലൊക്കെ ഉള്ള കുട്ടികൾക്ക് നല്ല അടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും, ടീച്ചറിൽ നിന്ന് നല്ല വടിയുണ്ട് അടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വടിയുണ്ട് തല്ല് കിട്ടിയിട്ടുള്ള കുട്ടികൾ ഇവിടെ ഹാജരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാൻ പറഞ്ഞിട്ട്. വളരെ മിടുക്കന്മാരും മിടുക്കിമാരുമായിട്ടുള്ള കുട്ടികളാണ് ഇവിടെ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനീഷ് പറഞ്ഞിരിക്കുകയാണ്, ശിവ എനിക്ക് അടിയൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ ഞാൻ വടി കൊണ്ട് കൊടുക്കുമായിരുന്നു എന്ന്. ശരി ശരി. അതുപോലെ തന്നെ സന്തോഷ് കുമാർ പച്ചാട്ട് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ സ്കൂളിൽ പോകുന്ന സമയം വടിക്ക് നല്ല കളർ എന്താണ് കളർ കൊണ്ട് കൊടുത്തിട്ട് കൊണ്ടുപോകും, എനിക്ക് മനസ്സിലായില്ല പറഞ്ഞത്. എന്നാലും ടീച്ചർ വന്നാൽ ആദ്യം സന്തോഷിന് അടി കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വിനോദ് പറഞ്ഞിരിക്കുന്നു, ഹായ് ശിവ എനിക്ക് കുറച്ച് അടിയൊക്കെ കിട്ടുമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടി കിട്ടാത്ത കുട്ടികളുണ്ടോ അന്നത്തെ കാലത്ത്? ശിവ ഉണ്ടോ? പേര് വെച്ചിട്ടില്ല കേട്ടോ. മനോഹരമായിട്ടുള്ള മെസ്സേജൊക്കെ അയച്ചിട്ട് എന്തുകൊണ്ടാണ് പേര് വയ്ക്കാത്തത്? 4193 അവസാനിക്കുന്ന നമ്പറിൽ നിന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. ഞാൻ പഴയ മെസ്സേജൊക്കെ നോക്കി, പക്ഷെ പഴയതൊന്നും കാണുന്നില്ല. എന്തായാലും സന്തോഷം മെസ്സേജ് അയച്ചതിൽ. ഹായ് ശിവ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ ഒരു സുഹൃത്തിൻ്റെ മെസ്സേജ് എനിക്ക് സഫ്വാനാണെന്ന് തോന്നുന്നു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് സഫ്വാനെ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. റോഷ്നിയുടെ ഗുഡ് ആഫ്റ്റർനൂൺ കിട്ടിയിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ റോഷ്നി. ശിബി ചോദിക്കുകയാണ്, നീ ഉറങ്ങിയോ നിലാവേ? ഇവിടെ നിലാവൊന്നുമില്ല, നല്ല ചൂടാണ് കേട്ടോ. ഈ ചൂടെടുത്ത് പ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ നമ്മളെ ഓർക്കുന്ന പാട്ടൊക്കെ ചോദിക്കുന്നത്. ശിബിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ് അല്ലേ ശിബി? പക്ഷേ ഈ സമയം ഞാൻ ആ പാട്ട് പ്ലേ ചെയ്ത് തരൂല. സങ്കടം വരും നമുക്ക്, ചൂടാണെങ്കിലും സങ്കടമുള്ള പാട്ട് കേട്ടല്ലോ ഉണ്ടല്ലോ, സഹിക്കാൻ പറ്റൂല. ഓക്കെ, കുറച്ചുകൂടെ ഇത്തിരി സന്തോഷമുള്ള പാട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ സന്തോഷത്തോടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചോളൂ. ചില പാട്ട് എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അത് തുറന്ന് പറയുകയും ചെയ്യും കേട്ടോ, ഇത് ഇത്തിരി വിഷമമാണ് എന്ന്. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഈ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ വീക്കെൻഡിൽ നമ്മുടെ ഹോം തിയേറ്ററിൽ തുടക്കം എന്ന് പറഞ്ഞ മൂവി കാണാനായിട്ടുള്ള അവസരം ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വിസ്മയ മോഹൻലാലിൻ്റെ കുറച്ച് ഇൻ്റർവ്യൂസ് ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ, ഭയങ്കര ക്യൂട്ടായിട്ടാണ് സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. വളരെ ടാലൻറ്റഡ് ആണെന്ന് ആ ഒരു പാട്ടിൻ്റെ ആ ഒരു സീനിലൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്ടിങ് വിസ്മയനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നും. ചില സുഹൃത്തുക്കളെയൊക്കെ ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ചില ബന്ധുക്കളെയും ചില സുഹൃത്തുക്കളെയൊക്കെ വരുന്ന സമയത്ത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കുമല്ലോ. അവരുടെ മുഖം കാണുമ്പോൾ, അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ, അവർ ചിരിക്കുന്നത് കാണുമ്പോൾ ഒക്കെ നമുക്കൊരു വലിയ സന്തോഷം തോന്നൂല്ലേ. എനിക്ക് പെട്ടെന്ന് വിസ്മയനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് കേട്ടോ. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു കുട്ടി. അതിൻ്റെ സ്ക്രീൻ പ്രസൻസ് ഇപ്പോൾ നോക്കുമ്പോൾ ഒന്ന് രണ്ട് ഒരു പാട്ടാണ് ഞാൻ കണ്ടത്. പിന്നെ ഇന്നലെ ഈവനിങ്ങിൽ നമ്മുടെ തുടക്കത്തിൻ്റെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. പിന്നെ കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. ഭയങ്കര ഒരു രസമുണ്ട് കേട്ടോ, കുഞ്ഞു ബബ്ലി ഭയങ്കര രസമായിട്ടാണ് സംസാരിക്കുന്നതൊക്കെ. അങ്ങനെയാണ് തുടക്കത്തെ. അപ്പോൾ ഈ തുടക്കം നമുക്ക് മൂവി കാണാനായിട്ടുള്ള അവസരമുണ്ട്. അപ്പോൾ എങ്ങനെ മൂവിയുടെ ടിക്കറ്റ് സ്വന്തമാക്കാം എന്നുള്ള കാര്യമൊക്കെ ഞാൻ വഴി പറഞ്ഞു തരാം. ഇനിയിപ്പോൾ തമിഴ് പാട്ടിൻ്റെ സമയമാണ്. അപ്പോൾ ഞാൻ നമ്മുടെ നയൻതാരയുടെ ഏറ്റവും പുതിയ മൂവി ഹായിലെ പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. രസഗുല്ല പാട്ട് ഇതിനകം തന്നെ ട്രെൻഡിങ് ആയി കഴിഞ്ഞ ഒരു പാട്ടാണ്. അപ്പോൾ രസഗുല്ല സോങ് ആണ് ഇനി വരാൻ പോകുന്നത്. ഹോം എഫ്എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: You are listening to Malayalida with Sheba.
2: സ്ത്രീകളുടെ സൗജന്യ യാത്രയെ പരിഹസിച്ച് ഗതാഗത മന്ത്രി. ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകളുടെ തള്ളിക്കയറ്റം, പരാമർശം വിവാദമായി. പരാമർശം തെറ്റല്ല, പാഠം പഠിച്ചുവെന്ന മന്ത്രി. പൊതുവിടങ്ങളിലെ വാവിട്ട വാക്ക്.
3: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ടേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
4: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
5: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
6: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
4: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
7: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
4: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
7: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Rightway Accounting and Auditing.
4: ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
7: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

അനിലോക മുറക്കാരി ലോകയിലെ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് പ്രീതയാണ് എന്ന് മെസ്സേജ് അയച്ചത്. ഹലോ ഷീബ, സുഖമല്ലേ എന്ന് ചോദിച്ചിരിക്കുന്നു. ഹലോ പ്രീത, സുഖമാണ് അവിടെ, അല്ല ഇവിടെ സുഖമാണ്, അവിടെയും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ പ്രമോദിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. വിനോജ് ഷാർജയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു പാട്ട് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നല്ല ചൂടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, നല്ല ചൂടാണ്. ചൂട് പുറത്ത് ചൂടായിക്കോട്ടെ, പക്ഷെ നമ്മൾ ചൂടാവരുത്. ഏത്, അതാണ്. പിന്നെ മൻഷാദിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? ഇവിടെ സുഖം, അവിടെയും സുഖം എന്ന് വിശ്വസിക്കുന്നു. ഹാദിക്ക് പറഞ്ഞിരിക്കുകയാണ്, ആരോടും പറയണ്ട, എനിക്കൊരു ടിക്കറ്റ് തരണമെന്ന്. തുടക്കമെന്ന മൂവി കാണാനായിട്ടുള്ള ടിക്കറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. തരാം, ഇപ്പോൾ ശരിയാക്കി തരാം കേട്ടോ. ഓക്കെ, പിന്നെ ഫുഡൊക്കെ കഴിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ പേരറിയില്ലല്ലോ, അല്ലല്ലോ പേരറി. ഞാൻ ഈ പഴയ മെസ്സേജൊക്കെ തപ്പി പിടിക്കണം. പേര് ഓക്കെ,

0: അജീഷ്, അജീഷേ കണ്ടുപിടിച്ചു ഞാൻ പേര് കേട്ടോ. ഞാൻ പോണു, നമ്മുടെ മെസ്സേജ് ഒന്ന് നോക്കാൻ പറയാൻ ടൈം ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയല്ലേ രാഹുലേ, ഞാൻ എന്തായാലും കണ്ടു കേട്ടോ. പിന്നെ എനിക്കൊരു പാട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശാഖിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ബിബിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ബിബിൻ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഹായ് ഷീബ, സഫാൻ്റെ മെസ്സേജ്, രഞ്ജിത്ത് എനിക്കൊരു പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്, പാട്ട് പ്ലേ ചെയ്ത് തരാമല്ലോ. നമ്മുടെ മെഹബൂബയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, മെഹബൂബ അറിയാണ് ഞാൻ വന്നപ്പോൾ ഇന്നെന്തേ അവിടെ മഴ പെയ്യുന്നു എന്നൊരു അസൽ ഖേമയിൽ, അതാണ് ഞാനൊരു മഴയായി മാറിയോ എന്നൊരു സംശയമുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് താമരക്കിളി പാടുന്നു എന്നുള്ള പാട്ട് മൂന്നാം പക്കത്തിലെ പാട്ട് പ്ലേ ചെയ്യണം എന്നൊരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് സുഹൃത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇന്നലെ എനിക്കത് പ്ലേ ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് എനിക്ക് ആ പാട്ട് പ്ലേ ചെയ്യണം. അപ്പോൾ ഞാൻ താമരക്കിളി പാടുന്നു എന്നുള്ള പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ എവർഗ്രീൻ സോങ്ങിൻ്റെ സമയമായതുകൊണ്ട് അപ്പോൾ അത് കേട്ട് കഴിഞ്ഞ് വന്നിട്ട് ഓരോരുത്തരുടെ ഇപ്പോൾ ചോദിച്ചിട്ടുള്ള പാട്ടുകളൊക്കെ ഞാൻ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ, ഇവിടുത്തെ വിശേഷങ്ങളും നാട്ടിലെ വിശേഷങ്ങളും ഒക്കെ പറയാനായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 എന്ന നമ്പറിലേക്ക്.
1: Brought to you by Basha Bhai Biryani, authentic Dindigal Biryaniyum, Chennai Bhai Veettu Kalyana Biryaniyum, ini aaswadikkam. Vasalhav Block 4, Karama.

0: Evergreen Partigal was brought to you by Bashabai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിട വിത്ത് ഷീബ.
2: സ്ത്രീകളുടെ സൗജന്യ യാത്രയെ പരിഹസിച്ച് ഗതാഗത മന്ത്രി. ട്രാൻസ്പോർട്ട് ബസിൽ സ്ത്രീകളുടെ തള്ളിക്കയറ്റം പരാമർശം വിവാദമായി. പരാമർശം തെറ്റല്ല, പാഠം പഠിച്ചുവെന്ന് മന്ത്രി. പൊതുവിടങ്ങളിലെ വാവിട്ട വാക്ക്.
3: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
4: You're listening to Home 92.2 FM. Home is a feeling.
5: Malayalida.
6: Kerala, Kerala.

പണ്ടെല്ലാവരും കണ്ണപ്പനുണ്ണിയിലൂടെ കേട്ട പാട്ട് ഇപ്പോഴേ അനന്തൻകാട് എന്ന ചിത്രത്തിലൂടെയും എല്ലാവരും വീണ്ടും കേട്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരു കൊച്ചു സന്തോഷം കൂടുതൽ ഇല്ലേ നമുക്ക് പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർക്ക്? ഉണ്ടെന്ന്. അവിടെ ഇരുന്ന് തലയാട്ടിയ ഞാൻ എങ്ങനെ കാണും? പക്ഷെ എനിക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ആ മുഖത്ത് വരുന്ന സന്തോഷം. പ്രത്യേകിച്ച് പഴയ പാട്ടുകൾ പുതിയ രൂപത്തിൽ അല്ലെങ്കിൽ പുതിയ സിനിമയിലൊക്കെ കേൾക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം മനസ്സിലാവുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെയാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇന്ന് പൊന്നിൻ കട്ടയാണെന്നാലും എന്ന പാട്ട് ഇടുമോ എന്ന് ചോദിച്ചത്, പൊന്നിൻ കട്ടയാണെന്നാലും എന്നുള്ള പാട്ട് ഇടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ആരാണെന്നല്ലേ, റിജിനാണ് മെസ്സേജ് അയച്ചത്. അപ്പൊ റിജിന്റെ ഇഷ്ടപ്പെട്ട പാട്ടും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പാട്ട് കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പൊട്ടിപ്പോയോ എന്തോ? പാട്ടിടുവോ? പാട്ടിട്ടു. ഈ ശരിക്കും നമ്മുടെ ഈ നമ്മുടെ നാട്ടു രീതിയിലുള്ള വർത്തമാനങ്ങളുണ്ടല്ലോ, അത് കേൾക്കാനും ഭയങ്കര രസമാണ് അല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പാട്ടിടുവോ എന്ന് ചോദിച്ചത്. അപ്പം ഞാനത് പ്ലേ ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത് ശാന്തമി രാത്രിയിലാണ്. അത് തുടരുമെന്ന മൂവിയിൽ വന്ന ശാന്തമി രാത്രിയിൽ പ്ലേ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഖിൽ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷീബ, ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ ഭക്ഷണത്തിനെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യമാണ് ചോദിച്ചെങ്കിൽ ഞാൻ കഴിച്ചിട്ടില്ല. കാരണം ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് നാട്ടിൽ നിന്ന് ഉള്ള കുറച്ച് സ്നാക്സ് ഒക്കെ ഇവിടെ എല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ട് ഞാനും അതിൽ നിന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം എന്തായാലും അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ നമ്മുടെ മെഹബൂബ ചോദിച്ചിരിക്കുകയാണ്, ഷീബ വന്ന സമയത്ത് ഇന്നലെയും മലയാളി ഡായുടെ സമയത്ത് മഴയായിരുന്നു, ഇന്നും മഴയാണ്, അവിടെ റാസൽ ഖൈമയിൽ നാട്ടിൽ നിന്ന് മഴയാണോ കൊണ്ടുവന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതങ്ങനെയാണ്, എത്ര ചൂടത്തിരുന്നാലും ചില വ്യക്തികളൊക്കെ കടന്നു വരുമ്പോൾ നിങ്ങൾക്കത് മഴ പോലെ ഒരു തണുപ്പ് പോലെ തോന്നും. അതൊരു ആശ്വാസമായിട്ട് കരുതും മെഹബൂബ. ഓക്കെ, വി ജി എസ് നായരുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. പേരറിയിക്കാത്ത ഞാൻ ഗുഡ് ആഫ്റ്റർനൂൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വി ജി എസ് നായരുടെ പേര് ഇവിടെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ തിരിച്ചങ്ങോട്ടും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. മുഹമ്മദ് റാഫി ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് മുഹമ്മദ് റാഫി, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ രാഹുൽ രാജ് ഈ ചൂടത്തിരുന്ന് ജ്യൂസ് കുടിക്കുന്ന ചിത്രമാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ മനുഷ്യ അത് എനിക്ക് ടിക്കറ്റ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, ടിക്കറ്റിന് വേണ്ടിയിട്ട് എങ്ങനെ മെസ്സേജ് അയക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അത് പറയാം കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, അടുത്ത മണിക്കൂറിൽ പറയാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് വാർത്തയൊക്കെ കേട്ടിട്ട് വരാം. കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM-ൽ മലയാളിടാ, നിങ്ങളുടെ കൂടെ വർത്താനം പറയാൻ ഷീബ.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: മഴക്കെടുതി പ്രളയബാധിത മേഖലകൾ സന്ദർശിച്ച മുഖ്യമന്ത്രി. ഉദയനിധിയെ വിട്ടയക്കണമെന്ന തമിഴ്നാട് ഹൈക്കോടതി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാത്തതിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷണർ വിവരാവകാശ കമ്മീഷന്റെ കടുത്ത വിമർശനം. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥിക്ക് ഉത്തരക്കടലാസുകളുടെ പകർപ്പും അഭിമുഖത്തിന്റെ മാർക്കും വിവരങ്ങളും ലഭ്യമാക്കാത്തത് തീർത്തും നിരുത്തരവാദപരമാണെന്ന് കമ്മീഷൻ. വിവരങ്ങൾ കൈമാറാനുള്ള മുൻ ഉത്തരവ് ഉദ്യോഗസ്ഥൻ മനഃപൂർവ്വം അട്ടിമറിക്കുകയാണെന്നും ഇത് വിവരാവകാശ നിയമത്തോടുള്ള വെല്ലുവിളിയാണെന്നും കമ്മീഷൻ കുറ്റപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. PSCക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര, ഗതാഗത മന്ത്രി CP ജോണിന്റെ പ്രസ്താവന വിവാദത്തിൽ. സൌജന്യമെന്ന് കേട്ടാൽ ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറും. മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളിൽ വിടും. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകാതെ സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുമെന്നും മന്ത്രി. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലാണ് മന്ത്രിയുടെ വിവാദ പ്രസ്താവന. പ്രിയദർശിനി ബസ്സിലെ സൌജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മന്ത്രി CP ജോൺ. സ്ത്രീകളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് താൻ സംസാരിച്ചതെന്നും തന്റെ വാക്കുകൾ വിവാദമുണ്ടാക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലെന്നും CP ജോൺ. താൻ എന്താണ് പറഞ്ഞതെന്ന് ഒരു വിശദീകരണം തന്നോട് ചോദിക്കാമായിരുന്നു. പരാമർശങ്ങൾ വിവാദമായതോടെയാണ് പ്രതികരണവുമായി മന്ത്രി രംഗത്തെത്തിയത്. കേരളത്തിൽ കനത്ത മഴ തുടരുന്നു. 12 ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട്. മഴ മുന്നറിയിപ്പിൽ രാത്രിയോടെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മാറ്റം വരുത്തിയത്. നേരത്തെ എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടായിരുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും. പത്തനംതിട്ടയിലെ പ്രളയ മേഖലകളായ റാന്നി, ആറന്മുള സ്ഥലങ്ങൾ മുഖ്യമന്ത്രി സന്ദർശിക്കുന്നു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ക്യാമ്പുകളുടെ പ്രവർത്തനവും മുഖ്യമന്ത്രി വിലയിരുത്തി. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലെ ഏകോപനത്തിൽ സർക്കാരിന് വീഴ്ചയുണ്ടായെന്ന വിമർശനത്തിനിടെയാണ് പ്രദേശങ്ങൾ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി എത്തിയത്. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയിൽ വിവാദം അവസാനിക്കുന്നില്ല. ഹെലികോപ്റ്ററിനെക്കുറിച്ച് മുൻകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ച VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ പറഞ്ഞതെല്ലാം വിഴുങ്ങിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുഖ്യമന്ത്രിക്ക് പോയത് നിക്ഷേപകരെ കാണാനല്ലെന്നും ഭാര്യാപിതാവിനെ കാണാനാണെന്നും ബിനോയ് വിശ്വം ആരോപിച്ചു. പത്തനംതിട്ടയിൽ ഉണ്ടായത് സർക്കാർ സ്പോൺസർഡ് പ്രളയമെന്ന ആരോപണം ആവർത്തിച്ച് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറന്നുവിട്ടതാണ് പ്രളയത്തിനിടയാക്കിയത്. ജനം ദുരിതമനുഭവിക്കുമ്പോൾ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ടൂറിലും വിരുന്നിലുമായിരുന്നുവെന്നും രാജു എബ്രഹാം കുറ്റപ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് റാന്നി, ആറന്മുള മേഖലകളിൽ പ്രളയ സമാനമായ സാഹചര്യവും ജാഗ്രതയും തുടരുകയാണ്. വനമേഖലയിൽ രാത്രി ശക്തമായ മഴ ഉണ്ടാകാത്തത് ആശ്വാസമായിട്ടുണ്ട്. മലപ്പുറം പാണക്കാട് വേങ്ങന റോഡിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. നിർമ്മാണ പ്രവൃത്തി നടത്തിയ സ്ഥലം ഉടമയ്ക്ക് നഗരസഭ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. മറുപടി ലഭിച്ച ശേഷം ബിൽഡിംഗ് പെർമിറ്റ് റദ്ദാക്കുന്നതിൽ തീരുമാനമെടുക്കും. 17 സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കും. കേരളത്തിനു പുറമെ തമിഴ്നാട്, ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, ജമ്മുകശ്മീർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. തമിഴ്നാട് നിയമസഭാ പ്രതിപക്ഷ നേതാവും DMK നേതാവുമായ ഉദയനിധി സ്റ്റാലിൻ പോലീസിന്റെ കസ്റ്റഡിയിൽ. കാവേരി നദീജല വിഷയത്തിൽ DMK നടത്തിയ പ്രതിഷേധത്തിനിടെ നടി തൃഷയെക്കുറിച്ച് നടത്തിയ ദ്വയാർത്ഥ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെതിരെ 6 വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. താൻ തെറ്റായൊന്നും പറഞ്ഞിട്ടില്ലെന്ന് ഉദയനിധിയുടെ പ്രതികരണം. വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടു, നിയമപരമായി നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ്. തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ ഇന്ന് തന്നെ വിട്ടയക്കണമെന്ന് തമിഴ്നാട് ഹൈക്കോടതി. ഹൈക്കോടതിയിൽ നിലപാടറിയിച്ച് TVK സർക്കാർ. കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്യാൻ, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാം. റിമാൻഡ് ചെയ്യേണ്ടതില്ലെന്ന് തമിഴ്നാട് AG ഹൈക്കോടതിയെ അറിയിച്ചു. ഉദയനിധി അന്വേഷണവുമായി സഹകരിക്കണമെന്ന് കോടതി വ്യക്തമാക്കി. നീതി ലഭിച്ചെന്ന് DMK യുടെ പ്രതികരണം. പിഎം ശ്രീ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ ഉപസമിതിയുടെ അവസാന യോഗം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്താണ് യോഗം. മന്ത്രിമാർ ചുമതലയുള്ള ജില്ലകളിലായതിനാൽ തന്നെ ഓൺലൈനായാകും യോഗം. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള എല്ലാ പുരോഗതിയും ചർച്ച ചെയ്യും. ഉപസമിതി റിപ്പോർട്ടിന്റെ ഏകദേശ രൂപവും യോഗത്തിലുണ്ടാകും. പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ജന്തർമന്ദറിലെ പോലീസ് നടപടി അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യ നേതാക്കൾ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമവും അയോധ്യ സംഭാവന കൊള്ളയുമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. പശ്ചിമേഷ്യയിൽ സമാധാന നീക്കങ്ങൾ തുടരുകയാണ്. ഹോർമോസ് കടലെടുക്ക് തുറക്കുന്ന കാര്യത്തിൽ നിലവിൽ ഇറാനുമായി ചർച്ച നടക്കുന്നുവെന്നും ആണവ പദ്ധതിയുടെ കാര്യത്തിലുള്ള ചർച്ച അടുത്ത ഘട്ടത്തിലാണെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിനായുള്ള അവസാന നീക്കമാണിത്. ചർച്ചകൾ നടക്കുമ്പോഴും ചർച്ചയില്ലെന്ന ഇറാന്റെ നിലപാടിനെ കുറ്റപ്പെടുത്തി ട്രംപ്. യുഎയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കഴിഞ്ഞ ദിവസം ദൈദ് മലിഹ റോഡിൽ കനത്ത മഴയും ആലിപ്പഴ വർഷവുമുണ്ടായിരുന്നു. അസ്ഥിര കാലാവസ്ഥയിൽ വാഹനം ഓടിക്കുന്നവരും കാൽനട യാത്രക്കാരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. തട്ടിപ്പുകൾക്കും സൈബർ കുറ്റകൃത്യങ്ങൾക്കും തടയിട്ട് ദുബായ് പോലീസ്. ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിലെ കണക്കനുസരിച്ച് വൻ കുറ്റകൃത്യങ്ങളിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായ മുന്നൊരുക്കങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള പ്രവർത്തനവുമാണ് ദുബായിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായകമായത്. വ്യാജ വിവരങ്ങളും തട്ടിപ്പുകളും പ്രചരിപ്പിച്ച 103 സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ ദുബായ് പോലീസ് അടച്ചുപൂട്ടി. പൊതുജനങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഓൺലൈൻ ചതിക്കുഴികൾ ഇല്ലാതാക്കാൻ ഇത് സഹായിച്ചുവെന്ന് ദുബായ് പോലീസ്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
5: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
8: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫ്.
5: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് നമ്പർ 0585829220.
8: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
5: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices. Time check. Time check.
8: Brought to you by Ozone Cargo.
9: ഗുഡ് ആഫ്റ്റർനൂൺ. ദുബായിൽ ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
8: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
10: Weather update. Weather update.
8: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
9: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 44 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 29%.
10: Weather update. Weather update.
8: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

മലയാളിടാ ബ്രോട്ട് ടു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ഖലീഫയിലെ പാട്ട്, ഖലീഫയിലെ പാട്ട് എന്ന് കേൾക്കാനായിട്ട്. ഖലീഫയിലെ ഒരു പുതിയ പാട്ട്, അടിപൊളി പാട്ട് പ്ലേ ചെയ്ത് തരുമോ ഷീബ എന്ന് ചോദിച്ചുകൊണ്ട് സിറാജാണ് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പൊ സിറാജിന്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. സിറാജേ, കേട്ടാ പാട്ട്? കേട്ട് കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് ഹോമെടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. കേറി വാടാ മക്കളെ, കേറി വാ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളല്ലേ ഇവിടെ ഉള്ളത്, നിങ്ങളുടെ മെസ്സേജല്ലേ ഞാനിവിടെ പറയുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ മടിച്ച് ആ പടിവാതിൽക്കൽ തന്നെ ഇങ്ങനെ നമ്മുടെ ശിരസ്കരായി നിൽക്കുന്നത്? ഒന്ന് മുഖം ഉയർത്തി നോക്കൂ. അതെ, ഇവിടെ ഞാനാണ് വിളിച്ചത്. 0585829200 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഈ നമ്പറിലേക്ക് പെട്ടെന്ന് മെസ്സേജ് ചെയ്യാനായിട്ട് റെഡി ആയിരുന്നുള്ളൂ. കാരണം ഈ വീക്കെൻഡിൽ നമുക്ക് ഹോം തിയേറ്ററിൽ നമ്മുടെ വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം എന്നുള്ള സിനിമ കാണാനുള്ള അവസരമാണ് ഉള്ളത്. നമ്മുടെ ലാലേട്ടനും അതിനകത്തൊരു ഒരു ക്യാമിയോ അപ്പിയറൻസ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൽ തന്നെ എല്ലാ ട്വിസ്റ്റുകളും വരുന്ന ഒരു ഭാഗത്ത് ലാലേട്ടൻ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കും ആ സിനിമയിൽ എന്ന് വിശ്വസിക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് താരങ്ങളൊക്കെ വരുന്ന സിനിമ. പിന്നെ ആൻ്റണി പെരുമ്പാവൂർ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ ശബ്ദത്തെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും, ശബ്ദമൊക്കെ ശ്രദ്ധിക്കുന്ന എല്ലാവരും സംസാരിക്കുന്നത്. നല്ല കിടിലം സൗണ്ടാണ്. നമ്മുടെ അർജുൻ ഉണ്ടല്ലോ തമിഴ് മൂവിയിലുള്ള, അദ്ദേഹത്തിൻ്റെ അർജുൻ്റെ ഒരു വോയിസ് പോലെയുണ്ട്. പഴയ അർജുൻ അല്ല കേട്ടോ, പുതിയ അർജുൻ, അർജുൻ ദാസ് എന്നാണ് പേര്, ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അപ്പോൾ അർജുൻ്റെ വോയിസ് പോലെ എനിക്ക് പെട്ടെന്ന് തോന്നി അത് കേട്ടപ്പോൾ. കൊള്ളാം. ആശിഷ്, ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ, വിസ്മയ മോഹൻലാലൊക്കെ വരുന്ന നല്ലൊരു സിനിമ. ജൂഡ് ആൻ്റണി എന്തായാലും നമ്മളെ, അദ്ദേഹം വിചാരിക്കുന്ന സംഭവങ്ങളെല്ലാം ഒത്തുവരുമ്പോൾ നല്ലൊരു മൂവി നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കില്ല. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഡയറക്ടർ കൂടെയാണ് ജൂഡ് ആൻ്റണി എന്ന് പറയുന്നത്. അപ്പോൾ ആൻ്റണി, ജൂഡ് ആൻ്റണി നമുക്ക് തരുന്ന ഈ ഒരു മൂവി നല്ലൊരു സിനിമയായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ തുടക്കം എന്നുള്ള സിനിമ കാണാനായിട്ട് ഒരുങ്ങുമ്പോൾ നിങ്ങൾക്കായിട്ടുള്ള സമ്മാനം ഹോം 92.2 FM-ലൂടെ ടിക്കറ്റായിട്ട് ഞങ്ങൾ തരികയാണ്. അപ്പോൾ തുടക്കം കാണാനായിട്ട് വേഗം മെസ്സേജ് അയച്ചോളൂ. തുടക്കം കാണാനായി തിടുക്കത്തോടെ മെസ്സേജ് അയക്കുന്നവർ ആരൊക്കെയാണെന്ന് ഞങ്ങൾ നോക്കട്ടെ. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം തുടക്കം എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ട് വേണം മെസ്സേജ് അയക്കേണ്ടത്. വാട്സാപ്പിലേക്ക് 0585829200 ആണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഓക്കെ, കുറച്ച് മെസ്സേജ് ഉണ്ട്. അടുത്ത പാട്ട് കേട്ട് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ മെസ്സേജിലേക്ക് പോവാമേ. ഇനിയിപ്പോൾ ട്രെൻഡിങ് സോങ് ഓഫ് ദി അവർ ഈ മണിക്കൂറിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. നമ്മുടെ നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ സിനിമ വരെയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. അപ്പോൾ അതിലെ പാട്ടാണ് എല്ലാവർക്കും കൂടെ വേണ്ടി പ്ലേ ചെയ്യുന്നത്. വിഷ്ണു വിജയാണ് സിനിമയിലെ പാട്ടുകളൊക്കെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഈ പാട്ട് പാടിയിരിക്കുന്നത് ഒരു കുറുമ്പുള്ള പാട്ടാണ്. ഈ പാട്ട് പാടിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട എം ജി ശ്രീകുമാറാണ്. അപ്പോൾ കേട്ടിട്ട് വരാം. Trending song of the hour. Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993. Mandrigam, mandrigam.

0: song of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 055-811-9125.
2: You are listening to Malayalita with Sheba.
3: സ്ത്രീകളുടെ സൗജന്യ യാത്രയെ പരിഹസിച്ച് ഗതാഗത മന്ത്രി. ട്രാൻസ്പോർട്ട് ബസിൽ സ്ത്രീകളുടെ തള്ളിക്കയറ്റം പരാമർശം വിവാദമായി. പരാമർശം തെറ്റല്ല, പാഠം പഠിച്ചുവെന്ന് മന്ത്രി. പൊതുവിടങ്ങളിലെ വാവിട്ട വാക്ക്.
4: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.
11: You're listening to Home 92.2 FM. Home is a feeling.
12: Malayalita.
13: മലയാളിട ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ്, ബിഹൈൻഡ് പാർക്ക് റിജീസ്, കരാമ.

0: അടക്കം എന്ന ചിത്രത്തിലെ ഒരു ചക്രപാട്ട്, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ചക്ര ചിത്ര ചേച്ചിയാണ് പാട്ട് പാടിയിരിക്കുന്നത്. ചിത്ര ചേച്ചിയുടെ ശബ്ദം കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആരുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഒരു ചക്രയാണ് ചിത്ര ചേച്ചി എന്ന് പറയുന്നത്. അതുപോലെ എനിക്ക് തോന്നി, ഈ തുടക്കം മൂവിയുടെ ട്രെയിലർ കണ്ടപ്പോഴും ഇതിലെ പാട്ട് കണ്ടപ്പോഴും പിന്നെ നമ്മുടെ വിസ്മയ സംസാരിക്കുന്നത് കണ്ടപ്പോഴും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചക്ര നായികയായി മാറാനുള്ള ഒരു പരിപാടിയിലാണെന്ന് തോന്നുന്നു. വിസ്മയ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടാണ് സംസാരിക്കുന്നതൊക്കെ. അപ്പൊ എന്തായാലും തുടക്കത്തിലെ പാട്ട് നമ്മൾ കേട്ടു. ഈ വീക്കെൻഡിൽ നമുക്ക് സ്പെഷ്യൽ സ്ക്രീനിംഗ് ഉണ്ട് തുടക്കം എന്ന ചിത്രമാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ സീമയ്ക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. സീമ, ഇന്നലെ ഞാൻ തുടക്കത്തിൽ ഈ പാട്ടാണ് നമ്മുടെ ഷോയുടെ തുടക്കത്തിൽ ഈ പാട്ടാണ് ഞാൻ പ്ലേ ചെയ്തിരുന്നത്. പിന്നെ രജിത്തിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. അശോക് ചോദിച്ചിട്ടുണ്ട് ഷീബയുടെ ശബ്ദം ശരിയായിട്ടില്ലല്ലേ എന്നും. അശോക് നാട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം എന്റെ ശബ്ദം കുറച്ചിങ്ങനെ ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യും അല്ലേ. പോട്ട് അശോകെ പോട്ട്, എനിക്കേ ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഒരു എന്താ ഒരു കുറച്ച് സ്ട്രെയിൻ ആണെങ്കിലും ചിലപ്പോൾ ത്രോട്ട് പെയിൻ ആണെങ്കിലും ഒക്കെ എനിക്ക് നിങ്ങളുടെ കൂടെ വർത്താനം പറഞ്ഞില്ലെങ്കിലാണ് എനിക്കൊരു വേദന കൂടുതൽ. ഇപ്പം ഞാൻ ഓക്കെയാണ് കേട്ടോ, അങ്ങനെ ത്രോട്ട് പെയിൻ വലുതായിട്ടൊന്നുമില്ല. വരച്ചേറിയത് ഓക്കെ. അടുത്ത മെസ്സേജിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുഹമ്മദ് റാഫി മെസ്സേജ് അയച്ചിട്ടുണ്ട്, രജിത് മെസ്സേജ് അയച്ചിട്ടുണ്ട്, മുസ്തഫയുടെ മെസ്സേജ് ഇവിടെ കിട്ടി, ജാസിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, പ്രവീൺ മണിയുടെ മെസ്സേജ്, അബ്ദുൾ അസീസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, രാജേഷ് പി പി മെസ്സേജ് അയച്ചിട്ടുണ്ട്, മുത്തിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, വൈശാഖ് റിജിൻ ഹലോ പറഞ്ഞിട്ടുണ്ട്, സുഖമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പേരില്ലല്ലോ, പേരില്ലാത്ത ഒരുപാട് മെസ്സേജുകൾ ഇവിടെ വരുന്നുണ്ട്. ദയവായി നിങ്ങളുടെ മനോഹരമായ ആ നാമധേയം നിങ്ങളുടെ സന്ദേശങ്ങളിൽ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടിന് വേണ്ടിയിട്ട്, ആ ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു സുഹൃത്തൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എവിടെ ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അഭിജിത്താണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമ്മുടെ നീരജ് മാധവിൻ്റെ പോനാൽ പോട്ടും പോടാ എന്നുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന്. അഭിജിത്തെ, പോനാൽ പോട്ടും പോടാ എന്നുള്ള പാട്ട് ഞാൻ പ്ലേ ചെയ്ത് തരും. അതൊരു ബ്രേക്കപ്പ് സോങ് ആണ്. അഭിജിത്ത് എന്താണോ ബ്രേക്കപ്പ് സോങ് ചോദിച്ചിരിക്കുന്നത്, രഹസ്യമാണെങ്കിൽ മെസ്സേജ് ആയിട്ട് അയച്ചോളൂ, ഞാനത് എല്ലാവരോടും പറഞ്ഞോളാം. അപ്പോൾ അത് പരസ്യമാവില്ലേ അല്ലേ. അതാണ് ചില രഹസ്യങ്ങളൊക്കെ നമുക്കിങ്ങനെ പറയണമെന്ന് തോന്നും. ഇനിയിപ്പോൾ നമുക്ക് തമിഴ് സോങ്ങിൻ്റെ സമയമാണേ, നമുക്കൊരു കാര്യം ചെയ്യാം. വാമാ വാമ എന്നുള്ള പാട്ട്, അത് പുതിയ തമിഴ് സോങ് ആണത്. ടെ ഞാൻ നോട്ട് ചെയ്ത് വെച്ച് ഏതാണ് മൂവി എന്നുള്ള മറന്നുപോയി. യെസ്, ഇദയം മുരളി എന്ന സിനിമയിലെ പാട്ടാണ്. എന്നമ്മ കണ്ണമ്മ എന്നമ്മാ കണ്ണ് സൗഖ്യമാ. ഹലോ ഹലോ, ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും. ഇവിടെ ഒരു പെൺകുട്ടി വന്ന് നൃത്തം ചെയ്യുകയാണ്. കുറച്ച് ദിവസമായി സംസാരിച്ചിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കട്ടെ. മൂന്നാമത്തെ മൈക്കിലേക്ക് ഹാജരാകൂ കുട്ടി. മൈ ഡിയർ കുട്ടി ചാത്തൻ കേൾക്കാം.
1: മൈ ഡിയർ, ഞാൻ വന്നിരിക്കുന്നത്.
0: ഈ വന്നിരിക്കുന്ന കുട്ടിയുടെ പേരാണ്, ഇതാണ് നമ്മുടെ കഥാനായിക. ബാല
1: എന്തോ,
0: ഇത് നമ്മുടെ നിത്യക്കുട്ടിയാണ്. ബാലാമണി, ഞാനേ കണ്ടുള്ളൂ,
1: മാത്രമേ കണ്ടുള്ളൂ.
0: എന്തൊക്കെയുണ്ട് നിത്യക്കുട്ടി? ഞാൻ ഇന്നലെ നമ്മുടെ ഷോ തുടങ്ങുന്ന സമയത്ത്, മലയാളിയുടെ തുടങ്ങുന്ന സമയത്ത് നിത്യക്ക് അനർഘ നിർഗളമായിട്ട് ഞാനിങ്ങനെ താങ്ക്സ് ഒക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒന്ന് രണ്ട് മെസ്സേജ് വന്ന്, അത്രയ്ക്ക് അങ്ങോട്ട് താങ്ക്സ് ഒന്നും ശീബയ്ക്ക് അല്ല നിത്യക്ക് പറയേണ്ട. ഒരു വക ഇവിടെ നിന്ന് മിണ്ടിയില്ല, മലയാളി ഡയലി പാട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
1: ഇടയ്ക്കൊക്കെ ഞാൻ വരുമായിരുന്നു, എന്നിട്ട് പ്രധാനപ്പെട്ട ചില വാർത്തകളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സിനിമാക്കാരുടെ കാര്യമൊക്കെ പറഞ്ഞ്
0: സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ അതാ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് കടന്നു വരികയാണ്. ഒപ്പം ഒരു നമസ്കാരവും പറഞ്ഞുകൊണ്ട് എന്റെ കൈകൾ നിന്നെ മൂടുമ്പോൾ. ഈ പാട്ടൊക്കെ പാടിക്കൊടുക്കണ്ടായിരുന്ന ഇടയ്ക്കിടയ്ക്ക്.
1: ശേഷം തിരിച്ചു വന്നിട്ട് സത്യം കേട്ടോ, ഞാൻ ഇവിടെ ഒരു പണിയെടുത്തില്ല, പക്ഷെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കാവൽക്കാരിയായിട്ട്.
0: ഞാൻ കുറച്ച് വാച്ച്മാൻമാരെ ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ. കുട്ടി, ഞാൻ പറഞ്ഞതല്ലേ എന്റെ മലയാളിയിടാ നല്ല മുത്തുപോലെ നോക്കണേ.
1: മുത്തുപോലെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു,
0: അതെനിക്ക് മനസ്സിലായി. കുട്ടി കൃത്യമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു എന്നെനിക്ക് മനസ്സിലായി.
1: കാരണം ഇവിടെ ഒരു സാധനം പോലും പോവാതിരിക്കരുത്, പിന്നെ സിനിമ പരസ്യങ്ങൾ കൃത്യമായി പോകണം, അതൊക്കെ നോക്കി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു.
0: ഓക്കെ, അപ്പൊ എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പ്രിയപ്പെട്ട മലയാളിയിലെ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു മനോഹരമായ പാട്ട് പാടിയാലും.
1: നല്ല ശബ്ദത്തിലായി ഇരിക്കുന്നത്,
0: നല്ല ശബ്ദം. എന്റെ ശബ്ദം തന്നെ കണ്ടില്ലേ, എന്ത് രസം, കരകര കരകര കരകര.
1: എനിക്ക് നല്ല പനി അടിച്ചിട്ടുണ്ട് കേട്ടോ.
0: എനിക്ക് കുട്ടിയാണോ തന്നത്? എനിക്ക് പനി. ഞാനിവിടെ എല്ലാരും കഴിക്കുന്ന ഒരു ഡോള് കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് കേറിയിരിക്കുന്നത്.
1: ഡോളോ കഴിക്കണം, ശരിയാ.
0: ഡോളോ പെനഡോൾ
1: അല്ല. എന്നാ ശബ്ദമൊക്കെ റെഡി ആവട്ടെ, നമുക്ക് പൊളിക്കാം.
0: ആ ഓക്കെ. എന്നാലും എന്നാലും ഈ ശബ്ദത്തിൽ പാടാൻ പറ്റിയ ഒരു പാട്ടുണ്ട്.
1: ഏതാ
0: പാട്?
1: നിങ്ങൾ
0: എല്ലാരും എന്നോട്
1: ചോദിക്കും,
0: നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് എന്തരോ മഹാനോ. ഞാൻ ഭയങ്കര സംഗീതജ്ഞയാണ്, നിത്യം അറിയാത്തോണ്ടാണ്. നമുക്ക് പാടിയ പാടാൻ പറ്റിയ പാട്ട് ദുംതന ദുംതാ ദുംതന ദുംതാ ഹേ ഹേ ഹേ ദളവാ തെരുവിലെ മച്ചാനേ മച്ചാനേ മച്ചാനേ മനസ്സിൽ മുഴുവൻ
1: മനസ്സ് മുഴുവൻ മലയാളിയുടെ.
0: നാട്ടിൽ ഇവൻ രസികൻ, വീട്ടിൽ
1: ഇവൻ രസികൻ.
0: എന്താ പോയി ഓക്കെ, ചുമ്മാ എല്ലാരെയും ഒന്ന് വെറുപ്പിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാടണമല്ലോ.
1: നമ്മുടെ ഈ പാട്ടുണ്ടോ ചോദിച്ചത്? ഞാൻ ഈ ചോദിക്കാം, മറ്റേ നന്ദനത്തിലെ
0: അതല്ലോ
1: ആ പാട്ടൊക്കെ പാടി എനിക്ക് പേടിയാവും.
0: കൃഷ്ണ വിളിച്ച് അവിടെ
1: ഇരിക്കും. മറ്റേ പാട്ട് ആരും ആ പാട്ട് നമ്മുടെ ഉണ്ടോ?
0: ഓ
1: എനിക്ക് മാത്രം കേട്ടാ മതി. കാണാതെ ചുണ്ടത്തെ ചെമ്പക മുട്ടിൻ

0: തൊട്ട് തൊട്ട് നോക്കാമോ എന്ന് തൊട്ടാവാടി നിന്നെ. ഞാൻ വിളിച്ചിട്ടില്ല, കടന്നു കടക്കു പുറത്ത്.
1: ഓക്കേ, ബൈ ഗൈസ്.
0: ഈശ്വര, നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് കൂട്ടുകാരെ, ഞാൻ പറഞ്ഞു വിട്ടു ഇവിടെ നിന്ന്. അപ്പൊ ഇനി നമുക്ക് തമിഴ് പാട്ട് കേട്ടിട്ട് വരാം. യെസ്, ഇതയ മുരളി എന്ന സിനിമയിലെ പാട്ടാണ് എല്ലാവർക്കും കൂടെ വേണ്ടിട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്.
2: തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ഷീബ.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkum swandam.
2: എന്തമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: For details, call 050-426-0948.
4: സ്ത്രീകളുടെ സൗജന്യ യാത്രയെ പരിഹസിച്ച് ഗതാഗത മന്ത്രി. ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകളുടെ തള്ളിക്കയറ്റം പരാമർശം വിവാദമായി. പരാമർശം തെറ്റല്ല, പാഠം പഠിച്ചുവെന്ന് മന്ത്രി. പൊതുവിടങ്ങളിലെ വാവിട്ട വാക്ക്.
3: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
2: എന്തമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: For details, call 050-426-0948.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജി

0: പക്ഷെ ഞാൻ പോടാന്നൊന്നും പറയില്ല കേട്ടോ, പക്ഷെ ഡാ എന്ന് പറയും, പോട എന്ന് പറയില്ല, ഡാ എന്ന് പറയും, ഡാ ഡാ. കാരണം ഇത് മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബാടാ. ഒരു സെക്കൻഡ് ഇടാ. ഈ തൊണ്ടയുടെ കാര്യം ഇടയ്ക്കിടയ്ക്ക് ശബ്ദത്തിൽ കിച്ചിച്ച് വരുന്ന കൂട്ടുകാരെ, നിങ്ങൾ എന്നോട് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ പോനാൽ പോട്ടും പോട എന്നുള്ള പാട്ട് കുറച്ച് മുമ്പേ ബ്രേക്കപ്പ് സോങ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭിജിത്താണ് ചോദിച്ചിരുന്നത്. അഭിജിത്തെ എന്തായാലും ഞാൻ പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. കരയില്ല കരയില്ല, മതി മതി മതി കേട്ടോ. എനിക്ക് മനസ്സിലായി ആ ഉള്ളിലെ വിഷമം. ബ്രേക്കപ്പ് സോങ് എന്ന് പറഞ്ഞപ്പോഴും നീരജ് മാധവിൻ്റെ പോനാൽ പോട്ടും പോട എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് സംഗതി പിടികിട്ടി. ഇനി ആ മൂലയിലിരുന്ന് കരയേണ്ട, പണിയെടുക്കണം പണിയെടുക്കണം. നമ്മളിവിടെ വന്നിരിക്കുന്നത് പണിയെടുക്കാനാണ്. ഓക്കെ ഓക്കെ, ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ തമാശയായിട്ട് പറഞ്ഞു വിടും, പക്ഷേ ചിലപ്പോൾ അതിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിലൊന്ന് വേദനിക്കുന്നുണ്ടായിരിക്കും അല്ലേ. പോട്ട് പക്ഷെ വേദനിക്കണ്ട. ഇനിയിപ്പോൾ നമ്മൾ ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിലെ അനുരാഗിണി എന്നുള്ള പാട്ട് കേൾക്കാം പോവാണ്. ഈ പാട്ടിന്ന് കേൾക്കാനായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചത് മായയാണ്. ഷീബക്കുട്ടി സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. മായക്കുട്ടി സുഖമാണ്, ഇവിടെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. മായ, മായയുടെ പേര് പറഞ്ഞപ്പോഴാണ് ഞാൻ വീണ്ടും നമ്മുടെ വിസ്മയെ ഓർത്തത്. വിസ്മയ മോഹൻലാലിനെ എല്ലാവരും മായ മായ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ മായക്കുട്ടിയുടെ തുടക്കം എന്നുള്ള സിനിമ ഈ വീക്കെൻഡിൽ നമുക്ക് സ്പെഷ്യൽ സ്ക്രീനിംഗ് ഉണ്ട്. അപ്പോൾ തുടക്കം മൂവി കാണാനായിട്ട് നിങ്ങൾക്ക് തിടുക്കത്തോടെ മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 എന്ന നമ്പറിലേക്ക്, നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ആദ്യം Home 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക. പിന്നെ തുടക്കം, പിന്നെ നിങ്ങളുടെ ആ മനോഹരമായിട്ടുള്ള പേരും കൂടി ചേർത്തുകൊണ്ട് വേണം മെസ്സേജ് അയക്കേണ്ടത്. നെൽസൺ പോളിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. രഞ്ജിത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ശ്രീജേഷ് ദുബായിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നവാസിൻ്റെ മെസ്സേജ് കിട്ടി. പിന്നെ സുധീർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ മെസ്സേജും ഞാൻ കണ്ടു. ഹായ് തിരിച്ച് അങ്ങോട്ടും എല്ലാവർക്കും ഹായ് ഹലോ നമസ്കാരം ഒക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത പാട്ട് നമുക്ക് കേട്ടിട്ട് വരാം. ഈ മണിക്കൂറിലെ എവർഗ്രീൻ സോങ്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 052-803-1100.
1: യു ആർ ലിസണിംഗ് ടു മലയാളിഡ വിത്ത് ഷീബ.

പാട്ട് ചെമ്പകം പാട്ട് കേൾക്കാനായിട്ട് ഇന്ന് നമ്മുടെ നെൽസൺ പോളാണ് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പോൾ നെൽസന്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നത്. കുറച്ചുപേരുടെ പാട്ടിലേക്ക് ഇന്നും എത്താൻ പറ്റിയിട്ടില്ല, ക്ഷമിച്ചേക്കണം കേട്ടോ. അടുത്ത ദിവസങ്ങളിൽ ഇന്ന് പ്ലേ ചെയ്യാത്തവരുടെ പാട്ടൊക്കെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM. ഇപ്പോൾ നമ്മുടെ വാർത്തയുടെ സമയം ഇങ്ങനെ ആയി വരുന്നു, അപ്പോൾ ഞാനങ്ങ് മാറി കൊടുക്കട്ടെ. കേട്ടോണേ.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: മഴക്കെടുതി പ്രളയബാധിത മേഖലകൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി. ഉദയനിധിയെ വിട്ടയക്കണമെന്ന് തമിഴ്നാട് ഹൈക്കോടതി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാത്തതിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷണർ വിവരാവകാശ കമ്മീഷന്റെ കടുത്ത വിമർശനം. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥിക്ക് ഉത്തരക്കടലാസുകളുടെ പകർപ്പും അഭിമുഖത്തിന്റെ മാർക്കും വിവരങ്ങളും ലഭ്യമാക്കാത്തത് തീർത്തും നിരുത്തരവാദപരമാണെന്ന് കമ്മീഷൻ. വിവരങ്ങൾ കൈമാറാനുള്ള മുൻ ഉത്തരവ് ഉദ്യോഗസ്ഥൻ മനഃപൂർവ്വം അട്ടിമറിക്കുകയാണെന്നും ഇത് വിവരാവകാശ നിയമത്തോടുള്ള വെല്ലുവിളിയാണെന്നും കമ്മീഷൻ കുറ്റപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. PSC നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര, ഗതാഗതമന്ത്രി CP ജോണിന്റെ പ്രസ്താവന വിവാദത്തിൽ. സൌജന്യമെന്ന് കേട്ടാൽ ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറും. മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളിൽ വിടും. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകാതെ സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുമെന്നും മന്ത്രി. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലാണ് മന്ത്രിയുടെ വിവാദ പ്രസ്താവന. പ്രിയദർശിനി ബസ്സിലെ സൌജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മന്ത്രി CP ജോൺ. സ്ത്രീകളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് താൻ സംസാരിച്ചതെന്നും തന്റെ വാക്കുകൾ വിവാദമുണ്ടാക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലെന്നും CP ജോൺ. താൻ എന്താണ് പറഞ്ഞതെന്ന് ഒരു വിശദീകരണം തന്നോട് ചോദിക്കാമായിരുന്നു. പരാമർശങ്ങൾ വിവാദമായതോടെയാണ് പ്രതികരണവുമായി മന്ത്രി രംഗത്തെത്തിയത്. കേരളത്തിൽ കനത്ത മഴ തുടരുന്നു. 12 ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട്. മഴ മുന്നറിയിപ്പിൽ രാത്രിയോടെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മാറ്റം വരുത്തിയത്. നേരത്തെ എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടായിരുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും. പത്തനംതിട്ടയിലെ പ്രളയ മേഖലകളായ റാന്നി, ആറന്മുള സ്ഥലങ്ങൾ മുഖ്യമന്ത്രി സന്ദർശിക്കുന്നു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ക്യാമ്പുകളുടെ പ്രവർത്തനവും മുഖ്യമന്ത്രി വിലയിരുത്തി. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലെ ഏകോപനത്തിൽ സർക്കാരിന് വീഴ്ചയുണ്ടായെന്ന വിമർശനത്തിനിടെയാണ് പ്രദേശങ്ങൾ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി എത്തിയത്. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയിൽ വിവാദം അവസാനിക്കുന്നില്ല. ഹെലികോപ്റ്ററിനെക്കുറിച്ച് മുൻകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ച VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ പറഞ്ഞതെല്ലാം വിഴുങ്ങിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുഖ്യമന്ത്രിക്ക് പോയത് നിക്ഷേപകരെ കാണാനല്ലെന്നും ഭാര്യാപിതാവിനെ കാണാനാണെന്നും ബിനോയ് വിശ്വം ആരോപിച്ചു. പത്തനംതിട്ടയിൽ ഉണ്ടായത് സർക്കാർ സ്പോൺസർഡ് പ്രളയമെന്ന ആരോപണം ആവർത്തിച്ച് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറന്നുവിട്ടതാണ് പ്രളയത്തിനിടയാക്കിയത്. ജനം ദുരിതമനുഭവിക്കുമ്പോൾ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ടൂറിലും വിരുന്നിലും ആയിരുന്നുവെന്നും രാജു എബ്രഹാം കുറ്റപ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് റാന്നി, ആറന്മുള മേഖലകളിൽ പ്രളയ സമാനമായ സാഹചര്യവും ജാഗ്രതയും തുടരുകയാണ്. വനമേഖലയിൽ രാത്രി ശക്തമായ മഴ ഉണ്ടാകാത്തത് ആശ്വാസമായിട്ടുണ്ട്. മലപ്പുറം പാണക്കാട് വേങ്ങന റോഡിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. നിർമ്മാണ പ്രവൃത്തി നടത്തിയ സ്ഥലം ഉടമയ്ക്ക് നഗരസഭ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. മറുപടി ലഭിച്ച ശേഷം ബിൽഡിംഗ് പെർമിറ്റ് റദ്ദാക്കുന്നതിൽ തീരുമാനമെടുക്കും. 17 സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കും. കേരളത്തിന് പുറമെ തമിഴ്നാട്, ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, ജമ്മുകശ്മീർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. തമിഴ്നാട് നിയമസഭാ പ്രതിപക്ഷ നേതാവും DMK നേതാവുമായ ഉദയനിധി സ്റ്റാലിൻ പോലീസിന്റെ കസ്റ്റഡിയിൽ. കാവേരി നദീജല വിഷയത്തിൽ DMK നടത്തിയ പ്രതിഷേധത്തിനിടെ നടി തൃഷയെക്കുറിച്ച് നടത്തിയ ദ്വയാർത്ഥ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെതിരെ 6 വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. താൻ തെറ്റായൊന്നും പറഞ്ഞിട്ടില്ലെന്ന് ഉദയനിധിയുടെ പ്രതികരണം. വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടു, നിയമപരമായി നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ്. തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ ഇന്ന് തന്നെ വിട്ടയക്കണമെന്ന് തമിഴ്നാട് ഹൈക്കോടതി. ഹൈക്കോടതിയിൽ നിലപാടറിയിച്ച് TVK സർക്കാർ. കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്യാൻ, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാം, റിമാൻഡ് ചെയ്യേണ്ടതില്ലെന്ന് തമിഴ്നാട് AG ഹൈക്കോടതിയെ അറിയിച്ചു. ഉദയനിധി അന്വേഷണവുമായി സഹകരിക്കണമെന്ന് കോടതി വ്യക്തമാക്കി. നീതി ലഭിച്ചെന്ന് DMK യുടെ പ്രതികരണം. പിഎം ശ്രീ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ ഉപസമിതിയുടെ അവസാന യോഗം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്താണ് യോഗം. മന്ത്രിമാർ ചുമതലയുള്ള ജില്ലകളിലായതിനാൽ തന്നെ ഓൺലൈനായാകും യോഗം. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള എല്ലാ പുരോഗതിയും ചർച്ച ചെയ്യും. ഉപസമിതി റിപ്പോർട്ടിന്റെ ഏകദേശ രൂപവും യോഗത്തിലുണ്ടാകും. പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ജന്തർമന്ദറിലെ പോലീസ് നടപടി അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യാസെക്യു നേതാക്കൾ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമവും അയോധ്യ സംഭാവന കൊള്ളയുമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. പശ്ചിമേഷ്യയിൽ സമാധാന നീക്കങ്ങൾ തുടരുകയാണ്. ഹോർമുസ് കടലെടുക്ക് തുറക്കുന്ന കാര്യത്തിൽ നിലവിൽ ഇറാനുമായി ചർച്ച നടക്കുന്നുവെന്നും ആണവ പദ്ധതിയുടെ കാര്യത്തിലുള്ള ചർച്ച അടുത്ത ഘട്ടത്തിലാണെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിനായുള്ള അവസാന നീക്കമാണിത്. ചർച്ചകൾ നടക്കുമ്പോഴും ചർച്ചയില്ലെന്ന ഇറാന്റെ നിലപാടിനെ കുറ്റപ്പെടുത്തി ട്രംപ്. യുഎയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കഴിഞ്ഞ ദിവസം ദൈദ് മലിഹ റോഡിൽ കനത്ത മഴയും ആലിപ്പഴ വർഷവും ഉണ്ടായിരുന്നു. അസ്ഥിര കാലാവസ്ഥയിൽ വാഹനം ഓടിക്കുന്നവരും കാൽനട യാത്രക്കാരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. തട്ടിപ്പുകൾക്കും സൈബർ കുറ്റകൃത്യങ്ങൾക്കും തടയിട്ട് ദുബായ് പോലീസ്. ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിലെ കണക്കനുസരിച്ച് വൻ കുറ്റകൃത്യങ്ങളിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായ മുന്നൊരുക്കങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള പ്രവർത്തനവുമാണ് ദുബായിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായകമായത്. വ്യാജ വിവരങ്ങളും തട്ടിപ്പുകളും പ്രചരിപ്പിച്ച 103 സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ ദുബായ് പോലീസ് അടച്ചുപൂട്ടി. പൊതുജനങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഓൺലൈൻ ചതിക്കുഴികൾ ഇല്ലാതാക്കാൻ ഇത് സഹായിച്ചുവെന്ന് ദുബായ് പോലീസ്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: UAE-യുടെ ഇന്നു കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
5: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
8: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹ വിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
5: ഈ രാജ്യത്തിന്റെ വികസനത്തിന് UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
8: ഓണം വിത്ത് ഹോം എഫ് എം ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ് അൽവാസൽ റോഡ് ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു GCC.
5: പെർഫ്യൂം ദുബായ്, മോജ് പെർഫ്യൂംസ്, എ പെർഫ്യൂം സൂപ്പർ മാർക്കറ്റ് ഫോർ ലക്ഷറി ഇൻസ്പയർഡ് പെർഫ്യൂംസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്.
1: You're tuned into Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിങ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. സംഭവ ബഹുലമായിട്ടുള്ള ദിവസമാണ്. നമ്മുടെ നാട്ടിലെ മഴ വാർത്തകളൊന്നും കുറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് നിരവധി ജില്ലകളിൽ റെഡ് അലേർട്ടുണ്ട്, ഓറഞ്ച് അലേർട്ടുണ്ട്, യെല്ലോ അലേർട്ടുണ്ട്. അങ്ങനെ എല്ലാ ജില്ലകളിലും ഒരുവിധം കനത്ത മഴ തന്നെ ഉള്ള വാർത്തകളാണ് വരുന്നത്. അതിനിടയിലാണ് KSRTCയെ സംബന്ധിച്ചിട്ട് ഗതാഗത മന്ത്രിയുടെ ഒരു പ്രസ്താവന വരുന്നത്. സ്ത്രീകളുടെ സൗജന്യ യാത്രയെ കളിയാക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പരാമർശം. അതും വേറെ മന്ത്രിയോ വേറെ മുന്നണിയോ വേറെ രാഷ്ട്രീയ പാർട്ടിയോ അല്ല വരുന്നത്. ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകളുടെ തല്ലിക്കയറ്റം, അങ്ങനെയുള്ള ആ ഒരു പരാമർശം വലിയ രീതിയിൽ വിവാദമായിട്ടുണ്ട്. പരാമർശം തെറ്റല്ല, പാഠം പഠിച്ചുവെന്ന് മന്ത്രി പറയുന്നു. പൊതുവിടങ്ങളിലെ വാവിട്ട വാക്കിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചാലോ. വിളിക്കാം 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വഴിയിൽ എവിടെയെങ്കിലും മഴക്കാഴ്ചയോ മഴക്കോളോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പറയാൻ മടിക്കേണ്ട, വിളിക്കാം 800-922-0. നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാൻ മാത്രമല്ല കേട്ടോ, അതല്ലാതെയും മഴ വാർത്തകളോ റോഡിൽ കാണുന്ന എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഗതാഗതക്കുരുക്കോ ആക്സിഡൻറ്റോ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന രീതിയിലും ഇന്ന് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ മറക്കേണ്ട, 800-922-0 എന്നതാണ് ടോൾ ഫ്രീ നമ്പർ. സ്ത്രീകളുടെ സൗജന്യ യാത്രയെ കളിയാക്കുന്നു മന്ത്രി CP ജോൺ, ഗതാഗത മന്ത്രി. ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ ഇങ്ങനെ തള്ളിക്കയറുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, പണമില്ലാത്ത സൗജന്യ യാത്ര വരുമ്പോൾ സ്ത്രീകളെല്ലാം വലിയ രീതിയിൽ യാത്ര ചെയ്യാൻ തുടങ്ങുന്നു. എന്നാൽ അതേസമയം അവരവരുടെ മക്കളെ സ്വകാര്യ സ്കൂളിൽ പഠിപ്പിക്കുന്നു, സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകുന്നില്ല, ഗവൺമെന്റ് ആശുപത്രിയിലെ ചികിത്സ തേടി വരുന്നു. സൗജന്യ യാത്ര കിട്ടുമെന്ന് പറയുമ്പോൾ ഓടി വന്നതിൽ തിക്കിത്തിരക്കി കയറുന്നു. അങ്ങനെ ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട പരാമർശങ്ങളാണോ ഉണ്ടായത് എന്നതാണ് ഒരുവിധം എല്ലാവരും സംസാരിക്കുന്നത്. എന്തായാലും മന്ത്രി അതിൽ ഒരു വിശദീകരണമൊക്കെ നടത്തിയിട്ടുണ്ട്, എങ്കിലും അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ തൃപ്തരല്ല എന്നാണ് കാര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മന്ത്രിമാരായാലും സാധാരണക്കാരായാലും ഒരു സേവനം കൊടുത്തിട്ട് അതെന്തോ സൗജന്യം കിട്ടുന്ന രീതിയിൽ എന്ന് പറഞ്ഞിട്ട് അവർ അപമാനിക്കുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? അതോ ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രസ്താവനയായിട്ട് അതിനെ കാണേണ്ടിയിരിക്കുന്നോ? വിളിക്കാം 800-922-0. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്? ജോസഫ്, താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണ്? അങ്ങനെ ഒരു മന്ത്രി പറയേണ്ടിയിരുന്നോ? പ്രത്യേകിച്ച് ഗതാഗത മന്ത്രി. എന്താണ് പറഞ്ഞത്? ഞാനത് വായിച്ചതേ ഉള്ളൂ, ഞാനത് കണ്ടിട്ടുമില്ല, ആ പരിപാടി കണ്ടിട്ടുമില്ല. ഞാനും വായിച്ച ആളാണ്, ഇക്കണ്ട എല്ലാ മാധ്യമങ്ങളും ഞാൻ ക്രോസ് ചെക്ക് ചെയ്ത ആളും കൂടിയാണ്. താങ്കൾ കാണുകയും കേട്ടൊന്നും ചെയ്തിട്ടില്ല അല്ലേ? അത് ശരി, എനിക്കൊന്ന് താങ്കൾ അത് കാണുകയോ കേൾക്കുകയോ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിട്ട് പറയാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര, അതിനെയാണ് അദ്ദേഹം പിന്നെ സൗജന്യം എന്ന് കേട്ടാൽ ബസ്സിലെ സ്ത്രീകൾ തള്ളിക്കയറും, മക്കളെ ഫീസ് നൽകിയിട്ട് സ്വകാര്യ സ്കൂളിൽ വിടും, അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകാതെ സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കും. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുന്നു എന്നാണ് ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞത്.
2: ശരി, ഇനി ഇതില് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഈ പദ്ധതി കൊണ്ടുവന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരാളാണ് ഞാൻ. ഇതെന്താ കാരണം വെച്ചാല് എല്ലാ സ്ത്രീകൾക്കും കൂടെ അനുവദിച്ചതുകൊണ്ട് ഒന്നല്ലെങ്കിൽ എയ്ജ് വെക്കണമായിരുന്നു, അല്ലെങ്കിൽ BPL കാർഡ് ഉടമകൾക്ക് പ്രത്യേക കാർഡ് കൊടുത്ത് പാസ് വെച്ച് കൊടുക്കണമായിരുന്നു. ഇവിടെ എന്താ ഉണ്ടായിരുന്നു വെച്ചാല് സ്ത്രീകൾ മാത്രമല്ലല്ലോ കഷ്ടപ്പെടുന്ന ജനവിഭാഗം, അതെല്ലാം ഉണ്ട്. 60-65 മാരിയുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൊടുത്താലും തെറ്റില്ലായിരുന്നു, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് മാത്രമായിട്ട് കൊടുക്കാം, കുട്ടികൾക്കും സ്ത്രീകൾക്കും. അല്ലാതെ ഇതൊരു പാർട്ടിയുടെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് സ്ത്രീകളെ, അതിന് മാത്രമുള്ള സാമ്പത്തിക മന്ത്രി ഇന്നൊന്നും കേരള സംസ്ഥാനത്തിന് ഇല്ല, ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ കൊടുക്കുന്നത് അവിടെ അതിനകത്തായിട്ടുള്ള വരുമാനം ഉള്ളത് കൊണ്ടാണ്. ഇത് ഈ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാ? ഒന്നാമത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ മന്ത്രിക്ക് പറയേണ്ടി വന്നു ഇപ്പൊ, അതായത് ഈ പദ്ധതി കൊടുത്തത് പ്രകാരം KSRTCക്ക് അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നഷ്ടം ഉണ്ടാവും. ഇനി ഇത് കൂടാണ്ട് ഇത് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യവസായം, അതായത് പ്രൈവറ്റ് ബസ് അവർക്ക് ഉണ്ടായിരുന്ന ലോസ് അവരത് പറഞ്ഞിട്ടുണ്ട് പല കേസുകളിലും, ഞങ്ങള് ലീസിന് തരാൻ തയ്യാറാണ്, സർക്കാർ ഏറ്റെടുത്ത് നടത്തും, മിനിമം ഇത്ര രൂപ തന്നാൽ മതി എന്നുള്ളത്. നിങ്ങൾ സൗജന്യം കൊടുത്തിട്ട് അത് ഉപയോഗിക്കുന്നതിന് കളിയാക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ
1: ആദ്യം തന്നെ സൗജന്യം ഒഴിവാക്കായിരുന്നതാണ് താങ്കളുടെ ഒരു അഭിപ്രായം അല്ലേ?
2: തീർച്ചയായും സൗജന്യം കൊടുത്തോ, കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം എല്ലാവരും. ഞാൻ ഈ പറയുന്നില്ല, ഇപ്പൊ അത് യൂസ് ചെയ്യുന്നതിൽ പലരും സർക്കാർ ശമ്പളം വാങ്ങുന്ന ഗവൺമെന്റ് എംപ്ലോയീസ് പോലും ഉണ്ട് സ്ത്രീകള്.
1: അപ്പൊ അതിൽ പറയുന്നത് അങ്ങനെ സ്ത്രീകളുടെ ഒരു ഉന്നമനത്തിന് അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു യാത്രാ സൗകര്യത്തിന് ഇങ്ങനെയൊക്കെ ഒരു BPL അല്ലെങ്കിൽ 60 കഴിഞ്ഞ് അങ്ങനെ ഒരു വേർതിരിവൊക്കെ സ്ത്രീകളുടെ കാര്യത്തിൽ കാണിക്കാൻ പറ്റുന്നതാണ്.
2: അല്ല മിനി പത്മ, നമ്മൾ പറയുന്നത് അത് ജനറലൈസ് ചെയ്യണ്ട. നിങ്ങളൊരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം. അനർഹര് കയറി വരുന്ന അർഹതപ്പെട്ടവർക്ക് കയറാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പറയാം, എനിക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സ്ത്രീയാണ് ഞാൻ. എനിക്കറിയാം കെ എസ് ആർ ടി സി എനിക്ക് സൗജന്യമായിട്ട് തരുന്നുണ്ട്. ഞാൻ പോയി എനിക്ക് കയറാൻ പറ്റില്ല. കാരണം ഈ ജോലിക്ക് പോകുന്ന ആൾക്കാരും ബാക്കിയുള്ളവരായാലും തള്ളി കയറുന്നുണ്ട്. ഇവർക്കൊക്കെ വരുമാനമില്ല മാസം. അല്ലെങ്കിൽ ഒരു വയസ്സിന് മുകളിൽ ഭയങ്കരമായിട്ട് ശാരീരിക ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്, അവർക്ക് വേണ്ടി മാറ്റിയിരുന്നെങ്കിൽ ഈ പ്രൈവറ്റ് ബസ്സുകാർക്കും നഷ്ടം വരില്ലായിരുന്നു. ഈ സ്കീമിന് ഒരു അന്തസത്ത ഉണ്ടായേനെ.
1: യെസ്, അപ്പൊ തുടക്കം മുതൽ ഒരു പാളിയ പ്രോജക്ട് ആയിട്ടാണ് താങ്കൾക്ക് തോന്നുന്നത്?
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ പാളിയ ഒരു പ്രോജക്ട് ആണ്. ഒരിക്കലും കെ എസ് ആർ ടി സിക്ക് അത് കൊടുക്കാൻ പാടില്ല. കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു മാനദണ്ഡം വേണമായിരുന്നു.
1: യെസ്, വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ശ്രീ ജോസഫിന്റെ അഭിപ്രായമാണ്, അതിനോട് യോജിപ്പും വിയോജിപ്പുള്ള ഒരുപാട് പേരുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സാധാരണഗതിയിൽ അദ്ദേഹം പറയുന്നതിനോട് മിക്കവാറും ഒരുവിധം യോജിച്ച് പോകാറുണ്ട്. പക്ഷേ ഇന്നെന്തോ എവിടെയോ ഒരു ചെറിയ വിയോജിപ്പ് വരുന്നുണ്ടോ? വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. നമസ്കാരം, ഗുഡ് ഈവനിങ്. എന്തിനാണ് ഫോൺ വെച്ച് പോയത്? പണങ്ങിപ്പോയതാണോ? വിളിക്കാം 800-9220. ജോസഫിനോടല്ല കേട്ടോ, അദ്ദേഹം ഒരിക്കലും കോൾ വെച്ചിട്ട് പോകാറില്ല. പറയുന്നത് പിന്നെ യോജിക്കുന്ന അഭിപ്രായമായാലും വിരുദ്ധാഭിപ്രായമായാലും പറയാനുള്ളത് പറഞ്ഞിട്ട് തന്നെ പൊയ്ക്കോളൂ. ഞാൻ ആരുടെയും കോളൊന്നും കട്ട് ചെയ്യാറില്ല. നമസ്കാരം.
3: നമസ്കാരം.
1: നമസ്കാരം ശ്രീ ഷാജി. സി പി ജോൺ ഗതാഗത മന്ത്രിയുടെ ആ വാക്കുകളൊക്കെ അങ്ങനെ വേണ്ടിയിരുന്നോ?
3: വായിച്ചിരുന്നു ഞാൻ. ഒരിക്കലും അത് അനവസരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്.
1: അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പാഠം പഠിച്ച് പൊതുവേദിയിൽ ഒരു സാധാരണക്കാരനെ പോലെ മുമ്പ് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ പറയുമ്പോ ഒന്ന് ശ്രദ്ധ വേണമെന്ന് ഞാൻ പഠിച്ചു എന്നാണ് പറഞ്ഞത്.
3: അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതൊരു ഗവൺമെന്റ് പിന്നെ അവരുടെ ഇതിൽ കൊണ്ടുവന്നതല്ലേ? അത് അവര് നടപ്പാക്കി. അപ്പൊ നടപ്പാക്കിയിട്ട് നിങ്ങൾ പറയണേ ഇത് ഇങ്ങനെയല്ല വിചാരിച്ചത്, അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചത്, സ്ത്രീകളൊന്നും ഞെരുങ്ങി കയറൂല, പതുക്കെ കയറുള്ളൂ എന്നാണ് വിചാരിച്ച് ഇദ്ദേഹത്തിന് എന്താ പറയാനുള്ള ഇതെന്ന് പറയുന്നത്?
1: അതായത് ഇല ഇട്ടിട്ട് സദ്യക്ക് വിളിച്ചു, ഇല ഇട്ടു സദ്യക്ക് വിളമ്പിട്ട് എണീറ്റ് പോയിക്കോ എന്ന് പറയുന്നതിന് സമാനമായിട്ടുള്ള സംഭവമല്ലേ ഇത്?
3: അല്ല, എണീറ്റ് പോകുന്നല്ലേ, അടിയും കൂടെ കൊടുത്ത് പറഞ്ഞു വിടുന്നതിന് സമാധാനം പോയി.
1: ശരിക്കും
3: എന്താണ് ഇദ്ദേഹം വിചാരിച്ചു വെച്ചിരിക്കുന്നത്? താനൊരു അദ്ദേഹം ഒരു മന്ത്രിയല്ലേ? നിങ്ങൾ ഗവൺമെന്റ് ഭരണത്തിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യം നിങ്ങൾ നടപ്പിലാക്കി. അതിൽ ചിലപ്പോ സൗജന്യ പണം, പിന്നെ ചിലപ്പോ നാളെ അംബാനിയുടെ ഭാര്യ വന്നാലും ചിലപ്പോ സ്ത്രീ പിന്നെ ലോക്കൽ ബസ്സിൽ കയറിപ്പോ ഫ്രീ ആയിട്ട്. അതിന് നിങ്ങൾ ഇത് ചെയ്തിട്ട് നിങ്ങൾ എന്തിനു വിളിച്ചു? പിന്നെ അദ്ദേഹം പറഞ്ഞു പിന്നെ സ്കൂളിൽ പോകുന്ന കാര്യം, ഇത് എന്റെ അവകാശമാണ്, എന്റെ മക്കൾ എവിടെ പഠിക്കണമെന്നുള്ളത്.
1: ശരിക്കും അതൊക്കെ എന്തൊരു മന്ത്രിയുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്, ആ ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തൊഴിലാളികളെയും പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും സ്ത്രീകളെയും ചേർത്ത് പിടിക്കുമെന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം.
3: ഇത് എന്തെന്നറിയാം മിനി പഠനം, ഞാൻ രണ്ടു ദിവസത്തിന് മുമ്പ് നമ്മളൊരു ചർച്ചയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ മൈക്ക് എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഇവരെല്ലാം അമ്മാതി മറക്കുകയാണ്.
1: ശരിക്കും
3: ഇനി ഞാൻ എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല, പക്ഷെ ജനം ഇതുണ്ടല്ലോ, ഓരോ വാക്കും ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി ഈ സൗജന്യം കൊടുത്തിട്ട് ഇനി എന്തെല്ലാം കേൾക്കേണ്ടി വരും ഒന്ന് ആലോചിച്ച് നോക്കാണ്. ഇത് കേൾക്കുന്നവരായിരിക്കും മുഖ്യമന്ത്രി ആയിരിക്കും ഇത് കേൾക്കുന്നത്.
1: ഉറപ്പായിട്ടും
3: ഇവരൊക്കെ അല്ലേ പോയിട്ട് അവിടെ ഇവിടെ നിന്ന് ഇപ്പൊ എന്തെങ്കിലും വിളിച്ചു പറയും. ഓക്കെ, നിങ്ങൾ അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ട, നിങ്ങൾ നിർത്തുക, അപ്പോഴെന്തായിരിക്കും വരുന്നതെന്ന് അറിയാമല്ലോ. എന്തിനാണ് ചെയ്യുന്നത്? സ്ത്രീയെ സ്ത്രീകളെ അവഗണിക്കുന്നതിന് സമയമല്ലേ നിങ്ങളിപ്പോ സ്ത്രീകൾക്കല്ലേ സൗജന്യമായിട്ട് കൊടുത്തത്?
1: അല്ല, ഇത് സൗജന്യമായിട്ട് കൊടുക്കുമ്പോ ഇതൊരു സർക്കാർ നമുക്ക് തന്ന ഒരു അവകാശം, ഒരു അംഗീകാരമാണ്. ഇപ്പൊ നാട്ടിൽ പോയി കഴിഞ്ഞാൽ പ്രവാസിയായിട്ട് ഞാനും ഇങ്ങനെ ഒരു കെ എസ് ആർ ടി സി ഓർഡിനറി ബസ്സിൽ കയറും. കാരണം ഈ യാത്ര എങ്ങനെയുണ്ട് അതൊന്ന് ആസ്വദിക്കാം. കാരണം പൈസയൊന്നും കൊടുക്കാതെ നമ്മുടെ സർക്കാർ തരുന്ന ഒരു അംഗീകാരം, ഒരു സ്നേഹമല്ലേ അത്? നമ്മൾ ആസ്വദിക്കില്ലേ ഒരിക്കലെങ്കിലും?
3: ആസ്വദിക്കുക മാത്രമല്ല മിനി പഠനം, ഇപ്പൊ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും അവരിവരൊക്കെ കയറുന്നു. പക്ഷെ ഇതിന് ഒരുപാട് ഉപയോഗമുള്ള ഒരു മാസം 10,000-30,000 രൂപ ബാക്കി വെക്കുന്നവരുണ്ട്.
1: അത് അത് അവർക്ക് വേറെ രീതിയിൽ സമ്പാദ്യശീലത്തിലേക്ക് പോകും.
3: സമ്പാദ്യശീലം ആക്കാം പറഞ്ഞു. ഇപ്പൊ പണം ഉള്ളവർക്ക് കയറിക്കോട്ടെ. ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമ്മുടെ അവകാശം. നിങ്ങൾ മന്ത്രിമാര് മാത്രം 24 മണിക്കൂറും വാഹനത്തിൽ എസിയും ഇട്ട് നിങ്ങൾ പിന്നെ തലസ്ഥാനത്തെ പല ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിച്ചാൽ മതിയാ? നിങ്ങൾ കഴിച്ചോ? ഞങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിലല്ലേ നിങ്ങൾ കഴിയും? പക്ഷെ അവഹേളിക്കരുത്. നിങ്ങളൊരു കാര്യം കൊടുത്തിട്ട് അവർ, ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ നമ്മുടെ ഒരു ബസ്സിൽ ഒരു സൂപ്പർഫാസ്റ്റ് ചെന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ആരാധനാലയത്തിൽ അവിടെ സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കും. ആ ഭക്ഷണം മേടിച്ച് കഴിച്ചാലുള്ള കുഴപ്പം എന്താ? അത് ഫ്രീ ആണെന്ന് വെച്ചിട്ട് ആരാധനാലയത്തിലുള്ള ഒരു കുറ്റം പറയുമോ? അങ്ങനെ തെറ്റല്ലേ? അപ്പൊ ഇവരൊക്കെ മൈക്ക് കിട്ടുമ്പോഴത്തേക്ക് എന്തെങ്കിലും വിഡ്ഢിത്തരം വിളിച്ച് പറയുന്നത് നിർത്തുക. അല്ലെങ്കിൽ നിങ്ങൾ വെച്ചിട്ട് പോന്നേ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പോന്നേ. നിങ്ങൾ സൗജന്യം അത് നഷ്ടമാണെന്ന് നിങ്ങൾ കളഞ്ഞിട്ട് പോകോ, നിങ്ങൾ കൊടുക്കണ്ട. പക്ഷെ കൊടുത്തിട്ട് നിങ്ങൾ സ്ത്രീകളെ അവഗണിച്ചത് അങ്ങേയറ്റം തെറ്റാണെന്ന് മാത്രമാണ് മിനി പഠനം എനിക്ക് പറയാനുള്ളത്.
1: ശ്രീ ഷാജിയാണ് സംസാരിച്ചത്, ഒരു കോൺഗ്രസ് അനുഭാവി അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തകൻ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെ ഒരു അഭിപ്രായം നടത്തിയത്. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന വാർത്തകൾ പ്രതികരണം, പണമുള്ള സ്ത്രീകളുടെ വോട്ട് വേണം, പക്ഷേ സർക്കാർ സ്വയം പ്രഖ്യാപിച്ച കെ എസ് ആർ ടി സി സൗജന്യ യാത്ര അവർ ചെയ്യാൻ പാടില്ല എന്ന് എന്തൊരു വിരോധാഭാസം. ഓരോ സ്ത്രീയും പുരുഷനും കേരളത്തിൽ ജീവിക്കുന്നത് ചിലവ് ചുരുക്കി അരമുറുക്കിയാണെന്ന സത്യം. സർക്കാർ മനസ്സിലാക്കണമെന്ന് മറ്റാൾ പറയുന്നു. സൗജന്യം കൊടുക്കാമെന്നത് പറഞ്ഞ അധികാരത്തിൽ വന്നത് നിങ്ങളല്ലേ? കേരളത്തിലെ ഒരു സ്ത്രീയും ഈ സൗജന്യം അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അവർ ആവശ്യപ്പെടാത്ത സൗജന്യം കൊടുത്തിട്ട് പിന്നെ ഇമാതിരി വർത്തമാനം പറയുന്നത് ശരിയാണോ എന്ന കമന്റും വരുന്നുണ്ട്. നമസ്കാരം, ആരാണ്? നംശീറെ, എന്താണ് ഈ കേൾക്കുന്നത്? താങ്കൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ?
2: യോജിക്കുന്നില്ല. കാരണം എന്താ വെച്ചാല് ഇത് ഒരു സംസ്ഥാന വോട്ടെടുപ്പിന് മുൻപ് പ്രഖ്യാപിച്ചൊരു കാര്യം. അതിന് എന്റെ ഭാര്യ ആയാലും എന്റെ ഉമ്മയാലും ആര് യാത്ര ചെയ്യാലും ഈ പറഞ്ഞതിനോട് ഒട്ടും യോജിക്കില്ല. കാരണം അദ്ദേഹം പറയുന്നത് ഫീസ് അടക്കുന്ന എന്തോ ആയിക്കോട്ടെ, ഏതർത്ഥത്തിലാ പറഞ്ഞെന്തെങ്കിലും, നമ്മള് ഒരു വാക്ക് കൊടുത്തിട്ടുള്ളതാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര.
1: അതെ അതെ, തീർച്ചയായിട്ടും അത് പ്രകടന പത്രികയിൽ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണല്ലോ. വാക്ക് പാലിക്കുക എന്നുള്ളത്.
2: ആ, നമ്മളങ്ങോട്ട് ഒരു ഒരു സ്ത്രീയോ ഒരു പുരുഷനാവട്ടെ, ആരും അതിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. അതൊരു പ്രകടന പത്രിക ഇറക്കുമ്പോൾ അവരിങ്ങോട്ട് കൊണ്ടുവന്ന മാന്യമായ ഒരു കാര്യമാണ്. അത് വളരെ നല്ല രീതിയിൽ കടന്നു പോകുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഇപ്പൊ എന്താണെന്ന് അറിയില്ല കേട്ടോ, ഉള്ളത് പറയാം. കുറച്ച് മന്ത്രിമാര് ഈ സ്വയമായിട്ട് അങ്ങോട്ട് ഓരോ കാര്യങ്ങൾ പറയാ, അതിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയാം. പക്ഷെ അത് ആ പ്രസ്ഥാനത്തിനോട് നിൽക്കുന്ന അണികൾക്ക് വലിയ വേദനയുണ്ട്. എന്തായാലും ഈ വിഷയമൊക്കെ എടുക്കുമ്പോൾ നമുക്ക് താല്പര്യമാണ്, കാരണം അവരറിയണം ഏത് രീതിയിലാണെന്ന്. അല്ലാണ്ട് എന്ത് പറഞ്ഞാലും അംഗീകരിക്കുകയാണ് ഞങ്ങളുടെ മന്ത്രിയോടൊപ്പം, ഞങ്ങൾ ആരും പഠിച്ചിട്ടില്ല.
1: ജംഷീർ, എനിക്ക് തോന്നുന്ന ഈ വി ഡി സതീശൻ മന്ത്രിസഭ ഒരു ആറുമാസം ആകുമ്പോൾ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കുകയും മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളും അവരുടെ വാക്കുകളൊക്കെ വിലയിരുത്തിയിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത് നന്നായിരിക്കും. ആ ഒരു രീതിയിലേക്ക് കൂടി മാറുന്നത് നല്ലതായിരിക്കും. നമ്മൾ അറിയാലോ, ദുബായിലടക്കം ഓരോ സർക്കാർ വകുപ്പുകൾക്കൊക്കെ നമ്മൾ മാർക്കിടാറുണ്ടല്ലോ, എന്നിട്ട് അത് പ്രസിദ്ധീകരിക്കാറുണ്ടല്ലോ അവർ തന്നെ.
2: തീർച്ചയായിട്ടും ഞാൻ ഇത്ര പറയുന്നുള്ളൂ, ഒന്നും ഒരു കാര്യം ഏതൊരു വകുപ്പിലിരിക്കുന്ന മന്ത്രി മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോ അതിനെ താങ്ങി വരുന്നുള്ള ഒരു ചിന്ത അതെന്തായാലും ഞങ്ങളെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. വിമർശിക്കേണ്ടത് വിമർശിക്കുക തന്നെ വേണം, പറയേണ്ടത് പറയുക തന്നെ വേണം.
1: അങ്ങനെ വിമർശിക്കേണ്ടത് വിമർശിക്കാത്തത് കൊണ്ടും പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയാത്തത് കൊണ്ടും ഒരു പാർട്ടി ഇപ്പൊ പ്രതിപക്ഷത്തിൽ ഇരിക്കുന്നുണ്ട്.
2: അല്ല, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. 102 സീറ്റ് എന്ന് കിട്ടുന്നതും ഇതേപോലെ ജനങ്ങൾ എന്തു പറയുമ്പോഴും അംഗീകരിച്ചിട്ടും കൂടെ നിന്നിട്ടും ഒരു മന്ത്രിസഭ അങ്ങേയറ്റം മോശമായ രീതിയിലാണ് ഇന്ന് 102 സീറ്റ് കിട്ടിയത്. അല്ലാതെ വെറും പ്രവർത്തനം മാത്രമല്ല, നമുക്ക് തുറന്നു പറയേണ്ട ഒരു കാര്യമൊന്നുമില്ല, ഒളിച്ചോക്കേണ്ട കാര്യമില്ല. കാരണം എങ്ങനെയാണ് ഒരു മന്ത്രിസഭയിലെ അംഗങ്ങൾ തെറ്റിലേക്ക് പോയത്? അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മളെ നവകേരള യാത്രയില് ഒരു തലയടിച്ച് പൊട്ടിച്ചു, സംസ്ഥാനം ഭരിച്ച മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്?
1: രക്ഷായാത്ര.
2: അപ്പൊ അതെന്തുണ്ടായി? ഇത് കാണുന്ന ജനങ്ങള് വിട്ടികളൊന്നുമല്ല, പണ്ട് നമുക്ക് മാറ്റി പറയുന്ന അതൊന്നുമല്ല, എല്ലാവർക്കും ബോധവും ബുദ്ധിയും ഒക്കെ ഉണ്ട്. അപ്പോ ഇത്തരം വാക്ക് അദ്ദേഹം എത്രത്തോളം പെട്ടെന്ന് തിരുത്തുമോ അത്രത്തോളം നന്നായിരിക്കും. എത്രത്തോളം തിരുത്താതിരിക്കുന്നുവോ അത് ഞങ്ങളെ പോലത്തെ ആണെങ്കിൽ ഒത്തിരി വിഷമം ഉണ്ടായിരിക്കും.
1: ശരിക്കും അതെ, ഒരു പാർട്ടി പ്രവർത്തകൻ അണി എന്ന നിലയിൽ അത് വലിയ വിഷമം ഉണ്ടാക്കുന്ന വാർത്ത തന്നെയാണ്. ജംഷീറെ, സന്തോഷം വളരെ കൃത്യമായിട്ടുള്ള നിലപാടെടുത്തതിന്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
4: നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
1: നമസ്കാരം. ഹായ്, ഇതെന്താ ചെയ്യുന്നത്? ഹലോ, കേൾക്കുന്നുണ്ട്? ആരാ?
5: ജിബിൻ.
1: ജിബിൻ, എന്തൊക്കെയാണ് വിശേഷം? എവിടെയാണ് നാട്ടില് ജിബിൻ?
5: അയ്യോ,
1: ആണല്ലേ, ഇന്നലെ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്ന ആ ഭാഗം റാണി എന്നൊക്കെ കേൾക്കുമ്പോ. എങ്ങനെയാണ്, വീട്ടിലൊക്കെ ഓക്കെ ആണോ എല്ലാവരും?
5: ടൗണിലെല്ലാം വെള്ളം കയറി, പക്ഷെ വീട്ടിലൊക്കെ ഓക്കെ ആണ്. ഒരുപാട് പേര് ഒരുപാട് നഷ്ടപ്പെട്ടു.
1: എവിടെയാണ് ജിബിൻ? റാണിയിൽ എവിടെയാണ് കറക്റ്റ്?
5: റാണി കോളേജ് റോഡിന്റെ അടുത്ത്.
1: കോളേജ് റോഡ്, അതെ, ശരി. മഴ കുറഞ്ഞിട്ടുണ്ട്? ഇപ്പൊ വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചോ എങ്ങനെയാണ്.
5: അതെ, മഴ കുറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വെള്ളമൊക്കെ ഇറങ്ങി.
1: കൃഷിയൊക്കെ ഉണ്ട് അവിടെ?
5: കൃഷിയുണ്ട്, കൃഷിയുണ്ട്.
1: വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കാം അല്ലേ?
5: അല്ല, ഞങ്ങൾക്ക് വലിയ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടില്ല, പക്ഷെ ഒരുപാട് പേർക്ക് ഒരുപാട് ഒരു
1: കച്ചവടക്കാർക്ക് വലിയ നഷ്ടം വന്നിട്ടുണ്ട് അല്ലേ?
5: വലിയ നഷ്ടമാണ്. പക്ഷെ വേറെ ഉണ്ട്, ഇവര് റെഡ് അലർട്ട് കൊടുത്തിട്ടില്ല.
1: ശരിക്കും റെഡ് അലർട്ട് ശരിക്കും അതെ, അത് അറിയിക്കുന്നതിൽ ഒരു പാളിച്ച പറ്റിയെന്ന് പറയുന്നുണ്ട്.
5: തീർച്ചയായിട്ടും.
1: കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വളരെ കൃത്യമായിട്ട് ഓരോ സമയത്തും ഉണ്ടാവുന്നത് അറിയിച്ചിരുന്നു എന്നാണ് കേന്ദ്രം പറയുന്നത്.
5: ഇല്ല, അവർ അറിയിച്ചിട്ടില്ല. തീർച്ചയായിട്ടും 2 മണിക്ക് ഉറങ്ങിയവരാണ്. ശരിക്കും മഴയേ ഉള്ളൂ. ഒരു മഴയായിട്ട് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ വീട് മൊത്തം വെള്ളത്തിലായിരിക്കണം. ഒരുപാട് പേരെ മുഴുവൻ ഒരാഴ്ച മൊത്തം നഷ്ടപ്പെടുത്തിയ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എന്റെ.
1: യെസ്, എന്തായാലും നമ്മൾ ഒരുപാട് കാലം അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ സമ്പത്തും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവൻ ബാക്കിയുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിലിരിക്കാം. എങ്കിലും മഴക്കെടുതിയിൽ 10-20 പേര് നമ്മുടെ കേരളത്തിൽ ഇതുവരെയായിട്ട് മരിച്ചു എന്ന് പറയുമ്പോൾ അതും സങ്കടമാണ്.
5: അതെ, സങ്കടപ്പെടും.
1: മഴ പെട്ടെന്ന് മാറട്ടെ. നമ്മുടെ നാട്ടിൽ
5: ഇവര് 2018 ഇപ്പൊ മനുഷ്യ പ്രളയമാന്ന് പറഞ്ഞാണ് ഇവര് കുട്ടിക്കലാശം പോലും നിർത്താതെ വോട്ട് പിടിച്ചത്. ഞങ്ങളുടെ റാണി എംഎൽഎ ഇപ്പഴത്തെ എംഎൽഎ ആയിരിക്കുന്ന പഴക്കുളം മധു
1: കുട്ടിക്കലാശം
5: ഒഴിവാക്കിക്കൊണ്ട് പറഞ്ഞു ഇതൊരു മനുഷ്യ പ്രളയം. എന്നിട്ട് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ല ഇത് മനുഷ്യ പ്രളയമല്ലെന്നുള്ളത്.
1: ഡാമുകൾ തുറന്നു വിട്ടത് മനുഷ്യ പ്രളയം, മാൻമേഡ് ഡിസാസ്റ്റർ എന്തൊക്കെ ആയിരുന്നു അല്ലേ?
5: അതെ അതെ അതെ.
1: എന്തായാലും
5: അതന്നെ അതന്നെ അത് വലിയൊരു ശരിക്കും ഇതല്ല, കാരണം ഇത് അവര് തന്നെ സമ്മതിച്ചു തന്നൊരു കാര്യമാണ്. ഇത് ഈ ആറ്റിലെ കിടക്കുന്ന മണ്ണാണ് പ്രശ്നം
1: ശരിക്കും.
5: ഈ മണ്ണാണ്, ഈ മണ്ണ് മാറ്റാതെ ഒരു രക്ഷയില്ല. അതാണ് ഈ വെള്ളം കയറി മനുഷ്യര് റാന്നിക്കാർ ഇത്രയും പ്രശ്നം അനുഭവിക്കുന്നത്.
1: ശരിക്കും. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ വലിയ മഴ കൂടല്ലെന്നാണ് നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ, ആഗ്രഹമൊക്കെ. പക്ഷേ വരുന്ന ദിവസങ്ങളിൽ മഴയുണ്ട്.
5: കഷ്ടപ്പെട്ട് ഓരോ വർഷം റിക്കവറി ചെയ്ത് 2018 റിക്കവറി ചെയ്ത് ഓരോരുത്തർ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ അവർക്ക് ഇനി ആത്മഹത്യ വഴിയുള്ളൂ.
1: അത് ഞാൻ കച്ചവടക്കാരൊക്കെ സംസാരിക്കുന്ന കാണുമായിരുന്നു സങ്കടത്തോടെ. കാരണം ഓണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്, പലരും കടം വാങ്ങിയിട്ടൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്.
5: ഒരുപാട് ഒരുപാട് ഒരായുസിന് തീർത്ത് ഒരുപാട്. എനിക്കറിയാം ഇവിടുത്തെ പ്രവാസികളുണ്ട്, അവര് അടുത്ത വർഷം നിർത്തി പോകണമെന്നൊക്കെ വിചാരിച്ച ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇപ്പൊ 15 ലക്ഷം രൂപ 20 ലക്ഷം രൂപ പിന്നെയും
1: കടക്കാരായി മാറുകയാണ് അല്ലേ.
5: കടക്കാരൊക്കെ അവസ്ഥയാണ്.
1: മഴ വലിയ രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാതിരിക്കട്ടെ. അതിനിടയിലാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഗതാഗത മന്ത്രിയുടെ വാക്കുകളൊക്കെ വരുന്നത്. കുറച്ച് രാഷ്ട്രീയം കൂടി സംസാരിക്കുന്നോ?
5: അതെ അതെ, സംസാരിക്കാൻ റെഡിയാണ്. ശരിക്കും പറഞ്ഞ പ്രിയദർശിനി, ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ്. പക്ഷെ ഇവർ കാണിച്ച ഒരു ഇതുകൊണ്ടാണ് ഇവരിപ്പോ പ്രതിപക്ഷത്തിരിക്കുന്നത് എന്നുള്ളത് 100% ഉറപ്പാണ്.
1: സമ്മതിക്കുന്നു.
5: ഇതിൽ കൊണ്ടുവന്ന പ്രിയദർശിനി ഏറ്റവും നല്ലൊരു ഇതായിരുന്നു. എന്റെ എന്റെ എന്റെ മമ്മി എന്നൊക്കെ പറയുന്നത് യാതൊരു രാഷ്ട്രീയമല്ല. പക്ഷെ ഇപ്പൊ അവർ പ്രിയദർശിനി ഉപയോഗിക്കുന്നതോടി ഭയങ്കര അഭിപ്രായമാണ്. രാവിലെ 19:00 പോകുന്നു, അവർക്ക് ആവശ്യമുള്ള ഇപ്പൊ തിരുവല്ലയ്ക്ക് പോകുന്നു, കോട്ടയത്ത് പോകുന്നു, തിരിച്ചു വരുന്നു. ആ കിട്ടുന്ന പൈസ ഇവനെ ബസ്സിനകത്ത് ഇരിക്കുന്നവരും അവരുടെ നാട്ടുകാരെല്ലാം സംസാരിക്കുന്നുണ്ട്. പ്രിയദർശിനി നല്ലൊരിതാണ്, ഈ നിഷ്പക്ഷ വോട്ട് മൊത്തം
1: പോകും. നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണ്. കാരണം ഇത് സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്ത്രീകൾ ആരും അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾക്ക് സൗജന്യം തരുമെന്ന് ചോദിച്ചിട്ടില്ല. പക്ഷെ ഒരു സർക്കാർ സ്ത്രീകളെ കൂടി ചേർത്ത് പിടിക്കുന്ന രീതിയിൽ അവർക്ക് സൗജന്യം കൊടുക്കുമ്പോൾ അതിൽ നിങ്ങളുടെ കുട്ടികളെ സ്വകാര്യ സ്കൂളിൽ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് പൈസ ഉണ്ട്, ഇതിലിങ്ങനെ തള്ളിക്കയറി വരണമെന്ന് ചോദിക്കുമ്പോൾ ഒന്നുകിൽ കൊടുക്കാതിരിക്കുക, കൊടുത്തിട്ട് ഇലയിട്ടിട്ട് സദ്യ ഇല്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ.
5: അത് ഒട്ടും ശരിയായിട്ടല്ല. മന്ത്രി
1: സി പി ജോൺ പറഞ്ഞ മന്ത്രിയെ കുറിച്ചൊക്കെ നമുക്ക് കുറച്ചൊരു ഒരു ബഹുമാനമൊക്കെ തോന്നാറുണ്ട്. കാരണം എപ്പോഴും പഠിച്ചിട്ട് കാര്യങ്ങൾ പറയുന്ന, കുറച്ച് താത്വികമായിട്ട് സംസാരിക്കുന്ന ആ രീതിയിൽ പോകുന്ന ഒരു ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്നാണല്ലോ പറയുന്നത് ഇന്ത്യയിലെ തന്നെ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിയിൽ നിന്ന് കുറച്ചുകൂടെ നല്ല പ്രയോഗങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു.
5: തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു, അത് അങ്ങനെ പറയാൻ പാടില്ല. പ്രിയദർശിനി നല്ലൊരു ഇതായിരുന്നു, പക്ഷെ ഇങ്ങനെ പറഞ്ഞ പ്രയോഗത്തോട് യാതൊരു യോജിക്കൂല.
1: യെസ്, ജീവിതം അത് നന്നായിട്ട് പറഞ്ഞു. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ആ പദ്ധതി അദ്ദേഹം കൈയടിച്ച് സ്വാഗതം ചെയ്യുന്നത് കണ്ടില്ലേ? അദ്ദേഹത്തിന്റെ അമ്മയും വീട്ടിലെ ആളുകൾക്ക് അത് യൂസ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ അല്ലേ.
5: ഞാൻ 12 വർഷമായിട്ട് ദുബായിലുണ്ട്. ഞാൻ 4 മണിക്ക് എന്തും പോയി, എന്റെ ഡ്യൂട്ടി 4 മണിക്ക് കഴിഞ്ഞു. ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു മിഥുൻ നിമ്മി ഫാൻ ആയിരുന്നു. ഞാൻ 92.4 മിനിപ്പാട്ട്മാരെ കേട്ടിട്ട് 4 മാസമായിട്ട് ഞാൻ കറക്റ്റ് ആണ്. ഞാൻ ശരിക്കും ഒരു 4:45 എത്തും വീട്ടിൽ. പക്ഷേ ഞാൻ ചവിട്ടി പിടിച്ച് പിടിച്ച് 5 മണി വരെ ഇത് മൊത്തം കേട്ടിട്ടേ എത്തത്തുള്ളൂ.
1: അയ്യോ, ഒരുപാട് സന്തോഷം ജീവിതം. അങ്ങനെ നല്ല വാക്കുകൾ കേൾക്കുമ്പോഴാണ് നമുക്ക് ചർച്ച കുറച്ചുകൂടെ നന്നാക്കാനും കുറെ കൂടി ഗൗരവമേറിയ ചർച്ചകളിലേക്കൊക്കെ പോകാൻ തോന്നുന്നത്. താങ്ക് യു സോ മച്ച്, ഇടയ്ക്ക് വിളിക്കൂ
5: കേട്ടോ.
1: താങ്ക് യു സോ മച്ച്. ജീബിനാണ് വിളിച്ചത് അല്ലേ. നിങ്ങളുടെ നല്ല വാക്കുകൾ ഇടയ്ക്ക് കേൾക്കുമ്പോൾ എപ്പോഴും ചീത്തയൊക്കെയാണ് കേൾക്കാറുള്ളത് പക്ഷം പിടിക്കുന്നതൊക്കെ. പക്ഷെ അതിനിടയിലൊക്കെ ഇങ്ങനെ നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ നൽകുന്ന ഊർജ്ജം എന്ന് പറയുന്നത് ചിലറയല്ല. വിളിക്കാം 800-922-0
6: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: വെരി ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ്.
6: അനൂപ് എന്നാണ്.
1: അനൂപ് സുഖായിരിക്കുന്നോ?
6: എന്തൊക്കെയാണ്
1: വിശേഷം? ഓ, കേൾക്കുന്നുണ്ട്. അനൂപ് എവിടെയാണ് നാട്ടില്?
6: ഞാൻ നാട്ടില് അങ്കമാലിലാണ്.
1: അങ്കമാലിൽ ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? അത് മുമ്പ് വിളിച്ചിട്ടുണ്ടോ?
6: ഞാൻ ആദ്യമായിട്ട് വിളിക്കുന്നത്.
1: ആദ്യമായിട്ടാണ്. അങ്കമാലിക്കാരൻ അനൂപ് അല്ലെ? എവിടെ, ദുബായിലാണോ?
6: ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്.
1: റാസൽ ഖൈമയിൽ മഴ എവിടെയൊക്കെ പെയ്യുന്നുണ്ടെന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടോ?
6: മഴ ഇവിടെ വലിയ കാര്യമായിട്ട് കിട്ടുന്നില്ല.
1: ഇല്ല,
6: ഇവിടെ ഞാൻ കണ്ടില്ല, ഞങ്ങൾ താമസിച്ചിട്ട് കണ്ടില്ല.
1: ഇല്ല അല്ലേ. ഇന്നലെ ദൈതൽ ഉണ്ടായിരുന്നു, എന്തായാലും റാസൽ ഖൈമയിൽ ഇല്ല. നമുക്ക് കുറച്ച് ചർച്ചയിലേക്ക് പോയാലോ?
6: ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ കേട്ടിരുന്നു ചർച്ച കുറച്ച്. അപ്പൊ നമ്മുടെ ഈ KSRTC വിഷയമാണല്ലോ നമ്മള്.
1: അതെ അതെ, KSRTC യാത്ര സംബന്ധിച്ചിട്ട് മന്ത്രിയുടെ ഒരു പ്രസ്താവന. സ്ത്രീകളൊക്കെ കൂടി ഇങ്ങനെ തള്ളിക്കയറുകയാണ്. എന്നാൽ അതേസമയം അവരുടെ മക്കളെ അവർ സ്വകാര്യ സ്കൂളിൽ പഠിപ്പിക്കുന്നു, സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ട് അവർ പോകുന്നില്ല, സർക്കാർ ആശുപത്രി

0: അതില് നമുക്ക് ലേഡീസിന് മാത്രം കൊടുക്കുമ്പം അതില് ഒരു മാനദണ്ഡം വെക്കണമായിരുന്നു. എന്ന് വെച്ചാല് നമുക്കിപ്പോ ഒരു 100,000 സാലറി വാങ്ങിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥ അതിൽ ഫ്രീ ആയിട്ട് പോകുന്നു. 10,000 വാങ്ങിക്കുന്ന ഡെയിലി വേജസ്കാരൻ ചാർജോട് പോകുന്നു. അപ്പൊ അതിലൊരു എന്താ പറയാ, ഒരു
1: സമത്വമില്ല,
0: അതില് സമത്വമില്ല. അപ്പൊ നമ്മൾ ഈ വോട്ടിന് വേണ്ടി നമ്മൾ അങ്ങനെ അല്ലെങ്കിൽ ഒരു ഇതിന് വേണ്ടി അങ്ങനെ പറയുന്നു നമുക്കിങ്ങനെ സ്ത്രീകൾക്ക് കൊടുക്കാം, പക്ഷെ ഒരു മാനദണ്ഡം വെക്കേണ്ടതായിരുന്നു അതില്.
1: അതാണ് ചിലപ്പോ ഈ തള്ളിക്കയറ്റത്തിനിടയാക്കിയെന്നായിരിക്കും അനുപൂരം തോന്നുന്നത് അല്ലേ?
0: അതെ,
1: ഒരുപാട് ഒരുപാട് സ്ത്രീകളുടെ ഒരു സഞ്ചാര സ്വാതന്ത്ര്യം നമ്മളിങ്ങനെ ഒരു കുറച്ച് സർവേ ഒക്കെ കണ്ടിരുന്നു സ്ത്രീകളുടെ. ഇപ്പൊ കുറച്ച് മുമ്പ് വിളിച്ച് ജിബിൻ സംസാരിക്കുന്ന കേട്ടില്ല, അദ്ദേഹത്തിന്റെ അമ്മയും ആ നാട്ടിലെ ആൾക്കാരും ഒക്കെ ഈ ഒരു യാത്രയെ നെഞ്ചേറ്റുന്നത് ഒരു കക്ഷി രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ അല്ലെങ്കിൽ ഭേദമന്യേ എല്ലാവരും ആ പദ്ധതിയെ സ്വീകരിക്കുന്നത് അത് സ്ത്രീകളുടെ ഉള്ളിലേക്ക് ഇനി വോട്ട് ബാങ്ക് ആയിക്കഴിഞ്ഞാൽ എന്തായാലും ആഴത്തിലിറങ്ങിയ ഒരു പദ്ധതിയാണ് 2 മാസം കൊണ്ട് അല്ലേ?
0: അതെ അതെ അതെ, അതൊരു പരിധി വരെ ശരിയാണ്, പക്ഷെ അതിലൊരു മാനദണ്ഡ ആവാമായിരുന്നു. കാരണം KSRTC സ്റ്റാഫിന് വരെ പ്രോപ്പറായിട്ട് സാലറി കൊടുക്കാനില്ല.
1: നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക്
0: ഓടുന്ന ഒരു പ്രസ്ഥാനത്തിന് വീണ്ടും നഷ്ടത്തിലേക്ക് പോവുക എന്ന് മാത്രമേ ഇതില് ഒരു ഇത് കാണുന്നുള്ളൂ.
1: അന്ന് സർക്കാർ പറഞ്ഞ സർക്കാർ ഫണ്ട് ചെയ്യും KSRTC ഫണ്ട് ചെയ്യുന്നതാണ്.
0: അതെ അതെ അതെ അതെ. പിന്നെ അത് മാത്രമല്ല, ഇതില് അന്യ സംസ്ഥാനങ്ങളിൽ ചിലപ്പോ ഇത് ഉണ്ടാവാം, പക്ഷെ അവർക്ക് വെച്ചാല് ഇവരുടെ ഈ ഒരു പ്രസ്ഥാനം അത്ര നഷ്ടത്തിലൊന്നല്ല, ലാഭത്തിൽ തന്നെയാണ് ഓടുന്നത്. കേരളത്തിൽ അതിന് നഷ്ടത്തിലോടാൻ പല കാരണങ്ങളുണ്ട്, ഈ ഒരു കാരണം മാത്രമല്ല പല കാരണങ്ങളുണ്ട്.
1: അനൂപിന്റെ ഒരു നിരീക്ഷണത്തിൽ പിന്നെ പൊതുവെ നഷ്ടത്തിലായിട്ടുള്ള സ്ഥലത്ത് അങ്ങനെ പെട്ടെന്ന് ആലോചിക്കാതെ ഉറപ്പിക്കാതെ ഒരു പ്രോജക്ട് പെട്ടെന്ന് കൊണ്ടുവരേണ്ടായിരുന്നില്ല,
0: കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പിന്നെ കേരളത്തിലാണെങ്കിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിൽ ആ സംസ്ഥാനത്തുള്ള ലേഡീസിന് മാത്രമേ ഈ പ്രിഫറൻസ് ഉള്ളൂ, കേരളത്തിലാണെങ്കിൽ സ്ത്രീ ആയ മതി, ഏത് സ്ത്രീ
1: ആണെങ്കിലും
0: അല്ല.
1: എനിക്ക് പക്ഷെ ആ ആശയത്തോട് അതായത് അത് ഏത് നാട്ടിലെ സ്ത്രീ എന്നില്ല, സ്ത്രീ ആണല്ലോ എന്നുള്ളത് ഒരു ഒരു സർക്കാരിന് കൈയടിക്കേണ്ട കാര്യം തന്നെയാണ്.
0: ആയിക്കോട്ടെ, എന്നാലും അതിലൊരു പോരായ്മ കാണുന്നുണ്ട്.
1: അനൂപ് പറഞ്ഞ കുറെ കാര്യങ്ങളോട് യോജിക്കുന്നുണ്ട്, കാരണം നഷ്ടം എന്ന് പറയുന്ന ഒരു വലിയ സംഭവം തന്നെയാണ്. നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കാതെ പോകുന്നതും ശരിയില്ല.
0: അതെ അതെ, നമ്മള് ഇതിപ്പോ നമ്മള് 6 മാസം കഴിയുമ്പോ നമ്മളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കും, ഞങ്ങൾ അത് കൊടുത്തത് കൊടുത്തു.
1: പക്ഷെ അനൂപ് മന്ത്രിമാരുടെ ഈ വാക്കുകൾ പറയുന്ന ഈ വാക്കുകളുടെ ഒരു പരാമർശം,
0: അത് ശരിയല്ല, അത് ശരിയല്ല. കാരണം ഒന്നാമത് ഈ സോഷ്യൽ മീഡിയ ഈ കാലഘട്ടമാണ്, ഒരു വാക്ക് പറഞ്ഞാൽ അത് ലോകം മൊത്തം പ്രകാശമാവും.
1: അതെ, അത്
0: വളരെ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മളൊരു വാക്ക് പറയാനായിട്ട്, പ്രത്യേകിച്ച് ഈ മന്ത്രിമാര് മാധ്യമങ്ങളുടെ മുമ്പിൽ.
1: എനിക്ക് തോന്നുന്നു അനൂപ് അത് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടല്ല, അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു വികാരമേ ഉണ്ടാവാൻ പാടില്ല. നമ്മളെന്തോ സൗജന്യ കൊടുക്കുന്നത്, അത് കൊടുക്കുമ്പോ ഇങ്ങനെ തള്ളിക്കയറി വരരുത് എന്നുള്ള ഒരു ആശയം മനസ്സിൽ തോന്നുന്നതാണ് ഏറ്റവും വലിയ ബാധകമാണ്.
0: ഈ കല്യാണത്തിന് വിളിച്ചിട്ട് പിന്നെ ഈ വന്നു കഴിയുമ്പോ നിങ്ങൾ ആരാ, നിങ്ങൾ
1: പണ്ട് കോളേജ്
0: പഠിക്കുമ്പോൾ,
1: അതെ അതെ, അല്ല കോളേജ് പഠിക്കുമ്പോ അടുത്തുള്ള ഓഡിറ്റോറിയത്തിലൊക്കെ പോയിട്ട് നമുക്കും കിട്ടിയിട്ടുണ്ട് ഇത്. ചിലപ്പോ ചെക്കന്റെ കൂട്ടരാണോ പെണ്ണിന്റെ കൂട്ടരാണോ എന്നൊക്കെ
0: ചോദിച്ചിട്ട്.
1: അതെ അതെ, താങ്ക് യു സോ മച്ച് അനൂപ്, ഇടയ്ക്ക് വിളിക്കും
0: കേട്ടോ.
1: താങ്ക് യു. അനൂപാണ്, അങ്കമാലിക്കാരനാണ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
2: ഞാൻ തോമസ് ആണ് സംസാരിക്കുന്നത്.
1: തോമസ്, കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു അല്ലേ?
2: ഓക്കെ,
1: പറഞ്ഞോളൂ.
2: ഇതിപ്പോ നമ്മള് ഇത് സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ സംഭവിച്ചോണ്ടിരിക്കുന്നു. ഇത് മുഴുവൻ നുണ പറഞ്ഞ അധികാരത്തിൽ വന്ന ഒരു സർക്കാരിന്റെ നാടകമാണി
1: കാണും. എന്ത് നുണയാണ് പറഞ്ഞത് ഈ സർക്കാർ?
2: നമുക്കറിയാമല്ലേ എല്ലാ കാര്യങ്ങളിലും പറഞ്ഞ അതായത് കൃത്യമായിട്ട് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് വെച്ച് നമ്മുടെ ഭരണം നടത്തിയിരുന്ന ഒരു ഗവൺമെന്റിനെ നുണപ്രചരണത്തിൽ കൂടി അധികാരത്തിൽ നിന്ന് മാറ്റി അതിന് പ്രയോഗിച്ച ഒരു തന്ത്രമായിരുന്നു ഈ സൗജന്യയാത്ര. കാരണം ഓരോ വീട്ടിലും കയറി ഉത്തരവാദിത്തപ്പെട്ട UDFന്റെ നേതാക്കളാണ് പറഞ്ഞത് നിങ്ങൾക്ക് സൗജന്യമായ യാത്രയുണ്ട്, നിങ്ങൾക്ക് പുണ്യസ്ഥലങ്ങളിൽ പോകാം, അത് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോകാമെന്ന് പറഞ്ഞ് അവരെ ഇളക്കി. സ്ത്രീകൾക്കാണല്ലോ കൂടുതൽ വോട്ട്, ആ വോട്ടിനെ മറിച്ച് അവർക്ക് അനുകൂലമാക്കി കൊണ്ടുവന്നിട്ട് ഇപ്പൊ പറഞ്ഞിട്ട് അതായത് അത്താഴം കഴിക്കാൻ നടക്കുന്നതിനെ പിടിച്ചെണിപ്പിച്ച് ഇതുവരെ അത്താഴം ഇല്ലെന്ന് പറഞ്ഞ ഒരുട്ടായിപ്പോയി.
1: പക്ഷെ ഗതാഗത മന്ത്രിയുടെ അങ്ങനെ വാവിട്ട വാക്ക് ഒരു സർക്കാരിന്റെ വാക്കാണോ? BD സതീഷിന്റെ വാക്കാണോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്കായിട്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ.
2: എങ്ങനെ?
1: അല്ല, അത് ഒരു സർക്കാരിന്റെ ഒരു അവസാന വാക്കല്ലല്ലോ. ഗതാഗത മന്ത്രി അങ്ങനെ ഒരു പ്രസംഗത്തിനിടെ അത് പറഞ്ഞു, പറയാൻ പാടില്ലാത്തതാണ് അങ്ങനെ പറഞ്ഞു എന്നതിന്റെ പേരിൽ
2: വീടുകളിലും കയറി നിന്നിട്ട് ആണ് ഇവര് ആഹ്വാനം ചെയ്തത് സൗജന്യ യാത്ര.
1: അല്ല, അന്ന് സൗജന്യ യാത്ര അവർ മാനിഫെസ്റ്റോയിലടക്കം ഉണ്ട് UDFന്റെ, അത് നല്ല കാര്യമല്ലേ? അങ്ങനെ
2: നടപടി മാത്രമേ പറഞ്ഞ ആൾക്കാരല്ലേ, അത് നടപ്പിലാക്കാനുള്ളതല്ല അവർ തന്നെ പറഞ്ഞാണ്, ഞങ്ങളാരും പറഞ്ഞല്ല.
1: എന്നിട്ട് നടപ്പാക്കിയല്ലോ?
2: എവിടെ നടപ്പാക്കി? അവര് പറഞ്ഞത് ഒരു ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഒരു ഗിമിക്ക് മാത്രമേ ഉള്ളൂ ഈ കാര്യങ്ങൾ എന്നാ
1: പറയാൻ. പുരുഷന്മാരാണോ
2: ഇപ്പൊ ഈ നല്ല ഒരു അടിസ്ഥാനപരമായിട്ട് നല്ല പോലെ സംസാരിക്കുകയും പെരുമാറ്റവും നല്ല ചിട്ടയും കാര്യമുള്ള CP ജോണിന്റെ വാൻ നിന്ന് വന്നിരിക്കും. മറ്റൊന്നും

0: സ്വകാര്യവൽക്കരിക്കാനുള്ള ഒരു നീക്കം മാത്രമായിട്ട് നമ്മൾ ഇതിനെ കാണും.
1: ഓ, അതിലെ രാഷ്ട്രീയത്തിലേക്കാണ് താങ്കൾ പോകുന്നത് അല്ലേ?
0: തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിലേക്കാണ് പോകുന്നത്. ഇപ്പൊ തന്നെ മുരളീധരൻ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ കിടന്നിട്ട് ആരെയും ചികിത്സിക്കേണ്ട, നിലത്തിടക്കുന്നവരെ ചികിത്സിക്കേണ്ട. നമുക്ക് ഏറ്റവും സന്തോഷം തോന്നും. ആ മന്ത്രി പറഞ്ഞല്ലോ, നിലത്തിടക്കുന്നവരെ കിടക്ക കൊടുക്കണം എന്നുള്ളത്. അതിന്റെ അർത്ഥം ഇങ്ങോട്ട് വരണ്ട എന്നുള്ളതാണ്. നിങ്ങൾ അല്ലാത്ത പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പൊക്കൂ. ഇതിൽ നിന്നല്ല നാളെ ഓരോന്നോരോ നിവരിത് സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കമാണ് നടന്നിട്ടുള്ളത്. നമുക്ക് ഇതിൽ മനസ്സിലാകും.
1: പക്ഷെ അങ്ങനെയൊക്കെ ഇവർ ചെയ്തു കഴിഞ്ഞു പോയാൽ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അവർ ഇല്ലാണ്ടാവുകയും അടുത്ത 5 വർഷം കഴിഞ്ഞാൽ ഭരണം നഷ്ടപ്പെടുകയും ചെയ്യുന്നു.
0: അവർക്ക് 5 വർഷം കിട്ടിയ 5 വർഷം കൊണ്ട്
1: അതെന്താ, അവർ അധികാരത്തിൽ എത്തുമ്പോ മാത്രം അവരങ്ങനെ ആക്കിയെടുക്കുന്നവരും കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിച്ച
0: ചൂരൽമല സംഭവം നടന്നു പിരിച്ചിട്ട് പൈസ എന്തി ഇങ്ങോട്ട് കല്ല് മാത്രമല്ല ഉള്ളു. നിങ്ങൾ തന്നെ പറ ഞങ്ങൾ ഇന്ന് കാണിച്ച് ഇത്ര പൈസ വിരിച്ചു ഇത്ര ഉണ്ടെന്ന് പറയട്ടെ. അപ്പൊ അങ്ങനെ തിരിച്ചു നമ്മളെ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ.
1: ശരി, എന്തായാലും മാത്യുവിന്റെ അങ്ങനെയുള്ള ചില ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രതികരണത്തിന് മറുപടി.
0: താങ്കള്
1: കോഴഞ്ചേരിയാണോ?
0: കോഴഞ്ചേരി, അതായത് ആറന്മുളയ്ക്ക് അക്കരെ. എന്റെ വീട് മാരാമണ്ണാണ്, അക്കരെ ആറന്മുള.
1: ആഹാ, മാരാമൺ എന്നൊക്കെ കേട്ടു നമ്മള് മാരാമൺ കൺവെൻഷൻ, അതൊക്കെയാണ് ഓർമ്മ വരുന്നത്.
0: തീർച്ചയായിട്ടും നമ്മുടെ വീടിനടുത്ത് തന്നെയാണ്.
1: അത് ശരി, വലിയ കുഴപ്പമൊന്നുമില്ല.
0: നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കി
1: ഓക്കെ.
0: കോലഞ്ചേരിക്കാരനായ അവിൻ ബർക്കിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ നാടിനെ കുറിച്ച് ധാരണയോ ഒരു പരിചയവും ഇല്ല. പറഞ്ഞു കൊടുക്കുന്ന മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. നമ്മുടെ വീണ ജോർജിനുള്ള സമയത്തൊക്കെ വളരെ അധികാരമായിട്ട് ഇറങ്ങി പ്രവർത്തിച്ചൊരു സഖാവാണ്.
1: ഇപ്പൊ എന്തായാലും അബിൻ ബർക്കിന്റെ പി സി വിഷ്ണുനാഥ് ആർജവത്തോടെ ചെയ്യുന്ന നേതാക്കളൊക്കെ ഉണ്ട്. ഭരണ പ്രതിപക്ഷ
0: ഭേദമെന്നേ
1: ശരിക്കും മാത്യു, താങ്കളുടെ വാക്കുകൾ ഞാൻ വിലമതിക്കുന്നു. എന്തായാലും ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഒരു ആരോപണം ആകുമ്പോ അതിന് മറുപടി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കാം,
0: തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മളെ തന്നെ എതിർക്കാൻ ആൾക്കാരുണ്ടാവും. പക്ഷെ നിങ്ങൾ നോക്കി ഓരോന്നോരോന്ന് ഇവര് കൊണ്ടുവന്നിട്ട് നഷ്ടത്തിലോ നഷ്ടത്തിലാണ് പറഞ്ഞു കൊണ്ടത്. ഇപ്പൊ ഒക്കെ നമ്മുടെ കെ വി ഗണേശകുമാർ കൊണ്ടുവന്നൊരു പ്രോഗ്രാം ആണ്. അത്ര നല്ല രീതിയിൽ കൊണ്ടുവന്നാണ്. അതിന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം നോക്കണ്ട.
1: അതെ,
0: പക്ഷെങ്കിൽ രാഷ്ട്രീയത്തിൽ വളരെ പെർഫോം ചെയ്ത ആളാണ്.
1: ഏറ്റവും നല്ല മന്ത്രി എന്ന പേരെടുത്ത വ്യക്തി തന്നെയാണ്.
0: ആൾക്കാർക്ക് പൈസ കിട്ടാൻ തുടങ്ങി, ഒന്നാം തീയതി ശമ്പളം കിട്ടാൻ തുടങ്ങി, പെൻഷൻ കിട്ടാൻ തുടങ്ങി. ആ അവസ്ഥയിൽ നിന്നാണ് ഇപ്പൊ ഇവിടെ കൊണ്ടുപോയിരിക്കുന്നത്. അതായത് വ്യക്തമായിട്ട് ഇവരെ കുറിച്ച് പഠിക്കാതാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തുക.
1: അതാണ് മാത്യുവിന്റെ അഭിപ്രായം. എന്തായാലും നാട്ടിലെല്ലാരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. കുറച്ചുകൂടെ വിവരങ്ങൾ എടുത്തിട്ട് നമുക്ക് അതിന് പറ്റിയ ഒരാളുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളും കൂടി ഓൺ എയർ വരികയാണെങ്കിൽ നന്നായിരിക്കും. നമുക്ക്
0: ആയിക്കോട്ടെ,
1: താങ്ക് യു സോ മച്ച്. ഒരുപാട് നിർദ്ദേശങ്ങൾ പറയുന്നതാണ് കേട്ടോ അദ്ദേഹം. എന്തായാലും പറ്റാവുന്നതൊക്കെ സ്വീകരിക്കാം കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. വിളിക്കാം 800-9220. ഷമീർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഷമീറെ കേൾക്കുന്നുണ്ട്? എന്താണ് റാസൽ ഖൈമയിലെ ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്കാണോ? മഴ പെയ്യുന്നുണ്ടോ?
2: മഴയൊന്നുമില്ല റാസൽ ഖൈമ. മഴ
1: ഇന്നലെ മഴ പെയ്തു, ആലിപ്പഴ വർഷമുണ്ട്, കാറ്റും മഴയും ഇടിയും മിന്നലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജും വിളിയൊക്കെ ഉണ്ടായിരുന്നു. അത് ഓക്കെ. പക്ഷെ ഇന്ന് റാസൽ ഖൈമയിലെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ഇല്ല അല്ലേ മഴ?
2: ഇവിടെ ഞാൻ റാസൽ ഖൈമയുടെ ഏകദേശം കൊറേ ഭാഗം രാവിലെ തുടങ്ങി ഓടണുണ്ട്.
1: അപ്പൊ കണ്ടില്ല അല്ലേ?
2: മഴ പെയ്തായിട്ട് കണ്ടില്ല. ഇനി മലമ്മ എവിടെങ്കിലും പെയ്യണ്ടോന്ന് അറിയില്ല. മല ഭാഗത്തൊക്കെ
1: ഇവിടെ വന്നിരിക്കുന്നത് റാഖ് അൽ ഖൈൽ അദൻ ഏരിയ. നല്ല മഴ പെയ്തു.
2: അതവിടെ ചെലപ്പോ ആവാം. കാരണം ഈ പറയുന്ന ദൈദ് എന്ന് പറയുന്നതിന്റെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. ഷാർജ ദൈദിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ അൽ ഖൈൽ അദനൊക്കെ.
1: ശരിക്കും മഴ വാർത്തയിൽ നിന്ന് മാറിയിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ ഗതാഗത മന്ത്രി പറഞ്ഞ സൗജന്യ യാത്രയെ കുറിച്ചുള്ള പ്രതികരണം.
2: എന്തായാലും പി സി പി ജോണിനെ പോലെ ഒരു മന്ത്രി അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. അതിനോട് പ്രതിഷേധമുണ്ട്. കാരണം സർക്കാര് ജനങ്ങൾക്ക് കൊടുത്ത അല്ലെങ്കിൽ സ്ത്രീ വനിതകൾക്ക് കൊടുത്ത ഒരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനം നടപ്പിലാക്കി. പിന്നെ ജനങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് അതിന് അതിന്റെ രീതിയിൽ സംസാരിക്കണം. കാരണം സർക്കാർ സ്കൂൾ ഒഴിവാക്കി തൊട്ടപ്പുറത്തുള്ള പ്രൈവറ്റ് സ്കൂളിൽ പോകുന്നതും ചില സ്കൂളുകള് സൗജന്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട്, വാഹന സൗകര്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ്, അതും ആളുകള് ഒരു കുറെ ആളുകളൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ് പ്രൈവറ്റ് സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അത് മന്ത്രി അറിയേണ്ടതാണ്. പിന്നെ ഇത് കെ എസ് ആർ ടി സിക്ക് ഈ പദ്ധതി കൊണ്ട് നഷ്ടം വരാൻ പാടില്ല. കാരണം ഇത് സർക്കാർ പദ്ധതിയാണ്, സർക്കാർ ഇതിന് പണം വേറെ കണ്ടെത്തി നൽകേണ്ടതാണ്.
1: സർക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ സർക്കാർ ഫണ്ട് ചെയ്യും ഈ ഇനത്തിൽ വരുന്നതിന്, സർക്കാർ ഫണ്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ.
2: പിന്നെ ഈ സ്വകാര്യവൽക്കരണം, സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് ഈ സി പി എംമാരോട് പറയണ ഒരു കാര്യം പറയണമെന്ന് വെച്ചാലേ, 82 കെ കരുണാകര സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ നടത്താൻ വന്ന വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ മുഴുവൻ ഇവർ സമരം ചെയ്ത് തോൽപ്പിച്ച് 25 കഴിഞ്ഞിട്ട് അതേ നയങ്ങൾ വീണ്ടും നടക്കും. അപ്പൊ ആ 25 കേരളത്തിലെ വിദ്യാർത്ഥികളെ, ഞാൻ അനുഭവസ്ഥനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര വികാരമായിട്ട് പറയുന്നത്. 88-89 കേരളത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ വിദ്യാഭ്യാസം തുടർന്ന് പോകേണ്ട ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് അതിന് അനുഭവം ഉണ്ട്. ഒരു സ്ഥാപനം ഞങ്ങൾ അവിടെ തുടങ്ങാൻ പോയതായിരുന്നു, സർക്കാർ അതിൽ നിന്ന് പിന്മാറിയപ്പോ അത് നടന്നില്ല. പക്ഷെ 25 കഴിഞ്ഞിട്ട് ഈ സ്വകാര്യ മേഖലകളില് എഞ്ചിനീയറിംഗ് കോളേജുകളും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ വന്നു കേരളത്തിൽ. അപ്പൊ ആ 25 കേരളത്തിലെ പുറകോട്ടുണ്ടായ പാർട്ടിയാണ് സി പി എം. അത് പല പല കാര്യങ്ങളിലും അന്താരാഷ്ട്ര സർവകലാശാലകൾ വരാൻ വേണ്ടിയിട്ടുള്ള 10 മുമ്പ് ടി പി ശ്രീനിവാസനെ തല്ലിയ ആളുകളാണ് ഒരു 15 മുമ്പ്. ഇപ്പൊ അവര് തന്നെ അവസാനം പോകാൻ നേരപ്പോ ആ നയം തിരുത്തി. അപ്പൊ ഈ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് ആഗോള പ്രതിഭാസം, അതിനൊന്നും ആരും ആ പേര് പറഞ്ഞ് പണ്ടത്തെ ആര് ജനങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട.
1: യെസ്, അതാണ് ഷമീറിന്റെ അഭിപ്രായം അല്ലേ. താങ്ക് യു ഷമീർ. അടുത്ത കോൾ. നമസ്കാരം, ഗുഡ് ഈവനിങ്. സ്വകാര്യവൽക്കരണത്തിനെതിരെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സ്വകാര്യവൽക്കരിക്കുമെന്ന ഇടതുപക്ഷക്കാരനായിട്ടുള്ള മാത്യുവിന്റെ അഭിപ്രായത്തിന് മറുപടിയാണ് ഷമീർ കൊടുത്തത്. ഇതാരാണ്?
3: അബ്ദുറഹ്മാൻ
1: റഷീദി. താങ്കൾ എന്തുകൊണ്ടാണ് ഈ അവസാനം മാത്രം വിളിക്കുന്നത്? അതോ ശരി, ഞാൻ വെച്ച് തിരക്കിലായിരിക്കുന്നു.
3: മന്ത്രിയോടും സതീഷ് ഏട്ടനോടും കൂടിയിട്ട്,
1: ആഹാ, ഭാഷയ്ക്കൊക്കെ ഒരു ശുദ്ധി വന്നിരിക്കുന്നു.
3: വരണമല്ലോ, അർഹിക്കുന്നതാണ് ഈ വാക്കുകള്. ഇതിൽ വലുതും
1: ശരി.
3: ഒരു കാര്യം പറഞ്ഞ സതീശൻ, മറ്റേ മുഖ്യമന്ത്രിയോടും നമ്മളെ ഗതാഗത മന്ത്രിയോടും ഒരു കാര്യം പറയാനുള്ള, ഈ ജനങ്ങൾ മൊത്തം കയറുന്നതിൽ 75% പൈസ ഇല്ലാത്തവരല്ല. അവർക്ക് കൊടുത്ത നിങ്ങളുടെ നടപ്പിലാക്കാൻ പറ്റാത്ത വാഗ്ദാനം ഇനി മേലിൽ, ഇനി അടുത്ത് ഏത് ഗവൺമെന്റ് വരുമ്പോഴും ഇങ്ങനെയുള്ള പൊള്ള വാഗ്ദാനങ്ങൾ നടത്താൻ പാടില്ല. അതിനുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ് ഈ ജനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും ഇതിൽ സഞ്ചരിക്കുന്നത്.
1: താങ്കളപ്പോ ഈ പദ്ധതിക്ക് എതിരാണോ ശ്രീ അബ്ദുറഹ്മാൻ?
3: ഇത് നടപ്പിലാക്കാൻ പറ്റില്ല.
1: നടപ്പിലാക്കാൻ പറ്റുന്നതാണോ അല്ലയോ? നടപ്പിലാക്കാൻ പറ്റാത്ത എത്ര എത്ര പദ്ധതികൾ നമ്മുടെ കേരളം നടപ്പാക്കിയിരിക്കുന്നു. അത് പോട്ടെ, നമ്മൾ വേറെ എയർപോർട്ട് വരുന്നു വിചാരിച്ചോ, നമ്മൾ വേറെ വേറെ പല പല പദ്ധതികൾ, വിഴിഞ്ഞം അത് ഉൾപ്പെടെ എന്തൊക്കെ വലിയ വലിയ പദ്ധതികൾ. ഇതൊരു കെ എസ് ആർ ടി സി ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുമ്പോൾ ഈ നടപ്പാക്കാൻ എന്തെത്ര ബുദ്ധിമുട്ട്.
3: ബുദ്ധിമുട്ടില്ല, പക്ഷെ അത് ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു കാർഡ് മഞ്ഞക്കാരുടെ
1: അങ്ങനെയൊക്കെ ബസ്സിൽ കാണിച്ചിട്ടാണോ? അപ്പൊ അപ്പൊ അവിടുത്തെ ഒരു വിവേചനം വന്നില്ലേ സ്ത്രീകൾക്കിടയില്? സാമ്പത്തിക ഒരു സംവരണം എന്ന രീതിയിലേക്ക് പോവില്ലേ അത്?
3: ഇത് എന്ന് പറഞ്ഞാൽ ബസ്സിന് പൈസ കൊടുക്കാൻ ഇല്ലാത്തവർ, ഞാൻ പറഞ്ഞല്ലോ ഒരു 25% പോകുന്നുണ്ട് എന്ന്. പക്ഷെ ഇത് മൊത്തമായി അടിച്ച് കയറാൻ കാരണം തന്നെ അതിൽ കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ട്, ബി ജെ പി കാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. കാരണം തന്നെ അതൊരു വാശിയാണ് അവർക്ക്. കാരണം നിങ്ങൾക്ക് ഇത് നടപ്പിലാക്കാൻ പറ്റില്ല, എല്ലെങ്കിലോ ഇത് നിലനിർത്തിക്കൊണ്ടു പോകാൻ പെടുന്ന പാട് ഗണേശൻ വരുന്ന സമയത്താണ് കുറച്ചെങ്കിലും നന്നായിട്ട് ഇത് പോകുന്നത്. എല്ലാത്ത ആരും വന്നിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതൽ നഷ്ടത്തിലല്ലാണ്ട് ഇത് പോയിട്ടില്ലല്ലോ. അപ്പൊ ഇനി മേലിൽ ഇനി വരുന്നൊരു, കഴിഞ്ഞ പ്രാവശ്യം ഈ ഇലക്ഷൻ എന്താ അവർ പറഞ്ഞത്, പെൻഷൻ കൊടുക്കും 7,000. അത് ജനങ്ങൾ മനസ്സിലാക്കിയില്ല. കാരണം 7,000 പോയിട്ട് ഇവർക്ക് 600 പോലും കൊടുക്കാൻ പറ്റാത്തവരെങ്ങനെ 7,000 കൊടുക്കും? ഇവരുടെ വാക്കുകൾ തള്ളിക്കളഞ്ഞ് വീണ്ടും LDF ഭരണത്തിൽ വന്നു. കാരണം അവർ പറഞ്ഞ വാക്കുകൾ എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കാൻ പറ്റുന്നത് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ജനങ്ങളുടെ പൈസ കൊണ്ട് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും ഭരണം കിട്ടണം എന്ന് പറഞ്ഞ് അപ്പൊ 7,000 അവർ പറഞ്ഞപ്പോ ഞങ്ങൾക്കും പറയാമായിരുന്നു 8,000 ഞങ്ങൾ തരുമെന്ന്. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇത് 2,000 കൊടുക്കാൻ തന്നെ ഇത് വിഷമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇവർ വിചാരിച്ചാൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് കിട്ടും, അതിനുശേഷം ജനങ്ങൾ ഇത് മറക്കുമെന്ന്. പക്ഷെ ഇത് മറക്കാതെ തുടക്കം കുറിച്ചത് കുറച്ച് BJP സ്ത്രീകളാണ് അല്ലേ?
1: തീർച്ചയായിട്ടും
3: അവരാണ്. അപ്പൊ ഇത് എല്ലാവർക്കും ഒരു വാശിയായി. കാരണം ഇനിയെങ്കിലും വരുന്ന ഭരണകൂടം ഇതുപോലുള്ള പൊള്ള വാഗ്ദാനം പറഞ്ഞിട്ട് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഇതിങ്ങനെ ഇത്രയും ജനങ്ങൾ പോയെല്ലാം
1: സഹി കെട്ടിട്ട് മന്ത്രി പറഞ്ഞതായിട്ടാണ് താങ്കൾക്ക് തോന്നുന്നത് അല്ലേ?
3: സഹി കെട്ടിട്ട് പറഞ്ഞത്, പക്ഷെ പറയാൻ പാടില്ല. പക്ഷെ പറയും, കോൺഗ്രസിൽ നിന്നും ഇവരെ ഈ UDFൽ നിന്നും ഞങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ തന്നെ ഒരു മാസം കൊണ്ടായിരിക്കും ഒക്കെ 10 വെച്ചിട്ടാണ് കൂടിയത്. 10 കൊണ്ട് കൂടിയതാന്ന് ഒരു മാസം കൊണ്ട് കൂടിയത്. അപ്പൊ ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഹലോ,
1: സമയം കൊടുക്കാൻ നമുക്ക് 2 അല്ലേ അല്ലേ?
3: 2 അല്ലേ, ഇനിയിപ്പോ 20 ആയി കഴിഞ്ഞാൽ ഇവര് നേരെ ആവത്തില്ല.
1: ശരി ശരി അബ്ദുറഹ്മാൻ റാഷിദ് അദ്ദേഹമാണ് സംസാരിച്ച് ലാസ്റ്റ് ഒരു കോളും കൂടി എടുത്തിട്ട് നമുക്ക് ചർച്ച അവസാനിപ്പിച്ചാൽ. എപ്പോഴും അദ്ദേഹം വിളിക്കുമ്പോൾ മറുപടി കൊടുക്കാൻ വേണ്ടിട്ട് ചിലർ വരാറുണ്ട്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
4: ഹലോ
1: ഹലോ
4: ഹലോ
1: ഹലോ
4: മിനി പത്മ.
1: അതെയല്ലോ,
4: നമസ്കാരം.
1: നമസ്കാരം, ആരാണ്?
4: റെജി വൈക്കം.
1: റെജി വൈക്കം എവിടെയായിരുന്നു? വൈക്കത്തൊക്കെ പ്രശ്നമൊന്നും ഇല്ലല്ലോ, വൈക്കത്തെ ചെമ്പിലൊന്നും വലിയ കുഴപ്പമില്ലല്ലോ. മൂവാറ്റുപുഴ ഇരട്ടിയാറല്ലേ, അവിടെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടല്ലേ? താങ്കളുടെ വീടിന്റെ പരിസരത്തൊക്കെ ഓക്കെ ആണല്ലോ അല്ലെ? വെള്ളം കയറിയിട്ടുണ്ടോ? ആളുകളൊക്കെ എങ്ങനെയാണ്? സേഫ് ആണ് അല്ലെ? കുറച്ച് രാഷ്ട്രീയം കൂടി പറഞ്ഞാ മതി അല്ലേ നമുക്ക്?
4: അല്ല, ഇപ്പൊ ഭരണം കേട്ടിട്ട് കേരള സംസ്ഥാനത്ത് LDF ഭരിച്ചില്ലെങ്കിൽ കേരളം ഉണ്ടായിരുന്നു.
1: അദ്ദേഹം ചോദിക്കുന്ന ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറയണ്ടേ? ഇത്ര കൊടുക്കാന്ന് പറഞ്ഞു, ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കാന്ന് പറഞ്ഞു, ഈ പറഞ്ഞ കാര്യം വിലക്കയറ്റത്തിനെതിരെ പറഞ്ഞു, എന്നിട്ട് ഇപ്പൊ ഈ രണ്ടു മാസത്തിൽ കൂടിയ വിലക്കയറ്റത്തിന്റെ കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇതിനൊക്കെ എന്താ മറുപടി പറയാ ആർ ജി? എന്താണ് എന്താണ്
4: ഈ സൗജന്യ സ്ത്രീകൾ
1: നിർത്തിയെന്നോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. സി പി ജോൺ മന്ത്രി പറഞ്ഞ ഒരു പരാമർശം, കാരണം ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ തള്ളിക്കയറി പോകുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിലെടുത്തുള്ള ഒരു അമർഷത്തിന് പറഞ്ഞതാണോ എന്നാണ് ഇപ്പൊ എല്ലാ ആളുകൾ ചിന്തിക്കുന്നത്. അല്ലല്ല, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ശ്രീ റെജി. അങ്ങനെ ഇങ്ങനെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ആളാണോ ഒരു മന്ത്രി? ഒരു സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ സൗജന്യ യാത്ര ഒരു സർക്കാരിന്റെ മാനിഫെസ്റ്റോയിൽ പ്രഖ്യാപിച്ചതിന് ശേഷം നിങ്ങളിങ്ങനെ തള്ളിക്കയറിയിട്ട് വരുന്നത് എങ്ങോട്ടാണെന്നുള്ള ഒരു മന്ത്രിയുടെ പ്രഖ്യാപനത്തെ എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം? ഒരു മന്ത്രിക്ക് അങ്ങനെ ഒരു പൊതുവിഷയത്തിൽ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയേണ്ട ആളൊന്നുമല്ല. എന്തിനാണ് തിരുത്താൻ വേണ്ടിയിട്ട് തെറ്റ് പറയുന്നത്? പറയാണ്ടിരുന്നൂടെ. എം എം മണി പറഞ്ഞതുകൊണ്ട് നാണമില്ലേ ശ്രീ റെജിയു? കഴിഞ്ഞ സർക്കാർ ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, കഴിഞ്ഞവർ ഇങ്ങനെ ചെയ്തില്ലേ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ, പിന്നെ നിങ്ങളുടെ ആവശ്യം എന്തിനാണ്? അവര് പോരെ.
4: അല്ലല്ല, അതല്ലേ പറഞ്ഞത്. അവർക്ക് പറയാം,
1: ഇത് അധിക്ഷേപം തന്നെയല്ലേ? ഏല ഇട്ടിട്ട് സദ്യ വിളമ്പുന്ന നേരത്തെ പറയാൻ എണീറ്റ് പോവാൻ, അപ്പൊ പിന്നെ അത് അധിക്ഷേപമല്ലേ? കേരളത്തിലല്ല, കേരളത്തിലല്ല, ഞാനിപ്പോ പ്രവാസിയാണ്. നാട്ടിൽ പോയിട്ട് ആ ബസ്സിൽ കയറുമ്പോ എന്റെ ഉള്ളിലും വരില്ലേ അയ്യോ എന്തൊരു നാണക്കേടാണ്, എന്നെ അധിക്ഷേപിച്ചതല്ലേ, ഞാൻ എങ്ങനെ എന്നുള്ള ഒരു ഒരു വിഷമം വരില്ലേ?
4: ഒരു ഞാൻ
1: അതാണ്, അത് ആ പോയിന്റിലേക്ക് വരൂ, എന്നിട്ട് മന്ത്രിയെ ന്യായീകരിക്കാൻ നിൽക്കാതെ ആ പോയിന്റിലേക്ക് വരൂ താങ്കൾ. അപ്പൊ ഇപ്പൊ ഇപ്പൊ താങ്കൾ ഒക്കെയാണ് ഒരു നല്ല കോൺഗ്രസ്സുകാരനായിട്ട് മാറിയിട്ടുണ്ട്. അതായത് ആ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പൊ താങ്കൾ ഒക്കെയാണ്.
4: അല്ല പറഞ്ഞേക്കുന്നത്,
1: അല്ല അത് അവർക്ക് അവർക്കുള്ള മറുപടി നമുക്ക് കൊടുക്കാം. അതിന് നമ്മൾ എം എം മണി പറഞ്ഞില്ല, അതുകൊണ്ട് നമ്മളും പറയുന്ന ന്യായീകരണം ശരിയല്ലല്ലോ.
4: മന്ത്രി
1: ശരിയാണ് ശരിയാണ്, വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. തെറ്റ് തിരുത്താൻ വേണ്ടി തയ്യാറായി. അങ്ങനെ തെറ്റ് തിരുത്താൻ വേണ്ടിട്ട് എന്തിനാണ് ഇങ്ങനെ തെറ്റുകൾ ഏറ്റു പറയുന്നതെന്ന് ന്യായമായിട്ടുള്ളൊരു ചോദ്യം. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, പക്ഷെ കോൾ എടുക്കാൻ ഇനി സമയമില്ല. വിളിച്ചെല്ലാവരോടും സന്തോഷം, സ്നേഹം.
5: Let's talk with Mini Padma. യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
5: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
8: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ഹെലികോപ്റ്ററിൽ പോയി നടത്തിയത് എന്ത് ഡീലെന്ന എം വി ഗോവിന്ദൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പുറത്തു പറയാൻ പറ്റാത്ത എന്ത് ഡീലാണ് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയി നടത്തിയതെന്ന ചോദ്യവുമായി CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഒരു ഔദ്യോഗിക രേഖയിലും മുഖ്യമന്ത്രി ആരെയും കണ്ട വിവരം ഇല്ലെന്നും ഗോവിന്ദൻ. ഭാര്യ പിതാവിനെ കാണാനാണ് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയത്. ഓരോരോ കളവ് പറഞ്ഞ യഥാർത്ഥ വസ്തുത മറച്ചുവെക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. CP ജോണിന്റെ പ്രസ്താവനയ്ക്കെതിരെയും എം വി ഗോവിന്ദൻ. CP ജോൺ കേരളത്തിലെ സ്ത്രീകളെ ആകെ അപമാനിച്ചു. ശാക്തീകരിക്കപ്പെട്ട സ്ത്രീകളാണ് സംസ്ഥാനത്തുള്ളതെന്നും CPM സംസ്ഥാന സെക്രട്ടറി. ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണിന്റെ വിവാദ പരാമർശത്തിൽ പ്രതികരിച്ച് മുൻ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ സ്ത്രീകളെ UDF സർക്കാർ അധിക്ഷേപിക്കുകയാണ്. വെറുതെയിരുന്ന സ്ത്രീകളോട് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും ഏത് ബസ്സിലും എപ്പോൾ വേണമെങ്കിലും പോകാമെന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുക, കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ നാമമാത്രമായ ബസ്സുകളിൽ മാത്രം സൌജന്യ യാത്ര ചെയ്തോളൂ എന്ന് പറയുക, എന്നിട്ട് ആ ബസ്സുകളിൽ സൌജന്യ യാത്ര ചെയ്യുമ്പോൾ പൈസയുണ്ടെങ്കിലും സൌജന്യമായതുകൊണ്ട് തള്ളിക്കയറുക എന്ന് പറഞ്ഞ് സ്ത്രീകളെ അധിക്ഷേപിക്കുക ാണെന്ന് KB ഗണേഷ് കുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു. സൌജന്യത്തിന് വേണ്ടി ദാരിദ്ര്യം അഭിനയിക്കുകയാണെന്നാണ് മന്ത്രി CP ജോൺ നേരത്തെ പറഞ്ഞത്. ഈ സർക്കാർ ആർക്കുവേണ്ടിയാണ് ഭരിക്കുന്നത്? 3 മാസം കൊണ്ട് തന്നെ ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കരുത് സർക്കാരെയെന്നും ഗണേഷ് കുമാർ പറയുന്നു. സർക്കാർ സ്ത്രീകൾക്ക് അനുവദിച്ച പ്രിയദർശിനി സൌജന്യ യാത്രയിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു എന്നായിരുന്നു CP ജോണിന്റെ വിവാദ പരാമർശം. പൈസ ഇല്ലാത്ത KSRTC ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുകയാണെന്നും എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞിരുന്നു. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിലായിരുന്നു മന്ത്രിയുടെ വിവാദ പ്രസ്താവന ഉണ്ടായത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 CPM പ്രവർത്തകർക്ക് കൂടി ഹൈക്കോടതി ജാമ്യം നൽകി. രാഹുൽ, വൈശാഖ് എന്നിവർക്കാണ് ജാമ്യം. അമൽ, ലെനിൻ രാജ് എന്നിവർക്കും ജാമ്യം ലഭിച്ചു. കഴിഞ്ഞ ദിവസം 9 പേർക്ക് ജാമ്യം ലഭിച്ചിരുന്നു. കർശന ഉപാധികളോടെയാണ് ജാമ്യം. ഗൌരവമേറിയ കുറ്റമാണ് പ്രതികൾ ചെയ്തതെന്ന് വ്യക്തമാക്കിയ കോടതി വധശ്രമക്കുറ്റം നിലനിൽക്കാനുള്ള തെളിവുകൾ ഇല്ലെന്ന് നിരീക്ഷിച്ചു. പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന ED എതിർപ്പ് തള്ളിയാണ് ജസ്റ്റിസ് കൌസർ എടപ്പകത്തിന്റെ നടപടി എത്തിയിരിക്കുന്നത്. നടി തൃഷയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ അറസ്റ്റ് ചെയ്ത DMK നേതാവ് ഉദയനിധി സ്റ്റാലിനെ വിട്ടയക്കാമെന്ന നിലപാടിൽ തമിഴ്നാട് സർക്കാർ. ഉദയനിധിയെ റിമാൻഡ് ചെയ്യേണ്ടതില്ലെന്നും ചോദ്യം ചെയ്യാനാണ് കസ്റ്റഡിയിൽ എടുത്തതെന്നും AG കോടതി അറിയിച്ചു. ഉദയനിധിയെ അറസ്റ്റ് ചെയ്തിരുന്നു, എന്നാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാൻ തയ്യാറാണെന്നും സർക്കാർ നിലപാട് കോടതിയെ അറിയിച്ചു. സർക്കാർ നിലപാട് രേഖപ്പെടുത്തിയ കോടതി ഉദയനിധിയെ വിട്ടയക്കാൻ അനുവദിച്ചു. ഇന്ന് തന്നെ വിട്ടയക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. അന്വേഷണവുമായി സഹകരിക്കണമെന്ന് കോടതി. അതേസമയം ഉദയനിധിയുടെ അറസ്റ്റിൽ DMK പ്രവർത്തകരുടെ വ്യാപക പ്രതിഷേധമാണ് തമിഴ്നാട്ടിൽ ഉള്ളത്. താൻ മോശം പരാമർശം നടത്തിയിട്ടില്ലെന്നാണ് ഉദയനിധിയുടെ പ്രതികരണം. വിജയ്, തൃഷ എന്നിവരെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെന്നും ഉദയനിധി. ചെന്നൈ നീലാങ്കരയിലെ വീട്ടിൽ നിന്ന് രാവിലെയാണ് തഞ്ചാവൂർ പോലീസ് ഉദയനിധിയെ കസ്റ്റഡിയിൽ എടുത്തത്. നാളെ ബജറ്റ് സമ്മേളനം ചേരാനിരിക്കെ ഉദയനിധിയെ നിയമസഭയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഗൂഢാലോചനയാണ് നടന്നതെന്ന് DMK ആരോപിച്ചു. ഉദയനിധിക്കെതിരെ TVK വനിതാ വിംഗും വിജയ് സർക്കാരിനെതിരെ DMK പ്രവർത്തകരും തമിഴ്നാട്ടിൽ വ്യാപകമായി തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാത്തതിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷണർ വിവരാവകാശ കമ്മീഷന്റെ കടുത്ത വിമർശനം. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥിക്ക് ഉത്തരക്കടലാസുകളുടെ പകർപ്പും അഭിമുഖത്തിന്റെ മാർക്കും വിവരങ്ങളും ലഭ്യമാക്കാത്തത് തീർത്തും നിരുത്തരവാദപരമാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. കേരളത്തിൽ കനത്ത മഴ തുടരുകയാണ്. 8 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ മുന്നറിയിപ്പിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടിക്കടി മാറ്റം വരുത്തുന്നുണ്ട്. നേരത്തെ എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ പിന്നീട് അത് ഓറഞ്ച് റെഡ് അലർട്ടുകളിലേക്ക് മാറുകയായിരുന്നു. പത്തനംതിട്ടയിലെ പ്രളയ മേഖലകളായ റാന്നി, ആറന്മുള തുടങ്ങിയ സ്ഥലങ്ങൾ മുഖ്യമന്ത്രി VD സതീശൻ സന്ദർശിച്ചു. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയിൽ വിവാദം തീരുന്നില്ല. ഹെലികോപ്റ്ററിനെ കുറിച്ച് മുൻകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ച VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ പറഞ്ഞതെല്ലാം വിഴുങ്ങിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പത്തനംതിട്ടയിൽ ഉണ്ടായത് സർക്കാർ സ്പോൺസർഡ് പ്രളയമെന്ന ആരോപണം ആവർത്തിച്ച് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. പാർലമെന്റിനകത്തും പുറത്തും ഇന്ന് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമുണ്ടായി. ജന്തർമന്ദിറിലെ പോലീസ് നടപടി അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഇന്ത്യ സഖ്യ നേതാക്കൾ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. അയോധ്യ സംഭാവന കൊള്ളയും വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമവും പ്രതിപക്ഷം സഭയിൽ ഉയർത്തി.

0: ദുബായിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരിൽ മലയാളിയും ഉൾപ്പെട്ടെന്ന റിപ്പോർട്ട്. കൊട്ടാരക്കര പട്ടായി സ്വദേശി ഷിജിൻ പോൾ മരിച്ചു. 27 വയസ്സായിരുന്നു. 8 മാസം മുൻപാണ് ഷിജിൻ ദുബായിലെത്തിയത്. വിശദവാർത്ത 6 മണിക്ക്.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
3: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
4: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
2: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
5: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
2: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
5: ഓണം വിത്ത് ഹോം എഫ് എം ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai, your shipping partner to GCC.
2: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices. Time check.
5: Brought to you by Ozone Cargo.
6: Very good evening. Studio clock ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
7: Time check.
5: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
7: Weather update.
5: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: മഴ പെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ദുബായുടെ മേഖലയിൽ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 39 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 49%.
7: Weather update.
5: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Such an energetic track from the movie Sulekha Mansil. Very good evening, namaskaram, assalamu alaikum. This is Home 92.2 of Amangane. Back to home in a സമയമായിരിക്കുകയാണ് ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. ചൂട് ചൂട് ചൂട്, എന്താ ചൂട്, എങ്ങനെയുണ്ട് ചൂട് എന്ന് ഞാൻ ആരോടത്തും ചോദിക്കുന്നില്ല. എല്ലാവർക്കും അറിയാം ചൂടിൻ്റെ ഒരു കാഠിന്യത എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഈ ഒരു വീക്കെൻഡിൽ പലയിടത്തും മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ NCM ഒക്കെ അറിയിക്കുന്ന പ്രകാരം വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള, വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെയിൻസ് ഒരു പക്ഷേ യുഎയുടെ തന്നെ പല മേഖലകളിലും ഉണ്ടായേക്കാം എന്നാണ് പ്രെഡിക്റ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ അതൊക്കെ കേട്ടിട്ട് ഇവിടെ ദുബായ്, ഷാർജ, എമിറേറ്റുകളിലൊക്കെ താമസിക്കുന്നവർ, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഒരു കൂടുതൽ ആളുകളുള്ള ഏരിയാസ് ഉണ്ടല്ലോ, അതിന് അവരൊന്നും അധികം കൊതിക്കേണ്ട കാര്യമില്ല. കാരണം മലയോര മേഖലകളിലൊക്കെയാണ് ഈ ഒരു മഴയൊക്കെ ഇപ്പോൾ പ്രെഡിക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്കിപ്പോഴും ചൂട് തന്നെയാണ് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് റെക്കോർഡ് ചൂടായിരുന്നു. ഈ വർഷം രേഖപ്പെടുത്തിയതിലെ ഏറ്റവും കാഠിന്യമേറിയ ചൂടാണ് ഇന്നത്തെ ദിവസം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് ഉച്ചയ്ക്കൊരു 2:30 സമയത്തൊക്കെ ആയിട്ട് 50.1 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ ഉയർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഈ ഒരു സീസണിൽ ഇത് രണ്ടാമത്തെ തവണയാണ് 50 ഡിഗ്രി എന്ന് പറയുന്ന ആ ഒരു നമ്പർ നമ്മൾ ക്രോസ് ചെയ്യുന്നത്. അൽദഫ്ര മേഖലയിലായിരുന്നു ഈ ഒരു ടെമ്പറേച്ചർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ജനവാസ മേഖലകളിൽ, ഇപ്പോൾ മെയിൻലി നമ്മളിപ്പോൾ നമ്മുടെ ഈ ഓഫീസൊക്കെ വരുന്ന ബർദുബായ് മേഖലയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 3 മണി സമയത്തൊക്കെ നോക്കുകയാണെങ്കിൽ 43-44 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ടെമ്പറേച്ചർ കയറിപ്പോകുന്ന ഒരു പരിപാടി ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടെന്ന് ആരെയും പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും വെക്കേഷനിലാണ് കുറേയധികം പേര്. കാരണം കുട്ടികൾക്കുള്ള വെക്കേഷൻ സമയം, അതോടൊപ്പം തന്നെ ചേർന്ന് ഓണവുമൊക്കെ ഇങ്ങനെ ഒരുമിച്ച് വന്നതുകൊണ്ട് അത് മുൻകൂട്ടി കണ്ട് വെക്കേഷൻ പ്ലാൻ ചെയ്ത് നാട്ടിലേക്ക് പോയവരൊക്കെ ഒരുപാട് പേരാണ്. അപ്പോൾ ആ ഒരു വെക്കേഷൻ്റെയൊക്കെ പീരീഡ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. റോഡിലെ തിരക്ക്, പ്രത്യേകിച്ചും രാവിലത്തെ സമയങ്ങളിലുള്ള ട്രാഫിക് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ ഒരു വലിയ മാറ്റം കാണാൻ വേണ്ടി പറ്റുമല്ലോ. ഇപ്പോൾ കുറേ പേരിൽ നാട്ടിലേക്കൊക്കെ ലീവിന് പോകുന്നവർ പതിയെ പതിയെ തിരിച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചധികം ടിക്കറ്റ് റേറ്റ് കൂടും എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു മാസമൊക്കെ പൂർത്തിയായി കഴിഞ്ഞപ്പോഴത്തേക്കും വെക്കേഷൻ്റെ ഒരു മാസം ഇപ്പോൾ ആസ്വദിച്ച് കുഴപ്പമില്ല. ഓണം നമുക്ക് ഇവിടെ കൂടാം എന്നുള്ള പ്ലാനിൽ അങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തായാലും ഷാർജയിലെ പ്രൈവറ്റ് സ്കൂളുകളൊക്കെ തന്നെ അവരുടെ സ്കൂൾ റീഓപ്പണിംഗ് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള കലണ്ടറും കാര്യങ്ങളും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2026 August 31 അടുത്ത അധ്യയന വർഷം ആരംഭിക്കുമെന്നുള്ള പ്രഖ്യാപനവും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എനിവേ, എന്തായാലും നമുക്കൊരു ട്രെൻഡിങ് ട്രാക്ക് കേട്ടിട്ട് ഓടി തിരിച്ചു വരാം. ചൂടൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ഉള്ളം തണുപ്പിക്കാൻ, മനസ്സൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ സമ്മാനങ്ങളൊക്കെ ഇങ്ങനെ കരുതി വെച്ചിട്ടുണ്ട്. അതിലേറ്റവും ആദ്യത്തത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഈ ആഴ്ച കാണാൻ വേണ്ടി പോകുന്ന മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ അരങ്ങേറ്റം കുറിക്കുന്ന തുടക്കം സിനിമയുടെ ടിക്കറ്റ് തന്നെയാണ്. പാട്ട് കേട്ട് തിരിച്ചു വരുന്ന സമയത്ത് ടിക്കറ്റും അതിനുള്ള ചോദ്യവും ഞാൻ ഇവിടുത്തെ തയ്യാറാക്കി വെച്ചേക്കാം. ട്രെൻഡിങ് ട്രാക്ക് ഇസ് കമ്മിങ് ഫോർ യു ഗൈസ്. ദിസ് ഇസ് ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
5: Amore, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
6: ശ്രദ്ധിക്കണ്ടാ
5: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
7: അണ്ണം പേടിക്കണ്ടാ,
8: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
5: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
9: അണ്ണ ശ്രദ്ധിക്ക,
10: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
11: ബാക്ക് ടു ഹോം, ബാക്ക് ടു ഹോം, ബാക്ക് ടു ഹോം, ബാക്ക് ടു ഹോം.
1: ഓൾറൈറ്റ്, എന്തായാലും ആസ് പ്രോമിസ്ഡ് നമ്മൾ തുടക്കം സിനിമയുടെ ടിക്കറ്റ് അങ്ങോട്ട് തരാൻ വേണ്ടി പോവാണ്. ഹോം തിയേറ്ററിന്റെ ഭാഗമായിട്ട് ഈ ഒരു വീക്കെൻഡിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് കാണുന്ന ചിത്രമാണ് വിസ്മയ മോഹൻലാലിന്റെ മലയാള സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. ഒപ്പം ലാലേട്ടനുമുണ്ട്, ഒപ്പം നിരവധി താരങ്ങൾ, പ്രത്യേകിച്ച് മലയാള സിനിമയിലെ നിരവധി താരങ്ങൾ അണിനിരക്കുന്ന ഒരു വലിയ സിനിമ തന്നെയാണ്. 2018 എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഹിറ്റായിരുന്ന ഒരു ചിത്രത്തിന് ശേഷം കേരളത്തിലെ പ്രളയകാലം വളരെ മനോഹരമായിട്ട് ചിത്രങ്ങളിലേക്ക് എത്തി, അല്ലെങ്കിൽ നമുക്ക് സ്ക്രീനിലേക്ക് എത്തിച്ച 2018 ശേഷം ജൂഡ് ആന്റണി ജോസഫ് തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയാണ്. ആ ഒരു പ്രത്യേകത കൂടി ഈ ഒരു ചിത്രത്തിലുണ്ട്. ആൻഡ് മോറോവർ, നമ്മളീ പറഞ്ഞ പോലെ മോഹൻലാലിന്റെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ്, അതും അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് സിനിമ ഒരു ഗംഭീര ത്രില്ലർ ആയിരിക്കുമെന്ന് ഉറപ്പ് നൽകുന്ന ഒരു ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രെയിലർ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിക്കോ. അത്യാവശ്യം ഗംഭീരമായിട്ട് എനിക്കൊരു ദൃശ്യം മൂടൊക്കെ കിട്ടി ആ ഒരു ട്രെയിലർ കണ്ട സമയത്ത്. അപ്പം എന്തായാലും നല്ല ഫൈറ്റ് സീക്വൻസുകളും ഉണ്ട് കേട്ടോ. നല്ല പടക്കൻ ഇടിയുടെ കുറച്ചധികം സീക്വൻസൊക്കെ നമുക്ക് ആ ഒരു ട്രെയിലറിൽ തന്നെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും തുടക്കം നമുക്ക് ഈ ഒരു വീക്കെൻഡിൽ കാണാം. തുടക്കത്തിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ് തരാൻ ഞാൻ ഈ ആഴ്ച ചോദിക്കാൻ വേണ്ടി പോകുന്നത് മലയാള സിനിമയിലെ പ്രമുഖരായിട്ടുള്ള ചില നടന്മാർ, നടിമാർ, താരങ്ങൾ, ഇവരുടെയൊക്കെ അരങ്ങേറ്റ സിനിമയുമായിട്ട്. ഇതിപ്പോൾ വിസ്മയ മോഹൻലാലിൻ്റെ അരങ്ങേറ്റമാണല്ലോ, അതുകൊണ്ട് തന്നെ അവരുടെ ആരംഭ സിനിമ, അവരുടെ ആദ്യത്തെ സിനിമയെക്കുറിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഇന്നലെ ഞാൻ പ്രണവ് മോഹൻലാലിനെ കുറിച്ചാണ് ചോദിച്ചത്, ആദ്യമായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ചിത്രം That is actually, yes, കുറച്ച് പഴയ ഒരു പടത്തെക്കുറിച്ച് ചോദിക്കാം. 1980 റിലീസായ ഒരു സിനിമയാണ്. ഈ സിനിമയിലെ സംവിധായകനും ആൻഡ് നായികയും വില്ലനും ഒക്കെ അടക്കം എല്ലാവരും പുതുമുഖങ്ങളാണെങ്കിലും ഈ സിനിമയെ ഇന്ന് നമ്മൾ ഓർത്തിരിക്കുന്നത് വില്ലനായി ആ സിനിമയിൽ അരങ്ങേറിയ ആ വ്യക്തിയുടെ പേരിലാണ്. അപ്പം നിങ്ങൾക്ക് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും, 80 റിലീസായ ഒരു സിനിമ, ശങ്കറായിരുന്നു ആ സിനിമയിൽ നായകനായിട്ട് എത്തിയിരുന്നത്. ശങ്കറിനെ മലയാള സിനിമയിലേക്കുള്ള അരങ്ങേറ്റമായിരുന്നു ആ ഒരു സിനിമ. അതിനു മുൻപ് അദ്ദേഹം ഏതൊരു തമിഴ് സിനിമ ചെയ്തിട്ടുണ്ട്, പക്ഷേ മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെ ആരംഭം തന്നെയായിരുന്നു ആ ഒരു സിനിമ. പക്ഷേ ഇന്നും ആ സിനിമയെ നമ്മളെല്ലാവരും ഓർത്തിരിക്കുന്നത് ആ സിനിമയിലെ വില്ലൻ്റെ പേരിലാണ്, വില്ലനായിട്ട് അരങ്ങേറ്റം കുറിച്ച അയാളുടെ പേരിലാണ്. പിന്നെന്താ പറയുന്നത്, ആ വില്ലനായിട്ട് അരങ്ങേറ്റം കുറിച്ച ആ ഒരു കഥാപാത്രം, അദ്ദേഹം ചെയ്ത കഥാപാത്രം നരേന്ദ്രൻ എന്നുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ഇത്രയൊക്കെ ക്ലൂസേ ഉള്ളൂ. ഏതാണ് ആ സിനിമ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. 1980 പുറത്തു വന്നൊരു സിനിമയായിരുന്നു കേട്ടോ. അപ്പോൾ ഉത്തരം മനസ്സിലായെങ്കിൽ പെട്ടെന്ന് ഉത്തരങ്ങൾ അറിയിച്ചോ. ഉത്തരങ്ങൾ ഫോർമാറ്റ് തെറ്റി അയച്ചു കഴിഞ്ഞാൽ ഞാൻ പരിഗണിക്കുന്നതല്ല. ഹോം തിയേറ്ററിൻ്റെ HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ വേണം ഉത്തരങ്ങൾ അയക്കാനായിട്ട്. 0585829220 പെട്ടെന്ന് അയക്കേ.
0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் டு யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾ റൈറ്റ് ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഓൺ ടു ദ റോഡ്സ് റൈറ്റ് നൗ. പക്ഷേ പറയാൻ വേണ്ടിയിട്ടുള്ളത് അൺഫോർച്ചുനേറ്റ്ലി കുറച്ചധികം ആക്സിഡന്റ് അപ്ഡേറ്റുകൾ തന്നെയാണ് കേട്ടോ. ഈ ഒരു ദിവസം കുറേ ആക്സിഡൻസ് വൈകുന്നേരത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഷെയ്ഖ് മുഹമ്മദ് സായദ് റോഡ് എടുത്ത് വരുന്നവരാണെങ്കിൽ, ആ ഒരു ജബലാലി സൈഡിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ, ആ റൂട്ട് വരുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ദുബായ് പ്രൊഡക്ഷൻ സിറ്റി ഭാഗത്തായിട്ട് ഒരു മൂന്ന് ആക്സിഡന്റുകൾ ഷെയ്ഖ് മുഹമ്മദ് സായദ് റോഡിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ സിറ്റി ഭാഗത്ത് അല്ലെങ്കിൽ മീഡിയ സിറ്റി ഭാഗത്ത് നിന്നൊക്കെ എക്സിറ്റ് എടുത്ത് വരുന്നവരൊക്കെ ആണെങ്കിൽ, ആ ഒരു ഷെയ്ഖ് മുഹമ്മദ് സായദ് റോഡ് എടുക്കാൻ വേണ്ടി വരുന്നവരാണെങ്കിൽ, കുറച്ചധികം സമയം ഡിലേ നിങ്ങൾക്ക് ഇന്ന് ഷെയ്ഖ് മുഹമ്മദ് സായദ് റോഡിൽ കിട്ടുന്നതായിരിക്കും എന്നാണ് പറയാനുള്ളത്. കാരണം ആ ഒരു ഏരിയയിൽ തന്നെ മൂന്ന് ആക്സിഡന്റുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് മൂന്നല്ല കേട്ടോ, JVC ഡിസ്ട്രിക്ട് 14 ഭാഗത്ത് നിന്ന് ഷെയ്ഖ് മുഹമ്മദ് സായദ് റോഡിലേക്ക് കയറുന്നിടത്ത് അവിടെ മറ്റൊരു ആക്സിഡന്റും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു എൻറ്റയർ സ്ട്രെച്ചിൽ കുറേയധികം ആക്സിഡൻസ് നമുക്ക് ഈ ഒരു സമയത്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഹെസ സ്ട്രീറ്റിലും JVC ഭാഗത്തൊക്കെ ആയിട്ട് കുറേ ആക്സിഡന്റുകൾ അൺഫോർച്ചുനേറ്റ്ലി റിപ്പോർട്ട് ചെയ്യുന്നു. മൂന്ന് ആക്സിഡന്റുകളാണ് JVC ഡിസ്ട്രിക്ട് 11 ഭാഗത്തായിട്ട്, ഡിസ്ട്രിക്ട് 13 അടുത്തായിട്ട് ഒക്കെ ഹെസ സ്ട്രീറ്റിലും ഇപ്പോൾ ഈ ഒരു സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഡ്രൈവ് ചെയ്യുന്നവർ മാക്സിമം കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യുക. കുറേ ആക്സിഡൻസ് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് കാണുന്നുണ്ട്. അൽഖേൽ റോഡിൽ അതേപോലെ അൽഖൂസ് 4th ഭാഗത്തായിട്ട് മൂന്ന് ആക്സിഡന്റുകൾ ബാക്ക് ടു ബാക്ക് സംഭവിച്ചിട്ടുണ്ട്. സോ ആ ഒരു ഏരിയ കംപ്ലീറ്റ്ലി പാക്ഡ് ആണ്. അൽമറാബി സ്ട്രീറ്റിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് ഇപ്പോൾ പോലീസ് ഇന്റർവെൻഷൻസും കാര്യങ്ങളും ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും ആ ഒരു ഏരിയയിലെ കണ്ടീഷൻ കുറച്ചധികം രൂക്ഷം തന്നെയാണ്. അവിടെ നിന്നും അൽഖേൽ റോഡ് കയറുന്നിടത്തായിട്ട്, അൽമറാബി സ്ട്രീറ്റിൽ നിന്നും അൽഖേൽ റോഡിലേക്കുള്ള ആ ഒരു കണക്ടിങ് ഏരിയയിലായിട്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് അവിടെ കംപ്ലീറ്റ്ലി പാക്ഡ് ആണ് കേട്ടോ. കമ്മിങ് ഓൺ ടു അതർ മേജർ റോഡ്സ്, ദുബായ് ഷാർജ റോഡ്സിലേക്ക് വരികയാണെങ്കിൽ ഖവൈസി ഭാഗത്ത് തന്നെ ആ ഒരു എക്സാക്ട് ട്രാഫിക് കണ്ടീഷൻസ്, ഇത്തിഹാദ് ടോൾ റോഡിൽ ആരംഭിക്കുന്ന ഏരിയയിൽ തന്നെ രണ്ട് ആക്സിഡന്റുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പോലീസ് ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ആ ഭാഗത്തായിട്ട് ആ ഒരു ടണലിലേക്ക് ഇറങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ മാക്സിമം റോഡിലേക്ക് ശ്രദ്ധ കൊടുത്ത് കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻസ് ഒക്കെ വരുന്നെങ്കിൽ, നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ ഡ്രൈവ് ചെയ്യുന്ന സീറ്റിലല്ല, ഡ്രൈവർ സീറ്റിലല്ല കൂടെ ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ, തീർച്ചയായിട്ടും ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ പിറകെ വരുന്നവർക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ വാട്സാപ്പിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി.
1: ട്രാഫിക് അപ്ഡേറ്റ്
0: brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply. You are listening to Back to Home with Asif.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: എന്റമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് call 050-426-0948.
4: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5. Only on Home 92.2 FM.
1: എന്റമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് call 050-426-0948.
0: You're listening to Home 92.2 FM. Home is a feeling.

രണ്ടായിരത്തിന് ശേഷം ഏറ്റവും അധികം സിനിമകളിൽ അഭിനയിച്ച ഇന്ത്യൻ താരങ്ങളുടെ, ഇന്ത്യൻ നായക നടന്മാരുടെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഈ ഒരു ലിസ്റ്റ് കാണുന്ന സമയത്ത് തന്നെ മലയാള സിനിമയുടെ ഒരു വാല്യൂ, അല്ലെങ്കിൽ മലയാളത്തിൽ ഇത്രയധികം സിനിമകൾ, ഇത്രയും ചെറിയ ഇൻഡസ്ട്രി ആയിട്ട് നമുക്കറിയാം, മറ്റ് ഇൻഡസ്ട്രീസിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സിനിമകൾ നമ്മുടെ ഭാഷ സംസാരിക്കുന്നവർ മാത്രം കാണുക എന്നൊരു കാഴ്ചപ്പാടാണെങ്കിൽ അത്രയും വലിയൊരു ഓഡിയൻസ് പവർ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ തമിഴ് ഭാഷ സംസാരിക്കുന്നവർ തന്നെ ഏതാണ്ട് 8 കോടിക്ക് മുകളിലുണ്ട്, അല്ലെങ്കിൽ 10 കോടി അടുപ്പിച്ചിട്ടുണ്ട്. തെലുങ്ക് സംസാരിക്കുന്നവരും അത്രത്തോളം ഉണ്ട്. ഹിന്ദി സംസാരിക്കുന്നവർ എത്രയോ കോടികളുണ്ട്. പക്ഷേ മലയാള ഭാഷ സംസാരിക്കുന്നവർ കുറച്ച് മാത്രം, ഏതാണ്ട് 3-4 കോടി അകത്ത് മാത്രമുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ മാർക്കറ്റ് അതിനനുസരിച്ച് ചെറുതാണ്. എന്നിരുന്നാൽ പോലും മലയാളത്തിൽ വരുന്നത് ഓരോ വർഷവും എണ്ണം പറഞ്ഞ സിനിമകളാണ്. അപ്പോൾ ആ ഒരു കണക്കുകൾ വെച്ച് നോക്കിയാൽ തന്നെ ഇന്ത്യയിൽ മോസ്റ്റ് നമ്പർ ഓഫ്

0: മൂവീസ് നായകനായിട്ട് ഈ കഴിഞ്ഞ ഡെക്കേഡിൽ, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേട്ടോ, 2000 2016 ഇടയിൽ അഭിനയിച്ച നടന്മാരുടെ ഒരു ലിസ്റ്റ് പുറത്തു വരുന്ന സമയത്താണ് അതിൽ മലയാള താരങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ എത്രത്തോളം ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ ലിസ്റ്റിൽ 9th രാജ്കുമാർ റാവു 25 അഭിനയിച്ചത്, 8th പൃഥ്വിരാജ് സുകുമാരൻ 27 അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ലിസ്റ്റിൽ 7th മലയാളത്തിന്റെ മോഹൻലാൽ ലാലേട്ടനാണ്, 27 അദ്ദേഹം അഭിനയിച്ചു. 6th 28 കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അഭിനയിച്ചുകൊണ്ട് ആസിഫ് അലിയാണ് ഉള്ളത്. 5th ടോവിനോ തോമസ് ആണ്, 32 കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ടോവിനോ അഭിനയിച്ചിട്ടുണ്ട്, നായകനായി എത്തി എന്നാണ് കണക്ക്. നായകനായി അഭിനയിച്ച കണക്കാണ് കേട്ടോ പറയുന്നത്. സിനിമകളിൽ അഭിനയിച്ചു, റാൻഡം ഗസ്റ്റ് അപ്പിയറൻസുകൾ ചെയ്തു അല്ലെങ്കിൽ സൈഡ് റോളുകൾ ചെയ്തു എന്നുള്ളതിനേക്കാൾ നായകനായിട്ട് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച ഇന്ത്യൻ താരങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. 5th ടോവിനോ ആണ്, 32 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 4th അക്ഷയ്കുമാറാണ്, അക്ഷയ്കുമാറും 32 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് 3rd കുഞ്ചാക്കോ ബോബനാണ്, കുഞ്ചാക്കോ ബോബൻ 33 സിനിമകളിൽ നായകനായി എത്തി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ. 2nd വിജയ് സേതുപതിയാണ്. ഒരു സമയത്ത് ഓർമ്മയുണ്ടല്ലോ, വിജയ് സേതുപതിയുടെ സിനിമകൾ ഇങ്ങനെ ഓരോ വീക്കെൻഡിലും വിജയ് സേതുപതിയുടെ ഓരോ സിനിമ വെച്ച് വന്നുകൊണ്ടിരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. വിജയ് സേതുപതി 34 സിനിമകളിലാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നായകനായിട്ട് അഭിനയിച്ചത്. ആൻഡ് ഈ ലിസ്റ്റിൽ 1st മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്കയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു വിഷൻ ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മാത്രം അദ്ദേഹം നായകനായി എത്തിയത് 37 സിനിമകളിലാണെന്നാണ് പറയുന്നത്. അതായത് ഒരു ഭാഷയിലെ ഏറ്റവും തലമുതിർന്ന താരങ്ങളിൽ ഒരാളായിട്ടുള്ള, ഏറ്റവും ബ്രാൻഡ് വാല്യൂ ഉള്ള താരങ്ങളിൽ ഒരാളായിരുന്നിട്ട് കൂടി വെറും 10 വർഷത്തിനിടയിൽ 37 സിനിമകളിൽ നായകനായി എത്തുക എന്നുള്ളത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റെക്കോർഡ് ഇറ്റ്സെൽഫ് അല്ലേ. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റെക്കോർഡായിട്ടാണ് ഇപ്പോൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ വെച്ച് നോക്കുമ്പോൾ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528033110.
1: You are listening to

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: കനത്തമഴ കേരളത്തിൽ അതിജാഗ്രത. വെള്ളപ്പൊക്ക ബാധിത മേഖലകൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയത് പുറത്തു പറയാനാകാത്ത ഏത് ഡീലിനെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. തൃശിക്കെതിരായ പരാമർശം, ഉദയനിധിയെ വിട്ടയക്കാൻ കോടതി ഉത്തരവ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടുണ്ട്. ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. മഴക്കെടുതി രൂക്ഷമായ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പത്തനംതിട്ടയിലെ ദുരന്ത മേഖലകൾ സന്ദർശിച്ചു. ആറന്മുളയിലെത്തിയ മുഖ്യമന്ത്രി റാന്നി ഉൾപ്പെടെയുള്ള മേഖലകളിലെത്തി ദുരിതബാധിതരുമായി നേരിൽ സംസാരിച്ചു. മഴക്കെടുതി അനുഭവിക്കുന്നവർക്കുള്ള അടിയന്തര ആശ്വാസ സഹായങ്ങൾ സംബന്ധിച്ച തീരുമാനങ്ങൾ നാളെ ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ കൈക്കൊള്ളുന്നതിന് മുന്നോടിയായാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം. കനത്ത മഴയിൽ കേരളത്തിൽ 20 പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടമായത്. വെള്ളപ്പാച്ചിലിൽ കാണാതായ 7 പേർക്കായി തെരച്ചിൽ തുടരുന്നു. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് രൂക്ഷമായ മഴക്കെടുതികൾ ഉണ്ടായത്. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തിയതോടെ പടിഞ്ഞാറൻ മേഖല വെള്ളക്കെട്ടിലായി. പുറത്തു പറയാൻ പറ്റാത്ത എന്ത് ഡീലാണ് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയി നടത്തിയതെന്ന ചോദ്യവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരു ഔദ്യോഗിക രേഖയിലും മുഖ്യമന്ത്രി ആരെയും കണ്ട വിവരമില്ല. ഭാര്യാപിതാവിനെ കാണാനാണ് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയത്. ഓരോരോ കളവ് പറഞ്ഞ് യഥാർത്ഥ വസ്തുത മറച്ചുവെക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയിൽ വിവാദം അവസാനിക്കുന്നില്ല. ഹെലികോപ്റ്ററിനെക്കുറിച്ച് മുൻകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ച VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ പറഞ്ഞതെല്ലാം വിഴുങ്ങിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുഖ്യമന്ത്രിക്ക് പോയത് നിക്ഷേപകരെ കാണാനല്ലെന്നും ഭാര്യാപിതാവിനെ കാണാനാണെന്നും ബിനോയ് വിശ്വം ആരോപിച്ചു. പത്തനംതിട്ടയിൽ ഉണ്ടായത് സർക്കാർ സ്പോൺസർഡ് പ്രളയമെന്ന ആരോപണം ആവർത്തിച്ച് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറന്നുവിട്ടതാണ് പ്രളയത്തിനിടയാക്കിയത്. ജനം ദുരിതമനുഭവിക്കുമ്പോൾ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ടൂറിലും വിരുന്നിലുമായിരുന്നുവെന്നും രാജു എബ്രഹാം കുറ്റപ്പെടുത്തി. 17 സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കും. കേരളത്തിന് പുറമെ തമിഴ്നാട്, ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, ജമ്മുകശ്മീർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര, ഗതാഗത മന്ത്രി CP ജോണിന്റെ പ്രസ്താവന വിവാദത്തിൽ. സൌജന്യമെന്ന് കേട്ടാൽ ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറും. മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളിൽ വിടും. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകാതെ സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുമെന്നും മന്ത്രി. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലാണ് മന്ത്രിയുടെ വിവാദ പ്രസ്താവന. പ്രിയദർശിനി ബസ്സിലെ സൌജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മന്ത്രി CP ജോൺ. സ്ത്രീകളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് താൻ സംസാരിച്ചതെന്നും തന്റെ വാക്കുകൾ വിവാദമുണ്ടാക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലെന്നും CP ജോൺ. താൻ എന്താണ് പറഞ്ഞതെന്ന് ഒരു വിശദീകരണം തന്നോട് ചോദിക്കാമായിരുന്നു. പരാമർശങ്ങൾ വിവാദമായതോടെയാണ് പ്രതികരണവുമായി മന്ത്രി രംഗത്തെത്തിയത്. CP ജോണിന്റെ പ്രസ്താവനയ്ക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CP ജോൺ കേരളത്തിലെ സ്ത്രീകളെ ആകെ അപമാനിച്ചു. ശാക്തീകരിക്കപ്പെട്ട സ്ത്രീകളാണ് കേരളത്തിലുള്ളത്. സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത ഒരാളെയും കേരളം അംഗീകരിക്കില്ലെന്നും MV ഗോവിന്ദൻ. പ്രിയദർശിനി സൌജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് മന്ത്രി CP ജോൺ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ വിമർശനവുമായി മുൻമന്ത്രി KN ബാലഗോപാൽ. ഇത് ജനത്തെ അപമാനിക്കുന്നതിന് തുല്യമെന്നും മാടമ്പി സ്വഭാവമാണ് പുറത്തുവരുന്നതെന്നും മുൻമന്ത്രി. സർക്കാരിനെ നയിക്കുന്നത് ധിക്കാരം, മന്ത്രിമാർ അനുകരിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും KN ബാലഗോപാൽ കുറ്റപ്പെടുത്തി. കാര്യം നടന്നുകഴിഞ്ഞപ്പോൾ സ്ത്രീകളെ UDF സർക്കാർ അധിക്ഷേപിക്കുകയാണെന്ന് മുൻ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. വെറുതെ ഇരുന്ന സ്ത്രീകളോട് അധികാരത്തിൽ വന്നുകഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും ഏത് ബസ്സിലും എപ്പോൾ വേണമെങ്കിലും പോകാം എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുക. കാര്യം നടന്നുകഴിഞ്ഞപ്പോൾ നാമമാത്രമായ ബസ്സുകളിൽ സൌജന്യ യാത്ര ചെയ്തോളൂ എന്ന് പറയുക. എന്നിട്ട് ആ ബസ്സുകളിൽ സൌജന്യ യാത്ര ചെയ്യുമ്പോൾ പൈസയുണ്ടെങ്കിലും സൌജന്യമായതുകൊണ്ട് തള്ളിക്കയറുന്നു എന്ന് പറഞ്ഞ് സ്ത്രീകളെ അധിക്ഷേപിക്കുകയാണെന്ന് KB ഗണേഷ് കുമാർ. നടി തൃഷയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ അറസ്റ്റ് ചെയ്ത DMK നേതാവ് ഉദയനിധി സ്റ്റാലിനെ വിട്ടയക്കാമെന്ന് തമിഴ്നാട് സർക്കാർ. നിലപാടെടുത്തു. ഉദയനിധിയെ റിമാൻഡ് ചെയ്യേണ്ടതില്ലെന്നും ചോദ്യം ചെയ്യാനാണ് കസ്റ്റഡിയിലെടുത്തതെന്നും എജി കോടതിയിൽ അറിയിച്ചു. ഉദയനിധിയെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാൻ തയ്യാറാണെന്ന് സർക്കാർ നിലപാട് കോടതിയെ അറിയിച്ചു. സർക്കാർ നിലപാട് രേഖപ്പെടുത്തിയ കോടതി ഉദയനിധിയെ ഇന്ന് തന്നെ വിട്ടയക്കാൻ ഉത്തരവിട്ടു. അന്വേഷണവുമായി സഹകരിക്കണമെന്ന് കോടതി. അതേസമയം ഉദയനിധിയുടെ അറസ്റ്റിൽ DMK പ്രവർത്തകരുടെ വ്യാപക പ്രതിഷേധമാണ് തമിഴ്നാട്ടിൽ. നാളെ ബജറ്റ് സമ്മേളനം ചേരാനിരിക്കെ ഉദയനിധിയെ നിയമസഭയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നതെന്ന് DMK ആരോപിച്ചു. ഉദയനിധിക്കെതിരെ TVK വനിതാ വിങ്ങും വിജയ് സർക്കാരിനെതിരെ DMK പ്രവർത്തകരും തമിഴ്നാട്ടിൽ വ്യാപകമായി തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. PM-SHREE പദ്ധതിയുടെ പേരിൽ UDF സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും ജനങ്ങളെയും സ്വന്തം അണികളെയും ഒരുപോലെ വഞ്ചിക്കുന്നുവെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. നടക്കുന്നത് രാഷ്ട്രീയ ഇരട്ടത്താപ്പ്. മുസ്ലിം ലീഗിന്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ അറിയണം. അധികാരത്തിൽ എത്തിയപ്പോൾ കേന്ദ്രത്തിന് മുന്നിൽ മുട്ടുമടക്കി. PM-SHREE വിഷയത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ടെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ധാരണാപത്രം മരവിപ്പിക്കാൻ ആർജവം കാണിച്ചത് ഇടത് സർക്കാർ. സംസ്ഥാനത്തിനുള്ള ഫണ്ടുകൾ തടയില്ലെന്ന് പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ കേന്ദ്രത്തെ പ്രീതിപ്പെടുത്താനുള്ള നടപടിയാണ് സർക്കാർ നടത്തുന്നത്. UDF കാണിക്കുന്ന തിടുക്കം ഭയാനകം. മുസ്ലിം ലീഗിന് ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ജന്തർമന്ദറിലെ പോലീസ് നടപടി അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യ നേതാക്കൾ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമവും അയോധ്യ സംഭാവന കൊള്ളയുമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. പശ്ചിമേഷ്യയിൽ സമാധാന നീക്കങ്ങൾ തുടരുകയാണ്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്ന കാര്യത്തിൽ നിലവിൽ ഇറാനുമായി ചർച്ച നടക്കുന്നുവെന്നും ആണവ പദ്ധതിയുടെ കാര്യത്തിലുള്ള ചർച്ച അടുത്ത ഘട്ടത്തിലാണെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിനായുള്ള അവസാന നീക്കമാണിത്. ചർച്ചകൾ നടക്കുമ്പോഴും ചർച്ചയില്ലെന്ന ഇറാന്റെ നിലപാടിനെ കുറ്റപ്പെടുത്തി ട്രംപ്. ഇന്നലെ ദുബായ് ഷെയ്ഖ് സെയ്ദ് റോഡിലെ കാർ ഷോറൂമിലുണ്ടായ ഗ്യാസ് സിലിണ്ടർ സ്ഫോടനത്തിൽ പരിക്കേറ്റ മലയാളി യുവാവ് മരിച്ചു. കൊല്ലം കൊട്ടാരക്കര സ്വദേശി ഷിജിൻ പോളാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. അപകടം നടന്ന കാർ ഷോറൂമിൽ വീഡിയോഗ്രാഫറായി ജോലി ചെയ്തു വരികയായിരുന്നു ഷിജിൻ. 8 മുൻപാണ് ദുബായിലെത്തിയത്. മൃതദേഹം നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും. തട്ടിപ്പുകൾക്കും സൈബർ കുറ്റകൃത്യങ്ങൾക്കും തടയിട്ട് ദുബായ് പോലീസ്. ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിലെ കണക്കനുസരിച്ച് വൻ കുറ്റകൃത്യങ്ങളിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായ മുന്നൊരുക്കങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള പ്രവർത്തനവുമാണ് ദുബായിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായകമായത്. വ്യാജ വിവരങ്ങളും തട്ടിപ്പുകളും പ്രചരിപ്പിച്ച 103 സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ ദുബായ് പോലീസ് അടച്ചുപൂട്ടി. പൊതുജനങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഓൺലൈൻ ചതിക്കുഴികൾ ഇല്ലാതാക്കാൻ ഇത് സഹായിച്ചുവെന്ന് ദുബായ് പോലീസ്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 8 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായിയുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 39°C and ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 50%.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോം ആണ് കേട്ടോണ്ടിരിക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. നമ്മുടെ ഇവിടെ ദുബായ് പോലീസിന്റെ ഒരു കരുതലിനെ കുറിച്ചിട്ട് നമ്മൾ എത്രയോ ഉദാഹരണങ്ങൾ ദിവസേന നമ്മൾ കേട്ടോണ്ടേയിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ള കാര്യവുമാണ്. കാരണം പലപ്പോഴും ഈ പോലീസ് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ വളർന്നു വന്ന സാഹചര്യം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു പോലീസ് കൺവിക്ഷൻ കൊണ്ട് പലപ്പോഴും പോലീസ് എന്നുള്ളത് നമ്മുടെ ഭയപ്പെടുത്തുന്ന പേരുകളിലൊന്നാണ്. കുട്ടികൾക്ക് പോലും പോലീസിന് പിടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ചോറ് കൊടുക്കുന്ന ഒരു വലിയ ജനറേഷൻ, ഒരു വലിയ കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ വളർന്നു വന്നിട്ടുള്ളത് അല്ലേ. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ജനങ്ങളുടെ സേവനത്തിന് വേണ്ടിയിട്ട്, ജനങ്ങളുടെ സുഹൃത്തായിട്ട് എങ്ങനെയാണ് നിലകൊള്ളേണ്ടതെന്നും അതേസമയത്ത് കൃത്യമായ രീതിയിൽ ലോ ആൻഡ് ഓർഡർ കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതും ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുക്കുകയാണ് ദുബായ് പോലീസ്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കഴിഞ്ഞ ദിവസം ശരിക്കും ഹൃദയഹാരിയായ ഒരു സംഭവം തന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് രക്തത്തിലെ ബ്ലഡ് ഷുഗർ ലെവൽ കുറഞ്ഞതിനെ തുടർന്ന് ബോധക്ഷയം വന്ന് അബോധാവസ്ഥയിലേക്ക് വീഴാൻ തുടങ്ങിയ ഒരു യുവതി ആദ്യം തന്നെ ചെയ്തൊരു കാര്യം ദുബായ് പോലീസിന്റെ കൺട്രോൾ റൂമിലേക്ക് വിളിക്കുക എന്നുള്ളൊരു കാര്യമായിരുന്നു. ആ ഒരു സമയത്ത് അവരുടെ കൈകൾ അവരുടെ ഫോണിലെ ആ ഒരു ഡയൽ പാഡിൽ, നമ്പർ പാഡിൽ അവരുടെ ഓർമ്മ നേരെ നീണ്ടത് ആ നമ്പറിലേക്ക് തന്നെയായിരുന്നു. നേരെ വിളിച്ചു. ആകെ പറയാൻ സാധിച്ചത് ഇത്ര മാത്രമായിരുന്നു, സഹോദര ഞാൻ റോഡ് അരികിലുണ്ട് എന്ന് മാത്രം പറഞ്ഞ്, താനൊരു വഴിയരികിലുണ്ടെന്ന് മാത്രം പറഞ്ഞ് യുവതി അബോധാവസ്ഥയിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ ദുബായ് പോലീസിന്റെ ഏറ്റവും അത്യാധുനിക എമർജൻസി കോൾ ലൊക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം വഴി കൃത്യമായിട്ട് അവരുള്ള സ്ഥലം കണ്ടെത്തുകയും ആൻഡ് അവിടെത്തി ഉടനടി അവരെ കണ്ടെത്തി മെഡിക്കൽ സംഘം സ്ഥലത്തെത്തി അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലെ നാദൽ ഷെബയ്ക്ക് സമീപമാണ് ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. സമയോചിതമായിട്ടുള്ള പോലീസിന്റെ ഇടപെടലിലൂടെ മറ്റൊരു ജീവൻ കൂടി രക്ഷിച്ചതിന് ദുബായ് പോലീസിന്റെ അതിവേഗ നീക്കത്തിനും ഒരുപാടിടത്തു നിന്നും പ്രശംസയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സി ഹൗ ബ്യൂട്ടിഫുള്ളി ദേ ആർ ടേക്കിംഗ് കെയർ ഓഫ് ഈച്ച് ആൻഡ് എവറി പീപ്പിൾ. ഇത് ഒരു സിറ്റിസന്റെ കാര്യമല്ല പറയുന്നത്, ഇവിടെയുള്ള ഒരു റെസിഡന്റ് ആയിട്ടുള്ള ഒരു ഏഷ്യൻ വംശജയായിട്ടുള്ള, അത് അവരുടെ നാഷണാലിറ്റിയോ കാര്യങ്ങളൊന്നും ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. എന്നിരുന്നാൽ പോലും അത്തരത്തിൽ ഇറസ്പെക്റ്റീവ് ഓഫ് വിച്ച് കൺട്രി യു ബിലോങ് ടു, അല്ലെങ്കിൽ നിങ്ങൾ സിറ്റിസൺ ആണോ നിങ്ങൾ റെസിഡന്റ് ആണോ, അങ്ങനെ വേർതിരിവുകളോ ഒന്നും തന്നെ ഇല്ലാതെ അത്രമാത്രം ആത്മാർത്ഥമായി, അത്രമാത്രം കെയറിംഗ് ആണ്, കരുതലാണ് ഈ ഒരു നാട് നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നത്.
1: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: You are listening to Back to Home with Asif. Asif.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.
0: You're listening to Home 92.2 FM. Home is a feeling.
11: Home FM presents... தமிழ் சாங் ஆஃப் தி ஆர், தமிழ் பாட்டு கேட்கலாமா? Brought to you by ஆரு ஆயுர்வேதா ஆர்எஸ், அகத்தியர் பில்டிங், அல்வன்கோல், பருத்துபாய்.

0: തിരക്ക് പിടിച്ച ഈ ജീവിതത്തിൽ പ്രത്യേകിച്ചും പ്രവാസത്തിലൂടെയുള്ള ഓട്ടത്തിനിടയിൽ നമ്മൾ ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന സംഗതികളിൽ ഒന്ന് തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ആരോഗ്യം തന്നെയായിരിക്കും. എന്തായാലും ആ ആരോഗ്യത്തെ കുറിച്ച് സംസാരിക്കാനുള്ള സമയമാണ് ഇത്. ഇറ്റ്സ് ടൈം ഫോർ ഹെൽത്ത് ടിപ്സ്
1: ബ്രോട്ട് യു ബൈ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്, അഡ്വാൻസ് സ്കാൻ, അഷ്യൂർഡ് ഫ്യൂച്ചർ ഫോർ മെൻ ആൻഡ് വിമൻ.
0: ദാറ്റ്സ് റൈറ്റ്. നമ്മുടെയൊക്കെ കാര്യം ആലോചിക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഇപ്പോൾ പ്രവാസത്തിലേക്ക് അല്ലെങ്കിൽ UAE-യിലാവട്ടെ അല്ലെങ്കിൽ മറ്റൊരു നാട്ട് സ്വന്തം നാട് വിട്ട് മറ്റൊരു ഇടത്തേക്ക് പോയി ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും അധികം മിസ് ചെയ്യുന്ന, നമ്മൾ ഏറ്റവും അധികം കൺസേൺ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് നമ്മുടെയൊക്കെ പേരൻസിൻ്റെ ആരോഗ്യമായി കുറിച്ചിട്ടായിരിക്കും അല്ലേ. അവർക്ക് വേണ്ടിയിട്ട് എല്ലാ സമയത്തും ഇപ്പോൾ എല്ലാ ദിവസവും വീട്ടിലേക്ക് വിളിക്കുന്ന സമയത്താണെങ്കിലും അവർക്ക് വരുന്ന ഒരു ചെറിയ വേദന, ഒരു നടുവേദന അല്ലെങ്കിൽ പ്രായത്തിൻ്റെതായിട്ടുള്ള മുട്ടുവേദന പോലെയുള്ള സംഗതികളാണെങ്കിൽ പോലും അതിന് വേണ്ടുന്ന ഉപദേശങ്ങളാവട്ടെ, അവർക്ക് അവരിപ്പോൾ കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ പോയി കാണിക്കാത്തതിൻ്റെ പേരിലുള്ള ശകാരങ്ങളാവട്ടെ, ഇതൊക്കെ നമ്മൾ മക്കൾ എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ എത്ര പേർ ചിന്തിക്കുന്നു എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. കാരണം ദുബായിലെ ഈ ഒരു തിരക്കേറിയ ജീവിതത്തിനിടയിൽ പലപ്പോഴും നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പരിശോധനകളൊക്കെ നമ്മൾ മാറ്റിവെക്കാറുണ്ട്. നമ്മളത് ഓപ്ഷണലായിട്ടാണ് പലപ്പോഴും നമ്മൾ കണ്ടേക്കുന്നത്. സമയം കിട്ടുമ്പോൾ നമുക്ക് പോയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നാട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് പറ്റും നോക്കാം, എന്തെങ്കിലും ചെക്കപ്പുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നോക്കാം എന്നൊക്കെ കരുതിയിട്ട് നമ്മളെപ്പോഴും മാറ്റിവെക്കാറാണുള്ളത്. പലപ്പോഴും നമുക്ക് ഈ ശരീരം തരുന്ന ചില സൂചനകൾ പോലും അതുകൊണ്ട് നമ്മൾ പരിഗണിക്കാതെ വിടാറുണ്ട്. ചില തലവേദന പോലെയോ അല്ലെങ്കിൽ നടുവേദന പോലെയോ അമിതമായിട്ടുള്ള ക്ഷീണം പോലെയോ ഒക്കെ തരുന്ന ഇത്തരം സൂചനകളെ പോലും നമ്മൾ ഇത്തരത്തിൽ മാറ്റിവെക്കാറുണ്ട്. പക്ഷേ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സമയം കിട്ടുമ്പോൾ നോക്കാം എന്നുള്ള സമീപനമാണ് ചിലപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് ഭാവിയിൽ മാറാൻ പോകുന്നത് എന്നുള്ളതാണ് കേട്ടോ. വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ സമഗ്രമായിട്ടുള്ളൊരു ആരോഗ്യ പരിശോധന നടത്തിയിരിക്കണം. ആവശ്യമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളാവട്ടെ, ഇമേജിംഗ് സ്റ്റഡീസ് ആവട്ടെ, ഡോക്ടർ കൺസൾട്ടേഷൻ ആവട്ടെ, ഇവയൊക്കെ തന്നെ നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാക്കി മാറ്റിയിരിക്കണം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് ഏറ്റവും ആവശ്യം നമ്മുടെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തിന് നമുക്ക് ഏറ്റവും അത്യാവശ്യം നമ്മുടെ ആരോഗ്യമാണ്, ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ബോഡിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പല ലക്ഷണങ്ങളും ഒരു പക്ഷേയാണ് പറയുന്നത്, വാട്ട് ഇഫ് അങ്ങനെ അത്തരത്തിലൊരു സാധ്യത നമ്മൾ ഒരു കാരണവശാലും തള്ളിക്കളയാൻ പാടില്ലല്ലോ. അപ്പോൾ അത് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ പല മാരക രോഗങ്ങളുടെയോ അല്ലെങ്കിൽ ക്യാൻസർ ഉൾപ്പെടെയുള്ളവയുടെയൊക്കെ ചിലപ്പോൾ ആരംഭ സൂചനകളായേക്കാം, ഇൻഡിക്കേഷൻസ് ആയേക്കാം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലരും പറയുന്നത്. ഞാൻ ഇന്ന് ആക്ച്വലി ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ MVR-ൽ പോയിരുന്ന സമയത്ത് അവിടുത്തെ ഡോക്ടേഴ്സുമായിട്ട് സംസാരിക്കുന്ന സമയത്താണെങ്കിലും അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണിത്. അതായത് പല തരത്തിലുള്ള രോഗങ്ങളും നമ്മളൊരു ലക്ഷണം തന്നതിന് ശേഷം, ലക്ഷണം എന്ന് പറയുന്നത് ഇൻഡിക്കേഷൻസ് നമുക്ക് കണ്ടു തുടങ്ങുന്നത് തന്നെ ഒരു 30-40% നമ്മുടെ ശരീരം ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയതിന് ശേഷം മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ആരംഭത്തിലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ മുന്നേ കൂട്ടി കണ്ടെത്തി അതിന് വേണ്ടുന്ന നടപടികൾ, അതിന് വേണ്ടുന്ന ക്രിയകൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സംഗതിയാണ്. നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ഗ്യാരണ്ടി ആരോഗ്യമുള്ള നമ്മുടെ ശരീരമാണ്. അതിന് ആ ഒരു കാര്യത്തിൽ എന്തുകൊണ്ടും അതുകൊണ്ട് വിട്ടുവീഴ്ച വിചാരിക്കരുത്. ഇപ്പോൾ നാട്ടിലേക്കൊക്കെ പോയിട്ട് ചെക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പോക്കറ്റ് കീറും, പോക്കറ്റ് കാലിയാകും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചായിട്ടായിരിക്കും. പക്ഷേ അങ്ങനെ ചിന്തിക്കേണ്ട എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. കാരണം ഞാൻ ഇന്ന് പോയിട്ട് ഡയറക്റ്റ്ലി കണ്ടറിഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ ദുബായ് ഗറൂദിലുള്ള എയർപോർട്ടിന് തൊട്ടടുത്തുള്ള ഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അവിടെ ഏറ്റവും പ്രീമിയം ഫീച്ചേഴ്സും പ്രീമിയം ഫെസിലിറ്റീസുമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിലാണ് എല്ലാ പാക്കേജുകളും അവർ റൺ ചെയ്യുന്നത്. എസ്പെഷ്യലി ഇപ്പോൾ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിങ് പാക്കേജുകളാവട്ടെ, അതിൽ തന്നെ ബേസിക് ആയിട്ടുള്ള പാക്കേജുകളുണ്ട്, മെൻസിനും വിമൻസിനും സെപ്പറേറ്റ് പാക്കേജുകളുണ്ട്, അഡ്വാൻസ് പാക്കേജ് ഉണ്ട്, പിന്നെ കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജുകളുണ്ട്. ഇവയൊക്കെ തന്നെ ഏതാണ്ട് 50% ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് അവർ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. മാത്രമല്ല ഡോക്ടർ കൺസൾട്ടേഷനും എക്സ്പീരിയൻസ്ഡ് റേഡിയോളജിസ്റ്റിൻ്റെയും ടെക്നീഷ്യൻസിൻ്റെ ഒക്കെ സേവനം അവിടെ ലഭ്യമാണ്. സോ നിങ്ങൾ ഇത്തരത്തിൽ ഒരു ശീലം ക്രിയേറ്റ് ചെയ്തിരിക്കുക. വർഷത്തിൽ ഒരിക്കലെങ്കിലും പോയിട്ട് നമ്മുടെ ആരോഗ്യാവസ്ഥ ഒന്ന് പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെക്കപ്പ് ചെയ്തിരിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പറിലൊന്ന് വിളിച്ചാൽ ബന്ധപ്പെട്ടാൽ മാത്രം മതി. നിങ്ങൾ അവിടെ പോയിട്ട് പേയ്മെൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡോക്ടറെ കാണുക ഒന്നും വേണ്ട. നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ അവരുടെ ഡെഡിക്കേറ്റഡ് ആളുകളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടും, കൃത്യമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെ ശാരീരിക അവസ്ഥയെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ നമ്പർ ഇത്രയേ ഉള്ളൂ, 050-860-9611. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ നമ്പറും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ.
1: ഹെൽത്ത് ടിപ്സ് വാസ് ബ്രോട്ട് യു ബൈ കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. എ ഹെൽത്തി ഫാമിലി ഈസ് ഓൾവേസ് എ ഹാപ്പി ഫാമിലി. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ, അഷ്യൂർഡ് ഫ്യൂച്ചർ. You are listening to Back to Home with Asif.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയാം. ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.

0: മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് 2018 എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം തുടക്കം. അപ്രതീക്ഷിതമായി മുന്നിലേക്കെത്തുന്ന അപകടങ്ങളെ അതിജീവിക്കാനുള്ള നായികയുടെ പോരാട്ടത്തിന്റെ കഥ പറയുന്ന ഇമോഷണൽ ത്രില്ലർ ചിത്രം. വിസ്മയ മോഹൻലാലിനൊപ്പം ഒരു സർപ്രൈസ് കഥാപാത്രവുമായി മോഹൻലാലും, ഒപ്പം ആശിഷ് ജോൺ ആന്റണി, സായ് കുമാർ, മനോജ് കെ ജയൻ, മിയ ജോർജ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 7 തിയേറ്ററുകളിലേക്ക് എത്തുന്നു തുടക്കം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
1: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
2: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
3: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
1: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
0: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹ വിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
1: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
0: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
1: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.
4: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട പാട്.
5: ശ്രദ്ധിക്കണ്ട.
4: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ട,
7: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
4: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട. അമ്പാണ്,
5: അണ്ണ ശ്രദ്ധിക്ക.
8: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: ബേസിൽ ജോസഫ് അല്ലു അർജുനെ വെച്ചൊരു സിനിമ ചെയ്യുന്നുള്ളത് കുറെ കാലമായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അഭ്യൂഹങ്ങളിൽ ഒന്നാണ്. ഏറെക്കുറെ അതിലൊരു കൺഫർമേഷൻ അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പല ഇന്റർവ്യൂസിലൂടെയും ബേസിലിന്റെ ഒക്കെ ചില പോസ്റ്റുകളിലൂടെ ഒക്കെ തന്നെ ഏറെക്കുറെ അതിപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ഇപ്പോൾ ലോകേഷ് കനകരാജിന്റെ സിനിമയിൽ അഭിനയിക്കുകയാണ് അല്ലു അർജുൻ അറ്റ്ലിയുടെ പടം കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ ബേസിൽ ജോസഫ് സംവിധാനം ചെയ്യുന്ന സിനിമയിലേക്കായിരിക്കും അല്ലു അർജുൻ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതൊക്കെ. അതിന് മുൻപ് മിന്നൽ മുരളി കഴിഞ്ഞ സമയത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട സംഗതികളൊന്നായിരുന്നു ബോളിവുഡിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ബേസിൽ ജോസഫിനുള്ള ക്ഷണം. കാരണം അത് ഇന്ത്യയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ സൂപ്പർ ഹീറോസിൽ ഒരാളായിട്ടുള്ള ശക്തിമാനെ ഈ ഒരു കാലഘട്ടത്തിനനുസൃതമായിട്ട് റീമേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് ആ ഒരു ക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശക്തിമാൻ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ശക്തിമാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോജക്റ്റ് ആക്ച്വലി ബേസിൽ ജോസഫിൻ്റെതായിട്ട് വരുന്നു എന്ന് കുറേ കാലമായിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഈ എവർഗ്രീൻ ശക്തിമാൻ എല്ലാവരുടെയും നൊസ്റ്റാൾജി ആയിട്ട് ഇപ്പോഴും ഓർമ്മകളിൽ കാണും. മുകേഷ് ഖന്ന ശക്തിമാനായിട്ടും ഗംഗാധരായിട്ടും വന്ന ആ ഒരു ശനിയാഴ്ചകളിൽ എനിക്ക് തോന്നുന്നു ദൂരദർശനിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ടെലികാസ്റ്റ് ചെയ്തിരുന്ന ശക്തിമാൻ, അത് മലയാളത്തിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് എൻ എപ്പിക് ഷോ അല്ലേ. ശക്തിമാൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോയെ നമ്മുടെ മനസ്സിൽ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ഇപ്പോൾ ഹോളിവുഡിൽ നിന്നും സൂപ്പർമാനും സ്പൈഡർമാനും ബാറ്റ്മാനും എല്ലാം കൂടെ ഒന്നിച്ച് വന്നാൽ, സകലമാന മാർവൽ ഹീറോസ് ഡി സി ഹീറോസ് എല്ലാം കൂടെ ഒന്നിച്ച് വന്നാൽ പോലും ഒറ്റയ്ക്ക് നിന്ന് നേരിടാൻ പോകുന്ന അത്രമാത്രം കാലിബറുള്ള ഒരു സൂപ്പർ ഹീറോ ആയിട്ടായിരിക്കും ശക്തിമാൻ നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടാവുക. അപ്പോൾ ആ ശക്തിമാനെ വീണ്ടും സ്ക്രീനിൽ കാണാൻ പറ്റുക, ആൻഡ് ആ ഒരു ശക്തിമാൻ്റെ റോൾ അല്ലെങ്കിൽ ആ ഒരു ശക്തിമാൻ്റെ കഥ ലോകത്തിന് മുൻപിലേക്ക് അവതരിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മലയാള ഒരു ഇന്ത്യൻ സിനിമാ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഗതി തന്നെയാണ്. അപ്പോൾ അത് മലയാളത്തിലൊരു സംവിധായകൻ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഓൾറെഡി നമ്മുടെ ടോമിനോയെ വെച്ചിട്ട് മിന്നൽ മുരളി ചെയ്ത സൂപ്പർ ഹീറോ ജോണർ കൃത്യമായിട്ട് അറിയാവുന്ന ബേസിൽ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ സന്തോഷമായിരിക്കുമല്ലോ. പക്ഷേ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ രണ്ട് പ്രൊജക്റ്റുകളും ഒന്നാവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ബേസിലിൻ്റെ അല്ലു അർജുൻ പ്രൊജക്റ്റും ബേസിലിൻ്റെ ശക്തിമാൻ പ്രൊജക്റ്റും ഒന്ന് തന്നെയാണ്. അതായത് ശക്തിമാനായിട്ട് വരുന്നത് ഒരു പക്ഷേ സാക്ഷാൽ അല്ലു അർജുൻ തന്നെയായിരിക്കും എന്നാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല റിപ്പോർട്ടുകളും വരുന്നത് കേട്ടോ. ഷൈൻ സ്ക്രീൻ പ്രൊഡക്ഷൻസ് ആണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത്. ഒപ്പം തന്നെ അല്ലു അർജുൻ്റെ ഗീത ആർട്സും ഇതിൽ പങ്കാളിയായിരിക്കുമെന്ന് പറയുന്നുണ്ട്. 2027 ഈ ഒരു സിനിമയുടെ ചിത്രീകരണം സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് മുകേഷ് ഖന്ന ഓൾറെഡി അല്ലു അർജുനെ പ്രകീർത്തിച്ചുകൊണ്ട് തന്നെ വലിയൊരു നെടുനീളം ട്വീറ്റും കാര്യങ്ങളും ഒക്കെ ഈ അടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ട്വിറ്ററിലും മറ്റും. അപ്പോൾ ഐ തിങ്ക് ഇനി ശക്തിമാനായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന മുഖം ഒരു പക്ഷേ മുകേഷ് ഖന്നയുടേതായിരിക്കില്ല. കമ്മിങ് ഏജസിൽ അടുത്ത ജനറേഷന്റെ മനസ്സിൽ അത് മിക്കവാറും അല്ലു അർജുൻ തന്നെ ആയിരിക്കും.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to That Home with Asif.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: കനത്ത മഴ, കേരളത്തിൽ അതിജാഗ്രത. വെള്ളപ്പൊക്ക ബാധിത മേഖലകൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയത് പുറത്തു പറയാനാകാത്ത ഏത് ഡീലിനെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. തൃശിക്കെതിരായ പരാമർശം, ഉദയനിധിയെ വിട്ടയക്കാൻ കോടതി ഉത്തരവ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടുണ്ട്. ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. മഴക്കെടുതി രൂക്ഷമായ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പത്തനംതിട്ടയിലെ ദുരന്ത മേഖലകൾ സന്ദർശിച്ചു. ആറന്മുളയിലെത്തിയ മുഖ്യമന്ത്രി റാന്നി ഉൾപ്പെടെയുള്ള മേഖലകളിലെത്തി ദുരിതബാധിതരുമായി നേരിൽ സംസാരിച്ചു. മഴക്കെടുതി അനുഭവിക്കുന്നവർക്കുള്ള അടിയന്തര ആശ്വാസ സഹായങ്ങൾ സംബന്ധിച്ച തീരുമാനങ്ങൾ നാളെ ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ കൈക്കൊള്ളുന്നതിന് മുന്നോടിയായാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം. കനത്ത മഴയിൽ കേരളത്തിൽ 20 പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടമായത്. വെള്ളപ്പാച്ചിലിൽ കാണാതായ 7 പേർക്കായി തെരച്ചിൽ തുടരുന്നു. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് രൂക്ഷമായ മഴക്കെടുതികൾ ഉണ്ടായത്. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തിയതോടെ പടിഞ്ഞാറൻ മേഖല വെള്ളക്കെട്ടിലായി. പുറത്തു പറയാൻ പറ്റാത്ത എന്ത് ഡീലാണ് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയി നടത്തിയതെന്ന ചോദ്യവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരു ഔദ്യോഗിക രേഖയിലും മുഖ്യമന്ത്രി ആരെയും കണ്ട വിവരമില്ല. ഭാര്യ പിതാവിനെ കാണാനാണ് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയത്. ഓരോരോ കളവ് പറഞ്ഞ് യഥാർത്ഥ വസ്തുത മറച്ചുവെക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയിൽ വിവാദം അവസാനിക്കുന്നില്ല. ഹെലികോപ്റ്ററിനെക്കുറിച്ച് മുൻകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ച VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ പറഞ്ഞതെല്ലാം വിഴുങ്ങിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ. മുഖ്യമന്ത്രി പോയത് നിക്ഷേപകരെ കാണാനല്ലെന്നും ഭാര്യ പിതാവിനെ കാണാനാണെന്നും ബിനോയ് വിശ്വ ആരോപിച്ചു. പത്തനംതിട്ടയിൽ ഉണ്ടായത് സർക്കാർ സ്പോൺസർഡ് പ്രളയമെന്ന ആരോപണം ആവർത്തിച്ച് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറന്നുവിട്ടതാണ് പ്രളയത്തിനിടയാക്കിയത്. ജനം ദുരിതമനുഭവിക്കുമ്പോൾ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ടൂറിലും വിരുന്നിലുമായിരുന്നുവെന്നും രാജു എബ്രഹാം കുറ്റപ്പെടുത്തി. 17 സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കും. കേരളത്തിന് പുറമെ തമിഴ്നാട്, ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, ജമ്മുകശ്മീർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര, ഗതാഗത മന്ത്രി CP ജോണിന്റെ പ്രസ്താവന വിവാദത്തിൽ. സൌജന്യമെന്ന് കേട്ടാൽ ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറും. മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളിൽ വിടും. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകാതെ സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുമെന്നും മന്ത്രി. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലാണ് മന്ത്രിയുടെ വിവാദ പ്രസ്താവന. പ്രിയദർശിനി ബസ്സിലെ സൌജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മന്ത്രി CP ജോൺ. സ്ത്രീകളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് താൻ സംസാരിച്ചതെന്നും തന്റെ വാക്കുകൾ വിവാദമുണ്ടാക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലെന്നും CP ജോൺ. താൻ എന്താണ് പറഞ്ഞതെന്ന് ഒരു വിശദീകരണം തന്നോട് ചോദിക്കാമായിരുന്നു. പരാമർശങ്ങൾ വിവാദമായതോടെയാണ് പ്രതികരണവുമായി മന്ത്രി രംഗത്തെത്തിയത്. CP ജോണിന്റെ പ്രസ്താവനയ്ക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CP ജോൺ കേരളത്തിലെ സ്ത്രീകളെ ആകെ അപമാനിച്ചു. ശാക്തീകരിക്കപ്പെട്ട സ്ത്രീകളാണ് കേരളത്തിലുള്ളത്. സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത ഒരാളെയും കേരളം അംഗീകരിക്കില്ലെന്നും MV ഗോവിന്ദൻ. പ്രിയദർശിനി സൌജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് മന്ത്രി CP ജോൺ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ വിമർശനവുമായി മുൻമന്ത്രി KN ബാലഗോപാൽ. ഇത് ജനത്തെ അപമാനിക്കുന്നതിന് തുല്യമെന്നും മാടമ്പി സ്വഭാവമാണ് പുറത്തുവരുന്നതെന്നും മുൻമന്ത്രി. സർക്കാരിനെ നയിക്കുന്നത് ധിക്കാരം, മന്ത്രിമാർ അനുകരിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും KN ബാലഗോപാൽ കുറ്റപ്പെടുത്തി. കാര്യം നടന്നുകഴിഞ്ഞപ്പോൾ സ്ത്രീകളെ UDF സർക്കാർ അധിക്ഷേപിക്കുകയാണെന്ന് മുൻ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ്കുമാർ. വെറുതെ ഇരുന്ന സ്ത്രീകളോട് അധികാരത്തിൽ വന്നുകഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും ഏത് ബസ്സിലും എപ്പോൾ വേണമെങ്കിലും പോകാം എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുക. കാര്യം നടന്നുകഴിഞ്ഞപ്പോൾ നാമമാത്രമായ ബസ്സുകളിൽ സൌജന്യ യാത്ര ചെയ്തോളൂ എന്ന് പറയുക. എന്നിട്ട് ആ ബസ്സുകളിൽ സൌജന്യ യാത്ര ചെയ്യുമ്പോൾ പൈസയുണ്ടെങ്കിലും സൌജന്യമായതുകൊണ്ട് തള്ളിക്കയറുന്നു എന്ന് പറഞ്ഞ് സ്ത്രീകളെ അധിക്ഷേപിക്കുകയാണെന്ന് KB ഗണേഷ്കുമാർ. നടി തൃഷിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ അറസ്റ്റ് ചെയ്ത DMK നേതാവ് ഉദയനിധി സ്റ്റാലിനെ വിട്ടയക്കാമെന്ന് തമിഴ്നാട് സർക്കാർ. നിലപാടെടുത്തു. ഉദയനിധിയെ റിമാൻഡ് ചെയ്യേണ്ടതില്ലെന്നും ചോദ്യം ചെയ്യാനാണ് കസ്റ്റഡിയിലെടുത്തതെന്നും എ ജി കോടതിയിൽ അറിയിച്ചു. ഉദയനിധിയെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാൻ തയ്യാറാണെന്ന് സർക്കാർ നിലപാട് കോടതിയെ അറിയിച്ചു. സർക്കാർ നിലപാട് രേഖപ്പെടുത്തിയ കോടതി ഉദയനിധിയെ ഇന്ന് തന്നെ വിട്ടയക്കാൻ ഉത്തരവിട്ടു. അന്വേഷണവുമായി സഹകരിക്കണമെന്ന് കോടതി. അതേസമയം ഉദയനിധിയുടെ അറസ്റ്റിൽ ഡി എം കെ പ്രവർത്തകരുടെ വ്യാപക പ്രതിഷേധമാണ് തമിഴ്നാട്ടിൽ. നാളെ ബജറ്റ് സമ്മേളനം ചേരാനിരിക്കെ ഉദയനിധിയെ നിയമസഭയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നതെന്ന് ഡി എം കെ ആരോപിച്ചു. ഉദയനിധിക്കെതിരെ ടി വി കെ വനിതാ വിങ്ങും വിജയ് സർക്കാരിനെതിരെ ഡി എം കെ പ്രവർത്തകരും തമിഴ്നാട്ടിൽ വ്യാപകമായി തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. പി എം ശ്രീ പദ്ധതിയുടെ പേരിൽ യു ഡി എഫ് സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും ജനങ്ങളെയും സ്വന്തം അണികളെയും ഒരുപോലെ വഞ്ചിക്കുന്നുവെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. നടക്കുന്നത് രാഷ്ട്രീയ ഇരട്ടത്താപ്പ്. മുസ്ലിം ലീഗിന്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ അറിയണം. അധികാരത്തിൽ എത്തിയപ്പോൾ കേന്ദ്രത്തിന് മുന്നിൽ മുട്ടുമടക്കി. പി എം ശ്രീ വിഷയത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ടെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ധാരണാപത്രം മരവിപ്പിക്കാൻ ആർജവം കാണിച്ചത് ഇടതു സർക്കാർ. സംസ്ഥാനത്തിനുള്ള ഫണ്ടുകൾ തടയില്ലെന്ന് പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ കേന്ദ്രത്തെ പ്രീതിപ്പെടുത്താനുള്ള നടപടിയാണ് സർക്കാർ നടത്തുന്നത്. യു ഡി എഫ് കാണിക്കുന്ന തിടുക്കം ഭയാനകം. മുസ്ലിം ലീഗിന് ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ജന്തർമന്ദറിലെ പോലീസ് നടപടിയടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യ നേതാക്കൾ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമവും അയോധ്യ സംഭാവന കൊള്ളയുമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. പശ്ചിമേഷ്യയിൽ സമാധാന നീക്കങ്ങൾ തുടരുകയാണ്. ഹോർമുസ് കടലെടുക്ക് തുറക്കുന്ന കാര്യത്തിൽ നിലവിൽ ഇറാനുമായി ചർച്ച നടക്കുന്നുവെന്നും ആണവ പദ്ധതിയുടെ കാര്യത്തിലുള്ള ചർച്ച അടുത്ത ഘട്ടത്തിലാണെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിനായുള്ള അവസാന നീക്കമാണിത്. ചർച്ചകൾ നടക്കുമ്പോഴും ചർച്ചയില്ലെന്ന ഇറാന്റെ നിലപാടിനെ കുറ്റപ്പെടുത്തി ട്രംപ്. ഇന്നലെ ദുബായ് ഷെയ്ഖ് സെയ്ദ് റോഡിലെ കാർ ഷോറൂമിലുണ്ടായ ഗ്യാസ് സിലിണ്ടർ സ്ഫോടനത്തിൽ പരിക്കേറ്റ മലയാളി യുവാവ് മരിച്ചു. കൊല്ലം കൊട്ടാരക്കര സ്വദേശി ഷിജിൻ പോളാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. അപകടം നടന്ന കാർ ഷോറൂമിൽ വീഡിയോഗ്രാഫറായി ജോലി ചെയ്തു വരികയായിരുന്നു ഷിജിൻ. 8 മുൻപാണ് ദുബായിലെത്തിയത്. മൃതദേഹം നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും. തട്ടിപ്പുകൾക്കും സൈബർ കുറ്റകൃത്യങ്ങൾക്കും തടയിട്ട് ദുബായ് പോലീസ്. ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിലെ കണക്കനുസരിച്ച് വൻ കുറ്റകൃത്യങ്ങളിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായ മുന്നൊരുക്കങ്ങളും അത്യാധുനിക സാങ്കേതികവിദ്യയുടെ ഉപയോഗവും ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള പ്രവർത്തനവുമാണ് ദുബായിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായകമായത്. വ്യാജ വിവരങ്ങളും തട്ടിപ്പുകളും പ്രചരിപ്പിച്ച 103 സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ ദുബായ് പോലീസ് അടച്ചുപൂട്ടി. പൊതുജനങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഓൺലൈൻ ചതിക്കുഴികൾ ഇല്ലാതാക്കാൻ ഇത് സഹായിച്ചുവെന്ന് ദുബായ് പോലീസ്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Very good evening, Dubai. ഇപ്പോൾ സമയം 7:08.
4: ഓസോൺ കാർഗോ, ദി ട്രസ്റ്റഡ് പ്രൊഫഷണൽ മൂവേഴ്സ് ഫോർ ഡോർ ടു ഡോർ കാർഗോ ആൻഡ് ജംപ് ബോക്സ് സർവീസസ് ടു ഇന്ത്യ. ഓസോൺ കാർഗോ, വി കെയർ, വി മൂവ്.
5: വെതർ അപ്ഡേറ്റ്
4: ബ്രോട്ട് യു ബൈ അൾട്രാസ് ഓട്ടോ എസി പാർട്സ്, നമ്പർ 1 ഓട്ടോ എസി സ്പെയർ പാർട്സ് ഇൻ ദി മിഡിൽ ഈസ്റ്റ്.
6: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 39 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 50%.
5: വെതർ അപ്ഡേറ്റ്
4: വാസ് ബ്രോട്ട് ടു യു ബൈ അൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് യുഎഇ, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് അൾട്രാസ് .me.

0: തിരികെ എത്താം ഹോം 92.2 FM-ൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്, ആസിഫാണ് കൂടെയുള്ളത്. കഴിഞ്ഞ മണിക്കൂർ തുടങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യം ഇന്ന് രേഖപ്പെടുത്തിയ റെക്കോർഡ് ചൂടിനെ കുറിച്ചായിരുന്നു. അതായത് 50 ഡിഗ്രി സെൽഷ്യസും കടന്ന് 50.1 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സീസണിലെ ഏറ്റവും കൂടിയ ചൂട് റിപ്പോർട്ട് ചെയ്ത ദിവസം കൂടിയാണ്. ഇപ്പോഴത്തെ മറ്റൊരു അലേർട്ട് കൂടി വന്നിട്ടുണ്ട്. അത് മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയൊരു വെള്ളപ്പൊക്കവുമായി ഫ്ലാഷ് ഫ്ലഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള അലേർട്ടാണ്. പക്ഷേ ഇത് കേൾക്കുന്ന സമയത്ത് ആരും കൊതിക്കേണ്ട, കാരണം നമ്മൾ ജനവാസ മേഖലകളിലൊന്നുമല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. എസ്പെഷ്യലി കിഴക്കൻ മേഖലകളിലാണ് ഇപ്പോൾ എൻസിഎമ്മിന്റെ ഭാഗത്ത് നിന്ന് ഒരു ജാഗ്രതാ നിർദ്ദേശം തന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു വീക്കെൻഡിലേക്കൊക്കെ അങ്ങോട്ടേക്കൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വക കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. എസ്പെഷ്യലി പറഞ്ഞിരിക്കുന്നത് ഈ ദിവസങ്ങളിലേക്കാണ് കേട്ടോ. പ്രത്യേകിച്ചും യുഎയിൽ ഒരു ഫ്ലാഷ് ഫ്ലഡിന്റെ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുഎയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ അത്യാവശ്യം നല്ലൊരു മഴയ്ക്കും അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ചെറിയ വെള്ളക്കെട്ടുകൾക്കും അതുപോലെ തന്നെ ഒരു ചെറിയ ഫ്ലഡിനുമൊക്കെ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ എൻസിഎം അറിയിച്ചിട്ടുള്ളത്. ഔദ്യോഗികമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതിന്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത് ആകാശത്ത് ക്യുമുലോ നിംബസ് മേഘങ്ങളുടെ സാന്നിധ്യം ശക്തമായതിനെ തുടർന്നാണ് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ അത്യാവശ്യം നേരിയതോ മിതമായതോ ആൻഡ് ചിലയിടങ്ങളിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നും നാളെയുമായിട്ട് വൈകുന്നേരം മുതൽ ഒരു രാത്രി 10 മണി വരെയുള്ള സമയത്തിനിടെ ആയിരിക്കും ഇത്തരത്തിലുള്ള മഴ പെയ്യാനുള്ള ചാൻസ് എന്നാണ് റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നതും. സോ അത്തരം ഏരിയാസിലേക്കൊക്കെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് പോകാൻ നിൽക്കുന്നവരാണെങ്കിൽ ഒന്ന് കെയർഫുള്ളായിട്ടിരുന്നോ. ഈ ഒരു നിർദ്ദേശം തീർച്ചയായിട്ടും അതിനെ അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഇമ്പാക്റ്റോട് കൂടി തന്നെ കാണുക കേട്ടോ.
1: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കമ്പനി ഏതാണെന്നുള്ള ചോദ്യം നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ നമുക്ക് ചുറ്റും അറിയാവുന്ന ഒരുപാട് വലിയ വൻകിട ബഹുരാഷ്ട്ര കമ്പനികളുടെയൊക്കെ പേരുകൾ ഉണ്ടായിരിക്കും. എന്നാൽ ആ ലിസ്റ്റിൽ ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കമ്പനി, അതായത് ലോകം ഏറ്റവും അധികം വാല്യൂ കൽപ്പിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം ഫിനാൻഷ്യൽ വാല്യൂ ഉള്ള കമ്പനിയുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് എല്ലാവിധ ഡിവൈസുകൾക്കും വേണ്ടി അടിസ്ഥാനപരമായിട്ടുള്ള ചിപ്പുകൾ നിർമ്മിക്കുന്ന എൻവിഡിയയാണ് കേട്ടോ. എൻവിഡിയയുടെ വിപണി മൂല്യം ഏതാണ്ട് $4.57 trillion ആണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം വരുമാനം, ഒരു വർഷത്തെ വരുമാനം മാത്രം ഏതാണ്ട് $130.5 billion ആണെന്നുള്ളതാണ് എൻവിഡിയയ്ക്ക് ഇത്രയും വലിയ, അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം തന്നെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം വിപണി മൂല്യമുള്ള കമ്പനി അത് ആപ്പിളാണ്. ആപ്പിളിൻ്റെ വിപണി മൂല്യം ഏതാണ്ട് $4.04 trillion ആണ്. വരുമാനം $416.16 billion. മൂന്നാം സ്ഥാനത്താണ് ആൽഫാബൈറ്റ്, അതായത് ഗൂഗിളിൻ്റെ മദർ കമ്പനിയായിട്ടുള്ള ആൽഫാബൈറ്റ് ഉള്ളത്. അവർക്ക് അവരുടെ വിപണി മൂല്യം $3.79 trillion ആണ്. ശേഷം മൈക്രോസോഫ്റ്റ് വരുന്നുണ്ട് $3.63 വിപണി മൂല്യവുമായിട്ട്. അതിനുശേഷം മാർക്കറ്റ് വാല്യൂവിലുള്ളത് അഞ്ചാം സ്ഥാനത്തുള്ളത് ആമസോൺ ആണ്. $2.48 trillion ആണ് ആമസോണിൻ്റെ മാർക്കറ്റ് വാല്യൂ കേട്ടോ. ചുമ്മാ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ, ഒരു അറിവും ചെറുതെന്നല്ലേ പണ്ട് കോടീശ്വരൻ ഹോസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആരെങ്കിലും ചോദിച്ചാൽ ലോകത്തിലെ ഏറ്റവും വിപണി മൂല്യമുള്ള മാർക്കറ്റ് വാല്യൂ ഉള്ള കമ്പനി ഏതാണെന്ന് ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെങ്കിലും അല്ല ഇപ്പോൾ ഈ ഒരു പരിതസ്ഥിതിയിൽ ചോദിക്കുകയാണെങ്കിൽ പറയാം അത് എൻവിഡിയ ആണ് എന്നുള്ളത്. ആൻഡ് ലോകത്ത് നമുക്ക് ഏറ്റവും ആദ്യം പറയാൻ പറ്റുന്ന ബഹുരാഷ്ട്ര കമ്പനികൾ തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് ഫൈവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബൈ ദ വേ, നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുമായിരുന്നു. പലപ്പോഴും നമുക്കറിയാലോ നമ്മുടെ രാജ്യത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ കായിക മേഖലയിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും അധികം ആളുകൾ എടുത്തു പറയുന്നത് ക്രിക്കറ്റ് തന്നെയായിരിക്കും. അതിനുശേഷം ഇപ്പോൾ മുഖ്യധാര സ്പോർട്സ് എന്നുള്ള നിലയിൽ പലപ്പോഴും നമ്മൾ ഫുട്ബോളിനെയും അല്ലെങ്കിൽ ഹോക്കിയെക്കുറിച്ചുമൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ത്യൻ അത്ലറ്റുകൾക്ക് ഒളിമ്പിക്സ് ഒഴികെ മറ്റു വേദികളിലൊന്നും അർഹിക്കുന്ന പരിഗണന കിട്ടാറില്ല എന്നുള്ളത് വലിയ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിക്കൊണ്ട് ഇന്ത്യയുടെ ത്രിവർണ പതാക ഇത്തരം ലോകവേദികളിൽ ഉയർത്തിക്കെട്ടാൻ കാരണക്കാരായിട്ടുള്ള നമ്മുടെ അത്ലറ്റുകൾ അത് പല മേഖലകളിൽ ഇത്തവണ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ മികച്ചൊരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അല്ലെങ്കിലും കോമൺവെൽത്ത് ഗെയിംസിൽ നമ്മൾ പലപ്പോഴും ഇന്ത്യൻ താരങ്ങൾ, ഇന്ത്യൻ അത്ലറ്റുകൾ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാറുണ്ട്. ഇത്തവണ 13 swarnavum 17 vellium 9 vengalavum അടക്കം ഏതാണ്ട് 39 medals ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത്. ഓസ്ട്രേലിയക്കും കാനഡയ്ക്കും ഇംഗ്ലണ്ടിനും പിറകെ 4th സ്ഥാനത്താണ് ഇന്ത്യ പോയിന്റ് നിലയിൽ, പോയിന്റ് പട്ടികയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മീരാബായി ചാനു വെയ്റ്റ് ലിഫ്റ്റിംഗിൽ വനിതകളുടെ 48 kg വിഭാഗത്തിൽ സ്വർണം നേടിയ ഇന്ത്യയുടെ അഭിമാന വനിതയാണ്. ഷർമിള ദങ്കർ പാരാ അത്ലറ്റിക്സിൽ വനിതകളുടെ ഷോർട്ട് പുട്ടിന്റെ വിഭാഗത്തിൽ സ്വർണം നേടിയ വനിതയാണ്. ജസ്റ്റിൻ ലംബോറിയ ബോക്സിംഗിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടിത്തന്ന താരമാണ്. അസ്മിത ഡേ ജൂഡോയിലും പ്രീതി പവാർ ബോക്സിംഗിലും ദിലീപ് ഗവിത് പാരാ അത്ലറ്റിക്സിലും സോമർ റാണെ പാരാ അത്ലറ്റിക്സിലും ഹർഷ് സിംഗ് ജൂഡോയിലും സാക്ഷി ചൗധരി ബോക്സിംഗിലും പ്രിയ ഖങ്കാസ് ബോക്സിംഗിലും അങ്കുഷ് പങ്കൽ ബോക്സിംഗിൽ സച്ചിൻ സിവാച്ച് ബോക്സിംഗിൽ അരുന്ധതി ചൗധരി ബോക്സിംഗിൽ ഇത്രയധികം താരങ്ങൾ ഇത്തവണ ഇന്ത്യക്ക് വേണ്ടിയിട്ട് കോമൺവെൽത്ത് ഗെയിംസിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് സ്വർണ്ണ മെഡൽ നേട്ടത്തോടെ രാജ്യത്തിൻ്റെ എച്ച് എസ് ഉയർത്തിയ താരങ്ങളാണ് കേട്ടോ. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന, ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു കായിക താരത്തിന് കിട്ടുന്ന സ്വീകാര്യത, അതിപ്പോൾ എസ്പെഷ്യലി എടുത്തു പറയുന്നത് ക്രിക്കറ്റിനെ തന്നെയാണല്ലോ. ഈ ഒരു അപവാദത്തോടെ എപ്പോഴും ചേർത്ത് പറയാറുള്ളത് ക്രിക്കറ്റിന് കിട്ടുന്ന സ്വീകാര്യത ഇന്ത്യയിൽ മറ്റൊരു അത്ലറ്റിനും അല്ലെങ്കിൽ മറ്റൊരു സ്പോർട്സ് ഇനത്തിനും കിട്ടുന്നില്ല എന്നുള്ളൊരു ഒരു പരാതി. അപ്പോൾ വിരാട് കോഹ്ലിയെ പോലെ, രോഹിത് ശർമ്മയെ പോലെ, അല്ലെങ്കിൽ വൈഭവ് സൂര്യവംശയെ പോലെയെങ്കിലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ട പേരുകളൊക്കെ തന്നെയാണ് ഞാനീ പറഞ്ഞ ബോക്സിംഗിലൂടെയും അല്ലെങ്കിൽ പാരാ അത്ലറ്റുകളായിട്ടും ജൂഡോ വിഭാഗത്തിലുമൊക്കെ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിയ ഈ താരങ്ങളുടെയൊക്കെ പേരുകൾ.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply. You are listening to Back to Home with Asif.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: എന്തമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായിരിക്കും സ്വന്തം.
2: എന്തമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ

0: 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം ഉമ്മട ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് കോൾ 050-426-0948. നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി നാം എന്തെല്ലാം ചെയ്യുന്നു,
2: പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനായി നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ?
1: രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ കുറിച്ച് അറിയാൻ MVR ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിംഗ്,
0: ക്യാൻസർ സ്ക്രീനിംഗ്, MRI, CT സ്കാൻ, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ്.
1: കാരണം കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ, എ ഷോർട്ട് ഫ്യൂച്ചർ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Back to home, back to home, back to home, back to home.
2: തമിഴകത്തിന്റെ തലൈവർ സാക്ഷാൽ രജനീകാന്ത് തന്റെ ആത്മകഥ എഴുതാൻ പോകുന്നു എന്നുള്ളൊരു വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു ആത്മകഥയും അതിനുശേഷം അതിനെ സിനിമയാക്കാനുള്ള പ്ലാനിംഗ് ഒക്കെ അദ്ദേഹത്തിന്റെ രണ്ട് പെൺകുട്ടികളും അദ്ദേഹത്തിന്റെ രണ്ട് മക്കളും സംവിധായകരാണല്ലോ, അവർക്കത് സിനിമയാക്കാനുള്ള പ്ലാനിംഗ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ഒരു ആത്മകഥ എഴുതാൻ അല്ലെങ്കിൽ വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു സിനിമ ആക്കാൻ അത്രമാത്രം യോഗ്യമായിട്ടുള്ള ഒരു കഥ തന്നെ ആയിരിക്കും തമിഴകത്തിന്റെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെത്. അല്ലേ, മഹാരാഷ്ട്രക്കാരനായ, മഹാരാഷ്ട്രയിൽ ജനിച്ച് ബാംഗ്ലൂരുവിൽ ബസ് കൺട്രാക്ടറായിട്ട് വളർന്നു വന്ന ശിവാജി റാവു ഗേഗ്വാദ് എന്ന യുവാവ് തന്റെ സുഹൃത്തുക്കൾ പിരിച്ചു നൽകിയ പണവുമായിട്ട് ചെന്നൈ അടയാറിലെ ഫിലിം സ്കൂളിലേക്ക് എത്തുകയും അവിടെ നിന്നും അഭിനയം പഠിക്കുകയും അതോടൊപ്പം തന്നെ തമിഴ് ഭാഷയെ ആദ്യമായിട്ട് കണ്ടു പരിചയിക്കുകയും അതിനെ പഠിക്കുകയും അതിലൂടെ തമിഴ് സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ച് തമിഴെന്ന് പറയുന്ന തൻ്റെ 10-24-25 വയസ്സ് വരെ തനിക്ക് അറിയാത്തൊരു ഭാഷ സംസാരിച്ചുകൊണ്ട് ആ ഭാഷ സംസാരിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും ഏറ്റവും വലിയ ഐഡിയകളായിട്ട് മാറിയ കഥ ശരിക്കും ഒരു സിനിമാ കഥയെ വെല്ലുന്ന അല്ലെങ്കിൽ നാടോടി കഥകളെ വെല്ലുന്ന രീതിയിലേക്കുള്ള അത്രമാത്രം സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. അല്ലേ, അപ്പോൾ ശരിക്കും അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതാനുള്ള പ്ലാനിലാണ് തലൈവരെന്നാണ് അറിയുന്നത്. എന്തായാലും അദ്ദേഹം അല്ലെങ്കിലും ആ ഒരു ഇൻ്റലക്ച്വൽ പരിപാടിയിൽ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ആളാണല്ലോ. അപ്പോൾ അദ്ദേഹം സിനിമയിൽ നിന്നും ഒരു ചെറിയതല്ല, അദ്ദേഹം സിനിമയിൽ നിന്നും റിട്ടയർമെൻറ്റ് എടുക്കുന്നു എന്നുള്ളത് ഉൾപ്പെടെ വാർത്തകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മേജർ പ്ലാൻ ആത്മകഥയിലേക്ക് കടക്കുക എന്നുള്ളതാണ് എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ രജനീകാന്തിൻ്റെ ആത്മകഥയൊക്കെ എഴുതിക്കഴിഞ്ഞ് അത് സിനിമയാക്കുകയാണെങ്കിൽ ആരായിരിക്കും ആ റോള് ചെയ്യുന്നത്? ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പ്രതീർ രംഗനാഥനെയൊന്നും വേണ്ട വേണ്ട, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഹാ, ആരെങ്കിലും ഒക്കെ ചെയ്യുമായിരിക്കും അല്ലേ.
3: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി, വാസൽ ഹബ്, ബ്ലോക്ക് 4, കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 052-803-1100.
1: You are listening to Back to Home with Asif.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കനത്ത മഴ കേരളത്തിൽ അതിജാഗ്രത. വെള്ളപ്പൊക്ക ബാധിത മേഖലകൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയത് പുറത്തു പറയാനാകാത്ത ഏത് ഡീലിനെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. തൃശിക്കെതിരായ പരാമർശം, ഉദയനിധിയെ വിട്ടയക്കാൻ കോടതി ഉത്തരവ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടുണ്ട്. ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. മഴക്കെടുതി രൂക്ഷമായ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പത്തനംതിട്ടയിലെ ദുരന്ത മേഖലകൾ സന്ദർശിച്ചു. ആറന്മുളയിലെത്തിയ മുഖ്യമന്ത്രി റാന്നി ഉൾപ്പെടെയുള്ള മേഖലകളിലെത്തി ദുരിതബാധിതരുമായി നേരിൽ സംസാരിച്ചു. മഴക്കെടുതി അനുഭവിക്കുന്നവർക്കുള്ള അടിയന്തര ആശ്വാസ സഹായങ്ങൾ സംബന്ധിച്ച തീരുമാനങ്ങൾ നാളെ ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ കൈക്കൊള്ളുന്നതിന് മുന്നോടിയായാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം. കനത്ത മഴയിൽ കേരളത്തിൽ 20 പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടമായത്. വെള്ളപ്പാച്ചിലിൽ കാണാതായ 7 പേർക്കായി തെരച്ചിൽ തുടരുന്നു. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് രൂക്ഷമായ മഴക്കെടുതികൾ ഉണ്ടായത്. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തിയതോടെ പടിഞ്ഞാറൻ മേഖല വെള്ളക്കെട്ടിലായി. പുറത്തു പറയാൻ പറ്റാത്ത എന്ത് ഡീലാണ് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയി നടത്തിയതെന്ന ചോദ്യവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരു ഔദ്യോഗിക രേഖയിലും മുഖ്യമന്ത്രി ആരെയും കണ്ട വിവരമില്ല. ഭാര്യാപിതാവിനെ കാണാനാണ് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയത്. ഓരോരോ കളവ് പറഞ്ഞ് യഥാർത്ഥ വസ്തുത മറച്ചുവെക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയിൽ വിവാദം അവസാനിക്കുന്നില്ല. ഹെലികോപ്റ്ററിനെക്കുറിച്ച് മുൻകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനമുന്നയിച്ച VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ പറഞ്ഞതെല്ലാം വിഴുങ്ങിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുഖ്യമന്ത്രി പോയത് നിക്ഷേപകരെ കാണാനല്ലെന്നും ഭാര്യാപിതാവിനെ കാണാനാണെന്നും ബിനോയ് വിശ്വം ആരോപിച്ചു. പത്തനംതിട്ടയിൽ ഉണ്ടായത് സർക്കാർ സ്പോൺസർഡ് പ്രളയമെന്ന ആരോപണം ആവർത്തിച്ച് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറന്നുവിട്ടതാണ് പ്രളയത്തിനിടയാക്കിയത്. ജനം ദുരിതമനുഭവിക്കുമ്പോൾ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ടൂറിലും വിരുന്നിലുമായിരുന്നുവെന്നും രാജു എബ്രഹാം കുറ്റപ്പെടുത്തി. 17 സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കും. കേരളത്തിന് പുറമെ തമിഴ്നാട്, ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, ജമ്മുകശ്മീർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര, ഗതാഗതമന്ത്രി CP ജോണിന്റെ പ്രസ്താവന വിവാദത്തിൽ. സൌജന്യമെന്ന് കേട്ടാൽ ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറും. മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളിൽ വിടും. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകാതെ സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുമെന്നും മന്ത്രി. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലാണ് മന്ത്രിയുടെ വിവാദ പ്രസ്താവന. പ്രിയദർശിനി ബസ്സിലെ സൌജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മന്ത്രി CP ജോൺ. സ്ത്രീകളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് താൻ സംസാരിച്ചതെന്നും തന്റെ വാക്കുകൾ വിവാദമുണ്ടാക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലെന്നും CP ജോൺ. താൻ എന്താണ് പറഞ്ഞതെന്ന് ഒരു വിശദീകരണം തന്നോട് ചോദിക്കാമായിരുന്നു. പരാമർശങ്ങൾ വിവാദമായതോടെയാണ് പ്രതികരണവുമായി മന്ത്രി രംഗത്തെത്തിയത്. CP ജോണിന്റെ പ്രസ്താവനയ്ക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CP ജോൺ കേരളത്തിലെ സ്ത്രീകളെ ആകെ അപമാനിച്ചു. ശാക്തീകരിക്കപ്പെട്ട സ്ത്രീകളാണ് കേരളത്തിലുള്ളത്. സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത ഒരാളെയും കേരളം അംഗീകരിക്കില്ലെന്നും MV ഗോവിന്ദൻ. പ്രിയദർശിനി സൌജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് മന്ത്രി CP ജോൺ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ വിമർശനവുമായി മുൻമന്ത്രി KN ബാലഗോപാൽ. ഇത് ജനത്തെ അപമാനിക്കുന്നതിന് തുല്യമെന്നും മാടമ്പി സ്വഭാവമാണ് പുറത്തുവരുന്നതെന്നും മുൻമന്ത്രി. സർക്കാരിനെ നയിക്കുന്നത് ധിക്കാരം, മന്ത്രിമാർ അനുകരിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും KN ബാലഗോപാൽ കുറ്റപ്പെടുത്തി. കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ സ്ത്രീകളെ UDF സർക്കാർ അധിക്ഷേപിക്കുകയാണെന്ന് മുൻ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. വെറുതെ ഇരുന്ന സ്ത്രീകളോട് അധികാരത്തിൽ വന്നുകഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും ഏത് ബസ്സിലും എപ്പോൾ വേണമെങ്കിലും പോകാം എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുക. കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ നാമമാത്രമായ ബസ്സുകളിൽ സൌജന്യ യാത്ര ചെയ്തോളൂ എന്ന് പറയുക. എന്നിട്ട് ആ ബസ്സുകളിൽ സൌജന്യ യാത്ര ചെയ്യുമ്പോൾ പൈസയുണ്ടെങ്കിലും സൌജന്യമായതുകൊണ്ട് തള്ളിക്കയറുന്നു എന്ന് പറഞ്ഞ് സ്ത്രീകളെ അധിക്ഷേപിക്കുകയാണെന്ന് KB ഗണേഷ് കുമാർ. നടി തൃഷയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ അറസ്റ്റ് ചെയ്ത DMK നേതാവ് ഉദയനിധി സ്റ്റാലിനെ വിട്ടയക്കാമെന്ന് തമിഴ്നാട് സർക്കാർ. നിലപാടെടുത്തു. ഉദയനിധിയെ റിമാൻഡ് ചെയ്യേണ്ടതില്ലെന്നും ചോദ്യം ചെയ്യാനാണ് കസ്റ്റഡിയിൽ എടുത്തതെന്നും എജി കോടതിയിൽ അറിയിച്ചു. ഉദയനിധിയെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാൻ തയ്യാറാണെന്ന് സർക്കാർ നിലപാട് കോടതിയെ അറിയിച്ചു. സർക്കാർ നിലപാട് രേഖപ്പെടുത്തിയ കോടതി ഉദയനിധിയെ ഇന്ന് തന്നെ വിട്ടയക്കാൻ ഉത്തരവിട്ടു. അന്വേഷണവുമായി സഹകരിക്കണമെന്ന് കോടതി. അതേസമയം ഉദയനിധിയുടെ അറസ്റ്റിൽ DMK പ്രവർത്തകരുടെ വ്യാപക പ്രതിഷേധമാണ് തമിഴ്നാട്ടിൽ. നാളെ ബജറ്റ് സമ്മേളനം ചേരാനിരിക്കെ ഉദയനിധിയെ നിയമസഭയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നതെന്ന് DMK ആരോപിച്ചു. ഉദയനിധിക്കെതിരെ TVK വനിതാ വിങ്ങും വിജയ് സർക്കാരിനെതിരെ DMK പ്രവർത്തകരും തമിഴ്നാട്ടിൽ വ്യാപകമായി തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. PM-SHRI പദ്ധതിയുടെ പേരിൽ UDF സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും ജനങ്ങളെയും സ്വന്തം അണികളെയും ഒരുപോലെ വഞ്ചിക്കുന്നുവെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. നടക്കുന്നത് രാഷ്ട്രീയ ഇരട്ടത്താപ്പ്. മുസ്ലിം ലീഗിന്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ അറിയണം. അധികാരത്തിൽ എത്തിയപ്പോൾ കേന്ദ്രത്തിന് മുന്നിൽ മുട്ടുമടക്കി. PM-SHRI വിഷയത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ടെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ധാരണാപത്രം മരവിപ്പിക്കാൻ ആർജവം കാണിച്ചത് ഇടത് സർക്കാർ. സംസ്ഥാനത്തിനുള്ള ഫണ്ടുകൾ തടയില്ലെന്ന് പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ കേന്ദ്രത്തെ പ്രീതിപ്പെടുത്താനുള്ള നടപടിയാണ് സർക്കാർ നടത്തുന്നത്. UDF കാണിക്കുന്ന തിടുക്കം ഭയാനകം. മുസ്ലിം ലീഗിന് ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ജന്തർമന്ദറിലെ പോലീസ് നടപടി അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യാസെക്യു നേതാക്കൾ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമവും അയോധ്യ സംഭാവന കൊള്ളയുമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. പശ്ചിമേഷ്യയിൽ സമാധാന നീക്കങ്ങൾ തുടരുകയാണ്. ഹോർമുസ് കടലെടുക്ക് തുറക്കുന്ന കാര്യത്തിൽ നിലവിൽ ഇറാനുമായി ചർച്ച നടക്കുന്നുവെന്നും ആണവ പദ്ധതിയുടെ കാര്യത്തിലുള്ള ചർച്ച അടുത്ത ഘട്ടത്തിലാണെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിനായുള്ള അവസാന നീക്കമാണിത്. ചർച്ചകൾ നടക്കുമ്പോഴും ചർച്ചയില്ലെന്ന ഇറാന്റെ നിലപാടിനെ കുറ്റപ്പെടുത്തി ട്രംപ്. ഇന്നലെ ദുബായ് ഷെയ്ഖ് സെയ്ദ് റോഡിലെ കാർ ഷോറൂമിലുണ്ടായ ഗ്യാസ് സിലിണ്ടർ സ്ഫോടനത്തിൽ പരിക്കേറ്റ മലയാളി യുവാവ് മരിച്ചു. കൊല്ലം കൊട്ടാരക്കര സ്വദേശി ഷിജിൻ പോളാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. അപകടം നടന്ന കാർ ഷോറൂമിൽ വീഡിയോഗ്രാഫറായി ജോലി ചെയ്തു വരികയായിരുന്നു ഷിജിൻ. 8 മുൻപാണ് ദുബായിലെത്തിയത്. മൃതദേഹം നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും. തട്ടിപ്പുകൾക്കും സൈബർ കുറ്റകൃത്യങ്ങൾക്കും തടയിട്ട് ദുബായ് പോലീസ്. ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിലെ കണക്കനുസരിച്ച് വൻ കുറ്റകൃത്യങ്ങളിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായ മുന്നൊരുക്കങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള പ്രവർത്തനവുമാണ് ദുബായിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായകമായത്. വ്യാജ വിവരങ്ങളും തട്ടിപ്പുകളും പ്രചരിപ്പിച്ച 103 സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ ദുബായ് പോലീസ് അടച്ചുപൂട്ടി. പൊതുജനങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഓൺലൈൻ ചതിക്കുഴികൾ ഇല്ലാതാക്കാൻ ഇത് സഹായിച്ചുവെന്ന് ദുബായ് പോലീസ്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.

നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയാം, കുറേ കാലമായിട്ട് കുറേ കാലം മുൻപ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുക്കിംഗ് റീൽസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചേട്ടൻ, എന്താണ് പുള്ളിയുടെ പേര്, സജീന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു. പക്ഷേ പുള്ളി ഭയങ്കര നാച്ചുറലായിട്ടാണ് സംഗതികൾ അവതരിപ്പിക്കാറുള്ളത്. അപ്പോൾ ആ പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് ശരിക്കും വളരെ അനുവർത്ഥമായിട്ടൊരു സംഗതിയാണ്. നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയാം. കാരണം പലപ്പോഴും നമ്മൾ അറിയാമെങ്കിൽ പോലും മനഃപൂർവ്വം അറിയാതെ വരുത്തി പോകുന്ന ചില അബദ്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാൻ തോന്നുന്നില്ല. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരു യാത്ര പോകുമ്പോൾ, എസ്പെഷ്യലി നാട്ടിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ലീവിന് നാട്ടിലേക്ക് പോകുന്ന സമയത്തും ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ എക്സൈറ്റഡ് ആയിരിക്കും. പ്രത്യേകിച്ചും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള ആ ഒരു സന്തോഷം. ഒരു എമർജൻസി ലീവിനോ മറ്റോ പോകുന്ന കാര്യമല്ല പറയുന്നത്, നമ്മൾ കുറച്ച് കാലത്തിന് ശേഷം ഒരു ആനുവൽ ലീവിനൊക്കെ നാട്ടിലേക്ക് പോകുന്ന സമയത്താണെങ്കിലും ആ എക്സൈറ്റ്മെൻറ്റ് പലപ്പോഴും നമുക്ക് ചുറ്റുപാടുമുള്ള ആളുകളിലേക്ക് അറിയിക്കുന്നതിന് വേണ്ടി നമ്മൾ ഫോട്ടോസ് പങ്കുവയ്ക്കാറുണ്ട്, സോഷ്യൽ മീഡിയയിൽ നമ്മൾ സ്റ്റോറീസ് ഇടാറുണ്ട്. പക്ഷെ അങ്ങനെ അത്തരത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വിമാനയാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടൊരു കാര്യം അഡ്വൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള അതോറിറ്റീസ് അഡ്വൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും ബോർഡിംഗ് പാസിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും പലപ്പോഴും നമ്മൾ ആ ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് നമ്മൾ കാണിച്ചു കൂടുന്ന അബദ്ധങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് ഈ ബോർഡിംഗ് പാസിന്റെ പാസ്പോർട്ടിനകത്ത് ബോർഡിംഗ് പാസ് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ സെൽഫി. ഞാൻ ഇഷ്ടം പോലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇഷ്ടം പോലെ സ്റ്റോറീസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് ആക്ച്വലി ഒരു കാരണവശാലും ചെയ്യരുത് എന്നാണ് പറയുന്നത് കേട്ടോ. കാരണം വിമാനയാത്രക്കാരുടെ ബോർഡിംഗ് പാസുകളും ടിക്കറ്റുകളുടെയൊക്കെ ചിത്രം ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബോർഡിംഗ് പാസുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന QR കോഡുകളാവട്ടെ, ബാർകോഡുകളാവട്ടെ, പേഴ്സണൽ ഇൻഫർമേഷൻസ് ആവട്ടെ, യാത്രാ വിവരങ്ങളാവട്ടെ, ഇവയൊക്കെ തന്നെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി സാധ്യതയുള്ളതുകൊണ്ടാണ് അധികൃതർ ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത്. യാത്രാ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന സമയത്ത് നമ്മൾ ബാഗൊക്കെ ആയിട്ട് നിൽക്കുന്ന ഫോട്ടോ ഇട്ടോ, നമ്മൾ ബാഗൊക്കെ ആയിട്ട് നമ്മൾ എയർപോർട്ടിൽ നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ നമുക്കെടുത്ത് സ്റ്റോറീസ് ഇടാം. അല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ഇത്തരത്തിലുള്ള പേഴ്സണൽ ഡോക്യുമെന്റ്സ് യാതൊരു കാരണവശാലും നമ്മൾ അത്തരത്തിൽ ബോർഡിംഗ് പാസിലെ പേരോ QR കോഡോ മറ്റ് വ്യക്തിഗത വിവരങ്ങളോ ഒക്കെ തന്നെ പൂർണ്ണമായിട്ട് കാണുന്ന തരത്തിലേക്ക് നമ്മൾ ഒരു കാരണവശാലും ചിത്രങ്ങൾ പങ്കുവെക്കരുത് എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. ഓർത്തു വെച്ചോ. ഏറ്റവും നല്ല, ഞാൻ പറഞ്ഞ പോലെ ബാഗ് പാക്കൊക്കെ തൂക്കി നിൽക്കുന്ന അല്ലെങ്കിൽ ട്രോളിയൊക്കെ ആയിട്ട് നമ്മൾ അകത്ത് നിൽക്കുന്ന നല്ല ചിത്രങ്ങൾ എടുത്തിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാലോ, വെറുതെ എന്തിനാണ് നമ്മുടെ പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ. പണ്ട് എനിക്ക് ഇതേപോലെ ഒരു, എനിക്ക് ശരിക്കും ടു ബി ജെനുവിൻ ഞാൻ പറയുന്ന, എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല, എനിക്കിങ്ങനെ ഒരു അമിളി എന്ന് തന്നെ പറയാം സംഭവം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി നമ്മളീ പ്ലസ് ടു ഒക്കെ കഴിയുന്ന സമയത്താണല്ലോ നമുക്ക് ഈ തിയേറ്ററിൽ പോയി സിനിമ കാണാനൊക്കെ ഭയങ്കര ഫാസിനേഷൻ ആയിട്ട് മാറുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഇതേപോലെ, നമുക്കന്ന് ഈ വാട്സപ്പ് സ്റ്റാറ്റസിൻ്റെ കാലമാണ്, നമ്മളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് നേരെ ബുക്ക് ചെയ്തു, ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഈ പുള്ളിക്കാരൻ ബുക്ക് മൈ ഷോൻ്റെ ആ ഒരു സെയിം സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ, ആ സംഗതിയാണ് ഞാൻ ഈ പടം കാണാൻ വേണ്ടി പോകാനേ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ FDFS എന്ന് കാണിക്കാൻ വേണ്ടി ഈ സാധനം എടുത്തിട്ട് പോസ്റ്റ് ചെയ്തു. ഏത് പടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂമരം നമ്മുടെ കാളിദാസ് ജയറാമിൻ്റെ പൂമരം ഉണ്ടല്ലോ, പൂമരമാണോ അതോ ലവകുശയാണോ, ഇതിൽ ഏതോ ഒരു സിനിമയാണ്. അപ്പോൾ പുള്ളി ഇത് എടുത്തിട്ട് നേരെ സ്റ്റാറ്റസ് ഇട്ടിട്ട് നേരെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്തു അതിൻ്റെ പടം കാണാൻ വേണ്ടി. പൂമരമാണ് കേട്ടോ, കാരണം പൂമരം ഭയങ്കര കാത്തിരിപ്പിനൊടുവിൽ തിയേറ്ററിലേക്ക് എത്തിയ സിനിമയായിരുന്നല്ലോ. എന്നിട്ട് ഞങ്ങൾ കൊല്ലത്തുള്ള ബിഷപ്പ് ജെറോമിനകത്ത് GMAX എന്ന് പറഞ്ഞ തിയേറ്ററാണ്, അവിടെ ചെന്ന് ഞങ്ങൾ പടം കാണാൻ വേണ്ടി കയറാൻ നിൽക്കുമ്പോഴത്തേക്കും അവിടെ കാണിക്കുമ്പോൾ ഈ QR കോഡ് ഓൾറെഡി സ്കാൻ ചെയ്ത് അകത്ത് ആൾ കയറിയിട്ടുണ്ട്. അപ്പം വി വേർ ലൈക്ക്, ഇതാരാണപ്പോൾ ഇതിങ്ങനെ കയറുന്നില്ല, നമുക്ക് നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റാണ്, നമ്മുടെ പേരിൽ വേറെ ആരും കയറില്ല എന്നൊക്കെ പറഞ്ഞ് അവർക്കും കൺഫ്യൂഷനായിട്ട് അവർ നേരെ ആ സീറ്റിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ കൂടെ തന്നെയുള്ള ഒരു ഫ്രണ്ട് ഇവന് പണി കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ്. അപ്പോൾ പുള്ളിക്കാരൻ നേരത്തെ വന്നിട്ട് ഈ QR കോഡ് ഇവൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കാണിച്ചിട്ട് നേരെ അകത്ത് കയറിയിരിപ്പുണ്ട്. അപ്പോൾ ശരിക്കും ആ ഒരു അബദ്ധം കൊണ്ട് നമ്മൾ അത്തരം പ്രവണതകളിൽ നിന്നും പിന്മാറി. പക്ഷേ എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ എക്സൈറ്റ്മെൻറ്റ് കൂടുന്ന സമയത്ത് കാണിച്ചു കൂട്ടുന്നതാണ് സ്റ്റോറീസ് ഇടുന്നതൊക്കെ. പക്ഷേ ആ കാര്യങ്ങളിൽ, ആ സമയങ്ങളിൽ ഇത്തരം പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് പുറത്തു വരാതിരിക്കാൻ, QR കോഡുകളോ ബാർകോഡുകളോ ഒന്നും പുറത്തു വരാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. Trending song of the hour. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993. Yada gum

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
7: എന്റെ വണ്ടിയുടെ കാര്യം.
8: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
9: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ് of Dhanya Group since 1982.
10: Stay connected with Home 92.2 FM. Home is a feeling.

0: നിവിൻ പോളിയുടെ കരിയറിൽ തന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട കംബാക്കുകളിലൊന്ന് അദ്ദേഹത്തിന് കൊടുത്തത് അഖിൽ സത്യനായിരുന്നു. സർവമായയിലൂടെ കഴിഞ്ഞ വർഷം അവസാനം എത്തി തിയേറ്ററുകളിലേക്ക് വലിയൊരു കളക്ഷൻ നേടിയെടുത്ത് 100 കോടിക്ക് മുകളിലേക്ക് കളക്ഷനിലേക്ക് പോയൊരു സിനിമയായിരുന്നു. അപ്പോൾ വീണ്ടും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അഖിൽ സത്യൻ്റെ അടുത്ത സിനിമയിലും നിവിൻ പോളി തന്നെയായിരിക്കും നായകനാകാൻ വേണ്ടി പോകുന്നത് എന്നാണ് കേട്ടോ. ആൻഡ് അതോടൊപ്പം തന്നെ ഈ അഖിൽ സത്യൻ ചിത്രത്തിന് വേണ്ടിയിട്ട് പേന ചലിപ്പിക്കുന്നത് അൽതാഫ് സലീം ആയിരിക്കും എന്നാണ്. അൽതാഫ് സലീം ഇതിനു മുൻപ് സംവിധാനം ചെയ്ത സിനിമ അറിയാലോ, ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള. അപ്പോൾ അതിൽ നായകനായത് നിവിൻ പോളി ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം ചെയ്ത കഴിഞ്ഞ ഓണത്തിന് ഓടും കുതിര ചാടും കുതിര, കുറേ പേർക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര വർക്കായ ഒരു പടമാണ് ഈ ഓടും കുതിര ചാടും കുതിര. അതിൽ തന്നെ അതിൽ ഫഹദ് ഫാസിലിൻ്റെ പോർഷൻസ് കൊണ്ടല്ല, അതിലെ ലാൽ ഉഫ് ഒരു രക്ഷയില്ലാത്ത ലാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലിൻ്റെ ഒരു വേറെ ലെവൽ പരകായ പ്രവേശമൊക്കെ നടത്തിയതുപോലെ പുള്ളി അങ്ങ് അറമാദിക്കായിരുന്നു. ആ വൺ മാൻ ഷോയിൽ പുള്ളി പണ്ട് ഒരു ഭ്രാന്തനായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ. അതിനുശേഷം പുള്ളിയുടെ ഏറ്റവും എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ നമ്മൾ കണ്ടത് ഈ ഓടും കുതിര ചാടും കുതിരയിലായിരിക്കും. അതിൽ ആ ലക്ഷ്മി ഗോപാലസ്വാമി പ്രപ്പോസ് ചെയ്യുന്ന സീനൊക്കെ ഉണ്ടല്ലോ, ഹേ മാലിനി ഇനി അവൾ അഴകോ അയ്യോ ഒന്നും പറയണ്ട. അപ്പം എന്തായാലും അൽതാഫ് സലീം വീണ്ടും പേന എടുക്കുകയാണ്. ഇത്തവണ ഒരു തിരക്കഥാകൃത്തിൻ്റെ റോളിലേക്കാണ് അദ്ദേഹം ഒരുങ്ങുന്നത്. ഒരു അഖിൽ സത്യൻ ഫൺ സോൺ ചിത്രമായിരിക്കും അണിയറയിൽ ഒരുങ്ങുന്നത് എന്നാണ് പറയുന്നത്. അതിൽ പക്ഷേ അൽതാഫ് സലീമിൻ്റെതായിട്ടുള്ള ഒരു ടച്ചും ആ സിനിമയിൽ ഉണ്ടായിരിക്കും. നിവിൻ പോളിയാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് കേട്ടോ. തിരക്കഥയും സംഭാഷണത്തിലുമാണ് ആക്ച്വലി അൽതാഫ് സലീം ഇത്തവണ കൈവയ്ക്കുന്നത്. ചിത്രത്തിൻ്റെ കഥയും മിഷനും ഒക്കെ തന്നെ അഖിലിൻ്റെ തന്നെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആദ്യ ചർച്ചകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഈ കാത്തിരിക്കുന്ന ചിത്രങ്ങളുടെ ലിസ്റ്റിൽ നിവിൻ പോളി അല്ലെങ്കിലും അങ്ങനെ കാണാനാണ് ആളുകൾക്ക് ഇഷ്ടം. നമുക്ക് ഓവർ അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ അല്ലെങ്കിൽ എല്ലാം വേണം, പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് നിവിൻ പോളി എന്ന താരത്തെ നമ്മൾ എപ്പോഴും മനസ്സിലേക്ക് കയറ്റിയിരിക്കുന്നത് നമ്മുടെ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഒരു നായകനായിട്ട് തന്നെയാണ്. അത്തരം സിനിമകൾ അദ്ദേഹം കൂടുതലായിട്ട് ചെയ്യട്ടെ, അത്തരം സിനിമകൾ വലിയ വിജയമായി മാറട്ടെ. ഈ ഓണക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ബെത്ലഹേം കുടുംബ യൂണിറ്റും അദ്ദേഹത്തിന്റെ പക്ക അത്തരത്തിലുള്ള ഒരു സിനിമ തന്നെയാണ്.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: UAE ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
5: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
8: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹ വിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
5: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
8: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
5: Perfume Dubai, Moj Perfumes. A perfume supermarket for luxury-inspired perfumes at affordable prices.
1: മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് 2018 എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം തുടക്കം. അപ്രതീക്ഷിതമായി മുന്നിലേക്ക് എത്തുന്ന അപകടങ്ങളെ അതിജീവിക്കാനുള്ള നായികയുടെ പോരാട്ടത്തിന്റെ കഥ പറയുന്ന ഇമോഷണൽ ത്രില്ലർ ചിത്രം. വിസ്മയ മോഹൻലാലിനൊപ്പം ഒരു സർപ്രൈസ് കഥാപാത്രവുമായി മോഹൻലാലും, ഒപ്പം ആശിഷ് ജോൺ ആന്റണി, സായ് കുമാർ, മനോജ് കെ ജയൻ, മിയ ജോർജ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 7 തിയേറ്ററുകളിലേക്ക് എത്തുന്നു തുടക്കം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: എന്തൊക്കെയുണ്ട് വിശേഷം, ഹൗ ആർ യു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ വേണം വേണ്ട എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിലാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ ആ ഐ ആം ഫൈൻ എന്ന് പറയും. അപ്പോൾ മലയാളത്തിലാണ് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും, ഇപ്പോൾ ഈ ഒരു ജനറേഷൻ്റെ പ്രത്യേകതയാണെന്ന് എനിക്കറിയില്ല, ഞാനൊരു 10 പേരെടുത്ത് ചോദിക്കുകയാണെങ്കിൽ അതിലൊരു 8 പേരും ഇൻക്ലൂഡിംഗ് ഞാൻ, എൻ്റെ അടുത്ത് ഇപ്പം ആരെങ്കിലും എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെയും ആ സുഖം എന്നായിരിക്കും നമ്മൾ സന്തോഷത്തിൻ്റെ പുറത്ത് പറയേണ്ടത്. അങ്ങനെയാണ് ഇറ്റ് ഷുഡ് ബി സെഡ് അല്ലേ? പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ ആയിരിക്കത്തില്ല. ആ ഓ ഇങ്ങനെ പോകുന്നു, സുഖം, കുഴപ്പമില്ല. അപ്പം ഇതാണ് നമ്മുടെയൊക്കെ ബേസിക് ട്യൂൺ. ഞാൻ ചോദിക്കുന്നവരും എല്ലാവരും ഇതേ തരത്തിലാണ് എങ്ങനെയുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും സുഖം എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ് പറയുന്നത്. ആക്ച്വലി നമ്മൾ സന്തുഷ്ടരാണോ എന്ന് നമുക്ക് തന്നെ വലിയൊരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതിനെങ്ങനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് എങ്ങനെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? അതിന് ആക്ച്വലി കുറേയധികം ട്രിക്കുകളുണ്ട്. അതായത് നമ്മൾ സന്തോഷവാനാണോ എന്ന് അറിയുന്നതിനുള്ള കുറച്ച് ട്രിക്കുകളാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, ഇതിൽ ഏതൊക്കെ എത്രയൊക്കെ പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്താൽ മതി. ഉള്ളത് മതി എന്നൊരു തോന്നൽ മനസ്സിൽ വരുന്നുണ്ടോ? ലഭിച്ച കാര്യങ്ങളിൽ 100% തൃപ്തി കാണിക്കുകയും ചെറിയ കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ചൊക്കെ സന്തോഷമുള്ള ഒരാളായിരിക്കും കേട്ടോ. മാനസികമായിട്ടുള്ള സമാധാനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മനസ്സിൽ അനാവശ്യമായിട്ടുള്ള ആധികളോ അല്ലെങ്കിൽ പിരിമുറുക്കങ്ങളോ ഒന്നുമില്ലാതെ, സ്ട്രെസ്സൊന്നും ഇല്ലാതെ ശാന്തത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ സന്തോഷവാനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആൻഡ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും നന്നായിട്ട് വേണ്ടുന്ന സംഗതികളിലൊന്ന് ഉന്മേഷവും ഊർജ്ജവുമാണ് കേട്ടോ. ദിവസേനയുള്ള നമ്മുടെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ, കാര്യങ്ങൾ ചെയ്യാൻ ശരീരത്തിനും അതുപോലെ തന്നെ മനസ്സിനും ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയും ഊർജ്ജവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷവാനായിട്ടുള്ള വ്യക്തിയാണ്. എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നല്ല ഉറക്കം. രാത്രിയിൽ സമാധാനത്തോടെ ഉറക്കം ലഭിക്കുകയും രാവിലെ ഉണരുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ഉണർവൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സന്തുഷ്ടനായിട്ടുള്ള, സന്തോഷമായിട്ടുള്ളൊരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക എന്നുള്ളതാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സന്തോഷം ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. പക്ഷേ ബേസിക്കലി മനസ്സിലാക്കിയിരിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള തത്വം ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ മറ്റാരുടെയും കൈകളിലല്ല, നമ്മുടെ സന്തോഷത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി മറ്റാർക്കും ഉള്ളതല്ല, അത് നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ താക്കോലാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള സംഗതിയാണ്. സോ അതിനെ ഇടയ്ക്കൊക്കെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുക കേട്ടോ. ഇനി എന്തായാലും ഇന്നത്തെ ഷോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. നാളെ വൈകുന്നേരം 5 മണിക്ക് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേട്ടുകൊണ്ടേയിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.
2: അഞ്ചു ശരങ്ങളും പോരാതെ മന്മഥനം.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to That Home with Asif.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: listening to Home 92.2 FM. Home is a feeling.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: For details, call 050-426-0948.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.
12: യുഎയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
13: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
14: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
12: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
15: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫ്.
12: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് നമ്പർ 0585829220.
15: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
12: Perfume Dubai, Moj Perfumes. A perfume supermarket for luxury inspired perfumes at affordable prices.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
1: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
3: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
4: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
1: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
5: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫ്.
1: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് നമ്പർ 0585829220.
5: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു ജിസിസി.
1: പെർഫ്യൂം ദുബായ്, മോജ് പെർഫ്യൂംസ്, എ പെർഫ്യൂം സൂപ്പർ മാർക്കറ്റ് ഫോർ ലക്ഷറി ഇൻസ്പയർഡ് പെർഫ്യൂംസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യുഎഇ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
7: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
8: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
7: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
8: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6-ന് അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടെ ഓണം.
7: For details, call 050-426-0948.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
2: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
4: എന്റമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
5: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
5: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് call 050-426-0948.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്ക് ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണം പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് ഇൻഫർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: തല ഇവിടെ ഇരിക്കുമ്പോ വാലും തനങ്ങല്ലടാ.
1: മടികൊടുത്തടിക്കിട്ടാൻ ഒരു മിട്ടും തനങ്ങല്ലടാ.
2: ഒരു കൈ ഒരു കരവീർ അറിയാം തുണയോട് ഇതിലെ എതിരെ ഇടയാം തടിയാം അടയാ വാടാ കുരിമടിയാ.

തകിടം മറിയും പൂ ഹേ മുറ പറയാൻ ചൊറ പറയാൻ തടിയനുമുണ്ട് പൊങ്ങച്ചൻ അടി പറയാൻ അവതയിടാൻ മടയറ ചെറ്റത്തരമൊരു ജഗപുക മനസ്സിന് വൈ മടിയിന് വൈ യമതടിയാ മലമടിയാ അടിയാ മടയാ ഇടിയാ പൊടിയാ മറുതേ ചെറുതേ പോയി ചെലവിന്

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
3: ഓടിക്കും.
2: കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്ക് ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.